ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 18, കൊല്ലവർഷം 1202, ചിങ്ങം 24, 2026 സെപ്റ്റംബർ 9, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: സുഭാഷിതം.
1: ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരാളുടെ മനോഭാവമാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയാം. നമുക്ക് ശാന്തിയോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ വളരെ കുറച്ചു കാര്യങ്ങളെ ആവശ്യമുള്ളൂ. രാവിലെ ഉണരുമ്പോൾ മനസ്സുകൊണ്ടിങ്ങനെ പറയുക: ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും സ്നേഹാദരത്തോടെ നന്ദി പറയുന്നു. എല്ലാറ്റിനും എല്ലാവരോടും നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ദിനം ആരംഭിക്കുമ്പോൾ തന്നെ അന്നത്തേക്ക് വേണ്ട ഒരു പോസിറ്റീവ് എനർജി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു കഥ പറയാം. ഒരിക്കലൊരിടത്ത് നായ്ക്കളുടെ ഓട്ടമത്സരം നടത്താൻ തീരുമാനിച്ചു. ഒരു രസത്തിനു വേണ്ടി സംഘാടകർ ഒരു ചീറ്റയെയും ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തി. മത്സരം തുടങ്ങി. നായ്ക്കൾ സർവശക്തിയുമെടുത്ത് ഓടാൻ തുടങ്ങി. അവസാനം അതിലൊരു നായ വിജയിച്ചു. മറ്റെല്ലാ നായകളും ആ നായയെ അഭിനന്ദിച്ചു. അഭിനന്ദനമെല്ലാം കഴിഞ്ഞപ്പോൾ വിജയിയായ നായ വന്ന് ചീറ്റയോട് ചോദിച്ചു: എന്താണ് മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത്? ചീറ്റ പറഞ്ഞു: നിങ്ങളോടൊപ്പം മത്സരത്തിൽ ഞാൻ പങ്കെടുത്താൽ തീർച്ചയായും ഞാനാണ് ജയിക്കുക. അതെനിക്ക് പ്രകൃതി നൽകിയിട്ടുള്ള കഴിവാണ്. അങ്ങനെയുള്ള ഞാൻ നിങ്ങളോടൊപ്പം മത്സരിച്ച് ജയിച്ചാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അപരാധമാണ്. ഈ കഥ നമ്മൾക്കും ബാധകമാണ്. എല്ലായിടത്തും സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് മാത്രം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്തരം അവിടെ മിണ്ടാതിരിക്കുക എന്നതാണ്. ചിലർ ബോധപൂർവം നമ്മളെ കുറ്റപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കും. അവരെയൊക്കെ ആ രീതിയിൽ കണ്ട് ഒഴിവാക്കുക. അവരേക്കാൾ നമ്മൾ വലുതാകുമോ, നമ്മളെ മറ്റുള്ളവർ അവരേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുമോ എന്നൊക്കെയുള്ള ഭയം മൂലമാണ് അവരീ പ്രഹസനം നമ്മളോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളെയും നമ്മുടെ കഴിവുകളെയും തിരിച്ചറിയേണ്ടവർ അതറിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ആ ബോധ്യത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ കൂടുതൽ മികവ് പുലർത്തുക. എന്തെന്നാൽ നമ്മുടെ വില നമുക്ക് പോലും മനസ്സിലാകാത്തതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വെറും ഒരു നീർത്തുള്ളി പോലെയാണ്, എന്നാൽ അകമേ നിന്ന് നോക്കുമ്പോൾ ഒരു മഹാസമുദ്രവും. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു മത്സരങ്ങളിൽ നിന്നും താൻ പൊരിമയിൽ നിന്നും മാറി നിൽക്കുക. സ്വന്തം സത്തയോട് സംവദിക്കുക. അപ്പോൾ നിർമ്മലമായ

0: കണ്ണാടിയിൽ മുഖം കാണും പോലെ നമുക്ക് നമ്മെ തന്നെ കാണാൻ കഴിയും. കൊച്ചു കൊച്ചു വാശികൾക്ക് പിന്നാലെ പോകാതിരിക്കുക, അവയെ ഒഴിവാക്കുക. നമ്മുടെ സമാധാനം ആന്തരികമാണ്, അതാർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയാനാവില്ല. ഈ ദിനം കൂടുതൽ സുന്ദരമാകട്ടെ.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് റോസി തമ്പി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് ഇന്ത്യ പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 2030 ഫൈവ് ജി നെറ്റ്വർക്കുകൾക്ക് പകരം 6G എന്ന സ്വപ്നം സാധ്യമാക്കുന്നതിന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആഗോള കൂട്ടായ്മയിൽ ഇന്ത്യയും പങ്കാളിയായി. UK, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയവയാണ് കൂട്ടായ്മയിൽ നേരത്തെയുള്ള രാജ്യങ്ങൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി 2 വരെയാക്കാനും പ്രഭാതഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കാസർഗോഡ് മഞ്ചേശ്വരം ഹാർബറിൽ ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. ഡ്രെഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംസ്ഥാനത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. അഹമ്മദാബാദിലാണ് മത്സരം പുരോഗമിക്കുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, TR ശ്രീനിവാസന്റെ എനിക്കെഴുതണം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 സ്പോൺസേഡ് പരിപാടി പോപ്ര, തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും, സമകാലികം, കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, സേവന വാർത്തകൾ, RCR കായം എന്ത് പഠിക്കണം എന്താകണം, 8 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണ

0: ഇല്ല. തുടർന്ന് ഓർമ്മച്ചിന്ത് 11:30 എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ ഫിസിയോതെറാപ്പി ചികിത്സ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Praising the remarkable achievement of India's rise in fintech, Prime Minister Narendra Modi has said that the country's unified payments interface UPI is the undisputed champion of the success story. Inaugurating the Global Fintech Fest 2026 in Mumbai, Mr. Modi said, "This is such a massive transformation that whenever fintech is discussed, it will remain incomplete without UPI."
2: Bharat ki fintech story adbhut rahi hai aur iska ek bada champion hai हमारा यूपीआई. मैंने पिछले साल भी इसकी चर्चा की थी, लेकिन ये इतनी बड़ी ट्रांसफॉर्मेशन है कि जब भी फिनटेक की चर्चा होगी तो वो यूपीआई के बिना अधूरी ही होगी.
1: Reiterating his core philosophy of technological empowerment, Prime Minister praised UPI as ultimate tool for financial inclusion, successfully penetrating areas ignored by traditional banking models. The Prime Minister pointed out that over 24 billion UPI transactions occurred in August alone. Mr. Modi said it is because of this impact that French President Emmanuel Macron said that UPI is not just a tech story, it is a civilizational story. The revamped Nehru Planetarium, a premier public outreach facility under the Prime Minister's Museum and Library, PMML, was inaugurated in New Delhi yesterday. The upgraded facility aims to strengthen science communication, promote astronomy awareness and enhance public engagement. PMML Chairperson Nipendra Mishra presided over the inauguration ceremony. Speaking on the occasion, PMML Director Ashwini Lohani said the Nehru Planetarium has emerged as one of the leading planetariums in the country, equipped with state-of-the-art facilities to promote scientific temper and inspire curiosity among students, youth and the public. The Union Ministry of Women and Child Development will launch the 9th National Nutrition Month 2026 in Varanasi today. Union Women and Child Development Minister Annapurna Devi will launch the campaign at Rudraksh Convention Centre in the presence of Chief Minister Yogi Adityanath. The campaign will be conducted throughout the month of September in Anganwadi centres, schools, panchayats and homes across the country with community participation. This year, the theme of National Nutrition Month is "Our Anganwadis, Our Responsibility." Uttar Pradesh government has enhanced the honorarium for Anganwadi workers and helpers. State government has issued an order in this regard. As per the order, an additional increase of 4,000 rupees per month has been made in the state share of Anganwadi workers and 2,000 rupees per month in the state share of helpers. Following this revision, Anganwadi workers will receive a total honorarium of 12,000 rupees per month, while helpers will receive 6,000 rupees per month. Defence Minister Rajnath Singh has said that India will always stand firmly with Sri Lanka in times of crisis, underlining that the relationship between the two countries is based on shared history, culture and faith. Mr. Singh arrived in Colombo yesterday on his maiden 3-day visit to hold talks with Sri Lanka's top leadership. He made the remarks during an interaction with the Indian diaspora. He said both nations share close cultural and civilizational ties, which have provided a strong foundation for the growth of the bilateral relationship. Chief of the Naval

പ്രപഞ്ച ഹൃദയം കുറുകുക വന്ദ്യ പ്രണവലോകുവം ഗണനായകം വന്ദേകം വാരണവദനം ദുരിത നിവാരണ മകണ ഗുണമുടമരുമൃതഗണ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഗായകൻ പി ജയചന്ദ്രൻ, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിൽ അവസാനമായി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം, രചന PS നമ്പീശൻ, സംഗീതം മോഹൻദാസ്.

പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 53 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ കോൺകൃഷി വിഷയത്തിൽ നാളെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 07 07 73 എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക. 85 47 07 07 73. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/e-learning എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. അടുത്ത മാസം 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 04 8 7 2 43

0: 35 66 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0487-2-43-85-66. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെൻറ്റിൽ നടത്തിവരുന്ന MBA/ABM പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-2-43-81-39 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. 0487-2-43-81-39. കേരള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 11 സൗജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താല്പര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482-9-23-43-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 0482-9-23-43-23. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയുള്ള തീയതികളിലായി കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ക്ഷീരകർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 0495-2-41-45-79. 0495-2-41-45-79. മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൗജന്യ പരിശീലനമുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,700 രൂപ, കൊപ്ര ക്വിൻ്റലിന് 16,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,400, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS 4 27,200 രൂപ, RSS 5 26,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. നവീകരണവും പങ്കാളിത്തവും മുൻനിർത്തി ഇന്ത്യ സാങ്കേതിക സാമ്പത്തിക മേഖലയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയപാതകളിലെ അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ നിർദ്ദേശം. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാസാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ ഇന്ന് കൊല്ലത്ത് നിർവഹിക്കും. CBSE ക്ലസ്റ്റർ 11 കായികമേള 10-11 തീയതികളിൽ എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ നടക്കും. ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കി, ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര.

0: പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ടി ആർ ശ്രീനിവാസൻ എഴുതിയ എനിക്കെഴുതണം എന്ന കവിത കേൾക്കാം.
2: എനിക്കെഴുതണം ഞരമ്പിലെ ചോര വരണ്ടുവറ്റി ഞാൻ മരിച്ച

എനിക്കെഴുതണം, എനിക്കെഴുതണം മഴച്ചെളിത്തോടിലളിഞ്ഞു നാറിയ ശവങ്ങളെപ്പറ്റി. എഴുതണമെനിക്കകം മണങ്ങളാൽ വിടുർത്തിടും മുഗ്ധയുവത്വത്തെപ്പറ്റി. മനസ്സിൽ

മതങ്ങളെപ്പറ്റി കമിഴ്ന്നു വീണിടും മതങ്ങളെപ്പറ്റി അടിച്ചുടച്ചിടും കരങ്ങളെപ്പറ്റി കിളിർത്തുയർന്നിടും മുളകളെപ്പറ്റി നരനെപ്പറ്റി വാനരനെപ്പറ്റിയും നരൻ

0: ളിന്നിയും എഴുതിടട്ടെ ഞാനതീവ മുഗ്ധമാമിള തൻ ജീവിത കഥകളിന്നിയും.
1: ടി ആർ ശ്രീനിവാസൻ എഴുതിയ എനിക്ക് എഴുതണം എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലപിച്ചത് ടി പി വിവേക്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം പ്രായോജക ആർ സി ആർ കായം വിശ്വാസത്തിന്റെ നർമ്മണം.
3: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. 25 വർഷമായി ചീരകൃഷി ചെയ്യുന്ന കണ്ടനാട് സ്വദേശി ബോബൻ പോൾ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ ഫിസിയോതെറാപ്പി ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി 9:15 ചുറ്റുവട്ടം. എറണാകുളം ടി ഡി എം ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. സമയം 6 മണി കഴിഞ്ഞ് 53:56. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: കണ്ടെത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിത ത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
1: അത്യാധുനിക ട്രെയിൻ, മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്രമേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ അധികം സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാതഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8th ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും

0: പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1700 നിയമനങ്ങൾ കണ്ടെത്തി 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.ഇ. അബ്ദുൾ ഗഫൂർ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗണവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
1: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി. വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
0: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 2 ഒരു വെങ്കലവും ഉൾപ്പെടെ 5 സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കവർ ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി. ടി. ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി ഒ. ജെ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1st. 40 ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ

0: വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

0: ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കുറുക്കുവഴികളില്ല. ആ ലക്ഷ്യത്തിലെത്താൻ കഠിനപ്രയത്നവും ത്യാഗവും അനിവാര്യമാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കുറുക്കുവഴികളില്ല. ആ ലക്ഷ്യത്തിലെത്താൻ കഠിനപ്രയത്നവും ത്യാഗവും അനിവാര്യമാണ്. ലയണൽ മെസ്സിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്ന് റിയോ ഡി ജനീറോയിലെ മാറക്കാന, എന്താണ് അതിൻ്റെ ഔദ്യോഗിക നാമം? ചോദ്യം ആവർത്തിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്ന് റിയോ ഡി ജനീറോയിലെ മാറക്കാന, എന്താണ് അതിൻ്റെ ഔദ്യോഗിക നാമം? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ട് മുൻപ് പറയാം. നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 ജവാൻ ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്.
0: KICB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ തേവരക്കാവ് അമ്പലം, ആനക്കുളം, ചൈതന്യനഗർ, മഞ്ഞേലിപ്പാടം, കുന്നറ, ഭവൻസ് സ്കൂൾ, അന്തിമഹാകാളൻ ക്ഷേത്രം പരിസരം, ചക്കാലമുക്ക്, കടക്കോടം, വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ പരിസരം, മട്ടിലിപ്പറമ്പ്, ഓൾഡ് വാട്ടർ ടാങ്ക്, ആനക്കുളം, ചൈതന്യനഗർ, കേണൽ വിശ്വനാഥൻ റോഡ്, അംബികാ ക്ഷേത്രം പരിസരം എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകളുമായി എഫ് എം ഡയറി തുടരുകയാണ്. എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തിരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻവർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. ഈ പദ്ധതിയുടെ കീഴിൽ ജൈവ വൈവിധ്യ സംരക്ഷണം, ഗവേഷണം, അപൂർവ തദ്ദേശീയ ഇനം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കുളങ്ങൾ ശുദ്ധീകരിക്കൽ, ജന്തുജീവികളെ സംരക്ഷിക്കൽ, ജൈവവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. താൽപ്പര്യമുള്ള വ്യക്തികൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, വിസ്തൃതി, ചെയ്യാനുദ്ദേശിക്കുന്നത്

ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു റിപ്പോർട്ട് എന്നിവ സഹിതം നാളേക്കകം എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കണം. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ഈ മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484-242-39 സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്. സ്പോൺസേർഡ് പരിപാടി പോപ്രാ.

0: എല്ലാവർക്കും നമസ്കാരം. ഓർത്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ആരോഗ്യത്തിൻ്റെ, ആരോഗ്യമുള്ള തലച്ചോറിൻ്റെ ലക്ഷണമാണ്. എൻ്റെ കൂടെ ഇന്നലെ ആരാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്നാലൊന്നുകൂടി പറയാം. ഡോക്ടർ നമ്മുടെ ബേബി ചക്രവാണി ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയാണ്. അവർ നടത്തുന്ന അന്താരാഷ്ട്ര സെമിനാറും അല്ലെങ്കിൽ അതുപോലെ പൊതുജനങ്ങൾക്കുള്ള സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച തുടങ്ങിവെച്ചത്. നമ്മുടെ ജീവിതശൈലി ഇന്ന് വളരെയധികം സങ്കീർണമാണ്. അതിൽ നമുക്ക് ബ്രെയിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ബ്രെയിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും?
1: ഓക്കെ, നമ്മൾ തലച്ചോറിൻ്റെ ആരോഗ്യം മാത്രമല്ല ഇതിൽ ഫോക്കസ് ചെയ്യണം. കാരണം തലച്ചോറാണ് നമ്മുടെ ശരീരത്തിന് മുഴുവൻ കൺട്രോൾ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തലച്ചോറിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവായിട്ട് ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ജീവിതശൈലിയിൽ കുറേ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഹെൽത്ത് കൂട്ടാനായിട്ട്, നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനായിട്ടും, അതുകൂടാതെ നമ്മൾ എല്ലാവരും ചിന്തിക്കണമെന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവ് ഉണ്ടാവുന്ന, പക്ഷെ അതൊന്നുമല്ല. നമുക്ക് ഏത് പ്രായം വരെ നമുക്ക് ഓർമ്മ നിലനിർത്തി ജീവിക്കാൻ പറ്റും, അതുകൂടാതെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ പെർഫോമൻസും ബെറ്ററാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഹെൽത്തി ബ്രെയിൻ ഫോർ എ ഹെൽത്തി സൊസൈറ്റി എന്നുള്ള കോൺസെപ്റ്റ്. അതിൻ്റെ മുന്നോടിയായിട്ട് ആണ് നമ്മൾ ഈ പല രീതിയിലുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ 13-ാം തീയതി തൊട്ട് 16-ാം തീയതി വരെ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് അവതരിപ്പിക്കുന്ന ഈ ബ്രെയിൻ എക്സിബിഷനും, അതുകൂടാതെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സിമ്പോസിയംസും പൊതുജനങ്ങൾക്ക് വന്ന് ന്യൂറോ സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ബ്രെയിൻ എക്സിബിഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സിബിഷനിൽ പല രീതിയിലുള്ള നമുക്ക് തലച്ചോറിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് അൽഷിമേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ചുരുങ്ങണമെന്നും, അതുകൂടാതെ പല രീതിയിലുള്ള അഡിക്ഷനും, അതുകൂടാതെ മാനസിക സംഘർഷമൊക്കെ അനുഭവിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ പോലത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ബ്രെയിൻ എത്രത്തോളം മാറ്റം വരും എന്നുള്ള കാര്യമൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ബ്രെയിൻ എക്സിബിഷൻ വഴി. അപ്പം അങ്ങനെ കുറേയും കൂടെ ജനങ്ങളിലേക്ക് ഈ ഹെൽത്തി ബ്രെയിൻ ഫോർ എ ഹെൽത്തി സൊസൈറ്റി എന്നുള്ള ആശയം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എക്സിബിഷനും പല ഇവൻറ്റും നമ്മൾ ഈ ഒരു സിമ്പോസിയത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്.
0: അതെ, ജീവിതശൈലി എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ, ഇത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക, അതായത് ജീവിതശൈലി മാറ്റം വരുത്തുക, അതിനെന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുക?
1: ഇത് കണ്ടു മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ സിമ്പോസിയം കൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പല രീതിയിലുള്ള ആശയങ്ങൾ. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന എക്സ്പേർട്സ് എല്ലാം എങ്ങനെ നമുക്ക് ജീവിതശൈലി മാറ്റം കൊണ്ട് നമ്മുടെ ഈ ബ്രെയിൻ നെറ്റ്വർക്കിനെ കറക്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്.
0: അതായത് കൂടുതൽ ബുദ്ധിപരമായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ളൊരു ജാഗ്രത നമുക്കുണ്ടാവും.
1: ആ, അപ്പം അത് കൂടാതെ തന്നെ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഉറക്കം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാവും. പിന്നെ അതുകൂടാതെ നമ്മളെങ്ങനെ കുട്ടിക്കാലത്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അതിനുള്ള ട്രെയിനിങ്സ്, അതുകൂടാതെ ഇപ്പോൾ പ്രായമാകുമ്പോഴത്തേക്ക് എന്തൊക്കെ ജീവിതശൈലി മാറ്റം വരുത്തിയാൽ നമുക്ക് ഓർമ്മക്കുറവൊക്കെ തടയാൻ പറ്റും, അങ്ങനത്തെ പല രീതിയിലുള്ള ആശയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്.
0: ചക്രപാണി സാറ് പറയുന്നത്

0: നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം നമ്മളുടെ കാഴ്ചപ്പാടുകളാണ്, അറിവുകളാണ്. ചികിത്സ കൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് ലോകം മുഴുവൻ നമ്മളോട് പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ രോഗം വരാതെയും വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളൊരു അറിവാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു സമഗ്രമായ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ ഈ അവസരം സമഗ്രമായിട്ട് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. തുടരാം, നന്ദി. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപു. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. And protect your daily energy. Let's build a healthy brain for a healthy society.
1: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി പോപ്ര.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജും.
6: നെയ്ത്തിലെ ഊടും പാവും. നെയ്ത്ത് എന്ന പദത്തിന് സംഘകാലത്തെ നെയ്തൽ തിണയോട് ബന്ധമുണ്ടായിരിക്കണം. വള്ളിയോ ചൂരലോ മരത്തൊലിയോ കൊണ്ട് വലയോ കുട്ടയോ ഉണ്ടാക്കേണ്ടി വരുന്നത് പ്രധാനമായും നെയ്തലിലാണ്. വല നെയ്ത്ത് പുരാതന കാലം മുതലുണ്ടായിരുന്നുവെന്ന് സംഘകാലത്തെ വലയ്യർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈറ്റയോ മുളക്കീറോ വള്ളിയോ മരത്തൊലിയോ പന തെങ്ങ് ഓലകളോ കൊണ്ട് കുട്ടയും കൂടയും മുറവും വട്ടിയും ആദി കേരളീയർ നെയ്തെടുക്കാറുണ്ടായിരുന്നു. മീൻകൂടും പക്ഷിക്കൂടുമെല്ലാം കേരളത്തിലെ പുഴകളിലും തോടുകളിലും ഇന്നുമുണ്ട്. തുണി നെയ്ത്താകട്ടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലും ചൈനയിലുമെല്ലാം വ്യാപകമായിരുന്നു. നെയ്ത്ത് തൊഴിലാക്കിയവർ ഇന്നും കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉപജീവിക്കുന്നുണ്ട്. പരുത്തിനൂലിലെ ഖാദിത്തുണി സ്വരാജുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടപ്പോൾ ചർക്കയും നൂലും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മാറി. ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയുമെല്ലാം നെയ്ത്തുമായി ബന്ധപ്പെടുത്തി നാം കൽപ്പന ചെയ്യുന്നു. നെയ്ത്തുമായി ബന്ധപ്പെടുന്ന അനേകം മൊഴികൾ മലയാളത്തിലുണ്ട്. നെയ്ത്തിനുപയോഗിക്കുന്ന യന്ത്രത്തെ തറി എന്നും മഗ്ഗി എന്നും വിളിക്കുന്നു. നൂൽ ചേർക്കാനുള്ള ഉപകരണമാണ് കൂർപ്പൻ. തറിയിൽ വിലങ്ങനെ കയറ്റുന്ന നൂലാണ് ഊട് അഥവാ ഊടുനൂൽ. നെടുതായി കയറ്റുന്ന നൂലാണ് പാവ് അഥവാ പാവ് നൂൽ. നെയ്ത തുണിഭാഗമാണ് ചിരട്ട അഥവാ ചീനം. യന്ത്രത്തിലെ നൂൽ പിരിക്കുന്ന ഭാഗമാണ് അങ്കുശം. നൂൽ കടത്തുന്ന ചെറുദ്വാരമാണ് തുരുത്തി അഥവാ തുരുത്തിരുട്ട്. യന്ത്രത്തിൽ ചലിക്കുന്ന ഭാഗമാണ് മക്കോ. ഊടുനൂൽ ചിറ്റുന്നത് പട്ടാളിയിലാണ്. യന്ത്രം ചലിപ്പിക്കാൻ കാലമർത്തുന്നത് തട്ടുപലകയിലും. യന്ത്രം തയ്യാറാക്കുന്നതിന് തറിയെടുക്കുക എന്നും കുറുകെ നെയ്യുന്നതിന് ഊടുകടത്തുക എന്നും സാങ്കേതികമായി പറയുന്നു. നെയ്ത്തിൻ്റെ രണ്ടറ്റവും ചേർക്കുന്നതിനാണ് അടയ്ക്കുക എന്ന് പറയുന്നത്. ഊടും പാവും നൂലുകൾ ഒറ്റയിഴയിൽ മാത്രം നെയ്തുണ്ടാക്കുന്നതാണ് ഒറ്റയിഴത്തുണി. ഈരിഴത്തുണി കട്ടിയുള്ളതായിരിക്കും. തോർത്തിൽ നാലറ്റത്തുമിടുന്ന ചെറിയ കരയ്ക്കാണ് ചുട്ടി എന്ന് പറയുന്നത്. ഈർക്കിലിക്കര എന്നാൽ നേർത്ത കര. ഊടുനൂലിലും പാവ് നൂലിലും ചേർക്കുന്നതാണ് പാവു പശ. നെയ്യുക എന്ന പദം സാഹിത്യത്തിൽ രൂപകാത്മകമായി കടന്നു വരുന്നുണ്ട്. സ്വപ്നങ്ങൾ നെയ്തെടുക്കുക എന്ന പ്രയോഗം ഉദാഹരണമാണ്. അതുപോലെ ഊടും പാവും വേർതിരിച്ചറിയുക, ഇഴ വേർപിരിക്കുക, കോർത്തെടുക്കുക, കൊരുക്കുക തുടങ്ങിയ വാമൊഴി പദങ്ങൾ സാധാരണമാണ്.

ഉണ്ണിയിൽ നിന്ന് കടഞ്ഞുണ്ടാക്കുന്നതാണ് നൂല്. നൂലുകൊണ്ട് നെയ്തെടുക്കുന്നത് തുണി. കടച്ചിലും നെയ്ത്തും പുരാതനമായ കൈവേലകളുടെ തുടർച്ചയാണ്. എന്നാൽ ആ കൈത്തൊഴിൽ

0: എട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: സമയം 7 മണി കഴിഞ്ഞ് 10:40. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
4: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
7: സംവിധായകൻ PN മേനോന്റെയും നടൻ, സംവിധായകൻ എന്നീ നിലകളിൽ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ വേണുനാഗവള്ളിയുടെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും മലയാള സിനിമയെ വാതിൽപ്പുറ ചിത്രീകരണത്തിലേക്ക് എത്തിച്ചത് ഓളവും തീരവും എന്ന ചിത്രത്തിലൂടെ PN മേനോനാണ്. റോസി, കുട്ടിയടത്തി, ഗായത്രി, മലമുകളിലെ ദൈവം എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ച ചിത്രങ്ങളാണ്. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ അനൗൺസറായി ജോലി നോക്കുന്നതിനിടെ നടനായി ചലച്ചിത്ര രംഗത്ത് തുടക്കം കുറിച്ച് ഉൾക്കടൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയുടെ നായക മുഖമായി മാറിയ വേണുനാഗവള്ളി, ഉൾക്കടൽ, ശാലിനിയുടെ കൂട്ടുകാരി, ചില്ല് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടി. മലയാള സിനിമയിലെ നിരാശകാമുകന്റെ മുഖമായിരുന്നു വേണുനാഗവള്ളി ഏറെയും കൈകാര്യം ചെയ്തത്. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന K.J. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഫോൺ 8129110087.
7: കിഡ്നിയിൽ നിന്ന് മൂത്രം ഇറങ്ങി വരുന്ന അറകൾക്ക് കാലിസസ്, അതിന് വീക്കമുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് മൂത്രം ഇറങ്ങി വന്ന് കളക്ട് ചെയ്യുന്ന ആ സഞ്ചി പോലത്തെ ഭാഗം, യുറീറ്ററിന് മുമ്പുള്ളത്, അത് പെൽവിസ് എന്ന് പറയും. അപ്പൊ അതിനുള്ള വീക്കം. പിന്നെ യുറീറ്റർ തന്നെ, അതായത് മൂത്രസഞ്ചി വരെയുള്ള മൂത്രനാളത്തിന് വീക്കമുണ്ടോ നോക്കും. അത് കഴിഞ്ഞ് മൂത്രസഞ്ചിയുടെ അവസ്ഥ, അതിനും ഒരു നോർമൽ ഡയമെൻഷൻ ഉണ്ട്, അതിൽ കൂടുതൽ വീക്കം ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഹൈഡ്രോ യൂറിട്രോ നെഫ്രോസിസ് എന്നാണ് പറയുക. എല്ലാ ഹൈഡ്രോ നെഫ്രോസിനും നമ്മൾ ജനിച്ച ഉടനെ സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല, ഒരു 48 hours കഴിയണം. കുട്ടികളുടെ കിഡ്നികൾക്ക് പൊതുവേ അമ്മയുടെ മെറ്റേണൽ ഹോർമോണൽ എഫക്ട് കാരണം ചെറിയൊരു വീക്കം കാണും. അപ്പൊ ഈ മെറ്റേണൽ ഹോർമോണൽ എഫക്ട്സ് മാറാനായിട്ട് നമ്മളൊരു 48 hours സമയം കൊടുക്കണം. അത് കഴിയുമ്പോഴാണ് ഈ ഒറിജിനലി കുട്ടിയുടെ തന്നെ കിഡ്നിയുടെ സൈസ് വെളിവാകുക. അപ്പൊ അതുകൊണ്ട് 48 hours കഴിഞ്ഞൊരു സ്കാൻ ചെയ്യുക. ആ സ്കാനിങ്ങിൽ ഈ പറഞ്ഞ കണക്ക് കിഡ്നിക്ക്, മൂത്രനാളങ്ങൾക്ക്, മൂത്രസഞ്ചിക്ക് എല്ലാം വീക്കം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ബാക്കി ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ വാൽവുള്ള കുട്ടികൾ നമ്മൾ സാധാരണ MCU എന്നൊരു ടെസ്റ്റ് ചെയ്യണം. മൂത്രനാളത്തിൽ കൂടെ ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് അതിലൊരു കോൺട്രാസ്റ്റ് ഡൈ ഇട്ടിട്ട് സ്റ്റഡി ചെയ്യും. അപ്പോൾ അത് സ്റ്റഡി ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാം ഈ പറഞ്ഞ വാൽവ് അവിടെ ഉണ്ടോ. വാൽവ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്, റേഡിയോളജിക്കൽ ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ ഈ വാൽവുള്ള കുട്ടികൾക്ക് ഒരു സൈഡിൽ റിഫ്ലക്സ് അല്ലെങ്കിൽ ബയലാറ്ററൽ റിഫ്ലക്സ്, രണ്ട് സൈഡിൽ റിഫ്ലക്സ് ഒക്കെ വരാം. അപ്പോൾ അതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ MCU ചെയ്യണം. അപ്പോൾ വാൽവുള്ള കുട്ടികൾക്ക് MCU ചെയ്യണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ അതുപോലെ വെസൈക്ക് യൂറിട്രിക് റിഫ്ലക്സ്, അതും സസ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ MCU ചെയ്യണം. അപ്പോൾ MCU ഒരു ടെസ്റ്റാണ്.
8: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ ജൂഡ് ജോസഫ്.
9: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന. സർജറികൾക്കും കണ്ണടകൾക്കും

0: പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ തൃശൂർ ചേർപ്പ് കുന്നംകുളം കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യ കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ പുതുമാറ്റങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MB നിതീഷ് കുമാർ മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ പുതുമാറ്റങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397, 0484 24 26 387, 94 46 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക.
6: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
6: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: നാല് സ്വകാര്യ സ്ഥാപനങ്ങളിലെ 400-ൽ അധികം ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മണി മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. പങ്കെടുക്കുന്നതിനായും രജിസ്റ്റർ ചെയ്യാനും വിളിക്കുക. ഫോൺ നമ്പർ 81 38 90 86 57, 81 38 90 86 57. കോട്ടയം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം, പ്ലസ് ടു, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് വിളിക്കാം 79 94 43 14 എന്ന നമ്പറിൽ. 79 94 43 14. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-55 പ്രായപരിധിയിലുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെ. സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കുടുംബവാർഷിക വരുമാനം 25,00,000 വരെയാകാം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും കോർപ്പറേഷൻ്റെ നാഗമ്പടം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 00 06 85 05, 94 00 06 85 05. കോട്ടയം ജില്ലയിലെ കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 95 44 95 81 82, 95 44 95 81 82. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 32 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുകയാണ്. FM ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാറ്റ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. INA രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും INA യുദ്ധസ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. INA മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിലെത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ UPI സംവിധാനം നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത രഹി ഹൈ ഔർ ഇസ്കാ ഏക ബഡാ ചാമ്പ്യൻ ഹൈ ഹമാരാ UPI. മൈനെ പിച്ചലേ സാൽ ഭി ഇസ്കി ചർച്ച കീ തി ലേക്കിൻ യേ ഇത്നി ബഡി ട്രാൻസ്ഫോർമേഷൻ ഹൈ കി ജബ് ഭി ഫിൻടെക് കി ചർച്ച ഹോഗി തോ വോ UPI കേ ബിനാ അധൂരി ഹി ഹോഗി.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ഝാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈറ്റ് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ്

0: സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: द्विपक्षीय वार्ता बहुत सारे राजनेताओं के साथ हमारे प्रधानमंत्री की होगी. जब ब्रिक्स के लिए वहां आएंगे, कौन कौन सा द्विपक्षीय वार्ता किस समय होगा, इसके बारे में आपको विस्तृत जानकारी भी दी जाएगी ताकि आप लोग प्रेस के माध्यम से उसको कवर कर सकते हैं. जहां तक रशिया और यूक्रेन की जो संघर्ष चल रही है उसके बारे में बात है, ये मुद्दा भी, बहुत सारे मुद्दे जब द्विपक्षीय वार्ता होंगे तो बहुत सारे मुद्दे ऊपर उठ के आएंगे और उसमें एक ये मुद्दा भी रहेगा.
0: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6 അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503 ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൾ ദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൾ ദേവി തോമർ കുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ 2 2 ഒരു വെങ്കലവും ഉൾപ്പെടെ 5 സ്വന്തമാക്കിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും 1 അരുണ സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അംഗണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 ഹെൽപ്പർമാർക്ക് 6,000 ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 ഹെൽപ്പർമാർക്ക് 2,000 വർദ്ധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രതിനിധികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും യുഎസ് വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ 4 ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൗദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൗദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3-4 വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും.

0: സമകാലികം.
1: കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ലക്ഷ്യം ഓഫീസാണ്. കുട്ടികളെ സ്കൂളിലെത്തിക്കണം, ആശുപത്രിയിലെത്തേണ്ടവർ ആശുപത്രിയിലേക്ക്. പക്ഷേ റോഡിലെത്തുമ്പോൾ നമ്മുടെയെല്ലാം ലക്ഷ്യം ഒന്നായി മാറുന്നു. എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കണം. ഇടപ്പള്ളി മുതൽ വൈറ്റില വരെ ഏതാനും കിലോമീറ്ററുകൾ. പക്ഷേ ചില ദിവസങ്ങളിൽ ഈ ദൂരം പിന്നിടാൻ വേണ്ടിവരുന്നത് മണിക്കൂറുകൾ. ബസ്സും കാറും ഇരുചക്ര വാഹനങ്ങളുമെല്ലാം നിരത്തുകളിൽ നിറയുമ്പോൾ കൊച്ചി നഗരത്തിന്റെ ഓരോ വഴിയും ഇന്ന് കാത്തിരിപ്പിന്റെ ഇടമായി മാറുകയാണ്. ഒരു നഗരം വളരുമ്പോൾ അതിന്റെ റോഡുകളും യാത്രാ സംവിധാനങ്ങളും അതിനൊപ്പം വളരേണ്ടതുണ്ട്. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി, എന്താണ് ഈ കുരുക്കിന്റെ കാരണം, പരിഹാരം എന്താണ്? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു.
2: കൊച്ചി നഗരത്തിന്റെ ഗതാഗത കുരുക്കിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ.
1: പൊതുകരാറുകാരനായ ബിനു എം എ
2: അവിടെ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന വ്യക്തിയാണ്. രാവിലെ എന്റെ കാലടിയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. രാവിലെ 8 മണിക്ക് അവിടെ സൈറ്റിലെത്തുന്നതിന് വേണ്ടിയുള്ള ധൃതി പിടിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ ആലുവ മുതൽ ബ്ലോക്ക് തുടങ്ങുകയാണ്. ആലുവ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടപ്പള്ളി ചുരുമാളിന്റെ പരിസരം മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വൈറ്റില, കുണ്ടന്നൂര് എല്ലാം അവിടുത്തെ ബ്ലോക്കാണ്. ഒരു 9 മണിയാവാണ്ട് സൈറ്റിലെത്താൻ പറ്റൂല. ഇത് അത്തുപോകാൻ ദുർഘടമാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നേണ്ട കാര്യം, ആയി പോകുന്ന വഴികളിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്, റോഡ് വർക്കുകൾ. ഈ റോഡ് വർക്കുകൾ നടക്കുന്നതിന്റെ പേരിലുള്ള ബ്ലോക്കുകളാണ് ഭൂരിഭാഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 8-10 വർഷമായിട്ട് എറണാകുളം സിറ്റിയിൽ നടക്കുന്ന ബ്ലോക്കിന്റെ പ്രധാനമായ കാര്യം അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ, മെട്രോന്റെ ഫ്ലൈഓവറുകളുടെ ഇതൊക്കെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോക്കുകളാണ്. അതിനോട് അനുബന്ധിച്ച് നമ്മള് ജനങ്ങളുടെ ഒരു സഹകരണം ആ വർക്ക് നടക്കുന്നിടത്ത് ഇല്ല. ജനങ്ങളെ സഹകരിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഇല്ല. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ വർക്ക് നടക്കുന്ന പ്രദേശത്ത് ആ വർക്ക് എടുക്കുന്ന കമ്പനികൾക്കായാലും തൊഴിലാളികൾക്കായാലും ആ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്തു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങളും പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് സർക്കാരായാലും മറ്റ് മെഷീനറികളായാലും വർക്ക് ടെൻഡർ ചെയ്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമായെന്ന രീതിയിൽ അത് മാറണം. അവിടെ മെറ്റീരിയൽ എങ്ങനെ കൊണ്ടുവരണം, അവിടെ മെഷീനറികൾ ഒന്ന് ഇറക്കണം, അതിനുള്ള സൗകര്യങ്ങളുണ്ടോ, അതൊന്നും ഇവരറിയില്ല. കാരണം ഇത് മുഴുവൻ ഈ വർക്ക് എടുക്കുന്ന വ്യക്തികൾ ചെയ്തു കൊണ്ടുപോകണം. ആ സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വലിയ മെഷീനറികളായിട്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാരണം, അപ്പൊ അവരെ പിടിച്ച് പേടിപ്പിച്ച് ഒതുക്കിട വണ്ടി എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും, വലിയ വലിയ ട്രെയിലറുകൾ വലിയ വണ്ടി കൂറ്റൻ മെഷീൻ കെട്ടിയെന്ന വണ്ടി ആയിരിക്കും എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കും. പിന്നെ തുടർന്ന് അങ്ങോട്ട് സകല വണ്ടികൾ വരുമ്പോൾ അവിടെ സൈഡ് ഒതുക്കിൽ ബ്ലോക്കും മറ്റും വർക്കുകയാണ്. ഇതാണ് പ്രധാന ഒരു കാരണമായിട്ട് കൊണ്ട് വർക്കുകൾ അവിടെ നമ്മുടെ ഈ കൊച്ചി സിറ്റി അറബിക്കടലിന്റെ റാണിയായിട്ട് അറിയപ്പെടുന്നതാണ്. അവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു വികസനം വരുത്തേണ്ട സ്ഥലമാണ്. അതിനുള്ള സൗകര്യങ്ങൾ പ്രോജക്ട് ഉണ്ടാക്കി ടെൻഡർ കൊടുത്താൽ മാത്രം പോരാ, ഒരു 3 വർഷം ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന് ഫിനിഷ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷവും സർക്കാരും മെഷീനറികളും അതിന്റെ ഒപ്പം കൂടെ നിൽക്കണം. കരാറുകാർ മാത്രമല്ല, ഈ കമ്പനികൾ മാത്രമല്ല അതിന്റെ പിന്നാലെ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുമ്പോൾ അതിനുവേണ്ടിയുള്ള യന്ത്ര സാഹചര്യങ്ങളും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ സൗകര്യങ്ങൾ ഒപ്പിച്ചുടക്കാനായിട്ട് പോലീസ് സേനയാണ് പ്രധാനമായിട്ടും ഉണ്ട്. ഈ പോലീസ് സേന ഇപ്പൊ നമ്മുടെ അവിടുത്തെ സേന, പോലീസ് സേനയും അതുപോലെ ഫോട്ടോ എം വി ഡി ആരും ഇവരൊക്കെ ഇത് ഓവർലോഡ് മറ്റത് മറ്റേതെന്ന് പറഞ്ഞ് ഇവരെ കണ്ട് പിഴിഞ്ഞ് കാശ് പിടിക്കലല്ലാണ്ട് വേറെ ഒരു വികസന പ്രവർത്തനം ഇവിടെ സമ്മതിക്കുന്നില്ല. ജനങ്ങളും അപ്പൊ ഇവർക്കെതിരാകും.
1: എഡ്രാക്കിന്റെ കലൂർ സൗത്ത് മേഖല പ്രസിഡന്റ് രാജേഷ്,
3: നമുക്കിപ്പോ എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എറണാകുളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്, പോയതല്ലേ എത്തിച്ചിരിക്കുകയാണ്. കാരണം 2-3 കാരണങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഹന പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റോഡുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കടലിൽ കൂടെ ഒരു ബോട്ട് പോകുന്നത് പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, ഏതാണ്ട് വണ്ടിയിലിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ കിടന്ന് മുകളിലേക്കും താഴേക്കും കിടന്ന് ചാടിച്ചാടി അങ്ങനെ ആക്കും, അത് സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്ക് വഴി മാറും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ, അതായത് അലക്ഷ്യമായ രീതിയിലുള്ള ഓടിക്കലാണ് പ്രൈവറ്റ് നടത്തുന്നത്. അപ്പം അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആ അക്രമ സ്വഭാവത്തിലുള്ള രീതിയിലുള്ള വണ്ടി ഓടിക്കൽ കാരണം സ്ലോ മൂവിങ്

0: മൂവിങ് ട്രാഫിക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു കൂടിയൊക്കെ ആയിരിക്കും വണ്ടികൾ കയറി പോകുന്നത്. ട്രാഫിക് പോലീസ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മളുടെ ഇവിടെ ഈ റോഡിന്റെ ട്രാഫിക് ബ്ലോക്കിന്റെയും രീതിയിലേക്ക് മാറ്റി എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് ഇവര് വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ട്രാഫിക് പോലീസ് ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് വരുന്നില്ല. അവർക്ക് വരണമെങ്കിൽ അവർക്ക് ഫോഴ്സ് കൂടുതൽ കിട്ടണം. ഫോഴ്സ് കൂടുതൽ കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ട്രാഫിക് വാർഡന്മാരെ നിർത്തിയിട്ടുണ്ട്. പല വാർഡന്മാരും പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അനുമതിയില്ല. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഈ റോഡിൽ കാണുന്ന പല കാര്യങ്ങളും അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. നമ്മളുടെ റോഡിനനുസരിച്ച്, അതായത് നമ്മളുടെ വാഹന പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള റോഡുകൾ ഇല്ല എന്നുള്ളത് സ്ഥിരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പാലാരിവട്ടം സൈഡിൽ മെട്രോയുടെ പണി നടക്കുന്നു. അവിടെയും കുറച്ചും കൂടെ വീതി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിന് ചെറിയൊരു അറുതി വരുത്താൻ പറ്റും. വൈറ്റില ആ പാലം ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗത്ത് ഇപ്പൊ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കട്ടിങ്ങും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യവുമില്ല, ട്രാഫിക് ബ്ലോക്ക് ഒരിക്കലും കുറയാനും പോകുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി തന്നെയാണ്. പക്ഷെ എറണാകുളത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആൾക്കാരുടെ എണ്ണം കൂടി. പണ്ടത്തെ എറണാകുളത്തെ ആൾക്കാരല്ല ഇപ്പോൾ എറണാകുളത്തുള്ളത്.
1: തൃപ്പൂണിത്തുറയിലെ ഒരു കോളേജ് വിദ്യാർത്ഥി ഉണ്ണികൃഷ്ണൻ.
2: ഞാൻ ഇപ്പൊ ഡിഗ്രി 2ാം വർഷമാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ വരുന്നത് കാലടി മാണിക്കങ്കല എന്നുള്ള പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്നാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഏകദേശം നോർമലി അവിടെ നിന്ന് എത്താനായിട്ട് തൃപ്പൂണിത്തുറ എത്താൻ എങ്ങനെ ഒരു മണിക്കൂർ 10 മിനിറ്റും കൂടെ എടുക്കും. പക്ഷെ കാലടി മുതലുള്ള ബ്ലോക്കിൽ പെട്ട് ആലുവ, എടപ്പള്ളി, കളമശ്ശേരി, എടപ്പള്ളി അങ്ങനെ സിറ്റി വരുമ്പോ കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ ഉള്ളത്. അപ്പോ നോർമലായിട്ട് വീട്ടിൽ നിന്ന് ഒരു 8 മണി 8:30 സമയത്ത് ഇറങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോ 8:10 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് അത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം നേരെ ചെയ്യുക, രാവിലെ കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റാറില്ല പലപ്പോഴും. അപ്പൊ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. അതാണ് ബേസിക് ആയിട്ട് നേരിടുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം. പിന്നെ ഇപ്പൊ കോളേജ് 10 മണി എന്നുള്ളത് 9:30. അപ്പോ നേരത്തെ 8:30 ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോ 8 മണിക്ക് മുൻപ് അല്ലെങ്കിൽ 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ട അവസ്ഥയാണ്. കാരണം എപ്പോഴാണ് എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയില് എടപ്പള്ളി, കളമശ്ശേരി, ആലുവ ആ ഭാഗത്തെ ബ്ലോക്കിന്റെ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഒട്ടും നമുക്ക് മനസ്സിലാവില്ല എപ്പോഴാണ് എവിടെ നിന്നാണ് ബ്ലോക്ക് വരാന്നുള്ളത്. പിന്നെ അതിന്റെ ഒപ്പം ഈ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവണ മഴ അത് അതിലും വേറെ മോശമായിട്ട് ബാധിക്കും. മഴയും ബ്ലോക്കും കൂടെ ഒരുമിച്ച് വന്നാൽ അറിയാലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളാണ് നിലവിൽ ഇപ്പോ നേരിടുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം, അതായത് ഭക്ഷണം നേരെ ചെയ്യുക കഴിക്കാൻ പറ്റാതെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഉച്ചത്തേക്ക് ഭക്ഷണം അത്രയും നേരത്തെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പ്രശ്നം. അത് എനിക്ക് തോന്നി ഇപ്പൊ എന്റെ വീട് കാലടിയിലാണ്. അപ്പൊ കാലടിയില് ബ്ലോക്കിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് കാലടി. ഇപ്പൊ സമീപത്തൊക്കെ സമീപകാലങ്ങളിലൊക്കെ വാർത്തയിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ് കാലടിയിലെ. അവിടുത്തെ ഒരു പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയുള്ളത് അശാസ്ത്രീയമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണവും അതുപോലെ കടമുറികളുടെ മറ്റ് കാര്യങ്ങളുടെ ഒക്കെ ഒരു കിടപ്പ് അത് അശാസ്ത്രീയമായതുകൊണ്ടാണ് ഈ ബ്ലോക്ക് എന്നുള്ളതാണ്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, ആളുകളുടെ ജീവിതശൈലി മാറുന്നു. പക്ഷെ അതനുസരിച്ച് അതിനനുസരിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാവണില്ല. റോഡിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടനയിലൊട്ടും മാറ്റം കാലങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാവുന്നില്ല. ഇപ്പോഴും പഴയ ഒരു റോഡ് സിസ്റ്റത്തിൽ തന്നെ പോണു. പക്ഷെ ആളുകളുടെ രീതി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇത് മാറിയാലാണല്ലോ പിന്നെ ഭാവിയിൽ ഒരു മാറ്റം ഉണ്ടാവുക. അതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: എറണാകുളം ജില്ലാ ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നജീബ്.
3: ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയം കാലഘട്ടം കൂടിയാണ് എറണാകുളം സിറ്റിയില്. പക്ഷെ നമുക്ക് ഒരു കാലത്തും ഒരു രീതിയിലും ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ട്രാഫിക് ജാം ഉള്ളത്. എല്ലാ ദിവസവും ദൈനംദിനം വണ്ടികൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആർടിഒ ഓഫീസുകളിലും. കൂടാതെ മെട്രോയുടെ വർക്ക്, ലുലു മാള്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഹൈവേ, വൈറ്റില പാലാരിവട്ടം പോയിന്റിലേക്കുള്ള റോഡ് നിർമ്മാണം എല്ലാമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസത്തിലാണ്. ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസോ അതിനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഡ്രൈവർക്ക് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന സ്ഥിതി വിശേഷം കാണുന്നില്ല. കാരണം ബസ് ഡ്രൈവർ അവന്റെ സമയക്കെത്തുക പാലിക്കാൻ വേണ്ടിയാണ് വാഹനം സ്പീഡിൽ ഓടിക്കുന്നത്. എന്നാൽ ചില ബസ് ഡ്രൈവർമാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാക്കനാട് ഒന്ന് സൗത്തിലേക്ക് വെറും 36 മിനിറ്റ് ആണ് റണ്ണിംഗ് ടൈമുള്ളത്. 1979 റണ്ണിങ് ടൈമാണ് ഇപ്പോഴും നടക്കുന്നത്. എത്രയോ വാഹനങ്ങൾ സബ് രജിസ്റ്റർ ഓഫീസ് ആർ ടി ഓഫീസുകളിൽ നിന്ന് വാഹനം രജിസ്റ്റർ ചെയ്ത് ഡെയിലി പുറത്തിറങ്ങുന്നു. മൂവാറ്റുപുഴ, കോതമംഗലം, തൃപ്പൂണിത്തുറ, പറവൂര്, അതുപോലെ തന്നെ പെരുമ്പാവൂര്, എല്ലാ ആർ ടി ഓഫീസിൽ നിന്നും വാഹനം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഈ റോഡിലേക്ക് തന്നെ ഒരു 75 80 കാലഘട്ടത്തിലുള്ള റോഡാണ് ഇന്നും എന്റെ കൂടെ വ്യത്യസ്ത സിഗ്നലുകളും മെട്രോ നിർമ്മാണവും

0: തുലു ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളും ഇതിനു വേണ്ട കൂടുതൽ വാഹനങ്ങൾ റോഡിലുണ്ട്. അതുകൊണ്ട് ബസ്സിന് പോകാനൊരു ബസ് ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. അത് നമ്മുടെ നാട്ടിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. സാധാരണക്കാരും കടകളിൽ പോകുന്നവരും മറ്റ് തൊഴിലാളികളും പോകുന്നത് എല്ലാവരും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സിനാണ്. ആ ബസ്സിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകാനും സമയക്ലിപ്തത പാലിച്ചു പോകാനും ബസ്സിന് ഒരു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ് അഭിപ്രായം. ഡ്രൈവർമാരെ പൂർണ്ണമായി കുറ്റം പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല.
1: ഇടപ്പള്ളി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ സാജൻ സേവ്യർ:
2: ഇവിടെ യഥാർത്ഥ സിറ്റി എന്ന് പറയുന്നത് ഒത്തിരി വാഹനങ്ങൾ ഓരോ ദിവസവും എന്ന രീതിയിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. അതിലുപരി ഇവിടെ ഒത്തിരി ആൾക്കാർ ജോലിക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഇവിടെ അനുദിനം ഓരോ ദിവസവും വാഹനത്തിന്റെയും ആളുകളുടെയും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രാഫിക്കിന്റെ തിരക്ക് എന്ന് പറയുന്നത് പുതിയ കൺസ്ട്രക്ഷൻ എല്ലാം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയാണ്. ഒരു ഭാഗത്ത് മെട്രോന്റെ വർക്ക് നമ്മുടെ പാലാരിവട്ടത്തിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമ്മുടെ മെട്രോന്റെ വർക്ക് നടക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ചേരാനല്ലൂർ വരാപ്പുഴ പറവൂര് ഇടപ്പള്ളി റൂട്ടിൽ ഇതെല്ലാം നമുക്ക് ഒത്തിരി ട്രാഫിക്ക് തിരക്കുണ്ടാക്കുന്നു. ഈ തിരക്കെല്ലാം തീരണമെങ്കിൽ ഇതിന്റെ വർക്കുകൾ കഴിയണമെന്നതിലുപരി ഇതെന്ത് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതിനെല്ലാത്തിലും ഇടയിൽ നിൽക്കുന്നത് പോലീസാണ്, പ്രത്യേകിച്ച് ട്രാഫിക് പോലീസ്. ട്രാഫിക് പോലീസിന് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിലെ റോഡുകൾ തന്നെ ഏറ്റവും ചെറിയ റോഡുകളാണ്, വീതി കുറഞ്ഞ് വളരെയധികം നാരോ ആയിട്ടുള്ള റോഡുകളാണ് എല്ലാം തന്നെ. നമുക്കൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ കൺജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡൈവേർഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് പ്രതിവിധി കണ്ടെത്താനോ പറ്റാത്ത തരം റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വളരെ വീതി കുറവാണ്. രണ്ടുവരിപ്പാതയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നാലുവരിപ്പാതിന് മുകളിലേക്കുള്ള സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ നമുക്കിവിടെ അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന മെട്രോ സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. ഉദാഹരണത്തിന് മെട്രോ തന്നെ ഒത്തിരി ഫീഡർ ബസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, മറ്റ് ബസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടെ. ആ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് മാത്രമാണ് ഇതിന് ഒരു പരിഹാരം. നമ്മുടെ ഈ ട്രാഫിക് കൾച്ചർ മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും രാവിലെ വാഹനവുമായിട്ട് ഇറങ്ങുക. ഈ വാഹനം എന്ന് പറയുന്നത് ചിലപ്പോ കാറാണെങ്കിൽ കാറില് ഒരു ഒരു ആളാണ് ഒരു എന്താ പറയുക ഡ്രൈവറോ അല്ലെങ്കിൽ അതിന്റെ ഓണറോ മാത്രമാണ് ഉണ്ടാവുക. കൂടി വന്നാൽ രണ്ടുപേര് പറയുന്ന കാറുകളെല്ലാം റോഡിലിറങ്ങുന്നു. അതുപോലെ മോട്ടോർ സൈക്കിളുകൾ, അങ്ങനെ എല്ലാത്തരം വാഹനങ്ങളും ഈ ഒന്നോ രണ്ടോ പേരെ വെച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെ ഗൗനിക്കാത്ത അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ഒരു കൾച്ചറാണ് ട്രാഫിക്കിന്റെ കൊച്ചിയിലുള്ളൊരു രീതി. അത് മൊത്തത്തിലുള്ള ഞാൻ പറയുന്നത് ഒരു 10% ആളുകളെങ്കിലും അങ്ങനെ ഒരു രീതി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് റോഡിലൂടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പരമാവധി തിരക്ക് കുറക്കാനും പരമാവധി ആക്സിഡന്റുകൾ ഒഴിവാക്കാനും നമുക്ക് പറ്റും. അപ്പൊ അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ട്രാഫിക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് തക്കതായ നടപടികളും പരിഹാര മാർഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. പരമാവധി ട്രാഫിക് പോലീസിനോട് സഹകരിക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. എങ്കിൽ പോലും അതിലൊരു ചെറിയ ശതമാനം ആളുകൾ ഇപ്പോഴും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനും ട്രാഫിക്കിന്റെ പോലീസിനോട് എതിരായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ട്രാഫിക്ക് കൺജക്ഷൻ മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് വൈറ്റ്ല എന്ന് പറയുന്നത് വളരെ നാരൗഡ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ്. അതിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നും കുറച്ച് ഫണ്ട് അനുവദിച്ചു, 1.5 crore അനുവദിച്ചുകൊണ്ട് അതിന്റെ വൈഡനിങ് നടക്കുന്നുണ്ട്. അപ്പൊ അത് താമസിയാതെ ഒരു മാസത്തിനുള്ളിൽ അതിന്റെ വർക്ക് തീരും, കുറച്ചുകൂടി എളുപ്പമാകും വൈറ്റ്ലയിലെ കൺജക്ഷൻ. രണ്ടാമത്തേത് ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളിയിൽ ഇപ്പോ NH വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെ അവര് ഒത്തിരി വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾ തിരിയുന്നതിനും വാഹനങ്ങൾ കടന്നു പോകുന്നതിനൊക്കെ അതെല്ലാം ഈ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി പൂർണ്ണമായിട്ടൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് കരുതുന്നത്.
1: കൊച്ചിയുടെ റോഡുകളിൽ ഇന്ന് വാഹനങ്ങൾ മാത്രമല്ല മനുഷ്യരുടെ വിലപ്പെട്ട സമയവും കുരുങ്ങിക്കിടക്കുകയാണ്. ട്രാഫിക് കുരുക്കുകൾ ഇല്ലാതാക്കുക എന്നത് വീതി കൂട്ടുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നല്ല പൊതുഗതാഗതം വേണം, കൃത്യമായ പാർക്കിംഗ് സംവിധാനം വേണം, ട്രാഫിക് നിയന്ത്രണം കാര്യക്ഷമമാകണം. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ള യാത്രക്കാരാകുകയും വേണം. കൊച്ചിക്ക് വികസനം വേണം, പക്ഷേ യാത്ര കുരുക്കിലാകരുത്. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ. സമകാലികം.

0: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
0: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 50 സെക്കൻഡ്. എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.
5: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
6: തേങ്ങയുടെ കുലക്കി വെട്ടുന്നതിന് മുമ്പേ മൈനർ ഒന്ന് താഴേക്ക് നോക്കിയ ഉടനെ പടച്ചോനെ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് അതിവേഗത്തിൽ താഴേക്ക് ഊരി ഇറങ്ങുന്നതാണ് താഴെയുള്ളവർ കണ്ടത്. തെങ്ങിന്റെ കടക്കലിൽ എത്തിയ ഉടനെ അയാൾ കിണറിന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. അന്നേരം അയാൾ വിളിച്ചു പറഞ്ഞു, മോ കിണറ്റിൽ വീണു. കല്യാണിയും അത് കേട്ടു. അപ്പോൾ അവൾ ഞെട്ടലോടെ മോനെ നോക്കി. കോലായിൽ മോനില്ല. അവളും നിലവിളിച്ചുകൊണ്ട് മൈനർക്ക് പിറകെ ഓടി. പക്ഷേ അധിക ദൂരം കല്യാണിക്ക് പോകാൻ കഴിഞ്ഞില്ല. അവൾ ബോധമറ്റ് നിലംപതിച്ചു. കിണറ്റിൻ കരയിലുണ്ടായിരുന്ന കയറെടുത്ത് തൊട്ടടുത്തുള്ള തെങ്ങിനോട് കെട്ടി മൈനർ തന്നെയാണ് കിണറ്റിലേക്ക് ഊർന്നിറങ്ങിയത്. മുകളിൽ നിൽക്കുന്നവർ കിണറിന്റെ താഴ്ചയിലുള്ള കുട്ടിയെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതവരെ പരിഭ്രാന്തരാക്കി. കിണറ്റിന് ചുറ്റും നടക്കുന്ന സംഭ്രമങ്ങളൊന്നും അറിയാതെ രാമർ അപ്പോഴും അതേ ഇരിപ്പ് തന്നെയായിരുന്നു. കിണറിന്റെ താഴെയുള്ള വട്ടത്തിലേക്ക് നോക്കി നിൽക്കെ തെല്ലിട കഴിഞ്ഞ് ആളുകൾ കണ്ടു. തോളിൽ കുട്ടിയെയും ചുമന്ന് മൈനർ കിണറിന്റെ പടവുകൾ കയറുന്നു. കരക്ക് കയറ്റിയ കുഞ്ഞിനെ കോലായിൽ കിടത്തി. അവന് ബോധമുണ്ടായിരുന്നില്ല. ബോധം വീണ്ടു കിട്ടിയ കല്യാണി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. തന്റെ തൊട്ടടുത്തായി ബോധമറ്റ് കിടക്കുന്ന മകനെ രാമറിന് കാണാൻ കഴിയുമായിരുന്നു. കുട്ടിക്ക് പ്രത്യക്ഷത്തിൽ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. വയറിലേക്ക് തള്ളിക്കയറിയ വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മൈനർ. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിലുള്ളവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. മകന്റെ ദേഹത്തു നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളം രാമറിന്റെ കാൽക്കൽ തട്ടിക്കൊണ്ടിരുന്നു. അതിന്റെ നനവിൽ അയാൾ പതുക്കെ ഒന്നുണർന്നു. പിന്നെ കരച്ചിലിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതിനുശേഷം മകന്റെ നിശ്ചലമായ ശരീരത്തിലേക്ക് എങ്ങനെയോ ദൃഷ്ടികൾ നീണ്ടു. ആ അന്തരീക്ഷം പെട്ടെന്ന് അയാളെ വിഭ്രമിപ്പിച്ചു. പിന്നെ എങ്ങനെയോ വിളിച്ചു, മോനെ. കരച്ചിലിനിടയിലും കല്യാണി രാമറിന്റെ ശബ്ദം കേട്ടു. അവിശ്വാസത്തോടെ അവൾ ഭർത്താവിന്റെ നേരെ നോക്കി. അപ്പോഴും പതുങ്ങിയ ഒച്ച കേട്ടു, മോനെ. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും നിമിഷങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു മുഹൂർത്തമായിരുന്നു അത്. അതിന്റെ പരിഭ്രമങ്ങൾ കല്യാണിയെ കൂടുതൽ അശാന്തയാക്കി. അവൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. മതഭ്രാന്ത് തലക്കി പിടിച്ച് ആയുധങ്ങളുമേന്തി പരസ്പരം ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നടുവിലൂടെ മെലിഞ്ഞ ഒരു മനുഷ്യൻ നിർഭയനായി അങ്ങനെ നടന്നു പോകുന്നത് രാമർ ഭാവനയിലൂടെ കാണുകയായിരുന്നു. ഗാന്ധിജി നവഖാലിയിൽ വർഗീയ ലഹളയെ നേരിട്ട രാത്രി ആവേശത്തോടെയാണ് രാമർ പത്രത്തിൽ നിന്നും വായിച്ചെടുത്തത്. ഗാന്ധി ഉടനടി സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അവശനാക്കി. കൊല്ലപ്പെട്ട രണ്ടുപേർ കീറ വസ്ത്രങ്ങൾ അണിഞ്ഞ പാവപ്പെട്ട കൂലിപ്പണിക്കാരായിരുന്നു. കണ്ണു തുറിച്ചുകൊണ്ട് അവർ കട്ടപിടിച്ച രക്തത്തളത്തിൽ കിടന്നു. അവരുടെ മുറിവായിൽ ഈച്ചകൾ കൂട്ടമായി അരിച്ചു നടന്നിരുന്നു. ആ കാഴ്ചയിൽ അത്രയേറെ മനസ്സ് തളർന്നുപോയതുകൊണ്ട് അന്ന് വൈകുന്നേരം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. വികാരാകുലമായ നിശബ്ദതയിലേക്ക് അദ്ദേഹം വഴുതി വീണു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെളിച്ചത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ആത്മാവിന്റെ അഗാധതയിൽ ഞാൻ തെരഞ്ഞു നോക്കുകയാണ്. അതിന് മൗനം സഹായകമത്രേ. അന്ന് വൈകുന്നേരം ഹ്രസ്വമായ നടത്തത്തിനു ശേഷം തന്റെ വൈക്കോൽ മെത്തയിൽ ഇരുന്നു കൊണ്ട് ഒരു പൊതുപ്രഖ്യാപനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു തുടങ്ങി. തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. കൽക്കട്ടയിൽ സമചിത്തത പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി തന്റെ 78 വയസ്സ് പ്രായമായ ശരീരത്തെ മരണം വരെയുള്ള ഉപവാസത്തിന് സമർപ്പിക്കുവാൻ പോവുകയായിരുന്നു ഗാന്ധി. 3-ാം ദിവസം പ്രഭാതമാകുമ്പോഴേക്ക് ഗാന്ധിയുടെ ശബ്ദം വളരെ നേർത്തതായി തീർന്നു. അതിവേഗം അദ്ദേഹത്തിന്റെ നാഡി ക്ഷീണിച്ചു തുടങ്ങി. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രചരിച്ചതോടെ കൽക്കട്ടയെ വേദനയുടെയും പശ്ചാത്താപത്തിന്റെയും ഭാവം പുണരുകയായി. നഗരത്തിനപ്പുറമുള്ള മുഴുവൻ രാഷ്ട്രത്തിന്റെയും ശ്രദ്ധ പെട്ടെന്ന് ഇന്ത്യയുടെ മഹാത്മാവ് ഹൈദര ഹൌസിൽ യാതന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന വൈക്കോൽ മെത്തയിലേക്ക് തിരിഞ്ഞു. ഗാന്ധിയുടെ തളർന്ന ശരീരത്തിൽ നിന്ന് ജീവൻ മാഞ്ഞു തുടങ്ങുന്നുവെന്ന തോന്നലുണ്ടായപ്പോൾ ആ നഗരത്തിൽ അതിന്റെ രക്ഷകനെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയ സൗഹൃദത്തിന്റെയും

0: സ്നേഹത്തിൻ്റെയും അലയടി ഉയർന്നു. ഏറ്റവും കടുത്ത ലഹളകൾ നടന്ന ചേരി പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടിക്കലർന്ന ഘോഷയാത്രകൾ നടത്തി. അന്നുച്ചയ്ക്ക് 27 ഗുണ്ടകളടങ്ങിയ ഒരു സംഘം ഹൈദര ഹൌസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തല താഴ്ത്തി പശ്ചാത്താപത്താൽ വിതുമ്പുന്ന ശബ്ദത്തോടെ തങ്ങളുടെ കുറ്റം സമ്മതിക്കുകയും ഗാന്ധിയോട് മാപ്പിരക്കുകയും ഉപവാസം അവസാനിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് ബാലിയ ഘാട്ട റോഡിലെ അക്രമികളുടെ സംഘം ഗാന്ധിജിയുടെ തൊട്ടടുത്ത് വന്ന് കുറ്റമേറ്റു പറഞ്ഞു. കൽക്കട്ടയിലെ ഹിന്ദു സിഖ് മുസ്ലിം നേതാക്കൾ സംയുക്തമായി തയ്യാറാക്കി ഗാന്ധിക്ക് നൽകിയ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ അറിയിച്ചു: ഈ നഗരത്തിൽ ഞങ്ങളിനി ഒരിക്കലും വർഗീയ ലഹള ഉണ്ടാക്കുവാൻ അനുവദിക്കുകയില്ല. അതിനെ തടയാൻ മരണം വരെയും ശ്രമിക്കുന്നതാണ്. ഗാന്ധിജി നടത്തിയ ഉപവാസ സമരത്തിന്റെ വിവരണം പലതവണ വായിച്ച് രാമർ അത്ഭുതത്തോടെ ചിന്തിച്ചു. ഗാന്ധിജി എന്നയാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: എന്തൊരു ചൂടാ!
3: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
2: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
5: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
4: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
6: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
7: ഹലോ,
8: എന്റെ പേര് സിനി എന്നാണ് സാർ. ഞാൻ തൃപ്പൂണിത്തുറയിൽ വിളിക്കുന്നത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്റെ മോൻ ഫുഡ് ടെക്നോളജി കഴിഞ്ഞതാണ്. അപ്പൊ ബിടെക് ഫുഡ് ടെക്നോളജി ആയിരുന്നു. അപ്പൊ പുറത്തു പോയാൽ ഏത് കോഴ്സ് എടുക്കണമെന്നോ ഏത് കൺട്രിയാ നല്ലതെന്നൊന്ന് പറഞ്ഞുതരാമോ?
7: എന്ത് കഴിഞ്ഞു?
8: ഫുഡ് ടെക്നോളജി. ആളിപ്പോ ഇവിടെ ചെറിയ ജോലിക്ക് കയറിയിട്ടുണ്ട്.
7: ഇപ്പൊ
8: 2023 പാസ് ഔട്ട് ആയത്.
7: ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തെ എക്സ്പീരിയൻസ് നേടിയിട്ട് ഫുഡ് ടെക്നോളജി പോയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്കോപ്പ് കൂടെ ഞാൻ 2-3 രാജ്യങ്ങൾ പറയാം.
8: അപ്പൊ സിംഗപ്പൂരിൽ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു.
7: സിംഗപ്പൂരിൽ ഒരു കോഴ്സ് നമ്മൾ പൈസ കൊടുത്ത് പഠിച്ചിട്ട് പോകുന്ന ഒരു മെത്തേഡ്. അതല്ലെങ്കിൽ 3 രാജ്യങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മ കണ്ടുപിടിച്ച സിംഗപ്പൂർ, 2 ന്യൂസിലാൻഡ്, 3 ഓസ്ട്രേലിയ. 3 നമ്മുടെ ഇന്ത്യൻ ഫ്രണ്ട്ലി കൺട്രീസ് ആണ്. അവരിഷ്ടംമാരി ഇന്ത്യക്കാരെ വിളിക്കുന്നുണ്ട്. ഇവിടെ 3 ഭയങ്കര ഡിമാൻഡായി സബ്ജക്റ്റിന്.
8: അപ്പൊ
7: ഈ 3 രാജ്യങ്ങളോട്ട് പോവാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കുക. ഇപ്പൊ സിംഗപ്പൂരിനെക്കാട്ടും നല്ലത് ന്യൂസിലാൻഡ്, ഏറ്റവും നല്ലത് ഓസ്ട്രേലിയ, തൊട്ട് താഴെ ന്യൂസിലാൻഡ്, അതിന്റെ തൊട്ട് താഴെയാണ് ചെറിയ കൺട്രിയാണ് സിംഗപ്പൂർ.
8: അപ്പൊ
7: ഇവിടെ നമുക്കൊരു 7-8 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കാം. 2 അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 3 കഴിഞ്ഞാൽ ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്. ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ജോലിക്ക് നിൽക്കുമ്പോൾ അവിടെ തന്നെ ചെറിയൊരു ജോലി നേടിയിട്ട് ആ ജോലിയിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് ഫീസൊക്കെ കൊടുക്കാൻ പറ്റും. കോഴ്സ് പഠിച്ചാൽ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടും. അവിടെ അങ്ങനെ പഠിച്ച് സുഖമായിട്ട് അവിടെ നിന്ന്. ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമ്മൾ അവിടെ പോയിട്ട് സെറ്റിലായി, യൂറോപ്യൻ രാജ്യങ്ങൾ സെറ്റിലായി, ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങി വന്ന് ഇന്ത്യയിലൊരു കരിയർ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാവും. നല്ല ഡിസിഷൻ ആണ്. ഈ പറഞ്ഞ ഓർഡറിൽ ട്രൈ
8: ചെയ്യാം.
6: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
9: അപ്പൊ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
10: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
6: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: എന്തൊരു ചൂടാ!
3: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
11: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
12: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
11: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
12: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
13: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
14: ആകാശവാണി കൊച്ചി FM 102.3.

0: 8:14.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുക എന്നത് പുതിയ ലക്ഷ്യമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹാംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ഇന്ന് തുടക്കമാകും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി O.J. ജനീഷ്. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് TO മോഹനൻ MLA. ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: എല്ലാം അറിയാമെന്ന് നാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്. നല്ലത് തന്നെ. പക്ഷേ അതിനിടയിലും നമുക്കറിയാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന ചില ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ. ചെമ്മീൻ നമ്മളെല്ലാവരും രുചിയോടെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ. അതിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരീരത്തിൻ്റെ ഏതു ഭാഗത്താവും മറ്റെങ്ങുമല്ല, അതിൻ്റെ തലയിലാണ് അതിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓന്ത് ഇര പിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അതിൻ്റെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. എന്നിരുന്നാലും ആ നാക്കിന് എത്രമാത്രം നീളമുണ്ടാകുമെന്ന് അറിയുമോ? അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ അത്ര നീളമുണ്ടാകുമത്രേ ഓന്തിൻ്റെ നാക്കിന്. അത്ഭുതം തന്നെ അല്ലേ? ഒച്ചുകൾ അവരുടെ മെല്ലെ മെല്ലെയുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ അവർ വലിയ ഉറക്കപ്രിയന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3 വർഷം വരെ ഒറ്റയടിക്ക് അവയ്ക്ക് ഉറങ്ങാൻ കഴിയുമത്രേ. ഏതൊരു ജീവിക്കും ശബ്ദമുണ്ടാക്കണമെങ്കിൽ സ്വര നാളപാളി അല്ലെങ്കിൽ വോക്കൽ കോഡ് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ഉയരമുള്ള ജീവി ആയിരുന്നാലും ജിറാഫുകൾക്ക് ഈ സ്വര നാളപാളികൾ ഇല്ല. മയിലുകളെ പൊതുവെ നാം ഇംഗ്ലീഷിൽ പീകോക്ക് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആൺമയിലുകൾ മാത്രമാണ് പീകോക്ക്. പെൺമയിലുകളെ പീകോക്ക് എന്നല്ല പറയുന്നത്, പീഹൻ എന്നാണ്. അരയന്നങ്ങൾ തൂവെള്ള നിറത്തിലാണ് കാണുന്നതെങ്കിലും ചിലതൊക്കെ പിങ്ക് നിറത്തിലും കാണാറുണ്ട്. അത് അവരിലെ വകഭേദമൊന്നുമല്ല കേട്ടോ. അവർ ചില ചെമ്മീനുകളെയും ആൽഗകളെയും ഭക്ഷിക്കുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന നിറം മാറ്റം മാത്രമാണ്. നമുക്ക് രുചി അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ നാക്കിൽ രുചിമുകുളങ്ങൾ ഉണ്ടാവണം. എന്നാൽ പൂച്ചകൾക്ക് അവരുടെ നാവിൽ മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ ഇല്ല. അതിനാൽ അവയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ഉറുമ്പുകൾ രാത്രിയായാലും പലയിടത്തും ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യത്തിൽ അവർ ഉറങ്ങാറില്ല. മാത്രമല്ല അവയ്ക്ക് ശ്വാസകോശങ്ങളും ഇല്ല. പൂവുകളിൽ നിന്നാണല്ലോ തേനീച്ചകൾ തേൻ നുകരുന്നത്. ചില സമയത്തൊക്കെ അവർ തേൻ കുടിച്ച് മത്തു പിടിക്കുമ്പോൾ പൂവുകളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ടത്രേ. മയക്കമൊക്കെ മാറുമ്പോഴാണ് അവർ പിന്നെയും എണീറ്റ് പറന്നു പോകുന്നത്.
4: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
2: ശാസ്ത്രദീപ്തി.
0: ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 8:00.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. തൃശൂരിലെ ചന്ദ്രൻ KV ആണ് പരാതിക്കാരൻ. നമുക്ക് പരാതി നോക്കാം.
1: ഞാൻ തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ പാസ്ബുക്കും ATM കാർഡും ചേലക്കരയിലുള്ള ഒരു സ്വകാര്യ ബാങ്കിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് അത് തിരിച്ചു വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ബാങ്ക് പാസ്ബുക്കും ATMഉം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഈ കത്തിൽ എന്താവശ്യത്തിനാണ് നിങ്ങൾ പാസ്ബുക്കും ATM കാർഡും ബാങ്കിനെ ഏൽപ്പിച്ചതെന്നോ എന്തുകൊണ്ടാണ് അവർ തിരികെ തരാത്തതെന്നോ ബാങ്കിൽ പോയി ഇക്കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. നിയമവേദിക്ക് പറയാനുള്ളത്, ബാങ്ക് പാസ്ബുക്കും ATMഉം തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ബാങ്കിനെ നേരിട്ട് സമീപിക്കുക. ഒരു അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടാൽ അതും നൽകുക. നിങ്ങൾ ആ ബാങ്കിലെ അക്കൗണ്ട് ഉടമയാണെന്ന് തെളിയിക്കുന്ന രേഖയും ബാങ്കിൽ ഹാജരാക്കുക. ഇനി പുതിയ പാസ്ബുക്കും ATMഉം വേണം എന്നാണെങ്കിൽ അതിനും അപേക്ഷ നൽകിയാൽ മതിയാകും. എന്തായാലും പരാതിക്കാരൻ നേരിട്ട് ബാങ്കിൽ ചെല്ലുക. ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പരാതി അയച്ചിട്ടുള്ളത്. പരാതി എന്താണെന്ന് നോക്കാം.
1: ബാങ്കുകൾ നടപ്പിലാക്കി വരുന്ന റിവേഴ്സ് മോർഗേജിനെ കുറിച്ച് നിയമവേദിയിലൂടെ വിശദമായി പറഞ്ഞു തരുമോ എന്നാണ് പരാതിക്കാരൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന റിവേഴ്സ് മോർഗേജിനെ പറ്റിയുള്ള സംശയത്തിന് വിശദമായ മറുപടി നൽകുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ KA വർഗീസ്.
2: റിവേഴ്സ് മോർഗേജ് എന്നത് സ്വന്തമായി വീടുള്ള 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വീട് വിറ്റഴിക്കാതെ തന്നെ അതിന്റെ മൂല്യം അടിസ്ഥാനമാക്കി ബാങ്കുകളിൽ നിന്നോ ഭവന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ ലഭിക്കുന്നതിനുള്ള പദ്ധതി ആണ്. സാധാരണ ഭവന വായ്പയിൽ ഹോം ലോൺ ബാങ്കിന് വായ്പ തിരിച്ചടക്കുന്നത് ഉപഭോക്താവാണ്. എന്നാൽ റിവേഴ്സ് മോർഗേജിൽ ബാങ്കാണ് വായ്പ തുക പ്രതിമാസം, ത്രൈമാസം, വാർഷികം അല്ലെങ്കിൽ ഒറ്റത്തവണയായി വീട്ടുടമയ്ക്ക് നൽകുന്നത്. അതിനാലാണ് ഇതിനെ റിവേഴ്സ് മോർഗേജ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതിന്റെ സവിശേഷതകളെന്ന് നോക്കാം. അപേക്ഷകൻ സാധാരണയായി 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ ആയിരിക്കണം. സ്വന്തം പേരിലുള്ള താമസയോഗ്യമായ വീട് ഈടായി നൽകണം. വായ്പ ലഭിച്ചാലും അപേക്ഷകന് ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ താമസിക്കാം. പ്രതിമാസ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. വായ്പ തിരിച്ചടക്കേണ്ടത് ഉടൻ ആവശ്യമില്ല. പിന്നെ വായ്പ എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? വായ്പ എടുത്ത വ്യക്തിയും അല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ അവസാനമായി ജീവിച്ചിരിക്കുന്ന പങ്കാളിയും മരണപ്പെടുകയോ സ്ഥിരമായി വീട് ഒഴുകുകയോ ചെയ്താൽ അവകാശികൾക്ക് വായ്പയും പലിശയും അടച്ച് വീട് സ്വന്തമാക്കാം. അല്ലെങ്കിൽ ബാങ്ക് വീട് വിറ്റ് വായ്പ തിരിച്ചുപിടിക്കും. വിൽപ്പനയിൽ ശേഷിക്കുന്ന തുക അവകാശികൾക്ക് തിരിച്ചുകൊടുക്കും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിരമിച്ചവർക്ക് സ്ഥിരമായ അധിക വരുമാനം ലഭിക്കും. വീട് വിറ്റഴിക്കാതെ സാമ്പത്തിക സുരക്ഷിത നേടുവാൻ സാധിക്കും. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. വീടിന്റെ ഉടമസ്ഥാവകാശം ജീവിതകാലം വരെ നിലനിൽക്കുന്നു. എന്നാൽ ഈ വായ്പയ്ക്ക് ചില പരിമിതികൾ കൂടെയുണ്ട്. വായ്പയുടെ തുക വീടിന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും. പലിശ കാലക്രമേണ കൂട്ടിച്ചേർക്കപ്പെടും. അവകാശികൾക്ക് പിന്നീട് വായ്പ തിരിച്ചടച്ച് വീട് നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇന്ത്യയിൽ റിവേഴ്സ് മോർഗേജ് ആരംഭിച്ചത് 2007 അത് വിവിധ ഘട്ടങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇന്നും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രചാരം ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമായ സാമൂഹിക ഘടകമായതിനാൽ വീടുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന മനോഭാവം ഉള്ളതുകൊണ്ട് റിവേഴ്സ് മോർഗേജ് പദ്ധതിയുടെ സ്വീകാര്യത ഇന്ത്യയിൽ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ റിവേഴ്സ് മോർഗേജ് എന്ന ആശയം ആദ്യമായി 1960കളിലാണ് ആരംഭിച്ചത്. അത് അമേരിക്കയിലാണ് ആരംഭിച്ചത്. ഈ റിവേഴ്സ് മോർഗേജ് പദ്ധതിക്ക് അമേരിക്കയിലും അതുപോലെ തന്നെ UK യിലും കാനഡയിലും

0: ഇനി അടുത്ത പരാതി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പരാതി അയച്ചിട്ടുള്ളത്. പരാതി എന്താണെന്ന് നോക്കാം.
1: 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ പല്ല് സൗജന്യമായി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. ഇത് സൗജന്യമായി കിട്ടുന്നതിന് വേണ്ടി എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് വിശദമായി പറഞ്ഞു തരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത്.
0: BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു നൽകുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെക്കേണ്ട രേഖകൾ BPL ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള റേഷൻ കാർഡ്, അപേക്ഷകൻ കൃത്രിമ പല്ല് വെക്കുന്നതിന് അനുയോജ്യനാണ് എന്ന് സർക്കാർ ഡോക്ടർ നിശ്ചിത ഫോറത്തിൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ഇലക്ഷൻ ID മുതലായവ. അതിനായി അപേക്ഷകർ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മന്ദഹാസം പദ്ധതിയുടെ ഫോം വാങ്ങിക്കുക. അത് പൂരിപ്പിച്ച ശേഷം സർക്കാർ ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് ഈ അപേക്ഷ പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് സൗജന്യ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം ലഭിക്കും. അപേക്ഷകൻ താമസിക്കുന്ന പരിധിക്കുള്ളിലെ സർക്കാർ ആശുപത്രിയിലേക്കായിരിക്കും അപേക്ഷകനെ റെഫർ ചെയ്യുന്നത്. ഇതാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് അഥവാ റെറ ആക്ടിനെ കുറിച്ചും അതിൽ പുതുതായി വന്ന നിയമ ഭേദഗതികളെ കുറിച്ചും അഡ്വക്കേറ്റ് ഉണ്ണി കാർത്തികേയൻ സംസാരിക്കുന്നു.
2: അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്കും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും 2016 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്. ആകെ 92 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് അവരുടെ പ്ലോട്ടുകളോ ഫ്ളാറ്റുകളോ അപ്പാർട്ട്മെന്റുകളോ കൊമേഴ്ഷ്യൽ സ്പേസുകളോ വിൽപ്പന നടത്തുന്നതിനോ അതിനുവേണ്ടി പരസ്യം ചെയ്യുന്നതിനോ സാധിക്കുന്നതല്ല. ഒരു അപ്പാർട്ട്മെന്റ് എന്നത് താമസത്തിന് വേണ്ടിയോ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റെസിഡൻസ്, ഓഫീസ്, ഷോപ്പ്, ഷോറൂം, ഗോഡൌൺ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുപോലെ കാർപ്പറ്റ് ഏരിയ എന്നത് കെട്ടിടത്തിന്റെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തറ വിസ്തീർണമാണ്. ഇതിൽ പുറം ഭിത്തികളും കേബിളുകളും പൈപ്പുകളും മറ്റും കടത്തിവിടുന്ന സർവീസ് ഷാഫ്റ്റുകൾ, എക്സ്ക്ലൂസീവ് ബാൽക്കണി, വരാന്ത, എക്സ്ക്ലൂസീവ് ഓപ്പൺ ടെറസ് എന്നിവ ഉൾപ്പെടുന്നതല്ല. കോമൺ ഏരിയ എന്നത് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ്. വിൽപ്പനയ്ക്ക് വേണ്ടി കെട്ടിടങ്ങൾ പണിയുന്നവരും ഭൂമി പ്ലോട്ടുകളാക്കി മാറ്റുന്നവരും അവരുടെ ഏജന്റുമാരും കോൺട്രാക്ടർമാരും എല്ലാം തന്നെ പ്രൊമോട്ടർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടും. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ കൊടുക്കുന്ന അപേക്ഷയിൽ പ്രൊജക്ടിന്റെ മുഴുവൻ വിവരങ്ങളും, അതായത് സ്ഥലത്തിന്റെ അളവ്, കെട്ടിടത്തിന്റെ വിസ്തീർണം, സൗകര്യങ്ങൾ, എത്ര സമയമാണ് പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടത് എന്നിവയെല്ലാം തന്നെ കാണിച്ചിരിക്കണം. പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ ഒരു പ്രൊജക്ടിന് വേണ്ടി അതിന്റെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കുന്ന പണത്തിന്റെ 70% പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ വേണം സൂക്ഷിക്കേണ്ടത്. പ്രൊജക്ടിന്റെ പണിയുടെ പുരോഗതിക്ക് അനുസരിച്ചാണ് ഇതിൽ നിന്ന് പണം പിൻവലിച്ച് ഉപയോഗിക്കേണ്ടത്. മേൽവിവരിച്ച എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് അതോറിറ്റി പ്രൊജക്ട് രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷന്റെ കാലാവധി എന്നത് ഒരു പ്രൊമോട്ടർ പ്രൊജക്ട് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്ന സമയമാണ്. സാധാരണഗതിയിൽ ഈ കാലാവധി നീട്ടി നൽകാൻ കഴിയില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധമോ പോലുള്ള സാഹചര്യത്തിൽ പരമാവധി 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ നൽകിയ രജിസ്ട്രേഷൻ റദ്ദാക്കാനും അതോറിറ്റിക്ക് കഴിയുന്നതാണ്. ബിൽഡർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഏതെങ്കിലും നിയമലംഘനം നടത്തുകയാണെങ്കിലോ ഉപഭോക്താക്കളുടെ മേൽ ഏതെങ്കിലും ചതിവോ വഞ്ചനയോ വാഗ്ദാന ലംഘനമോ നടത്തിയാൽ അതോറിറ്റിക്ക് സ്വമേധയാലോ പരാതി പ്രകാരമോ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്താൽ പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് തുടർന്ന് ആ പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്നതല്ല. കൂടാതെ അത്തരത്തിലുള്ള പ്രൊമോട്ടർമാരുടെ പേര് മോശം ബിൽഡേഴ്സിന്റെ ലിസ്റ്റ്പ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്നതിനും അത് മറ്റ് സംസ്ഥാന അതോറിറ്റികൾക്ക് കൈമാറുന്നതിനും പ്രൊജക്ടിന്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ച പണം ഫ്രീസ് ചെയ്യുന്നതിനും വേണ്ട നടപടികൾ അതോറിറ്റിക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന പ്രൊജക്ടുകൾ തുടർന്ന് പൂർത്തീകരിക്കുന്നതിന് സർക്കാരുമായി ആലോചിച്ച ശേഷം അലോട്ടികളുടെ അസോസിയേഷനെയോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ സ്ഥാപനങ്ങളെയോ അതോറിറ്റിക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഈ നിയമപ്രകാരം റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പ്ലോട്ടുകളും ഫ്ളാറ്റുകളും മറ്റു നിർമ്മാണങ്ങളും വിൽക്കുന്നതിന് വേണ്ടതായ ഒരു സഹായവും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉപഭോക്താക്കളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുവിധ ആശയവിനിമയവും ഏജന്റ് നടത്താൻ പാടില്ല. പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർമാരുടെ ചുമതലകളും കടമകളും നിയമം വളരെ വിപുലമായി തന്നെ പറയുന്നുണ്ട്. ഓരോ 3 മാസം കൂടുമ്പോൾ ബുക്ക് ചെയ്യപ്പെട്ട പ്ലോട്ടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിവരങ്ങൾ, മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയതും കിട്ടാനുള്ളതുമായ അനുമതികൾ, പദ്ധതിയുടെ പുരോഗതിയും തൽസ്ഥിതിയും കൂടാതെ അതോറിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ സംഗതികളും തന്നെ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി പ്രൊമോട്ടർ കാണിക്കേണ്ടതാണ്. ഈ

വിവരങ്ങൾ പ്രൊമോട്ടർ അവരുടെ പരസ്യത്തിലും പ്രോസ്പെക്ട്സിലും വെബ്സൈറ്റിലും വ്യക്തമായി കാണിക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലെറ്ററിൽ പ്രൊജക്ടിന് ലഭിച്ച പ്ലാനുകൾ, അവയുടെ വിവരങ്ങൾ, പൊതുവായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവയെല്ലാം തന്നെ പ്രൊജക്ട് സൈറ്റിലും പ്രദർശിപ്പിക്കേണ്ടതാണ്. പ്രൊജക്ടിന്റെ ഓരോ ഘട്ടങ്ങളും അവ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയവും വൈദ്യുതി, ജല ലഭ്യതകൾ, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, പൊതുവായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രൊമോട്ടർ വാഗ്ദാനം ചെയ്ത രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടതായ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നിവ വാങ്ങി അലോട്ടികളുടെ അസോസിയേഷനോ അതല്ല എങ്കിൽ അലോട്ടികൾക്കോ അപ്പാർട്ട്മെൻറ്റുകൾ ആധാരം നടത്തി കൈമാറ്റം ചെയ്യേണ്ടതാണ്. അതായത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ടീസിൻ്റെ അസോസിയേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വവും പ്രൊമോട്ടർക്കാണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം പ്രൊമോട്ടർ ഈ അസോസിയേഷൻ്റെ ചുമതലകളും രേഖകളും കൈമാറ്റം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ അസോസിയേഷന് ചുമതല കൈമാറുന്നതുവരെ പൂർത്തീകരിച്ച പ്രൊജക്ടിൻ്റെയും അവിടുത്തെ ആവശ്യ സർവീസുകളുടെയും പരിപാലനവും പ്രൊമോട്ടർ നടത്തേണ്ടതാണ്. അതിന് വേണമെങ്കിൽ ന്യായമായ ഒരു തുകയും ഈടാക്കാവുന്നതാണ്. ഭൗതികമായ കൈമാറ്റം നടത്തുന്നതുവരെയുള്ള എല്ലാ ചിലവുകളും, അതായത് ഉപഭോക്താക്കളിൽ നിന്ന് വിവിധ കാലയളവിൽ വാങ്ങിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മറ്റുമുള്ള ടാക്സുകൾ, വൈദ്യുതി ചാർജ്, വെള്ളക്കരം തുടങ്ങിയവ പ്രൊമോട്ടർ തന്നെ കൊടുത്തു തീർക്കണം. പ്രൊജക്ടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രൊമോട്ടർ എടുത്ത ലോണുകളും എല്ലാം തന്നെ പൂർണ്ണമായും തീർത്തു വേണം കൈമാറ്റം നടത്തേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ കരാറിൽ പറയാത്ത രീതിയിൽ പ്രൊമോട്ടർ ഒരു അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്താൽ ഉപഭോക്താവിന് അതോറിറ്റി മുമ്പാകെ പരാതി കൊടുക്കാവുന്നതാണ്. പ്രൊമോട്ടർ നൽകിയ തെറ്റായ വിവരം കണ്ടിട്ടോ പരസ്യം കണ്ടിട്ടോ ആരെങ്കിലും ഒരു ഉപഭോക്താവ് പണം നൽകി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ വിവരത്തിലൂടെ ഉണ്ടായ നഷ്ടം നൽകുന്നതിന് പ്രൊമോട്ടർ ബാധ്യസ്ഥനാണ്. കൂടാതെ ആ അലോട്ടിക്ക് പ്രൊജക്ടിൽ നിന്നും താൻ നൽകിയ പണവും പലിശയും വാങ്ങിക്കൊണ്ട് പിന്മാറുന്നതിനും അവകാശമുള്ളതാണ്. ഫ്ളാറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ 10% തുക പ്രൊമോട്ടർക്ക് അഡ്വാൻസായി വാങ്ങാവുന്നതാണ്. എന്നാൽ ആയത് പൂർണ്ണമായ ഒരു എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ. ആ എഗ്രിമെൻറ്റിൽ പ്രൊജക്ടിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, പ്രത്യേകതകൾ, പൊതുസൗകര്യങ്ങൾ, പണം നൽകേണ്ട ഘട്ടങ്ങൾ, എത്ര തുകയാണ്, പൂർത്തീകരണത്തിൻ്റെ സമയക്രമം, ഏതെങ്കിലും കാരണവശാൽ നിർമ്മാണം പൂർത്തീകരണം താമസിച്ചാൽ നൽകുന്ന പലിശ എന്നിവ വ്യക്തമായി കാണിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനവും റെഗുലേറ്ററി അതോറിറ്റിയും നൽകിയ അനുമതി പ്രകാരമുള്ള പ്ലാനുകളിൽ നിന്ന് ഒരുവിധമായ മാറ്റവും പ്രൊമോട്ടർ നടത്താൻ പാടില്ലാത്തതാണ്. ഉപഭോക്താവിൻ്റെ ആവശ്യപ്രകാരമോ അതല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെയോ എഞ്ചിനീയറുടെയോ നിർദ്ദേശപ്രകാരം ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് നിർദ്ദേശിക്കാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും നിയമം വിവരിക്കുന്നുണ്ട്. 3-2 അലോട്ടികൾ സമ്മതിക്കുന്ന പക്ഷം മറ്റു മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പൂർത്തീകരിച്ച പ്രൊജക്ടിൻ്റെ കൈമാറ്റം നടത്തുന്ന തീയതി മുതൽ 5 വർഷത്തേക്ക് കെട്ടിടത്തിന് വരുന്ന സ്ട്രക്ചറൽ ഡിഫക്റ്റുകൾ, സർവീസുകൾക്കുണ്ടാകുന്ന പോരായ്മകൾ എന്നിവ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം പ്രൊമോട്ടർക്കാണ്. അതിന് അലോട്ടികളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കുവാൻ പാടുള്ളതല്ല. ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം പ്രൊമോട്ടർ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവാദിയാണ്. അതോറിറ്റിയുടെയും 3-2 അലോട്ടികളുടെയും മുൻകൂർ അനുമതിയില്ലാതെ രജിസ്റ്റർ ചെയ്ത പ്രൊജക്ടുകൾ മറ്റ് പ്രൊമോട്ടർമാർക്ക് കൈമാറാൻ പാടില്ലാത്തതാണ്. പ്രൊജക്റ്റിൻ്റെയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും പൂർണ്ണമായ സംരക്ഷണത്തിന് വേണ്ട ഇൻഷുറൻസ് പോളിസികൾ എടുക്കുവാനും അതിൻ്റെ പ്രീമിയം അടച്ച് അലോട്ടികളുടെ സൊസൈറ്റികൾക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വവും പ്രൊമോട്ടർക്കാണ്. നിയമത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉൾപ്പെടുന്ന അതോറിറ്റിയുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തീകരിക്കുന്നത് വരെയോ ഏതാണ് ആദ്യം ഉണ്ടാവുന്നത് വരെയാണ്. 25 വർഷമെങ്കിലും വിവിധ മേഖലകളിൽ പ്രായോഗിക പരിചയമുള്ള ആളാണ് ചെയർപേഴ്സൺ ആവുക. അംഗങ്ങൾക്ക് അത് 15 വർഷം മതിയാകും. ഒരു അലോട്ടി അല്ലെങ്കിൽ പ്രൊമോട്ടർ ആദ്യം പരാതി നൽകേണ്ടത് ഈ റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെയാണ്. അത്തരത്തിൽ പരാതി കിട്ടുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ സ്വമേധയാ വേണമെങ്കിലോ അതോറിറ്റിക്ക് പ്രൊമോട്ടർമാരുടെ പക്കൽ നിന്നും വിവരങ്ങൾ ആരായുന്നതിനും അന്വേഷണം നടത്തുന്നതിനും വേണമെങ്കിൽ ഇടക്കാല ഉത്തരവുകൾ ഇടുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതോറിറ്റിക്ക് അധികാരം നിയമം നൽകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ഈടാക്കുന്നതിനും പലിശ നൽകുന്നതിനും ഉത്തരവിടാൻ അതോറിറ്റിക്ക് കഴിയും. ഇത്തരത്തിലുള്ള പിഴയും പലിശയും ഉത്തരവാദികളിൽ നിന്നും ഭൂമി കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കുവാനും കഴിയുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും റെഗുലേറ്ററി അതോറിറ്റിക്ക് കഴിയുന്നതാണ്. ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഒരു സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് അപ്പലറ്റ് ട്രിബ്യൂണൽ എന്നത് ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടുന്ന സംവിധാനമാണ്. 2 അംഗങ്ങളിൽ ഒരാൾ ജുഡീഷ്യൽ അംഗവും മറ്റൊരാൾ ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അംഗവുമാണ്. ചെയർമാൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആളാവണം എന്നത് നിർബന്ധമാണ്. റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉത്തരവുകളിന്മേൽ സങ്കടമനുഭവിക്കുന്ന ഏതൊരാൾക്കും അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും പ്രൊമോട്ടർ അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യാതെ പ്രൊജക്ടുകൾ നടത്തിയാൽ പ്രൊജക്ട് കോസ്റ്റിന്റെ 10% വരെ പിഴ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ 3 വർഷം വരെ ജയിൽവാസവും കൂടാതെ അധികമായി 10% വരെ പിഴയും ഈടാക്കുവാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിയമത്തിന്റെ 4-ാം വകുപ്പ് ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രൊമോട്ടർ തെറ്റായ വിവരം നൽകിയാൽ
ആ പ്രൊജക്റ്റിൻ്റെ ആകെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 5% വരെ പിഴ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്.

0: റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഓരോ ദിവസത്തിനും പിഴ കൊടുക്കേണ്ടതും അങ്ങനെ ആകെ പ്രൊജക്ട് കോസ്റ്റിന്റെ 5% വരെ പിഴ ചുമത്തുന്നതിനും നിയമത്തിൽ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്.
1: റെറ ആക്ടും അതിൽ പുതുതായി വന്ന നിയമ ഭേദഗതികളും. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് ഉണ്ണി കാർത്തികേയൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
1: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ.

0: ആ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഫീല്. അന്നത്തെ കാലമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: പതിനൊന്ന് മുപ്പതിന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി, വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ, കൂർക്കംവലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും. ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക്
4: പറയൂ, നിങ്ങൾക്കറിയാമോ?
5: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
4: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക്

0: വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ ഒരു മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

0: ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ തുടർന്ന് സഹയാത്രിക സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. വൈകിട്ട് 6:50 കാർഷിക ജീവനം. 25 വർഷമായി ചീര കൃഷി ചെയ്യുന്ന കണ്ടനാട് സ്വദേശി ബോബൻ പോൾ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 FM ഈവനിംഗ് നിൽസമകാലികം. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. എട്ട് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഫിസിയോതെറാപ്പി ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം. 9:15 ചുറ്റുവട്ടം. എറണാകുളം TDM ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവത്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30
1: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇനി FM ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്ന് റിയോഡി ജനറോയിലെ മാറക്കാന, എന്താണ് അതിൻ്റെ ഔദ്യോഗിക നാമം? ഉത്തരം: ഇംഗ്ലീഷിൽ ജേർണലിസ്റ്റ് മാരിയോ ഫിൽഹോ സ്റ്റേഡിയം എന്നതാണ് ഔദ്യോഗിക നാമം. ബ്രസീലിലെ പ്രശസ്തനായ പത്രപ്രവർത്തകൻ ആയിരുന്നു മാരിയോ ഫിൽഹോ. ഈ സ്റ്റേഡിയത്തിൻ്റെ സാക്ഷാത്കാരം ഉൾപ്പെടെ നിരവധി ജനകീയ വിഷയങ്ങളിൽ ഫിൽഹോ സജീവമായി ഇടപെടുകയും ശബ്ദമുയർത്തുകയും ചെയ്തു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്നായ റിയോഡി ജനീറോയിലെ മാറക്കാന സ്റ്റേഡിയത്തിൻ്റെ ഔദ്യോഗിക നാമം. ഉത്തരം: ജേർണലിസ്റ്റ് മാരിയോ ഫിൽഹോ സ്റ്റേഡിയം എന്നതാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കുറുക്കുവഴികളില്ല. ആ ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നവും ത്യാഗവും അനിവാര്യമാണ്. ലയണൽ മെസ്സിയുടെ ഈ ചിന്താശകലം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ, VPS Lakeshore. ഹായ്, നമസ്കാരമുണ്ട്. കഴിഞ്ഞ ദിവസേ എനിക്കൊരു മെസ്സേജ് വന്നു. അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. എന്താണ് മെസ്സേജ് എന്നറിയണ്ടേ? ഡു യു നോ വൈ ലവ് ഈസ് ബ്ലൈൻഡ്? ലവ് ഈസ് ബ്ലൈൻഡ് ബിക്കോസ് യുവർ മോം സ്റ്റാർട്ടഡ് ടു ലവ് യു ബിഫോർ സീയിങ് യുവർ ഫേസ് എന്ന്. ശരിയാ, ജീവന്റെ ഒരു തുടിപ്പ് വയറ്റിൽ ആരംഭിച്ചു തുടങ്ങി എന്നറിയുമ്പോഴേ ആ അമ്മയുടെ സ്നേഹം അങ്ങോട്ടൊഴുകാൻ തുടങ്ങും. പല ഭർത്താക്കന്മാരും പരാതി പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അവക്കിപ്പോ ജനിച്ചിട്ട് പോലുമില്ലാത്ത കുഞ്ഞിനെയാ എന്നേക്കാൾ ഇഷ്ടം എന്ന്. ശരിയാ, ആ അമ്മയെ എനിക്കറിയാം. ബസ്സിലാണെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും വയറിന് മുകളിൽ കൈവച്ച് ഭദ്രമാക്കി തന്റെ കുഞ്ഞിനെ ഓമനിക്കുന്ന അമ്മ. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ അവളെ രക്ഷിക്കാനോ ഭദ്രമായി ഒരിടത്തിരുത്താനോ ഈ മക്കൾ മറക്കുന്നു. ഒരു കൈ സഹായം എവിടെ നിന്നും ലഭിക്കാഞ്ഞിട്ട് പോലും തന്റെ മക്കളുടെ വയറ് വിശക്കാതിരിക്കാനായി ആറും ഏഴും വീടുകളിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന അമ്മമാരെയും എനിക്കറിയാം. അതുകൊണ്ട് മക്കളെ, ഭാവിയിൽ നിങ്ങൾ ആരായാലും അമ്മയുടെ സന്തോഷം അതുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഏത് മണിമാളികയിൽ ഇരുന്നിട്ടും കാര്യമില്ല. അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്ത നിങ്ങളെ മനസ്സുകൊണ്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുഖം കാണാതെ നിങ്ങളെ സ്നേഹിച്ച ആ അമ്മയുടെ കണ്ണിന് കാഴ്ചയായി ഭാവിയിൽ മക്കളെന്നും കൂടെ കാണണം. ഈ ഒരു ചെറിയ അപേക്ഷയുമായി ഇന്നും ആശിച്ചി എത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രിയ പ്രോഗ്രാമുമായി. അതെ, ഹലോ, VPS ലേക്ഷ്യർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏതാപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, കൊച്ചി.
0: ഹലോ, മോളി ചേച്ചിയാണോ?
2: അതെ
0: മോളി ചേച്ചി, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്നും ആശാലത.
2: ഹലോ ആശേച്ചി.
0: അൻസ് പറഞ്ഞിട്ട് വിളിക്കുക.
2: അൻസ് എന്നോട് പറഞ്ഞായിരുന്നു വിളിക്കൂന്ന്.
0: മോളി ചേച്ചിക്ക് സുഖാണോ?
2: സുഖാണ് സുഖാണ്.
0: അൻസ് എവിടെയല്ലാതെ വീട്ടിലുണ്ടോ?
2: അൻസ് ഇപ്പൊ വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്.
0: മോളി ചേച്ചിയുടെ വീട് എവിടെയാ?
2: എന്റെ വീട് വലമ്പൂര്.
0: ഓക്കെ, എത്ര കുട്ടികളാ ചേച്ചിക്ക്?
2: എനിക്ക് രണ്ട് പേര്.
0: എന്തൊക്കെയാ പേര്? അൻസയും
2: അക്ഷയും. അൻസയും.
0: അക്ഷയ് എന്താ ചെയ്യുന്നേ?
2: അക്ഷ BBA ഏവിയേഷൻ ബാംഗ്ലൂർ പഠിക്കുന്നു.
0: ഓക്കെ, അൻസ് കുട്ടിയോ?
2: അൻസ് കുട്ടി 8-ാം ക്ലാസ്സിലെ.
0: ചെറിയ കുട്ടിയാണ്, അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ അയച്ചത്. വെരി ഗുഡ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് പാലക്കാടാണ് അവരുടെ വീട്. അവിടെ കുറച്ച് കൃഷിയൊക്കെ ആയിട്ട്. അങ്ങനെ
0: പുള്ളി എവിടെയാണോ കൂടുതൽ സമയം?
2: ഞങ്ങള് താമസിക്കുന്നത് പെരുമ്പാവരാണ് ആശിച്ചി.
0: അപ്പൊ പട്ടിമറ്റം എന്ന് പറയുന്നത്?
2: എന്റെ സ്വന്തം വീട് പട്ടിമറ്റം, ഹസ്ബൻഡിന്റെ വീട് പാലക്കാട്. ഞങ്ങൾ ഇവിടെ കുറുപ്പുംപടി ഭാഗത്ത് വീട് വാങ്ങിച്ചിട്ട് താമസിക്കുക.
0: പുള്ളി എപ്പോ വരും?
2: പുള്ളി ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇടയ്ക്കൊക്കെ പാലക്കാട് പോകും.
0: അവിടെ എന്തിന്റെ കൃഷിയാ? നെല്ലാണോ ഉള്ളത്?
2: നെല്ലുണ്ട്, തെങ്ങുണ്ട്.
0: വെരി ഗുഡ്.
2: ഞാനിവിടെ പെരുമ്പാവരായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വീട് വെച്ച് ഇവിടെ താമസിക്കുക.
0: എന്തിലായിരുന്നു? ടീച്ചറായിരുന്നോ?
2: ഞാൻ ട്രഷറിയിലായിരുന്നു.
0: അപ്പൊ പെൻഷനൊക്കെ കറക്റ്റ് കിട്ടുന്നില്ലേ?
2: പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്.
0: ട്രഷറി എന്ന് പറയുമ്പോ എനിക്ക് പെൻഷൻ ഓർമ്മ വരും. കാരണം എന്റെ അമ്മ ട്രഷറിയിൽ ഇടയ്ക്ക് പോകും. നമ്മള് ജീവിച്ചിരിപ്പുണ്ട്. എന്താ അതിന് പറയുന്നത്? മാസ്റ്ററിംഗോ?
2: മാസ്റ്ററിംഗ്.
0: മാസ്റ്ററിംഗ് ഒക്കെ നടത്താൻ വേണ്ടി പോകുന്നോണ്ട് എനിക്കറിയാം ഇടപാടുകളൊക്കെ. ട്രഷറി ഞാൻ അധികം പോയിട്ടില്ല.
2: നല്ല സേവനമൊക്കെ അല്ലേ കിട്ടുന്നത്?
0: ആ അമ്മയ്ക്ക് വലിയ ഇഷ്ടം. അമ്മ പറയും നല്ല സേവനാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പോകുന്നത് രണ്ട് ജില്ലയിലല്ലേ? ഒരാള് കാലിക്കറ്റും ഒരാള് എറണാകുളവും.
2: പിന്നെ ആശേച്ചി എന്താ വിശേഷം? മോളൊക്കെ, കുഞ്ഞുമോളൊക്കെ എന്ത് പറയണു?
0: കുഞ്ഞുമോളും മോനും മോളും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
2: ഞാൻ കൊറേ നാളായി ഇവിടെ എന്റെ അടുത്ത് പറയണു അമ്മ വിളിക്കും വിളിക്കും. ഞാൻ എന്തെയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:30 ഇവിടെ ഇരുന്ന് കേട്ടിട്ടേ അടുക്കളയിൽ എന്തെങ്കിലും

0: ചെയ്യാനായിട്ട് പോവുള്ളൂ.
1: ഓഹോ ഹോ ഹോ.
0: അപ്പൊ അവളെന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ ശശി വിളിച്ചുട്ടോന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ കുറെ നാളായിട്ട് വിളിക്കണ്ട, അപ്പൊ വിചാരിച്ചു ഇനി വിളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
1: അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നമ്മള് വിളിക്കുന്ന പറഞ്ഞാ വിളിക്കും. ഓക്കെ. അപ്പൊ മോളി ചേച്ചിക്ക് ഏത് പാട്ടാ വെച്ച് തരേണ്ടത്?
0: എനിക്ക് അച്ഛനേട്ടന്റെ വീട്ടിലെ അച്യുതൻ കേശവം എന്ന് പറഞ്ഞൊരു പാട്ട്.
1: തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ച് തരാം. എല്ലാരടുത്തും അന്വേഷണം പറയൂട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ.
0: താങ്ക് യു.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം,
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം,
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്,
1: കാര്യവും കാരണവും അറിഞ്ഞു.

0: വിദഗ്ധ ചികിത്സ,
1: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത,
0: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ, ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
1: അതെ, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമസ്കാരം.
0: നമസ്കാരം ബാലേട്ട.
1: ഹലോ VPS ലേക് ഷോർ.
0: യെസ്,
1: ഞാൻ ആശാ ബാബുരാജ് തൊടുപുഴ. ജീവിതം എന്ന ചലച്ചിത്രത്തിലെ അടയാളപ്പെടുത്തിയ നിമിഷങ്ങളിലേക്ക് ഒരു റിവൈൻഡ് ബട്ടൺ അമർത്തി ഓർമ്മകളുടെ ടേപ്പ് പിന്നിലേക്ക് ഓടിക്കുമ്പോൾ ആദ്യം തെളിയുന്നത് കാലം മായ്ച്ചു കളയാത്ത ചില മുഖങ്ങളും മങ്ങിപ്പോയ വടിത്താരകളുമാണ്. തിരക്കുകൾക്കിടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ എന്റെ തന്നെ പഴയ കാലത്തേക്ക്, വീടുകളുടെ ആ പഴയ മണമുള്ള ഉമ്മറപ്പടിയിലേക്ക്, കയ്പും മധുരവും ഒപ്പിയെടുത്ത പാഠപുസ്തകങ്ങളുടെ താളുകളിലേക്കും സമയം പിന്നോട്ട് നടക്കുകയാണ്. ഓർമ്മകളുടെ ചില്ലുകൂടുകളിൽ പൊടിപിടിച്ചിരുന്ന പഴയ നിമിഷങ്ങൾ ഓരോന്നായി വീണ്ടും തെളിയുന്നു. പാടങ്ങളും കുളങ്ങളും തോടുകളും പുഴയുമുള്ള നാട് മണക്കാട് എന്ന ഗ്രാമം. അമ്പലവും സ്കൂളുകളും പോസ്റ്റ് ഓഫീസും വില്ലേജ് ഓഫീസും എല്ലാം അടുത്തടുത്താണ്. ആ സ്കൂളിലെ ഒരു നാലാം ക്ലാസ്സുകാരി, അത് ഞാൻ. വെളുത്ത നിറവും മെലിഞ്ഞ ശരീരവും നീളൻ മുടിയുമായിട്ടുള്ള ഞാൻ. അന്നും പാട്ടുകളും പൂക്കളും ഒക്കെ ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക്. പ്രത്യേകിച്ച് മുല്ലപ്പൂവ്. അമ്മയാണ് മുടി ചീകി രണ്ടു വശത്തേക്കും പിന്നി റിബൺ കെട്ടി സ്കൂളിൽ വിട്ടിരുന്നത്. അന്നൊക്കെ ഫുൾ ടൈം ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഷിഫ്റ്റ് ആയിരുന്നു. ആയതിനാൽ ഇന്നത്തെ പോലെ ഒരു 100,000 പുസ്തകങ്ങളിലൊന്നും ചുമക്കേണ്ടിയിരുന്നില്ല. കളിച്ചു നടക്കാനും തോട്ടിൽ ചാടാനും ഒക്കെ ധാരാളം സമയം കിട്ടിയിരുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച അമ്മ തോട്ടിൽ കൊണ്ടുപോയി, താളിയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് പെറ്റിക്കോട്ടൊക്കെ ഇടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ആ വീട്ടിലും പോയി ഈ വീട്ടിലും പോയി ഒക്കെ നടന്ന നേരം അമ്മ ഉച്ചയ്ക്ക് ഉറക്ക സമയം ഞാൻ സ്കൂളിനടുത്തുള്ള വീട്ടിൽ പോയി. ഒറ്റപ്ലാക്കൽ എന്നാണ് ആ വീട്ടുപേര്.
0: അതോടെ
1: സിനിമയിലെ ഡയലോഗ്, സോമൻ സാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ലേലം. അവിടെ നിറയെ മുല്ലപ്പൂ ഉണ്ടെന്ന്. അങ്ങനെ മുല്ലപ്പൂവ് പെറുക്കി വീട്ടിൽ വന്നു. ഇന്നത്തെ പോലെ മൊട്ട് പറിച്ച് കെട്ടി മാല കോർക്കാനൊന്നും അറിയുമായിരുന്നില്ല. അതിനാൽ വിടർന്ന പൂവ് ഞെട്ടറ്റ് വീഴുന്നത് പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പൂവുമായി വീട്ടിലെത്തി സൂചിയിൽ നൂല് കോർത്ത് പൂക്കൾ കോർത്തെടുക്കുകയാണ് ഞാൻ. ഈ സമയം ഉറക്കം എഴുന്നേറ്റ് വന്ന അമ്മ കാണുന്നു ഞാൻ നൂലെടുത്ത് പൂവ് കോർക്കുന്നത്. ഇത് കണ്ട അമ്മ ദേഷ്യം കൊണ്ട് നൂലും വാങ്ങി എനിക്ക് രണ്ടടിയും തന്ന് നൂലും കൊണ്ടുപോയി. വാഴനാരിൽ കെട്ടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അടി കൊണ്ട ഞാൻ വിട്ടുകൊടുക്കുമോ? പോരാത്തതിന് അമ്മയുടെ രണ്ടിരട്ടി ദേഷ്യവും. ഞാൻ ഒട്ടും മടിച്ചില്ല. മുറ്റത്തേക്കിറങ്ങി കൈ നിറയെ മണ്ണ് കുത്തി വാരിയിട്ട് ആന തുമ്പിക്കൈയിൽ മണ്ണെടുത്ത് പുറത്തിടുന്ന പോലെ മണ്ണ് വാരി തലയിലിട്ട് അങ്ങ് തേച്ചു. എൻ.ബി. നൂലെടുത്തതിന് ദേഷ്യം വരാൻ കാരണം ഇപ്പോഴത്തെ പോലെ ഡ്രസ്സിന് അതേ കളർ നൂലൊന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. തുന്നാൻ കറുത്ത കളർ ഡ്രസ്സിന് വെളുത്ത നൂല്, ഇല്ലെങ്കിൽ വെളുത്ത തുണിയിൽ കറുത്ത നൂല്, അങ്ങനെയൊക്കെയാണ്. തുന്നൽ വിട്ടതും കീറിയതുമൊക്കെ തയ്ച്ചിരുന്നത് കൈകൊണ്ടാണ്. തലയിൽ മണ്ണ് വാരി തേക്കുന്നതിനിടയിൽ ഞാൻ കണ്ടു അമ്മ ഒരു കറിക്കത്തിയുമായി ഓടി വരുന്നത്. ഇത് കണ്ട ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിലെ വത്സമ്മയുടെ കപ്പത്തോട്ടത്തിലൂടെ ഒരറ്റ ഓട്ടം. അമ്മ വിട്ടുകൊടുക്കുവോ?
0: ഇല്ല.
1: 100-ൽ 100 അമ്മയുടെ ഓട്ടം, PT ഉഷയെ വെല്ലുന്ന ഓട്ടം. ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നൊരു തുണിയിൽ കൈ പിറകിലേക്കാക്കി കെട്ടിയിട്ടു. ആ കാലത്ത് ഞാൻ ഒട്ടും പാവായിരുന്നില്ല കേട്ടോ.
0: ഇപ്പോ
1: ഇന്ന് പാവാണ്. തുണിയിൽ കെട്ടിയിട്ട് കത്തി കൊണ്ട് മുടി എന്റെ കഴുത്തിനൊപ്പം വെച്ച് കട്ട്. വെക്കേഷൻ ടൈം ആയിരുന്നു അന്ന്. വേനൽക്കാലം. കുറ്റിപ്പയർ നടും പാടത്ത്. പയറ് പറിക്കാൻ പോയപ്പോൾ ചാലിലെ ബേബി ചേച്ചിയും ഷീലയും എന്നെ കണ്ടപ്പോൾ അയ്യോ മുടി എന്തിയേ, എന്തിനാ മുറിച്ച എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് അമ്മയുടെ ദേഷ്യം കൊണ്ട് ഞാൻ ഇവരോട് മിണ്ടിയില്ല. അപ്പോ അവളുമാരെന്നെ കൊഞ്ഞനം കുത്തിന്ന്. ഞാൻ കുനിഞ്ഞ് ഒരു മണ്ണ് കട്ട എടുത്ത് ഒരേറും ഒറ്റവട്ടവും. പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? മുടി പോയി. തുണിയിൽ കെട്ടിയിടുന്നത് ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. എല്ലാവരോടും ഞാൻ വഴക്ക് കൂടുമായിരുന്നു. അങ്ങനെ എന്നെ കെട്ടിയിടും. ഞാൻ അടുത്ത വീട്ടിലെ രോഹിണി അമ്മയെ വിളിച്ച് കരയും. രോഹിണി അമ്മ വന്ന് അഴിച്ചു വിടും. ആ കാലത്ത് കാക്കാലത്തിമാർ വരുമായിരുന്നു കേട്ടോ. തിരുപ്പനും പേൻചീപ്പും ഒക്കെ കാണും അവരുടെ കയ്യിൽ. അങ്ങനെ അവർ വന്നപ്പോൾ ഈ മുറിച്ച മുടി കൊണ്ട് രണ്ട് തിരുപ്പൻ കെട്ടിച്ചു. ആരാ? എന്റെ ബാല്യകാല സഖി രാജിയുടെ അമ്മ, മനോഹരി അമ്മ. പിന്നെയും എന്റെ മുടി വളർന്നു. ഹൈസ്കൂളിൽ ഒക്കെ വെച്ച് നിറയെ മുടിയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനൊന്നും അന്ന് പറ്റിയിരുന്നില്ല. ഇന്ന് ഈ അമ്മമാർ ഒന്നും ഞങ്ങൾക്കൊപ്പം ഇല്ല എന്നത് സങ്കടമാണ്. ഇതാണ് റിവൈൻഡിലൂടെ എന്റെ ഒരു കുസൃതി ജീവിതം. എല്ലാവരോടും സ്നേഹം എന്നും പറഞ്ഞിട്ടാണ് കത്ത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. കത്ത് എഴുതിയത് ആരാണെന്ന് പറഞ്ഞല്ലോ ആശാ ബാബു.
0: ആശാബാബു, ഈ ആശയ്ക്കും കുറെ ഇങ്ങനത്തെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. നിലത്തേക്കിരിക്കുന്ന പലകകൾ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഉക്കത്ത് വെച്ചിട്ട് എന്റെ കുട്ടിയായിട്ടാ ഞാൻ കൊണ്ടിറക്കാം. അപ്പൊ വീട്ടിലുള്ള പൗഡർ, പൊട്ട്, കൺമഷി എല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് ഫുൾ പൗഡർ ഇതിന് തേക്കും. പലകയുമില്ല. എന്നിട്ട് അതിനെ പൊട്ടുവെക്കും, കൺമശക്കും, ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഭ്രാന്താവും. അമ്മ അടിക്കാൻ വരും. അമ്മ അടിക്കാൻ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ ഗേറ്റ് ഇരിക്കുന്നത് റോട്ടിലാ, ഒരുപാട് ദൂരമുണ്ട്, നടന്നാ ഞങ്ങൾ പറയാ, ആ നടയിൽ കൂടി

0: ഓടിയിട്ട് ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്കും. അവിടെ അമ്മ വരൂല അടിക്കാനായിട്ട്, റോഡുമില്ലല്ലേ. അപ്പൊ അമ്മ പറയും, നീ ഇങ്ങോട്ട് വാ, രാത്രിയാകുമല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാം.
1: അതുവരെ അവിടെ നിൽക്കും
0: അച്ഛൻ വരുന്നവരെ. അച്ഛൻ വന്നാൽ അച്ഛനോട് പറയും, ഒരു കാര്യം ഇല്ലാണ്ട് അമ്മ എന്നെ തല്ലുന്ന് പറഞ്ഞു, നീ ഇങ്ങ് വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നമുക്കിപ്പോ ശരിയാക്കാന്ന് പറഞ്ഞു. അച്ഛന്റെ കൂടെ മെല്ലെ ചെല്ലും. അപ്പൊ അച്ഛൻ കേറുമ്പോ ചോദിക്കും, ആരാ എന്റെ മോളെ എന്തോ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞോ. ഒരാളോളം തൊടൂലട്ടോ. അപ്പൊ ഇപ്പുറത്തുനിന്ന് വായോണ്ട് കാണിക്കും, അച്ഛനങ്ങ് പോകും നാളെ സ്കൂളിൽ, നിനക്ക് ഞാൻ കാണിച്ചു തരാണ്. ഇങ്ങനെ ഒരുപാട് തമാശകളും വികൃതികളും എനിക്ക് അന്നുണ്ടായിരുന്നു, ഇന്നുണ്ട്
1: വാലേട്ടാ.
0: വികൃതിയൊന്നും ഇന്ന് മാറിയിട്ടില്ല.
1: ഞാൻ ഇപ്പൊ ഇതിനകത്ത് ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ അച്ഛനും അമ്മയ്ക്കും വലിയ റോളാണ് വീട്ടിനകത്ത്. കണ്ടില്ലേ, ഒറ്റ ദേഷ്യത്തിന് മുടി മുറിച്ചു കളഞ്ഞു അമ്മ, അതുപോലെ തല്ലും. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലെ മധ്യസ്ഥനും സ്നേഹം മുഴുവൻ പിടിച്ചുപറ്റുന്നതുമായിട്ടുള്ള കാട്ടുകല്ലന്റെ പേരാണ് അച്ഛൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പൊ എന്റെ വീട്ടിൽ, ഞാൻ ഈ കത്ത് വായിക്കുമ്പോഴും ആലോചിക്കുന്നത്, എന്റെ വീട്ടിലായാലും ഡാനിയുടെ വീട്ടിലായാലും എല്ലാ വീട്ടിലായാലും ഇത് തന്നെയാണ് സ്ഥിതി എന്നുള്ളതാണ്. അപ്പൊ അച്ഛൻ ഇപ്പൊ കണ്ടില്ല, ആശിച്ച് പറഞ്ഞത് അച്ഛൻ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യും, കാരണം നമുക്ക് ഉറപ്പാണ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങളെ എല്ലാം അഭിമുഖീകരിച്ച് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് അമ്മമാർക്കുള്ളതാണ്.
0: അതുകൊണ്ട്
1: പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ശത്രു അമ്മമാരാണെങ്കിലും വലിയ പ്രായമാകുമ്പോഴേക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അമ്മയായിട്ട് മാറും. അത് ഉറപ്പാണ്.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ആശിച്ചി ബാലേട്ട, ഞാൻ ഷമീറാണ്. ഒരു ഗ്രാമീണ ബാങ്ക് ശാഖയിൽ കാഷ്യറായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. തുടക്കക്കാരനായത് കൊണ്ടും ബാങ്കിലെ രീതികളൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ജോലി അല്പം തലവേദനയും ടെൻഷൻ പിടിച്ചതുമായിരുന്നു. അങ്ങനെ തല പുകഞ്ഞിരിക്കുന്ന ഒരു തിങ്കളാഴ്ച രാവിലെയാണ് ആ സംഭവം നടക്കുന്നത്. കൗണ്ടറിന് മുന്നിൽ പെൻഷൻ വാങ്ങാനും പണം പിൻവലിക്കാനുമായി വയോധികരുടെ വലിയൊരു നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. ഉള്ളിലെ ടെൻഷനൊക്കെ നിയന്ത്രിച്ച് ഓരോരുത്തർക്കായി പണം നൽകുന്നതിനിടയിലാണ് വെളുത്ത ഖദർ മുണ്ടും ഷർട്ടും ധരിച്ച് കയ്യിലൊരു പഴയ തുണിസഞ്ചിയുമായി ഒരു വൃദ്ധൻ കൗണ്ടറിന് മുന്നിലെത്തിയത്. കൗണ്ടറിലെ ചില്ലുകൂട്ടിലൂടെ പുള്ളി ഒരു ചെക്കിന്റെ നേരെ നീട്ടി. കമ്പ്യൂട്ടറിൽ അക്കൗണ്ട് വിവരങ്ങൾ ഒത്തുനോക്കുന്നതിനിടയിൽ ഞാൻ ചെക്ക് ഒന്ന് തിരിച്ചും മറിച്ചും പരിശോധിച്ചു. തുകയും തീയതിയും അക്കൗണ്ട് നമ്പറും കൃത്യമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ചെക്കിന് പിന്നിൽ ഒപ്പിട്ടിട്ടില്ല. പിന്നിൽ ക്യൂവിൽ നിൽക്കുന്നവരുടെ അക്ഷമ കണ്ട് ഞാൻ വേഗത്തിൽ ചെക്ക് തിരിച്ചു നീട്ടി. എന്നിട്ട് പറഞ്ഞു, ചെക്കിന്റെ പുറകിൽ ഒപ്പിട്ടിട്ടില്ല, ആ അടിഭാഗത്തായി പതിവ് പോലെ ഒന്നിട്ട് തന്നേക്കും. ചെക്ക് തിരികെ വാങ്ങിയ അദ്ദേഹം അവിടെ നിന്നും തന്നെ ഒപ്പിട്ട് ചെക്ക് തിരികെ തന്നു. ഞാൻ ഒപ്പ് വെരിഫൈ ചെയ്യാനായി ചെക്ക് കയ്യിലെടുത്ത് പിന്നിലേക്ക് തിരിച്ചതും എന്റെ കണ്ണുകൾ താനേ തള്ളിപ്പോയി. ചെക്കിന്റെ മറുവശത്ത് പതിവ് പോലെ എന്ന് എഴുതിയിട്ട് അതിനടിയിൽ ഒപ്പിട്ടിരിക്കുന്നു. ഒരു നിമിഷം ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്നറിയാതെ ഞാൻ കസേരയിൽ മരവിച്ചിരുന്നു പോയി. കൗണ്ടറിന്റെ മറുവശത്ത് പണം വാങ്ങാനായി നിഷ്കളങ്കമായി ചിരിച്ചു നിൽക്കുകയാണ് അദ്ദേഹം. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. അല്ല സാറേ, സാറ് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് അതിന്റെ അടിയിൽ പതിവ് പോലെ എന്നെഴുതി ഒപ്പിട്ടു തരാൻ. ചിരി അടക്കി പിടിച്ച് ഞാൻ അദ്ദേഹത്തിന് മറ്റൊരു ചെക്ക് നൽകി. ചേട്ടാ, പതിവ് പോലെ എന്നെഴുതാനല്ല, സാധാരണ ഇടാറുള്ള ഒപ്പിടാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വളരെ ശാന്തമായി പറഞ്ഞുകൊടുത്തു. കാര്യം മനസ്സിലായപ്പോൾ പുള്ളിയും ചിരിച്ചു. ഓ, അങ്ങനെയാണോ? സാറങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബാങ്കിൽ പുതിയ വല്ല നിയമവും വന്നതാണെന്ന്. അവസാനം ശരിയായി ഒപ്പ് വാങ്ങി പണം കൊടുത്തു. അന്ന് മുതൽ ആറ് ചെക്കുമായി വന്നാലും രണ്ടു വശത്തും ഒപ്പിടണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പതിവ് പോലെ എന്ന വാക്ക് പറഞ്ഞ് വെറുതെ കൊല്ലാപ്പാക്കണ്ടല്ലോ. ഷമീറാണ് കത്തയച്ചിരിക്കുന്നത്.
2: ഷമീറെ, നമുക്ക് ഒരു ബാങ്കിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ പറയുന്നതിന്റെ പേരിൽ ഒരു തെറ്റ് സംഭവിക്കുക, അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെയല്ലേ എന്നൊക്കെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓർമ്മിച്ച് നോക്കുകയാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു ഉദാഹരണം കിട്ടുന്നില്ല.
1: ഉദാഹരണം വേണ്ട. ഇപ്പൊ ബാങ്കിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവിടെ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. നമ്മളൊന്നും ഒരേ ഫീൽഡിലല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ അറിവുകൾ ശേഖരിക്കാനായിട്ടും അറിയാനുമായിട്ടും സാധിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് പ്രായമായവരോട് പറയുമ്പം നയം വ്യക്തമാക്കി ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചുരുക്കി പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവർ വിചാരിക്കും പറയുന്ന അതേപോലെ എഴുതണം എന്നൊക്കെ വിചാരിക്കും. വൃത്തിയായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ വെളിപ്പെടുത്തി പോകുന്നതാണ് എപ്പോഴും നല്ലത്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശിതി,
1: എന്തോ?
2: അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. കത്തുകൾ അയക്കേണ്ട വിലാസം എല്ലാവർക്കും അറിയാം. ഹലോ VPS ലേക്ഷ്യൂർ സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO.
1: മെയിൽ ID hellovpslakeshore@gmail.com ആണ്. നമ്പർ 8157000888.
2: ഹലോ VPS ലേക്ഷ്യൂറുമായി വീണ്ടും നാളെ എത്തിച്ചേരുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.

ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര സംവിധായകൻ പി എൻ മേനോൻ, അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന വേണു നാഗവള്ളി എന്നിവരുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. പി എൻ മേനോന് 2001 മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആദ്യം. ചിത്രം അർച്ചന ടീച്ചർ, പി സുശീല നയിച്ച ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

പി എൻ മേനോൻ അവസാനമായി സംവിധാനം ചെയ്ത നേർക്കുനേർ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് കാവാലം ശ്രീകുമാർ. ഗാനരചന

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ആകാശവാണിയിൽ അനൗൺസറായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ട വേണു നാഗവള്ളി തുടർന്ന് സിനിമയിലെത്തുകയും ആദ്യം അഭിനേതാവും പിന്നീട് തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറി. വേണു നാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇനി. ചിത്രം ഉൾക്കടൽ, ഗായകൻ യേശുദാസ്, ഗാനരചന ONV, സംഗീതം MB ശ്രീനിവാസൻ.

ചിത്രം പുഴയൊഴുകും വഴി, പാടിയത് യേശുദാസ്, വാണി ജയറാം എന്നിവർ. ഗാനരചന രാപ്പാൾ സുകുമാരമേനോൻ, ഈണം രവീന്ദ്രൻ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: വേണു നാഗവള്ളി അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം ഇത്തിരി നേരം ഒത്തിരി കാര്യം, പാടിയത് യേശുദാസ്, എം ശൈലജ എന്നിവർ. വരികൾ മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ.

വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സ്വാഗതം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ജി വേണുഗോപാൽ, എം ജി ശ്രീകുമാർ, മിൻമിനി എന്നിവർ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി.

0: കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: ഇപ്പോൾ സമയം 9:34:42. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം വെട്ടം. MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ രചന BR പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ പുതുമാറ്റങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം പി നിതീഷ് കുമാർ മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ പുതുമാറ്റങ്ങൾ.

0: ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-286-387, 0484-286-387, 0444-45-58, 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം വിജയ്, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഗദ്ദാമ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം ബെന്നറ്റ് വി ട്രാക്ക്.

അടുത്ത ഗാനം പാടിയത് വിജയ് യേശുദാസ്. വരികൾ മുല്ലനേഴി, ഈണം ഷഹബാസ് അമൻ. ചിത്രം ഇന്ത്യൻ റുപ്പി.

പ്രേമം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഹനങ്ങളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. പരംവീരചക്ര ജേതാവായ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമാനതകളില്ലാത്ത നേതൃപാടവത്തിലൂടെയും ധീരതയിലൂടെയും സഹപ്രവർത്തകരായ സൈനികരുടെ മനോവീര്യം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ വിക്രം ബത്രയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ കുവൈത്ത് 8-ാമത് വിദേശകാര്യ മന്ത്രാലയതല കൂടിയാലോചനകൾ കുവൈത്തിൽ ചേർന്നു. വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജനും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ ഏഷ്യൻ വിഭാഗ അസിസ്റ്റന്റ് നവാഫ് അബ്ദുൽ ലത്തീഫ് സുലൈമാൻ അൽ അഹമ്മദും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. UGC നെറ്റ് ഇംഗ്ലീഷ് കൊമേഴ്സ് പുനഃപരീക്ഷ ഇന്ന്. കൊമേഴ്സ് പരീക്ഷ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെയാണ്. രാവിലെയാണ് ഇംഗ്ലീഷ് പരീക്ഷ ആരംഭിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നവർക്ക് പുറമെ പരിശീലകർക്കും സമ്മാനങ്ങൾ നൽകുമെന്ന് മന്ത്രി OJ ജനീഷ്. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിലുൾപ്പെട്ട വിവിധ പദ്ധതികൾ VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ന്യൂമോണിയ ബാധിക്കുവാനുള്ള സാധ്യത

0: കുട്ടികളിലേറെയാണ്. രോഗത്തെക്കുറിച്ചും രോഗസാധ്യതയെക്കുറിച്ചുമുള്ള മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഇതിൽ പ്രധാനമായും വേണ്ടത്. ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ ഉടനടി തന്നെ ശരിയായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിൽ വളരെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി ന്യൂമോണിയ മാറിക്കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികളിലെ ന്യൂമോണിയ?
1: ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. അതായത് നമുക്ക് ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അതിന് താഴോട്ട് വരുന്നതിനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ, അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും എപ്പിഗ്ലോട്ടിസിന് താഴെയുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ പ്രശ്നമാണ്. നമുക്ക് ശ്വാസനാളമുണ്ട്, ശ്വാസകോശമുണ്ട്, രണ്ടും രണ്ടാണ്. ശ്വാസനാളം വഴിയാണ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ എയർ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ന്യൂമോണിയ. എന്ത് സംഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ ശ്വാസകോശം കട്ടിയാകുന്നു. അതായത് വളരെ അധികം ബലൂൺ പോലുള്ള ഓരോ കോശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആൽവിയോലെ എന്ന് പറയുന്നത്. ബലൂണിനെ പോലെയാണ് ഈ ഓരോന്നിൻ്റെയും ഷേപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ബലൂണുകൾ അല്ലെങ്കിൽ ആൽവിയോലകൾ ചേർന്നതാണ് ശ്വാസകോശം. ഈ സ്ഥലത്തിലോട്ട് ശ്വാസം എത്തുന്നത് അല്ലെങ്കിൽ എയർ എത്തുന്നത് ശ്വാസനാളം വഴിയാണ്. എയർ എത്തേണ്ട ഈ ആൽവിയോലൈ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നു, കട്ടിയാകുന്നു. എയറിന് പകരം ജലം കൊണ്ട് നിറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ജലം സാധാരണ സംഭവിക്കുന്നതല്ല, കാരണം അവിടെ എയറാണ് ഇരിക്കേണ്ടത്. എയർ ഇരിക്കേണ്ട ഭാഗത്ത് ജലം, അതിനെയാണ് നമ്മളെല്ലാവരും കഫക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഫക്കെട്ടെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെയാണ്. അതെല്ലാവരും ഈ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നത്, ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കഫക്കെട്ടായി. ശരിക്കുമുള്ള കഫക്കെട്ട് അതല്ല, ന്യൂമോണിയയാണ് നമുക്ക് ശരിക്കും കഫക്കെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. കാരണം അത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ന്യൂമോണിയ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. നമുക്ക് പറയാം, രണ്ട് പ്രധാന അണുക്കളാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഒന്ന് വൈറസും രണ്ട് ബാക്ടീരിയയും. കുട്ടികളിലൊക്കെ സാധാരണ എപ്പോഴും ജലദോഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചുമയും അതിനോടൊപ്പമുള്ള കഫക്കെട്ടെന്ന് പറയുന്നത് വൈറൽ ന്യൂമോണിയാസാണ്. അതാണ് കോമൺ ആയിട്ട് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും ബാക്ടീരിയൽ ന്യൂമോണിയയും വരാറുണ്ട്. ബാക്ടീരിയൽ ന്യൂമോണിയ പലപ്പോഴും അത് സീരിയസ് ആകാറുമുണ്ട്. മിക്കവാറും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സയും വേണ്ട ഒരു കണ്ടീഷനാണ് ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്.
0: സർ, ഇങ്ങനെ ഈ ന്യൂമോണിയ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: സാധാരണഗതിയിൽ നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരേണ്ട കാര്യമില്ല. മിക്കവാറും പറ്റുന്നത് പ്രതിരോധ ശേഷി നമുക്ക് പല സമയങ്ങളിലും പലപ്പോഴായിട്ടും കുറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളിലും അത് സംഭവിക്കാറുണ്ട്. നമുക്കെപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത്, ആ സമയങ്ങളിൽ ഏതെല്ലാം അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ അവയെല്ലാം നമ്മളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളുമായിട്ട് സംസർഗം ചെയ്യുന്ന വ്യക്തികളിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ ആ അണുക്കൾ നമുക്കത് ഡേഞ്ചറസ് ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ആ അണുക്കൾ വ്യാപിക്കുകയും അത് ന്യൂമോണിയയിലോട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ കോവിഡാണ്. കാരണം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡാണ്. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു വൈറസാണ്. അവിടെയും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് വരികയും അവിടെ സോളിഡിഫിക്കേഷൻ നടക്കുകയും അവിടുത്തെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടിയാകുകയും ചെയ്യുന്നു. ശരിക്കും വായു സംസർഗമാണ് നമ്മുടെ

0: ശ്വാസകോശത്തിന്റെ പ്രധാന ഉദ്ദേശം, അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കുകയും അശുദ്ധമായ വായു പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ശ്വാസം എടുക്കാനോ വിടാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. കാരണം അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഓർഗനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അത് കട്ടിയായിപ്പോയി. അങ്ങനെ ഏറിരിക്കേണ്ട സ്ഥാനത്ത് കട്ടിയാകുന്നത് കൊണ്ട് അത് ന്യൂമോണിയയിലോട്ട് വ്യാപിക്കുന്നു. ഇനി ബാക്ടീരിയയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ കൂടുതലും പഴുപ്പിൻ്റെ അല്ലെങ്കിൽ പസ് ഫോർമേഷൻ എന്ന് പറയും, അതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയിലാണ്. വൈറൽ ന്യൂമോണിയയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഈ വൈറൽ ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത്. രണ്ടിലും ലക്ഷണങ്ങൾ നമുക്ക് വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന രോഗലക്ഷണങ്ങളും ആ ഓരോ സമയത്തും രോഗപരിശോധനയും നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില എക്സ്റേയുടെ സഹായത്തോടുകൂടി നമുക്കിതിനെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്.
1: സർ, ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും സാധാരണ കണ്ടുവരാറുള്ളത്?
0: എല്ലാ ന്യൂമോണിയയ്ക്കും, അത് വൈറലായാലും ബാക്ടീരിയയിലായാലും, സാധാരണ ആദ്യം സംഭവിക്കുന്നത് ചെറിയ ജലദോഷം പോലെ വരികയോ അല്ലെങ്കിൽ പനി വരികയോ അല്ലെങ്കിൽ ചെറിയ ചുമ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ വച്ച് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയയിലോട്ട് എത്തേണ്ട ചാൻസ് കുറയും. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശരിയായ ചികിത്സ കിട്ടാതെയോ വരുന്ന കുട്ടികളിൽ ഈ രോഗം താഴോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അണ്ണാക്കിന് താഴോട്ട് തന്നെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുകയും ശ്വാസകോശത്തിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ചുമ വേണമെന്നില്ല. പനി മിക്കവാറും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പലപ്പോഴും നെഞ്ചുവേദനയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതിനു പുറമേ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കൂടാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസത്തിൽ ശ്വാസത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 60 അതിൽ താഴെയോ ആയിരിക്കും. 60 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, ടാക്കിപ്നിയ എന്നാണ് അതിനെ പറയുന്നത്. ഇനി 2 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ, 2 മാസം മുതൽ 1 വയസ്സ് വരെ 50 റെസ്പിറേറ്ററി റേറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാക്കിപ്നിയ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നു എന്ന് പറയാൻ പറ്റും. 1 വയസ്സിന് ശേഷം 5 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന് പറയാം. അതായത് 60, 50, 40. സാധാരണഗതിയിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടിയും കൂടാതെ അഡൽട്ട്സും, അവർക്കെല്ലാവർക്കും ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം 1 മിനിറ്റിൽ 30 താഴെയായിരിക്കും. അപ്പം വളർന്ന കുട്ടിയായാലോ അഡൽട്ട് ആയാലോ 30 മുകളിൽ ഒരു റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുഞ്ഞിനെന്തോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിനോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും കൂടുതൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നെഞ്ചുവേദന, ഞാൻ ആദ്യമേ പറഞ്ഞു, കുഞ്ഞിനെ ഡിസ്ട്രെസ് വരുന്നു, നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ അതൊരു എക്സസൈസാണ് അല്ലെങ്കിൽ എക്സേർഷനാണ്. ഇവിടെയെല്ലാം ഓക്സിജൻ്റെ ആവശ്യം നമുക്കുണ്ട്. പക്ഷേ ഓക്സിജൻ ആവശ്യം, ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ ശരീര കോശങ്ങളിലോട്ട് അത് എത്തിക്കേണ്ട ഒരു കടമ ശ്വാസകോശം ചെയ്യുന്നുണ്ട് രക്തം വഴി. ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസകോശത്തിൽ ശുദ്ധീകരണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്തത്തിലോട്ട് ആ ഓക്സിജൻ എത്തുകയും പല കോശങ്ങളിലോട്ടും ഈ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനാണ് ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പം കുഞ്ഞിന് തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനോ, ചില സമയങ്ങളിൽ പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അവശതയിലോട്ടും എത്തും. പിന്നെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഏതൊരു അസുഖത്തിനും കഴിക്കാൻ തോന്നാറില്ല, ക്ഷീണിതനായിട്ട് കിടക്കാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് കളിക്കും, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയായിരിക്കും നാം കാണുന്നത്. നേരെയും മറിച്ച് അവശതയിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് കിടക്കും. അപ്പം ഒരു കുഞ്ഞ് കളിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, ഒരു കുഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷിക്കരുത്. കാരണം കുഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഉറങ്ങുന്ന സമയം വ്യത്യസ്തമാണ്, അതിനല്ല ഈ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉറങ്ങാത്ത സമയത്ത് കുഞ്ഞ് കിടക്കുന്നു വയ്യാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് 5 വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെയും നമുക്ക് ഏതൊരു അസുഖത്തിനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത്,

ഏറ്റവും താഴ്ന്ന പ്രായം, അതായത് ഒരു വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കരയണം, ഇടയ്ക്കിടയ്ക്ക് കളിക്കണം, ഉറങ്ങണം,

0: ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും തടസ്സം, ഈ പറഞ്ഞ അഞ്ച് കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, കുഞ്ഞിനെന്തോ അസുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പനി വരുന്നുണ്ട്, അതിനോടൊപ്പം ക്ഷീണിതനാകുന്നുണ്ട്, വിളർച്ചയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈനെസ്സിലോട്ട് നാക്കൊക്കെ പോകുന്നു. ഇതൊക്കെ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സിവിയർ ഡിസീസായിട്ട് തന്നെ കാണാൻ പറ്റും. കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്കിപ്നിയ, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുക. അത് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. വസ്ത്രമെല്ലാം മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാച്ച് എടുത്ത് വെച്ച് ഏതൊരു പാരൻറ്റിനും അതിൻ്റെ എണ്ണം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, വലിയൊരു കാര്യമല്ല. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുട്ടികളെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം പരിശോധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അസസ്മെൻറ്റ്. അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലിനിക്കൽ അസസ്മെൻറ്റാണ്. ക്ലിനിക്കൽ അസസ്മെൻറ്റിൽ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മുടെ ഹിസ്റ്ററി ചോദിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റെതസ്കോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളും അസസ് ചെയ്യും. ലുക്ക് വൈസ് കാണുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ശ്വാസകോശത്തിലോട്ടുള്ള എയർ എൻട്രിയൊക്കെ കുറഞ്ഞിരിക്കും, അവിടുത്തെ മൂവ്മെൻറ്റ് കുറഞ്ഞിരിക്കും. മാത്രമല്ല ഉൾവലിയുന്ന രീതിയിൽ പലപ്പോഴും നെഞ്ചിൽ കാണും. അത് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിൻ്റെ ഉൾവലിയുന്നു, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ താഴെ വയറ് ഉള്ളിലോട്ട് വലിയുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും, ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തോ ആണ്, ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: സർ, നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്?
0: ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. തൊട്ടടുത്ത ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ തന്നെ കാണിക്കുക.
1: കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. പ്രിയം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

അൻവർ എന്ന ചിത്രത്തിലെ ഗാനമാണിനി. നവീൻ അയ്യർ, ശബരി ബ്രദേഴ്സ്, റഖ്യൂബ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477-22-41-455, 0477-22-41-455. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0484-242-239, 0484-242-239.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ് 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം

0: ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്ട്രൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: ബിറ്റാപ്പിളിൽ ഏജൻസീസ്. ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻ വർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. ഈ പദ്ധതിയുടെ കീഴിൽ ജൈവ വൈവിധ്യ സംരക്ഷണം, ഗവേഷണം, അപൂർവ തദ്ദേശീയ ഇനം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കുളങ്ങൾ ശുദ്ധീകരിക്കൽ, ജന്തുജീവികളെ സംരക്ഷിക്കൽ, ജൈവവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. താൽപര്യമുള്ള വ്യക്തികൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, വിസ്തൃതി, ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ ഒരു റിപ്പോർട്ട് എന്നിവ സഹിതം എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കണം. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം, 68-20-24. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0479241058, 0479241058. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30, പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 14,145 രൂപയും പവന് 1,13,160 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: ആകാശവാണി കൊച്ചി FM 102.3.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓർമ്മച്ചിന്തലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ റിയ.
1: ഞാൻ ലൗലി.
0: അപ്പൊ നമുക്ക് കൂടുതൽ പായാരോ ഒന്നും വേണ്ട, നേരെ തുടങ്ങാം അല്ലേ? അപ്പോ വായിച്ചോളൂ ചേച്ചി.
1: ആദ്യത്തെ കത്ത് ബേബി ജോൺ കൂത്താട്ടുകുളം എഴുതിയതാണ്. 75 വയസ്സ് പ്രായം, ഒരു റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരനാണ്. ഞാൻ കൊച്ചി എഫ്എമ്മിന്റെ ഒരു സ്ഥിരം ശ്രോതാവുമാണ്. വിഷുവിനോടനുബന്ധിച്ചുള്ള ഒരു ഓർമ്മയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 1995 വിഷുക്കാലം. അയൽക്കാരൊക്കെ ധാരാളം പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കും. 1995 അയൽക്കാർ ഒത്തിരി പടക്കം എന്റെ വീടിന്റെ സൈഡിൽ അവരുടെ പറമ്പിൽ വെച്ച് പൊട്ടിച്ചു. ഇത് കേട്ട് ഞങ്ങളുടെ വളർത്തുനായ തുടൽ പൊട്ടിച്ചുകൊണ്ട് പേടിച്ചോടിപ്പോയി. അരുമയായി തുടലിലോ കൂട്ടിലോ ഇട്ട് വളർത്തുന്ന ഒരു നാടൻ നായ ആയിരുന്നു. ഞങ്ങൾ സാധ്യമായ എല്ലാ രീതിയിലും നായയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെ വിഷമത്തിലിരിക്കുന്ന സമയം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം എവിടെ നിന്നോ ആ നായ ഓടി വീട്ടിലെ തുറന്നിട്ട വാതിലിൽ കൂടി അകത്ത് പ്രവേശിച്ചു. അപ്പോൾ ആ നായയുടെ സ്നേഹപ്രകടനം ഇന്നും എന്റെ മനസ്സിൽ നിന്നും മറക്കാൻ സാധിക്കുന്നില്ല. നായ ഏതാണ്ട് എല്ലും തോലും മാത്രമായി മാറിയിരുന്നു, പട്ടിണി കിടന്ന. അയ്യോ പാവം. വിഷുക്കാലമാകുമ്പോൾ ഈ ഓർമ്മ എന്റെ മനസ്സിൽ വരാറുണ്ട് എന്നാണ് ബേബി ജോൺ കൂത്താട്ടുകുളം എഴുതിയിരിക്കുന്നത്. അതെ, ഇതേ അനുഭവം എന്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു ഒരു നാടൻ പട്ടിയായിരുന്നു. അത് ഒരിക്കൽ രാത്രിയിൽ നമ്മൾ അതിനെ അഴിച്ചുവിടും. പകലത് കൂട്ടിലായിരിക്കും, രാത്രി അഴിച്ചുവിടും. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ പട്ടിയെ കാണുന്നില്ല. നമ്മൾ പരിസരത്തൊക്കെ അന്വേഷിച്ചു, ഇതെവിടെ തിരിച്ചു വരുന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു, പിന്നെ ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഈ പട്ടിയെ കാണാനില്ല, പട്ടി വരുന്നില്ല. അപ്പോൾ പട്ടി പോയ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ആണ് വിവരം അറിയുന്നത്. അതായത് ഈ പട്ടി തിരിച്ചെത്തി. അതായത് പട്ടി വർഷങ്ങൾക്ക് ശേഷം. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ എന്റെ അനിയത്തി നോക്കുമ്പോ മുറ്റത്തൊരു പട്ടി കിടക്കുന്നു. ഈ പറഞ്ഞ പോലെ എല്ലും തോലും ആയി, അതിന്റെ മേലൊക്കെ ഇങ്ങനെ വ്രണങ്ങളും ഒക്കെ ആയിട്ട് ഒരു പട്ടി ചാവാറായ സ്ഥിതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പട്ടിയാന്ന് അറിയില്ല, കാരണം നമുക്ക് രൂപമൊക്കെ മാറിപ്പോയല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് വേറെ ഏതോ പട്ടി വന്ന് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് എന്റെ അനിയത്തി ഇങ്ങനെ അതിനെ ആട്ടി ഓടിക്കാനൊക്കെ നോക്കി. പട്ടി പോകുന്നില്ല, പട്ടി കിടക്കുക തന്നെയാണ്, വാലാട്ടുന്നുണ്ട്. എന്നിട്ടിങ്ങനെ അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ടും ഇങ്ങനെ പട്ടി പോവാതായപ്പോ നോക്കുമ്പോ പട്ടിയുടെ കഴുത്തില് കോളറുണ്ട്. കോളർ ഉണ്ടായിരുന്നു. അപ്പൊ ആ കോളറില് നമ്മളൊരു ഇവൻ എപ്പോഴും ഈ ഇതിങ്ങനെ ഊരി എടുത്ത് കളയും, എന്നിട്ട് ഓടി നടക്കും നമ്മള് തുടലിട്ട് ഇടാതിരിക്കാൻ വേണ്ടി. അപ്പോ അതിന് ഒരു കമ്പി, ഒരു അലൂമിനിയം കമ്പി വളച്ച് ഈ കോളറിൽ കൂടി ചുറ്റി വച്ചിരുന്നു. ആ കമ്പി ഉണ്ടായിരുന്നു, ആ കോളറും കമ്പിയുണ്ട്. അപ്പോഴാണ് അത് നമ്മുടെ പട്ടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അത് ചത്തുപോയി. പ്രത്യേകിച്ച് ഈ നായകൾക്ക് അങ്ങനെയാണ്, അവർ അവരെ വളർന്ന വീടുണ്ടല്ലോ, അത് അവരൊരിക്കലും മറക്കില്ല. അവരാ വീട്ടിലേക്ക് തിരിച്ചെത്തും.
0: അതാണ് എല്ലാവരും നമ്മള് ചീത്ത പറയാനൊക്കെ നായപദം
1: ഉപയോഗിക്കുന്നവരാണ്.
0: അപ്പൊ അതാണ് ചേച്ചിയുടെ ഓർമ്മ. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പടക്കം പൊട്ടിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോ ആൾക്കാർ എന്നെ ചിലപ്പോ ചീത്ത വിളിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പടക്കം ഇഷ്ടമല്ല, എനിക്ക് വർണ്ണം കാണാൻ ഇഷ്ടം, അതിന്റെ കളറൊക്കെ കാണാൻ ഇഷ്ടം. പക്ഷെ
1: ശബ്ദം,
0: പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ഇഷ്ടമല്ല. അത് നായ്ക്ക് മാത്രല്ല, എനിക്കും ബുദ്ധിമുട്ടാണ്.
1: പടക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, അസമയത്ത് പടക്കം പൊട്ടിച്ചു എന്നൊരു കുറ്റബോധം ഇപ്പോഴും എനിക്കുണ്ട്. അതെന്താന്നറിയോ, ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച സമയം, 2020 വേൾഡ് കപ്പ് ജയിച്ച സമയം, പരിസരബോധമില്ലാതെ ഓടി ചെന്ന് ഓലപ്പടക്കം എടുത്ത് പൊട്ടിച്ചു. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു പെൺകുട്ടി പ്രസവിച്ചു കിടക്കായിരുന്നു.
0: അയ്യോ, എന്നിട്ട്
1: അതൊക്കെ ഞങ്ങൾ മറന്നുപോയി. അവര് ലൈറ്റൊക്കെ ഇട്ട് തലവെക്കി നോക്കണം കണ്ടപ്പോഴാണ് നമുക്കും ബോധം വന്നത്, ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ത്യ ജയിച്ച സന്തോഷത്തില് സത്യം പറഞ്ഞ പരിസരബോധം ഇല്ലാതായിപ്പോയി. അതാണ് ഒരു സംഭവം.
0: അപ്പോ പരിസരബോധം
1: ശബ്ദം എനിക്കും പടക്കത്തിന്റെ ഒച്ച എനിക്കും ഇഷ്ടമല്ല, കളറൊക്കെ ഇഷ്ടമാണെങ്കിലും. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൺട്രോള് പോയി.
0: ശരി, അപ്പൊ എന്തായാലും ഒരു പാട്ടിലേക്ക് പോവാം.

0: അപ്പോൾ അടുത്ത കത്തിലേക്ക് പോവുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് സി സി ജോസി. നല്ല പ്രാസോപിച്ചുള്ള പേര്
1: സി സി ജോസി.
0: അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പ്രാസോപിച്ചുള്ള പേരും എനിക്ക് ഇഷ്ടപ്പെട്ടു, സി സി ജോസി. ഇത് അയച്ചിരിക്കുന്നത് ചെല്ലാനത്ത് നിന്ന്. 40 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരോർമ്മയാണ് ഞങ്ങളുടെ ഇടവക പള്ളി തിരുനാൾ ദിവസം. നാടകങ്ങൾ ഞങ്ങൾ ചെല്ലാനത്തുകാർക്ക് ഏറെ ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ ഒരു ചവിട്ട് നാടകമുണ്ടായിരുന്നു. ആ നാടകത്തിലെ ഒരു രാജാവാണ് ഈ ഓർമ്മച്ചിന്തിലെ കഥാനായകൻ. രാജാവാണ് കേട്ടോ, പണ്ട് പണ്ടൊരു അല്ലേ, അങ്ങനെയല്ലേ
1: രാജാവുണ്ടായിരുന്നു.
0: അപ്പോൾ ചവിട്ട് നാടകം നേരം പുലരും വരെ ഉണ്ടാകും. ഈ നാടകത്തിലെ രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും ചവിട്ട് തകർക്കാൻ ഞങ്ങൾ ഓരോ ഗ്ലാസ് നാടൻ ഉത്തേജകം കൊടുക്കുമായിരുന്നു. ഇത് കൊടുത്താൽ അവർ നല്ല ഫോം ആയിരിക്കും. നാടകം നേരം പുലർന്നപ്പോൾ അവസാനിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ വെറുതെ റോഡിലേക്ക് പോയി. റോഡരികിൽ ഒരു കടയുടെ ഇളം തിണ്ണയിൽ ഈ നാടകത്തിലെ ഒരു രാജാവ് രണ്ട് കാലുകളും നിലത്ത് വെക്കാതെ ഇരിക്കുന്നു. അതെങ്ങനെയാണ്?

0: ഇരിക്കും നിലത്ത് വെക്കാതെ ഇരിക്കുന്നത്. ഞാൻ ഈ കലാകാരനായ ചേട്ടനോട് ചോദിച്ചു, എന്താ വീട്ടിൽ പോയില്ലേ? അയാൾ മറുപടി നൽകി, എന്റെ സഹോദര, നാടകത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. എന്റെ കാലിൽ ആണിയുടെ ശല്യമുണ്ട്. ഇന്നലെ കമ്മിറ്റിക്കാർ നൽകിയ ഉത്തേജക പാനീയം എന്നെ ഈ അവസ്ഥയിലാക്കി. ഒരു സെന്റിമീറ്റർ പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. അതെ, എന്നെ ഒന്ന് വീട്ടിലെത്തിച്ചു തരുമോ? എന്നെ ഒരുപാട് വിഷമത്തിലാക്കി. എന്റെ കൈവശം ഒരു രൂപ പോലും എടുക്കാനില്ല. എന്തു ചെയ്യും? ഞാൻ അവിടുന്ന് തടിയൂരാൻ നോക്കി. മനസ്സനുവദിക്കുന്നില്ല. അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു, മോനെ, എന്നെ ഒന്ന് വീട്ടിലാക്കി തരുമോ? പിന്നീട് ഞാൻ ഒന്നും ആലോചിച്ചില്ല. വീട്ടിൽ ചേട്ടന്റെ സൈക്കിൾ ഉണ്ടായിരുന്നു. എനിക്ക് ലോഡ് ചവിട്ടാൻ വലിയ വശമില്ല. ഞാൻ ആ മഹാരാജാവിനെ സൈക്കിളിന്റെ കാരിയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടുപോയി അയാളുടെ വീട്ടിലെത്തിച്ചു. അയ്യടാ, ആ മഹാനടന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചത് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്, എത്തിയോ മഹാരാജാവ്? കാലിൽ ഒരു ആണിയെങ്കിലും ബാക്കിയുണ്ടോ? അയാൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാൻ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. കുറെ നാളുകൾക്ക് ശേഷം അയാൾ എന്നെ കണ്ടുമുട്ടി. അയാളുടെ വീടിനടുത്തുള്ള ഒരു ചായക്കടയിൽ കയറ്റി എനിക്ക് രണ്ട് കഷ്ണം പുട്ടും കടലക്കറിയും വാങ്ങി തന്നു. ആ പുട്ടിന്റെയും കടലക്കറിയുടെയും രുചി ഇന്നും മറക്കാനാകില്ല. ഇത് കടപ്പാടിന്റെയും നന്ദിയുടെയും ഓർമ്മ. എഴുതിയത് സി സി ജോസി ചെല്ലാനം.
1: എന്തായാലും നല്ല ഓർമ്മ.
0: ഇത് രസമുള്ള ഓർമ്മയല്ലേ? ഒരു നന്മയുടെ ഓർമ്മ, അതേസമയം ചിരിച്ചിരിക്കാനുള്ള ഓർമ്മ. ഈ കാലിന്റെ ആണി ഇത്ര പ്രശ്നമാണെന്ന്. അല്ല, ഇത് ഇപ്പോഴൊക്കെ നല്ല ചികിത്സയുണ്ട് അല്ലേ?
1: പണ്ട് എനിക്ക് തോന്നുന്നു ഈ ആളുകൾ ഈ വെളുത്തുള്ളി ചുട്ട് ആണിയുള്ള ഭാഗത്ത് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യും.
0: ഓ ശരി,
1: അങ്ങനെയൊക്കെയാണ്. അതെ അതെ, അങ്ങനെയൊക്കെയാണ് ആളുകൾ ചെയ്തിരുന്നത്. പിന്നെ നാട്ടുവൈദ്യം ഒക്കെ നോക്കും.
0: അതെന്താന്നറിയോ, പണ്ട് നമ്മൾ ഒരുപാട് ചെരുപ്പിടാതെയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്
1: ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചവിട്ടുകയാണല്ലോ.
0: അതെ, ചവിട്ടി ചവിട്ടി അങ്ങ് എല്ല് വെള്ളാക്കുകയാണല്ലോ കാലിന്റെ എല്ല് അല്ലേ?
1: പാവം.
0: അതെ, എന്തായാലും സൈക്കിളിന്റെ കാരിയറിൽ ഇരുന്ന് പോയ മഹാരാജാവ്, നല്ല ഓർമ്മ, ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിനും ആ മഹാരാജാവിനും ഈ കടപ്പാടിനും നന്ദിക്കും ഒക്കെയായി ഒരു പാട്ട്.

0: ഈ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാട്ടോ, പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പ്, പേര് തെറ്റിപ്പോയി തോന്നുന്നു,
1: നമ്മളുടെ ഓർമ്മ ചിന്താണ്, ഓർമ്മച്ചെപ്പല്ല.
0: അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മച്ചെപ്പിൽ നിന്ന് പുറത്തെടുത്തായിരിക്കും അല്ലേ.
1: അതെ.
0: അപ്പൊ എഴുതിയിരിക്കുന്നത് KS മുഹമ്മദ് ആണ് കേട്ടോ, മുഹമ്മദ് പള്ളുരുത്തി.
1: ഓക്കെ, ഇവിടെ അടുത്തുന്ന.
0: വളരെ നീണ്ട ഒരു ഓർമ്മയാണ് എഴുതിയിരിക്കുന്നത്.
1: നമുക്ക് നോക്കാം.
0: ഞാൻ ജനിച്ചത് ആലുവയിൽ എടവപ്പുറത്ത്, വളർന്നത് എറണാകുളം പുല്ലേപ്പടി റോഡിൽ വെള്ളേപ്പറമ്പിലും കൊച്ചിയിലും. 10 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ മാതാവ് മരണപ്പെട്ടു. ഇളയ സഹോദരിയും അതിൻ്റെ ഇളയ സഹോദരനും രണ്ട് മൂത്ത സഹോദരിമാരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 78 വയസ്സായി, ഓർമ്മക്കുറവുണ്ട്. എറണാകുളത്ത് ഒരു ഓലമേഞ്ഞ പുരയിൽ വാടക വീട്ടിലായിരുന്നു താമസം. പള്ളിയും സ്കൂളും പണിതപ്പോൾ മാറി കൊച്ചി കപ്പലണ്ടി മുക്കിൽ അലിക്കുട്ടി എന്നയാളുടെ വീട്ടിൽ പണയത്തിന് താമസം തുടങ്ങി. ഇളയ പെങ്ങൾ മരിച്ചു, ശേഷം ഇളയ സഹോദരനും മരിച്ചു. ബാക്കി 3 പേരെ നോക്കാൻ രണ്ടാമത് വാപ്പ വിവാഹം കഴിച്ചു. അത് ഒരു ദുരിതമായിരുന്നു. ഇത് ശ്രവിക്കുന്നവരും കുട്ടികളെ നോക്കാൻ രണ്ടാമത് വിവാഹം കഴിക്കരുത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അവർ ചെയ്യുന്നത് അവരുടെ മക്കളിൽ വന്ന് ചേരുന്ന കാഴ്ച വളരെ ദയനീയമാണ്.
1: എല്ലാവർക്കും ഒരേ അനുഭവം
0: ആവണമെന്നില്ല. അതെ അതെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ അവർ ജീവിച്ചിരിപ്പുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം എറണാകുളം മുനവിറുൽ ഇസ്ലാം സ്കൂളിൽ ചേർന്നു. പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. എന്നെ അവിടെ പഠിപ്പിച്ച നമ്പൂതിരി സാർ, തങ്കമ്മ ടീച്ചർ, രുക്മിണി ടീച്ചർ, ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, ഖദീജ ടീച്ചർ, ഹെഡ് മാസ്റ്റർ, മേരി ടീച്ചർ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ഇവരോട് എനിക്ക് കടപ്പാടുണ്ട്. സ്കൂളിന്റെ അടുത്ത് കൊച്ചുണ്ണി ആശാൻ എന്ന ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ എന്നെ തയ്യൽ പഠിപ്പിക്കാൻ വാപ്പ കൊണ്ടുപോയി ആക്കി. സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നുള്ളൂ. 5ാം ക്ലാസ്സിൽ ഉച്ചയ്ക്ക് പട്ടിണിയായിരുന്നു. ഈശ്വര, കൊച്ചുണ്ണി ആശാൻ ഉച്ചയ്ക്ക് ചോറ് വാങ്ങി തരുമായിരുന്നു. ഇവിടെ പഠിക്കുമ്പോൾ എന്റെ അയൽവാസി അഷ്റഫ്, റഷീദ്, ഇബ്രാഹിംകുട്ടി, മമ്മു ഇവരൊക്കെ കൂട്ടുകാരായിരുന്നു. അവിടുന്ന് മാറി സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പോയി. അവിടെയും ശരിയായില്ല. SRVHS പോയി. വിശദീകരിച്ചാൽ 10 പേജ് എഴുതാനുണ്ടാകും. 7ാം ക്ലാസ്സിൽ പത്മാവതി ടീച്ചർ, ഗോപിനാഥൻ ടീച്ചർ, ഓമന ടീച്ചർ, സതി ടീച്ചർ ഇവരുടെ ശിക്ഷണത്തിൽ ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി ഞാൻ വശമാക്കി. പത്മാവതി ടീച്ചറെയും ഓമന ടീച്ചറെയും സതി ടീച്ചറെയും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. അമ്മ ഇല്ലാത്ത ക്ഷീണം തീർത്തത് അവരാണ്. പാവം. അതുപോലെ SRVHSലെ ഹെഡ് മാസ്റ്റർ ഭാസ്കരക്കുറുപ്പ് സർ, ഇവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. പത്മാവതി ടീച്ചറും ഓമന ടീച്ചറും സതി ടീച്ചറും ഭക്ഷണം വാങ്ങി തരുമായിരുന്നു. അന്ന് സതി ടീച്ചർ താമസിച്ചിരുന്നത് സൗത്ത് മെട്രോ സ്റ്റേഷന്റെ വടക്കോട്ടുള്ള വഴിയിലായിരുന്നു. ഭാസ്കരക്കുറുപ്പ് സാർ ലക്ഷ്മൺ തിയേറ്ററിന്റെ എതിർവശത്തായിരുന്നു. പത്മാവതി ടീച്ചർ നേവൽ ബേസിലായിരുന്നു. അവരുടെ മകൻ മർച്ചന്റ് നേവിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഓമന ടീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഓമന ടീച്ചർ SRVHSൽ നിന്നും എളങ്കുന്നപ്പുഴ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. പിന്നെ കണ്ടിട്ടില്ല. കത്തയക്കുമായിരുന്നു. ഭാസ്കരക്കുറുപ്പ് സാർ പഠിപ്പിക്കാൻ നല്ലതായിരുന്നു. രാവിലെ 15 മിനിറ്റ് അസംബ്ലിയിൽ നല്ല ഉപദേശം തന്നിരുന്നു. ഓമന ടീച്ചർ കൊല്ലത്തോ ഗുരുവായൂരിലോ ആണെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് പഠിക്കാനും ഭക്ഷണം വാങ്ങിത്തരാനും സഹായിച്ച ഇവർ വിശ്രമ ജീവിതത്തിലായിരിക്കും. KG ഓമന ടീച്ചർ എന്നാണ് ഇനീഷ്യൽ എന്നാണ് ഓർമ്മ. ഇതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ.
1: ഇത് എഴുതിയിരിക്കുന്നത് ഒന്നുകൂടി
0: KS മുഹമ്മദ് പള്ളുരുത്തി എന്ന്.
1: അപ്പോ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ലെങ്കിലും ഒരുപാട് അധ്യാപകരുടെ ഒരു കരുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഇന്നത്തെ കാലത്ത് അധ്യാപകർക്ക് ഒരുപാട് പരിമിതികളുണ്ട്.
0: അവരുടെ ജോലിയും കൂടുതലാണ്,
1: ജോലി കൂടുതലാണ്. പിന്നെ തലമുറ മാറുന്നതനുസരിച്ച് ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ട രീതി മാറി. എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടിയ അധ്യാപകരെല്ലാം വളരെ നല്ലവരായിരുന്നു. പഠിക്കാത്ത കുട്ടിയായിട്ടും ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു അവര്. അപ്പൊ എന്തായാലും ഒരു പാട്ടായാലോ?
0: തീർച്ചയായിട്ടും.

അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ദീപ സമ്പത്ത് കൊറ്റംകാവ് നിന്നും. പ്രിയപ്പെട്ട ആകാശവാണി കൊച്ചി FM, സ്നേഹനിധിയായ ഓർമ്മചിന്തിന് നമസ്കാരം. എന്റെ രണ്ടാം ക്ലാസ്സിലെ ഒരു ഓർമ്മയാണ്

0: ഞങ്ങൾക്കന്ന് ഓലപ്പുരയാണ്. തിണ്ണയെല്ലാം ചാണകം മെഴുകിയതും ഞങ്ങൾ നിലത്തന്ന് പായ വിരിച്ചു കിടക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ കൈത്തണ്ടയിൽ ഒരു ചുവന്ന പാട്, വാച്ചിന്റെ ഡയൽ പോലെ. വേദനയില്ലാത്തതുകൊണ്ട് കാര്യമായി ശ്രദ്ധിച്ചില്ല. ക്ലാസ്സിൽ വന്നപ്പോൾ ക്ലാസ് ടീച്ചർ ശ്രദ്ധിച്ചു. എല്ലാ കുട്ടികളോടും വിശേഷങ്ങൾ തിരക്കുമായിരുന്നു, വീട്ടുകാര്യവും. അതുകൊണ്ട് ഓരോ വീട്ടിലെയും അവസ്ഥ ടീച്ചർക്ക് അറിയാം. നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ?
1: അതെ.
0: എന്നോടും കയ്യിൽ എന്തു പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചുവന്ന അട്ട കടിച്ചതാണ്, ഉറക്കത്തിലായതുകൊണ്ട് അറിഞ്ഞില്ല. സ്കൂളിൽ നിന്നും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറെ കാണിക്കണം. അന്ന് എങ്ങനെയൊക്കെയോ ക്ലാസ് തീർന്ന് വീട്ടിലെത്തി അമ്മയോട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറയുന്നത്, അമ്മ രാവിലെ കണ്ടതാണ്, കുറഞ്ഞില്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോകാമെന്ന് കരുതി. അത് മോളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വൈകുന്നേരം ഡോക്ടറെ കാണിച്ചു. ഇത് അട്ട കയ്യിലിരുന്നതിനാലാണ് ഇങ്ങനെ ചുവന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നും മരുന്ന് പുരട്ടിയാൽ മതിയെന്നും വേഗം മാറുമെന്നും ഡോക്ടർ പറഞ്ഞു. ഓലപ്പുരയുടെ അരികിലൊക്കെ ചുവന്ന അട്ടയും കറുത്ത ചെറിയ മഞ്ഞ വരെയുള്ള അട്ടയും തേരട്ടയും ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾ നിലത്തും ഭക്ഷണം കഴിക്കാൻ ചമ്രം പടഞ്ഞിരിക്കും, നിലത്തുകൂടി ഇഴഞ്ഞു പോകുന്നത് കാണും. അപ്പോൾ ഞങ്ങൾ നാലു മക്കളിൽ ആരെങ്കിലും ഒരാൾ അട്ടയെ തോണ്ടും, അപ്പോഴത് അവിടെ ഇരുന്ന് ചുരുണ്ട് താഴെ വീഴും. വീണ്ടും കുറച്ചു കഴിഞ്ഞാൽ അത് ഇഴഞ്ഞു പോകും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കട്ടിലുകൾ കൊണ്ടുവന്നു, കട്ടിലിൽ കിടക്കാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം ഓലപ്പുരയുടെ സ്ഥാനത്ത് ഓടിട്ട നല്ല അടിപൊളി വീടുണ്ടായി. ആവശ്യങ്ങളോളം മുറികളും അടച്ചുറപ്പുള്ള വാതിലുകളും ഒക്കെയുള്ള വീട്. എന്നാലും ഓലപ്പുരയുള്ള ചാണകം മെഴുകിയ വീടിനെ കുറിച്ച് ഞങ്ങൾ പുതിയ വീട്ടിലും സംസാരിക്കും. അന്ന് ടീച്ചർമാർ ക്ലാസ്സിൽ ചെന്നാലും എല്ലാ വിവരങ്ങളും വിശേഷങ്ങളും തിരക്കി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നോ അച്ഛൻ ജോലിക്കു പോയോ വീട്ടിൽ കരിഞ്ഞുവെച്ചോ എന്നൊക്കെ സ്നേഹാന്വേഷണങ്ങൾ ചോദിക്കും. അന്നത്തെ എന്റെ ക്ലാസ് ടീച്ചർ സാറാമ്മ ടീച്ചറായിരുന്നു. വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നത്. ഏഴാം ക്ലാസ് വരെ അവിടെയുള്ളൂ. അന്നുള്ള എന്റെ എല്ലാ കൂട്ടുകാരെല്ലാം സ്കൂളിനടുത്തുള്ള വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ പേരുകൾ രമ, ഷീജ, ഷീബ, സീന, ക്രിസ്റ്റീന, എൽസമ്മ, ദീപ്തി, മായ, ഷൈബ, മഞ്ജു, അങ്ങനെ അങ്ങനെ അങ്ങനെ ഒത്തിരി കൂട്ടുകാരികൾ. നിർത്തട്ടെ ഓർമ്മ ചിന്തേ. സ്നേഹത്തോടെ ദീപാ സമ്പത്ത്, കൊറ്റങ്കാവ്. അപ്പോൾ ഒരട്ടകടിയുടെ കഥയാണ് ദീപ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടാതെ ടീച്ചർമാരുടെ സ്നേഹവും കൂട്ടുകാരികളെ കുറിച്ചും ഒക്കെ അതിന് തൊട്ടുപോയിട്ടുണ്ട്.
1: അട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് ഞാൻ തീരെ ചെറുതായിരുന്നപ്പോൾ അട്ട കണ്ട ഓടിപ്പോയി കല്ല് വെച്ച് കിടിക്കുമെന്ന് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: ദുഷ്ടസ്ത്രീയായിരുന്നു അല്ലേ?
1: ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ എന്താണ്, ഇഴഞ്ഞു പോകുന്ന ഒരു വസ്തുവിനെ കണ്ടു അതിന്റെ പിന്നാലെ പോയി, അപ്പൊ അതിനെ എന്ത് ചെയ്യണം എന്നറിയില്ല, അപ്പൊ ചിലപ്പോ കല്ലൊക്കെ എടുത്ത് ഇടിച്ചു എന്നൊക്കെ
0: ഇരിക്കാം. ഇനി എന്ന് പറഞ്ഞ ന്യായീകരിച്ചാ മതിയല്ലോ. എന്തായാലും അട്ടക്കഥ കൊള്ളാം. അപ്പോ ഈ അട്ടക്കഥയ്ക്കായി നമുക്ക് ഏത് പാട്ടാണ് കൊടുക്കേണ്ടത്?

0: അടുത്തത് ഡാർലി വർഗീസ് പള്ളിക്കര, നമ്മുടെ അടുത്തുനിന്നാണ്.
1: ഓ, തൊട്ടടുത്ത്.
0: അതെ അതെ, എഴുതിയ കത്താണിത്. തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. കല്യാണത്തിന് ശേഷം കുടുംബമായി പള്ളിക്കരയിൽ താമസിക്കുന്നു. കൂടാതെ 34 വർഷം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായി ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നു. തൃശ്ശൂർ വീട്ടിൽ മമ്മിയും ഒരു ജോലിക്കാരിയുമാണ് താമസം. ഏക സഹോദരൻ കുടുംബമായി കാനഡയിൽ സ്ഥിരതാമസമാണ്. ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും. ഒരു സഹോദരി കുടുംബമായി അവിടെ തൃശ്ശൂർ താമസിക്കുന്നു. പണ്ട് തൊട്ടേ റേഡിയോ മമ്മിക്കൊരു ഹരമാണ്. മിക്ക പരിപാടികളും, പ്രത്യേകിച്ച് തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ മുടങ്ങാതെ കേൾക്കും. റേഡിയോ എപ്പോഴും കട്ടിലിൽ വച്ചാണ് കിടപ്പ്. പകൽ സമയത്ത് കേൾക്കുന്ന പാട്ടുകൾ ഇഷ്ടമുള്ളത് ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കും. ഈ വയസ്സുകാലത്ത് പാട്ട് കേട്ടാൽ പോരെ, പിന്നെ എന്തിനാണ് എഴുതി വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തും. അത് ശരിയല്ല. എന്നാലും മമ്മി പുതിയതും പഴയതുമായ പാട്ടുകൾ എഴുതി പുസ്തകം നിറയ്ക്കും. മിക്ക ദിവസവും എന്നെ ഒരു കൃത്യസമയത്ത് ഫോൺ ചെയ്യും. ഏകാന്തത എന്ന വലിയ സത്യത്തെ മമ്മി സ്വയം സ്വീകരിച്ച് ജീവിതം നയിച്ചു പോന്നു. ഞാനും ഇടയ്ക്കിടെ തൃശ്ശൂർ പോയി കുറച്ചു ദിവസം മമ്മിയുടെ കൂടെ ചിലവഴിക്കും. ഞാൻ ചെല്ലുമ്പോൾ എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കലാണ് മമ്മിയുടെ പണി. അങ്ങനെ ഇരിക്കെ മമ്മിക്ക് ചില അസുഖങ്ങളെല്ലാം വന്നുകൂടി. അത് കൂടിയും കുറഞ്ഞും ഇരുന്നു, ഓർമ്മയും കുറഞ്ഞു. ഇനി കാര്യത്തിലേക്ക് കടക്കട്ടെ. മിക്ക ദിവസവും ഞങ്ങൾ ഫോൺ ചെയ്യും. ഒരു ദിവസം രാത്രി 11:30 കഴിഞ്ഞു കാണും. ഞാൻ ഉറങ്ങാൻ കിടന്ന് ഒന്ന് മയങ്ങി. ഫോണിന്റെ മണിയടി കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഫോൺ എടുത്തു. മമ്മിയായിരുന്നു. അത്യന്തം വെപ്രാളത്തിൽ ഞാൻ, എന്താ മമ്മി, എന്താ പറ്റിയേ, ഈ സമയത്ത് വിളിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മമ്മി വളരെ കൂളായി പറയുകയാണ്, ഡീ, ഞാൻ ഈ പ്രായം വരേക്കും പല വിധത്തിലുള്ള പലഹാരങ്ങളും അപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഉവ്വു മമ്മി, എനിക്കറിയാം. അതിനെന്താ ഇപ്പൊ പറ്റിയത് എന്ന് ഞാൻ വെപ്രാളപ്പെട്ട് ചോദിച്ചു. അപ്പോൾ മമ്മി പറയുകയാണ്, ഞാൻ ഈയിടെ ഒരു പാട്ട് കേട്ടു, അതിൽ അമ്മായി മരിമോനിക്കായി എന്ന ഒരു അപ്പം ചുട്ടെന്ന് കേട്ടു. അതെന്തപ്പമാണെന്ന് നിനക്കറിയാമോ എന്ന്. ഞാൻ ഇത്രയും വയസ്സിനിടയ്ക്ക് ഒരുപാട് തരം അപ്പം ചുട്ടിട്ടുണ്ടെങ്കിലും മരിമോനിക്കായി എന്ന അപ്പം ചുട്ടിട്ടില്ല. നിനക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതാ. സംഗതി എനിക്ക് മനസ്സിലായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരിമോനിക്കായി എന്ന പാട്ടാണ് പണി പറ്റിച്ചത്. എന്റെ വിറയൽ മാറി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി മരുമോന് വേണ്ടി എന്ന് പാട്ടിൽ പറഞ്ഞതാണെന്ന്. അപ്പോൾ മമ്മി പറയുകയാണ്, അത് ശരി, എനിക്കറിയാത്ത ഏതപ്പമാണിതെന്ന് അറിയാൻ വിളിച്ചതാണ്. ഇനി നീ ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ പോവുകയാണെന്ന്. അത് കൊള്ളാം. ഈ ജൂലൈ 10-ാം തീയതി വന്നപ്പോൾ മമ്മി മരിച്ചിട്ട് 10 കൊല്ലം തികഞ്ഞു. മമ്മിയെ ഓർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസവും എനിക്കില്ല. അത്രയ്ക്ക് സ്നേഹസമ്പന്നയായിരുന്നു മമ്മി എന്നാണ് എഴുതിയിരിക്കുന്നത്. മമ്മിക്ക്

0: വലിയ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, അത് അരപ്പവൻ പൊന്നുകൊണ്ട് അരയിലൊരേലസ് എന്ന പാട്ടാണ്. അതൊന്ന് കേൾപ്പിച്ചു തരുമോ എന്നാണ് ഡാർലി വർഗീസ് ചോദിച്ചിരിക്കുന്നത്.
1: പാട്ടെല്ലാം കേൾപ്പിക്കുക, അമ്മയുടെ ഒരു നല്ല ഓർമ്മയാണ്. ഇത് വളരെ
0: രസം, ഓർക്കുമ്പോ ഓർക്കുമ്പോ ചിരി വരുന്നു. വരുമ്പോ എനിക്ക് അത് നമ്മളാരും അങ്ങനെ ഒന്നും ആലോചിക്ക പോലും ഇല്ലല്ലേ.
1: അങ്ങനെ ആലോചിക്കാം. അപ്പോ ഡാർലി വർഗീസ് പറഞ്ഞ പാട്ട് ഡാർലിയുടെ അമ്മയ്ക്കായിട്ട് നമുക്ക് അങ്ങ് കൊടുക്കാം.
0: അരപ്പവൻ പൊന്നുകൊണ്ട്
1: മരിമോനിക്കായി എന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് അമ്മയ്ക്കായി നമുക്കതങ്ങ് കൊടുക്കാം.
0: കൊള്ളാം.

77 വയസ്സ്, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, കല്ലാച്ചി വടകര കോഴിക്കോട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചില ബാല്യകാല സ്മരണകൾ, അതാണ് തലക്കെട്ട്. 11ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നാദാപുരത്തുള്ള പുളിക്കൽ സ്കൂളിലും 6-7 ക്ലാസുകൾ കുറ്റിപ്പുറം UP സ്കൂളിലും 8-9-10 കുറ്റിപ്പുറം GHSS പഠിച്ചത്. എന്റെ സ്വദേശമായ കല്ലാച്ചിക്കടുത്താണ് കുറ്റിപ്പുറം. നാടുവാഴികളായ കുറ്റിപ്പുറം കോവിലകത്തുകാരാണ് എന്റെ ജന്മികൾ. 1966 SSLC കഴിഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ താമസിച്ചത് കാരണം ആ ബുക്കുകൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് എത്തുകയും തിരിച്ചു വരാൻ താമസിച്ചതിനാലുമാണ്. ഇന്ന് ഈ സ്കൂൾ അറിയപ്പെടുന്നത് GHSS കല്ലാച്ചി എന്നാണ്. എന്റെ ബാല്യകാലത്ത് അമ്മ കല്യാണി ചെകുത്താൻ, ജിന്ന്, ഒടിയന്മാർ, മന്ത്രവാദം, കൂടോത്രം എന്നിവയിൽ വിശ്വസിച്ചിരുന്നു. ചില മൃഗങ്ങളുടെ രൂപത്തിൽ വരെ ഒടിയന്മാർ എത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അച്ഛൻ കേളപ്പൻ ഇതെല്ലാം തള്ളിക്കളയുകയും പൂർണ്ണമായി വിയോജിക്കുകയും ചെയ്തിരുന്നു. LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് June 1 ഇടവപ്പാതി മഴ, സ്കൂളിൽ പോകുമ്പോൾ വെള്ളത്തിൽ ചവിട്ടി അതിൽ കാണുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ കുട നിവർത്തി വെള്ളത്തിൽ താഴ്ത്തി മുഴുവൻ കമ്പികളും ഒടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഓർമ്മകളിൽ നിന്ന് ഓരോന്നിലേക്ക് ചാടുകയാണ് അല്ലേ. ഇപ്പൊ എന്തായാലും നമുക്ക് വായിക്കാം. ഈ കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ തനിച്ച് പുറത്തേക്ക് വിടില്ലായിരുന്നു അമ്മ. ഞങ്ങളുടെ കല്ലാച്ചി അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമായിരുന്നു. സ്കൂൾ വിട്ട് വന്ന ശേഷം തിരിച്ചു വരുമ്പോൾ 7 നയാ പൈസയ്ക്ക് 2 സിഗരറ്റ് വാങ്ങാൻ അച്ഛൻ പറയും. പ്രചാരത്തിലുള്ള അണയിൽ നിന്നും നയാ പൈസയിലേക്ക് മാറി വരുന്ന കാലം. 1 റുപ്പികയ്ക്ക് 16 അണ, 1 അണ 6 നയാ പൈസ. അച്ഛൻ 1 സിഗരറ്റ് രാത്രി വലിക്കും, 1 പിറ്റേന്ന് രാവിലെയും. ഒരു ദിവസം സിഗരറ്റ് വാങ്ങാൻ മറന്നുപോയി. അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും വാങ്ങിക്കാൻ പുറപ്പെട്ടു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് ഓർമ്മ. വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അമ്മ മനസ്സില്ലാ മനസ്സോടെ സമ്മതം തന്നു. ഞങ്ങളുടെ നാട്ടിലെന്ന് ഉദ്ദേശം 65 വർഷങ്ങൾക്ക് മുൻപ് ചില കടകളിൽ മാത്രം ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് കാണാൻ ജ്യേഷ്ഠന്റെ കൂടെ സന്ധ്യാസമയത്ത് കല്ലാച്ചിയിൽ പോയിരുന്നു. ട്യൂബ് ലൈറ്റിന് ഞങ്ങൾ പറഞ്ഞിരുന്ന പേര് കാമ്പ് ലൈറ്റ് എന്നാണ്. വാഴ പൊളിച്ചാൽ കിട്ടുന്ന വാഴപ്പിണ്ടിയുടെ വണ്ണവും നീളവും ഉള്ളതിനാലായിരിക്കാം അങ്ങനെ പറഞ്ഞു വന്നത്. ഓക്കെ, അതിനുള്ളിലത്തെ കാമ്പ് ട്യൂബ് ലൈറ്റിനാണ് ഈ കാമ്പ് ലൈറ്റ് എന്ന് പറയുന്നത്. അക്കാലത്ത് കല്ലാച്ചിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ 1 അണ കൊടുത്ത് ഓലച്ചൂട്ടുകൾ വാങ്ങുമായിരുന്നു. അയ്യോ, അതുവരെ കാശ് കൊടുത്ത് വാങ്ങിക്കുവായിരുന്നല്ലേ. സിഗരറ്റ് വാങ്ങി വരുമ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു. ഓടിയും നടന്നും വളരെ വേഗം വീട്ടിലേക്ക് വരികയായിരുന്നു. ഉള്ളിൽ ചെകുത്താൻ പേടി. നടന്നു വരും വഴി വീടുകൾ കുറവായിരുന്നു. എന്റെ വീടിനപ്പുറത്തെ പറമ്പിൽ അക്കാലത്ത് അനാഥ ശവങ്ങൾ മറവ് ചെയ്യുന്ന ഇടമായിരുന്നു. വേഗത്തിൽ നടന്നു വരുന്ന എന്റെ മുന്നിലേക്ക് ചെങ്കുത്തായി കിടക്കുന്ന മേൽഭാഗത്തെ പറമ്പിൽ നിന്നും സാമാന്യം വലിപ്പമുള്ള ഒരു കല്ല് താഴെയുള്ള പറമ്പിന്റെ കൊള്ളിന്മേൽ, അതായത് കയ്യാലയിൽ കൊണ്ട് കല്ലും കുറെ മണ്ണുകളും എന്റെ മുന്നിലായി ഇടവഴിയിലേക്ക് വീണു. ഒരലർച്ചയോടെ ഞാൻ ഓടി. ഒരു വിധത്തിൽ വീട്ടുവരാന്തയിൽ എത്തി കുഴഞ്ഞു വീണു. അയ്യോ, നമ്മളായാലും പിടിച്ചു പോകും. അമ്മയും 2 സഹോദരിമാരും ഓടി വന്നു. അച്ഛൻ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. കുറെ സമയത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വെള്ളം മതിയാവോളം കുടിച്ച് എല്ലാവരോടുമായി വിവരം പറഞ്ഞു. എന്നെ അപ്പോൾ അയച്ചതിന് അമ്മ ആരോടെന്നില്ലാതെ കുറ്റം പറഞ്ഞു. കടുത്ത പനി കാരണം 2-3 ദിവസത്തേക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അന്ന് വീട്ടിൽ ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അച്ഛൻ വലിയ ഒരു ഓലച്ചൂട്ട് കെട്ടി എന്റെ കൈപിടിച്ച് സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ചൂട്ടുയർത്തിപ്പിടിച്ച് മേൽഭാഗത്തെ പറമ്പിലേക്ക് നോക്കി കുറെ ചീത്ത വിളിച്ചു. എന്റെ മേത്ത് വല്ലതും പറ്റിയാൽ മക്കളെ നിങ്ങൾ വെച്ചേക്കില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അക്കാലത്ത് ആൾതാമസമില്ലാത്ത പറമ്പിൽ നിന്നും തേങ്ങ, അടയ്ക്ക എന്നിവ മോഷ്ടിക്കാൻ സന്ധ്യാസമയത്ത് തന്നെ കള്ളന്മാർ വരുമായിരുന്നു. ആ വഴിക്കാരും നടന്നു പോകാതിരിക്കാനായിരുന്നു കല്ലേറ്. ചെകുത്താൻ എറിയുന്നതാണെന്ന് കരുതിക്കോളും. ഈ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അല്ലേ മുറുകെ പിടിച്ചിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. സംഘടിച്ചെത്തുന്ന കള്ളന്മാരുടെ ആക്രമണം ഭയന്ന് വീട്ടിൽ താമസിക്കുന്നവരും ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങുകയില്ല. അർദ്ധരാത്രിയിലും മോഷ്ടിക്കാൻ കള്ളന്മാർ വരുമായിരുന്നു. മറ്റൊരു രീതിയാണ് രാത്രിയിൽ ചൂട്ട് കത്തിച്ച് ഉയർത്തിപ്പിടിച്ച് പെട്ടെന്ന് അവർ കൂടെ കരുതുന്ന മൺപാത്രത്തിലേക്ക് ചൂട്ട് താഴ്ത്തും. കുറെ ദൂരം നടന്ന് ചൂട്ട് പുറത്തെടുത്ത് വീശി കത്തിക്കും. ഉയരത്തിൽ പിടിക്കുന്നത് കൊണ്ട് ആളെ കാണുകയുമില്ല. ഇതാണ് ചെകുത്താൻ ചൂട്ട്. മനസ്സിലായില്ലേ, ഇതിങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ നടന്നു പോകുന്ന പോലെ തോന്നി, പക്ഷെ ആരെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇലക്ട്രിസിറ്റി വ്യാപകമായതോടുകൂടി മോഷ്ടാക്കളുടെ ഇത്തരം പറ്റിപ്പ് പരിപാടികൾ ഒന്നും നടക്കാതെയായി. അതോടുകൂടി പ്രേതവും ഭൂതവും ഒക്കെ അകന്നു.

0: എല്ലാം പോയി.
1: അതെ, അമ്മയുടെ വിശ്വാസവും കുറെ മാറി. എങ്കിലും ചില്ലറ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ നാട്ടിലുള്ള മന്ത്രവാദി കണ്ണച്ചനെ കൊണ്ട് കറുത്ത ചരട് ജപിച്ചു കെട്ടുമായിരുന്നു. പിന്നീട് 9-10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഏത് പാതിരാത്രിയിലും തനിച്ച് നടക്കാനുള്ള ധൈര്യമുണ്ടായി. അച്ഛൻ അതിന് ധൈര്യം തരുമായിരുന്നു. ഞാൻ പേടിച്ചോടിയതിനെപ്പറ്റി പിന്നീട് സഹോദരിമാർ ഇടയ്ക്കിടെ കളിയാക്കുമായിരുന്നു. SSLC കഴിഞ്ഞു വിദ്യാഭ്യാസ കാലത്തെ ചില അനുഭവങ്ങളെപ്പറ്റി പിന്നീട് എഴുതാം. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അപ്പോ ഇതെഴുതിയിരിക്കുന്നത് കുമാരൻ MC കല്ലാച്ചി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി എന്തോരം ഇത്തരം ക്രിയകളാണല്ലേ അപ്രത്യക്ഷമായത്. ശരിക്കും വെളിച്ചം വന്ന് അന്ധകാരം മാറി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവിച്ചത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു നീണ്ട കത്തായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങണമെന്ന് തോന്നുന്നില്ല അല്ലേ.
0: നമുക്ക് പാട്ടിലേക്ക്,
1: വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല രസകരമായിരുന്നു കത്ത്. പിന്നീട് നമുക്ക് സത്യം മനസ്സിലാക്കിയാൽ പല കാര്യം ചെയ്യാനും ധൈര്യം കിട്ടും.
0: ശരിയാ ശരിയാ. ഇരുട്ട് മാറി വെളിച്ചം വരുന്ന പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ ഇരുട്ടിനെ പേടിയാണ്. അപ്പൊ പുറത്തിറങ്ങി ഇരുട്ടത്ത് പോയി എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ അടുത്ത മുറിയിൽ പോലും ചിലപ്പോൾ പോകാൻ പേടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ.
1: പക്ഷെ അത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പേടി അങ്ങ് പോകും.
0: അതെ,
1: അപ്പൊ അതാണ് നമ്മള് പേടിക്കുന്നത് പേടിയോടെ ചെയ്യുക എന്നാണ് വലിയ വലിയ ആളുകൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പേടി, അത് ആ പേടിയോടെ തന്നെ ചെയ്യുക, പേടി മാറ്റുക.
0: അതെ,
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ സമാപിക്കുകയാണ്. ഈ ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ ഓർമ്മകളും അയക്കാം. ഓർമ്മകൾ അയക്കേണ്ട വിലാസം ഇതാണ്:
1: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21.
0: ഇനി നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലൂടെയും അയക്കാം. വാട്സാപ്പ് നമ്പർ പറയാം: 94 47 56 22 12, 9447562212. അപ്പോൾ ഓർമ്മചിന്തയിലേക്ക് നിങ്ങൾ ഓർമ്മകൾ വാട്സാപ്പിലൂടെ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന് തലക്കിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയായാൽ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ കണ്ടെത്തുന്നതിൽ എളുപ്പമാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റിയ,
1: ഞാൻ ലൗലി,
0: സഹകരണം ബിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30:30 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
1: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്തിലെ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലെ പുതുമാറ്റങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MB നിതീഷ് കുമാർ മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലെ പുതുമാറ്റങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 94464558 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സി പ്രദീപ് കുമാറിനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU 2023 അതിക്രമത്തിനിരയായ യുവതിക്ക് 500,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് സഹായം നൽകുമെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. പവർകട്ട് ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF ഗവൺമെന്റ് റദ്ദാക്കിയെന്നും ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും VD സതീശൻ വ്യക്തമാക്കി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇതുവരെ 476 പേരെ നിയമിച്ചതായും മുഖ്യമന്ത്രി. LDF ഗവൺമെന്റ് 856 പേരെ നിയമിച്ചെന്നും എന്നിട്ടും കൂടുതൽ നിയമനം എന്ന് LDF ആരോപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. പുനലൂർ സ്വദേശികളായ അനൂപ് സുധി ദമ്പതികളുടെ കുഞ്ഞാണ് പുലർച്ചെ മരിച്ചത്. റിട്ടയർഡ് അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായിരുന്ന നന്മണ്ട പിലാത്തോട്ടത്തിൽ പ്രകാശൻ കോഴിക്കോട് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി സിവിലിയൻ മേഖലകളിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് സമീപകാല നയതന്ത്ര നീക്കങ്ങൾ സഹായിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. മുതിർന്ന US പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 3:18. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, കൂർക്കം വലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും. ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
9: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ AC കൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
10: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
9: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
10: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: വൈകിട്ട് 6:50 കാർഷിക ജീവനം. 25 വർഷമായി ചീരകൃഷി ചെയ്യുന്ന കണ്ടനാട് സ്വദേശി ബോബൻ പോൾ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. 7:55 ഒരിടത്തൊരിടത്ത്. മായ ബാലകൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യകൃതി. കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഫിസിയോതെറാപ്പി ചികിത്സ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
9: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ?
10: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
9: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
10: നേടാം ഒരു EMI ഓഫ് 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
9: കൂടാതെ മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
10: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
12: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തച്ചൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. എറണാകുളം ടി ഡി എം ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
13: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
14: എവിടുന്ന് വാങ്ങിക്കണം?
13: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
14: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
13: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
14: എന്നാ മൈ ജി തന്നെ പോവാം.
13: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: ഇനി പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തക്ക നാടൻ 53 രൂപ 60 രൂപ, മറുനാടൻ 52 രൂപ 57 രൂപ, പയർ നാടൻ 54 രൂപ 60 രൂപ, മറുനാടൻ 46 രൂപ 52 രൂപ, മരച്ചീനി നാടൻ 30 രൂപ 34 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച ചുവപ്പ് 40 രൂപ 44 രൂപ, കുമ്പളങ്ങ 20 രൂപ 25 രൂപ, ഞാലിപ്പൂവൻ 78 രൂപ 85 രൂപ, പാളയംതോടൻ 28 രൂപ 32 രൂപ, പൂവൻ 64 രൂപ 70 രൂപ, റോബസ്റ്റ 30 രൂപ 35 രൂപ.
15: എന്തൊരു ചൂടാ!
16: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ട പിലീലിത 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
15: പിട്ട പിലീൽ ഏജൻസീസ്.
17: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
9: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
17: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
0: ബീട്രൂട്ട് 30 രൂപ 35 രൂപ, ക്ഷമിക്കണം, ബീട്രൂട്ട് 60 രൂപ 67 രൂപ, വെണ്ടയ്ക്ക 35 രൂപ 40 രൂപ, പാവയ്ക്ക 55 രൂപ 60 രൂപ, ചുരയ്ക്ക 36 രൂപ 42 രൂപ, വഴുതന 42 രൂപ 47 രൂപ, കത്തിരി ഉരുണ്ടത് 37 രൂപ 42 രൂപ, ക്യാബേജ് 32 രൂപ 40 രൂപ, ക്യാരറ്റ് 55 രൂപ 62 രൂപ, കോളിഫ്ലവർ 45 രൂപ 50 രൂപ, കൊത്തമര 32 രൂപ 37 രൂപ, കൂർക്ക 40 രൂപ 45 രൂപ, ചേമ്പ് വലുത് 68 രൂപ 75 രൂപ, ചേമ്പ് ചെറുത് 45 രൂപ 50 രൂപ.
15: എന്തൊരു ചൂടാ!
16: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ട പിലീലിത 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
15: പിട്ട പിലീൽ ഏജൻസീസ്.
18: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
19: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
18: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
19: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
0: വെള്ളരി 22 രൂപ 25 രൂപ, മുരിങ്ങക്കായ 35 രൂപ 40 രൂപ, ചേന 40 രൂപ 47 രൂപ, ബീൻസ് 66 രൂപ 72 രൂപ, ഇഞ്ചി 160 രൂപ 167 രൂപ, പച്ചമുളക് 45

0: 86 രൂപ 60 രൂപ, ചെറിയ ഉള്ളി 86 രൂപ 92 രൂപ, ഉരുളക്കിഴങ്ങ് 33 രൂപ 40 രൂപ, മത്തൻ 20 രൂപ 25 രൂപ, പീച്ചിങ്ങ 47 രൂപ 52 രൂപ, പടവലം 35 രൂപ 40 രൂപ, തക്കാളി 28 രൂപ 36 രൂപ, അമരപ്പയർ 56 രൂപ 62 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമലയുടെ രചനയിൽ വി സി ജോർജ് ഈണം നൽകിയ ഗാനം രാധികാ തിലക് ആലപിച്ചത്.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ലളിതഗാനം ഇനി വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന +2 വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2 73 10 25 0481 2 73 10 25.
1: നോവില്ല ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ, ചായ എടുക്കട്ടെ?
3: ആ, ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല,
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: എന്തൊരു ചൂടാ!
9: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളി ലിതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
8: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSE പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 73 78 0471 2 73 78.
10: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
11: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
10: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
11: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
10: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
14: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
15: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
14: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്.

0: കാർഡ് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: കോട്ടയം പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ മാസ്റ്റർ ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 99 47 20 15 30 99 47 20 15 30. കോട്ടയം ജില്ലയിൽ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് നാളെ വൈകുന്നേരം 7 മണി മുതൽ 8 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 64 27 22 94 95 64 27 22. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയാതിരുന്ന മേഖലകളിൽ പോലും യു പി ഐ വിജയം കണ്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസത്തിൽ മാത്രം 2,400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇപ്പോൾ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CMRL പണമിടപാട് കേസിലെ ED നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ

0: അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാംസരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംസരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും 2 സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും 3 സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ്, ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
0: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേടത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൌതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട്

0: തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065-ലും നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: കൂർക്കം വലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹ്യ പറക്കവെട്ടി സംസാരിക്കുന്നു.
3: ഉറക്കത്തില് ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, അതിൽ വായിൽ കൂടിയോ ശ്വാസനാളത്തിൽ കൂടിയോ ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, അതാണ് കൂർക്കമ്പലിയായിട്ട് നമുക്ക് കേൾക്കുന്നത്. രണ്ട് തരം കൂർക്കമ്പലിയാണുള്ളത്. ഒന്ന് മൗത്ത് സ്നോറിങ്ങും പിന്നൊന്ന് നേസൽ സ്നോറിങ്ങും, അതായത് വായിൽ കൂടിയുള്ള കൂർക്കമ്പലിയും മൂക്കിൽ കൂടിയുള്ള കൂർക്കമ്പലിയും. ഇത് സ്ത്രീകളിൽ വളരെ കുറവും പുരുഷന്മാരിൽ കൂടുതലുമായിട്ടാണ് ഈ കൂർക്കമ്പലി ഇതുവരെയും കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 40% പുരുഷന്മാർ, അതായത് 10-ൽ 4 പേർക്ക് പുരുഷന്മാർക്കും 10-ൽ 3 പേർക്ക് സ്ത്രീകളിലും ഈ കൂർക്കമ്പലി സാധാരണ കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്കതിനെ തരംതിരിക്കാം. സ്ത്രീകളിൽ, പുരുഷന്മാരിൽ, കുട്ടികളിൽ. സ്ത്രീകളിൽ എന്തൊക്കെയാണ് കാരണം? ഗർഭിണികളിൽ സാധാരണ കൂർക്കമ്പലി കാണാറുണ്ട്. അതുപോലെ ആർത്തവം നിൽക്കുന്ന സമയത്ത്, അതായത് മെനോപ്പോസ് സമയത്തും ചിലരിലൊക്കെ കൂർക്കമ്പലി പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോ തൈറോയ്ഡ്സ്, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH കൂടിയിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാം TSH കൂടുമ്പോഴത്തേക്ക് സാധാരണ പീരീഡ്സ് ഇറഗുലർ ആകും, ലേറ്റ് ആകാറുണ്ട്, അതുപോലെ തന്നെ വണ്ണം കൂടാറുണ്ട്, പ്രഷർ കുറയാറുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്, മൂഡ് വേരിയേഷൻ ഉണ്ടാകാറുണ്ട്, ഡിപ്രഷൻ വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല കാരണങ്ങളാണ് ഹൈപ്പോ തൈറോയ്ഡിസത്തിനുള്ളത്. ഒപ്പം കൂർക്കമ്പലിയും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിത വണ്ണം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് സ്ത്രീകളിൽ ഈ കൂർക്കമ്പലിക്ക്. നേസൽ കഞ്ചഷൻ കൊണ്ടും കൂർക്കമ്പലി ഉണ്ടാകും. ജന്മനാ ഉള്ള വൈകല്യം, പ്രത്യേകിച്ച് വായിലും മൂക്കിലും ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾക്ക് കൂർക്കമ്പലി ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ഡിഫ്ലക്റ്റ് നേസൽ സെപ്റ്റം, അതായത് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലും പലരിലും കൂർക്കമ്പലി കണ്ടുവരുന്നുണ്ട്. മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൂർക്കമ്പലിക്ക് പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ മദ്യപാനവും ലഹരി ഉപയോഗമൊക്കെ കുറവാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ കൂർക്കമ്പലിയുടെ അളവ് വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നുണ്ട്. ചില അലർജി രോഗങ്ങൾ കൂർക്കമ്പലിക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. ഇനി പുരുഷന്മാരിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇതേപോലെ തന്നെ അമിതവണ്ണം പ്രധാന കാരണം തന്നെയാണ്. മൂക്കിലെ ചില തടസ്സങ്ങൾ, ഇതുപോലെ സെപ്റ്റൽ ഡീവിയേഷൻ, അതായത് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥ, ചില ഗ്രോത്തുകൾ, വളർച്ച, അതായത് പോളിപ്പ്, അതുപോലെ അലർജി രോഗങ്ങൾ, ഈവൻ സൈനസൈറ്റിസ് പോലും കൂർക്കമ്പലിക്ക് കാരണമാകാറുണ്ട്. തൊണ്ടയിലെയും നാക്കിന്റെയും മസിൽസിനുള്ള ക്ഷീണം പ്രധാന കാരണമായിട്ട് കൂർക്കമ്പലി പുരുഷന്മാരിൽ കാണുന്നതിൽ കാരണമാകുന്നുണ്ട്. അതുപോലെ വണ്ണം കൂടിക്കഴിയുമ്പോൾ നെക്കിന്റെ ലെങ്ത് കുറയും, അവിടെ ഫാറ്റ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും, ടിഷ്യൂസ്, അവിടുത്തെ മസിൽസ് കൂടുതൽ വരും. അപ്പം കഴുത്തിന്റെ നീളം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മസിൽസും ഫാറ്റും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം പുരുഷന്മാരിൽ കൂർക്കമ്പലി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ടോൺസിലൈറ്റിസും അഡിനോ

ഓയിഡ്സ്, അഡിനോയിഡ്സ് സാധാരണ കുട്ടികളിലാണ് കാണുന്നത്, എങ്കിലും അഡിനോയിഡ്സ് ഉള്ള അവസ്ഥയിൽ പുരുഷന്മാരിൽ കുറുക്കുമലിക്ക് ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറുനാക്ക് നീളം കൂടുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് ആവുകയോ ചെയ്യുന്ന സമയത്ത്, ഔള എന്ന് പറയുന്ന ആ കുറുനാക്കുണ്ടല്ലോ, അത് നീളം കൂടുകയാണെങ്കിൽ കുറുക്കുമലി വരും. മദ്യപാനവും ലഹരി ഉപയോഗവും പിന്നെ കിടക്കുന്ന രീതി, വശങ്ങളിൽ കിടക്കുവാണെങ്കിൽ കുറുക്കുമലി ഉണ്ടാകാറില്ല, മലർന്ന് കിടക്കുമ്പോഴാണ് സാധാരണ പുരുഷന്മാരിൽ കുറുക്കുമലി കണ്ടുവരുന്നത്. ഇനി കുട്ടികളിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. കുട്ടികളിൽ അഡിനോയിഡ്സ് പ്രധാന ഒരു കാരണം തന്നെയാണ്. കാരണം കുട്ടികളിൽ ഈ ടോൺസിൽ പോലെ തന്നെ ഉള്ള ഒരു ഗ്ലാൻഡാണ് ഈ അഡിനോയിഡ്, ലിംഫോയിഡ് ടിഷ്യു ആണ്. സാധാരണ പോളിസ്മെൻ ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയുന്നത്, അതായത് എന്ത് ഇൻഫെക്ഷൻ കുട്ടികളിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലും ആദ്യമേ ഈ അഡിനോയിഡോ അല്ലെങ്കിൽ ടോൺസിലോ കയറി വീങ്ങി വരികയും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കും. അപ്പം ഈ ഗ്രന്ഥി സാധാരണ 12 വയസ്സ് വരെ കാണും. 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രന്ഥി ചുരുങ്ങി പോവുകയാണ് പതിവ്. അപ്പം ഈ ഗ്രന്ഥിയുടെ വീക്കം പലപ്പോഴും കുട്ടികളുടെ കുറുക്കുമലി ഉണ്ടാക്കും. നമുക്കറിയാം ഈ ഗ്രന്ഥി വീങ്ങി അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വായിൽ കൂടിയേ ശ്വസിക്കത്തുള്ളൂ, അതുപോലെ തന്നെ എപ്പോഴും ജലദോഷമായിരിക്കും, ചുമയായിരിക്കും, തൊണ്ടവേദന ഉണ്ടാകും, ഈ കുറുക്കുമലി ഉണ്ടാകും, മുഖത്തിന്റെ ഒരു ലക്ഷണം തന്നെ മാറിപ്പോവും. അഡിനോയിഡ് ഫേസി എന്ന് പറയുന്ന ഒരു ലക്ഷണം അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാൻ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടത്. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കുറവ് വളരെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് ഈ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം കുറുക്കുമലിയുടെ പ്രധാന കാരണമായിട്ട് അഡിനോയിഡ് കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. ഒബീസിറ്റിയും ഡിഫ്ലക്റ്റഡ് നെസസ്, അതായത് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയും കുട്ടികളിൽ പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറുക്കുമലിയുടെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാരണം വളരെ നിസ്സാരമായിട്ട് കുറുക്കുമലി നമ്മൾ കാണരുത് എന്ന സൂചനയാണ് ഈ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പം തോന്നുന്നത്. കാരണം സാധാരണ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 94%, അത് 98% വരെയും പോകാം. ഇത് 80% കുറയും ഈ കുറുക്കുമലിക്കാരിൽ. നമുക്കറിയാം കോവിഡ് സമയത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഓക്സിമീറ്റർ. ഈ എല്ലാവർക്കും ഈ ഓക്സിമീറ്ററെ കുറിച്ച് ഇപ്പം നല്ല ധാരണയുണ്ട്. അപ്പം ഈ വിരലിൽ നമ്മൾ ഈ ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പം 80% പലപ്പോഴും ഈ കുറുക്കുമലിക്കാരിൽ കാണുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം ഈ കുറുക്കുമലി ഉള്ളപ്പം എന്താ പറ്റുന്നത്? അതുകൊണ്ട് ഹൃദയരോഗങ്ങൾ ഉണ്ടാകും, അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അരിത്മിയാസ് അതായത് ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, അത് വളരെ പ്രധാനമായിട്ട് കുറുക്കുമലിക്കാരിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. രക്തസമ്മർദ്ദം കൂടിയിട്ട് ഇന്റേണൽ ബ്ലീഡിംഗ് ബ്രെയിൻ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് സ്ട്രോക്ക് ഉണ്ടാകാനും കുറുക്കുമലി കാരണമാക്കാറുണ്ട്. അതുപോലെ പകൽ സമയത്ത് ഏകാഗ്രത ഇല്ലായ്മ കുറുക്കുമലിയുടെ ദോഷകരമായ ഒരു ഫലമാണ്. ഇത് പകൽ സമയത്ത് ചെറിയ ഒരു മയക്കം ഉണ്ടാകും കുറുക്കുമലിക്കാർക്ക്, അപ്പം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. കുറുക്കുമലി കൂടുതലുള്ളവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ ചില ആൾക്കാർ ഡിപ്രഷൻ ഉണ്ടാക്കും. കുറുക്കുമലിക്കാർക്ക് ഈ വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഒരു ഹാർമണി, ആ ഒരു ഇക്വിലിബ്രിയം പലപ്പോഴും നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥ ചില കുടുംബങ്ങളിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. കാരണം ഡൈവോഴ്സ് വരെയും പലപ്പോഴും കുറുക്കുമലിയിലുള്ള ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കുറുക്കുമലി കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഒന്ന് വീട്ടിലെ ഒരു ഹാർമണി നഷ്ടപ്പെടുന്ന അവസരവും ചിലപ്പോൾ സംജാതമാകാറുണ്ട്. പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റേ എടുത്തു നോക്കാം, അല്ലെങ്കിൽ MRI സ്കാൻ, CT സ്കാൻ, ഈ ശ്വാസനാളങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം എടുത്തു നോക്കുന്നത് വളരെ ഉചിതമാണ്. സൈനസൈറ്റിസ് ഉണ്ടോ, അഡിനോയിഡ്സ് ഉണ്ടോ, ടോൺസിലൈറ്റിസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ENT ഡോക്ടറെ കാണണം. ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കണ്ടുവെക്കണം. ഇത് രണ്ടും ആദ്യമേ നിങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ ജീവിതശൈലി മാറ്റണം. വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം. പുകവലിക്കുന്നവർ പുകവലി ഒഴിവാക്കണം. മദ്യപിക്കുന്നവർ മദ്യപാനം ഒഴിവാക്കണം. ചിലപ്പം നമുക്ക് സർജിക്കൽ കറക്ഷൻസ് വേണ്ടി വരും. ഞാൻ പറഞ്ഞു ടോൺസിലൈറ്റിസോ അഡിനോയിഡ്സോ അതല്ലെങ്കിൽ ഈ DNS ഒക്കെ ഉണ്ടെങ്കിൽ ചില അവസരങ്ങളിൽ അതൊക്കെ നേരെയാക്കേണ്ടി വരും, എടുത്തു കളയേണ്ടതായിട്ട് വരും. വശങ്ങളിൽ കിടക്കാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കണം. മലർന്ന് കിടക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വശങ്ങളിൽ കിടക്കാൻ വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തി സൈഡിൽ കിടത്തുക, ഒരു തലയണ സൈഡിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ കുറയ്ക്കാൻ സാധിക്കും. തല ഉയർത്തി കിടക്കാൻ പ്രേരിപ്പിക്കണം. അതായത് ഒരു 5-6 ഇഞ്ച്
തല ഉയർത്താൻ പറ്റുന്ന ഒരു തലയണ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തലയുടെ ഭാഗം കട്ടില് ചെറുതായിട്ട് രണ്ടോ മൂന്നോ ഇഷ്ടിക വെച്ചിട്ട് ഉയർത്തി നടത്തുമെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഈ കുറുക്കൻ വലി ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൃത്യസമയത്ത് ഉറങ്ങാൻ പ്രേരിപ്പിക്കണം, അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ CPAP ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീൻ ഉണ്ട്. പലപ്പോഴും നമുക്ക് ഈ മെഷീൻ ചില ആൾക്കാരൊക്കെ വെക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് ചില ഡോക്ടർമാർ. അത് ഈ ശ്വാസ

0: ശ്വാസം ഉള്ളവരിൽ ഈ മെഷീൻ വെക്കാമെങ്കിൽ വായു ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ടിട്ട് കൂർക്കമ്പലി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ്. ചിലർക്കെങ്കിലും അത് ആശ്വാസമാകാറുണ്ട്. നിങ്ങൾക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ അവസരത്തിൽ കുറയ്ക്കാനും പറ്റും. മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ഫലവത്തായിട്ടുള്ള മരുന്നുകളുണ്ട്. ലാക്കാനിനം, ഒപ്പിയം, ലോറസൊറാസസ്, സ്ട്രമോണിയം, ബ്രോമിയം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അഡിനോയിഡ് ട്രീറ്റ് ചെയ്യാനും ടോൺസിലൈറ്റിസ് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസും അതുപോലെ അതിനുള്ള മരുന്നുകളും ഒക്കെ ഹോമിയോപ്പതിയിൽ അവൈലബിളാണ്. അപ്പം ഈ വക മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കൂർക്കമ്പലി കുറച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
1: കൂർക്കമ്പലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
4: ആകാശവാണി കൊച്ചി എഫ് 102.3. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7 പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
6: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6 അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ്

യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ്

0: അപ്പോൾ ഉത്തരങ്ങളൊക്കെ റെഡിയാണോ?
1: എല്ലാവരും
0: കുറേ പേര് അയച്ചിട്ടുണ്ട്.
1: കുറേ പേര് അയച്ചിട്ടുണ്ട്, കുറേ അയച്ചിട്ടുണ്ട്. ചിലർ തെറ്റിയും അയച്ചിട്ടുണ്ട്, എന്നാലും ഉത്തരം എം എൻ വിജയനാണ് ഉത്തരം. ഇദ്ദേഹം സാറ് ഡീറ്റെയിൽ പറഞ്ഞോളൂ അല്ലേ.
0: തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ അധ്യാപകനായിരുന്നു, മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യ നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു ശിഷ്യന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പിന്നെ ശിഷ്യന്മാർ പോയിട്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനും പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനൊന്നല്ല, ഞാൻ വേറൊരു കോളേജിലെ പഠിച്ചിരുന്നു. അപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാര്യങ്ങൾ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നിന്നുകൊണ്ട് മണിക്കൂർ കണക്കിന് നിന്നുകൊണ്ട് അദ്ദേഹം ശിഷ്യന്മാരായിട്ട് സംബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം, എം എൻ വിജയൻ. അദ്ദേഹമാണ് ചിതയിലെ വെളിച്ചം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അതിന് 1982 കേരളം സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ

0: ഉത്തരം
1: ചോദ്യത്തിന്
0: അല്ല,
1: മുൻപ്
0: അയച്ചവരുടെ
1: പേര് പറഞ്ഞില്ല.
0: പാവങ്ങളല്ലേ. ചേർപ്പിൽ നിന്നും ദീപ, കൊച്ചി ഉഷ, കൊച്ചിയിൽ നിന്ന് ഉഷ, ഷേർലി ജെറോം പാനായിക്കുളം, ബിന്ദു ദിലീപ് കൊടകര, സുധാഗിരിദാസ് തിരുവാങ്കുളം, ശ്രീകുമാർ വെണ്ണല. അപ്പോൾ ഈ ആറു പേർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്.
2: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
3: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: നമ്മുടെ നാലാമത്തെ ചോദ്യം അല്ലേ ഇത്?
1: വീണ്ടും അടുക്കളയിലേക്ക് പോവാം. വയറാണ് പ്രശ്നം.
0: ശരിയാണ്. മനസ്സ് വയറ് നന്നാവണമെങ്കിൽ, മനസ്സ് നിറയണമെങ്കിൽ വയറ് നിറയണം അല്ലേ.
1: അപ്പോൾ വയറിൻ്റെ ആരോഗ്യമാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. വയറ് ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ അടുക്കളയിലെ രസതന്ത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഭക്ഷണ സാധനങ്ങളുടെ രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസ സംയുക്തമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, MSG.
0: കേട്ടിട്ടുണ്ട്.
1: ആ, ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേരുണ്ട്. നിത്യേന എന്നാണ് നമ്മൾ അത് കേൾക്കാറുണ്ട്. ആ പേര് എന്താണ്? ആ പേര്
0: ഉത്തരം വന്നു തുടങ്ങി.
1: മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിന്റെ
0: വന്നു
1: തുടങ്ങി. ഇപ്പൊ പറയണ്ട, അതിന് മുൻപേ ഒരു പാട്ട്
0: കേൾക്കാനുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ചോദ്യം അല്ലേ. ഉത്തരം
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: ഉത്തരം.
1: ഉത്തരം
0: പറയട്ടെ?
1: ആ പറഞ്ഞോളൂ.
0: ഉത്തരം എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്, അജിനോമോട്ടോ. ചിലവര് ഉപ്പ് എന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു, പക്ഷെ ഉപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല.
1: അജിനോമോട്ടോന് ചൈനീസ് സോൾട്ട് എന്ന് പറയാം, ഉപ്പ് തന്നെയാണ്, പക്ഷെ അത്
0: മുമ്പൊരു പേര് കൂടി വേണമായിരുന്നു, മാത്രമേ ഉള്ളൂ.
1: മോണോസോഡിയം, സോഡിയം ക്ലോറൈഡും പ്ലസ് ഗ്ലൂട്ടാമിൻ ആസിഡും കൂടെ ചേർന്നിട്ടാണ് ഇത് ചേരുന്നത്. അപ്പം ഇത് കൂടിയ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടക്കാലത്ത്. പിന്നീട് ഒരു പഠനം വന്നു, ചെറിയ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന്.
0: നമുക്ക് സ്വാദില്ലാത്തൊരു ഭക്ഷണം നമുക്ക് സ്വാദുണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ്, മാസ്മരി ലോകത്ത് ഇരുത്തി കഴിപ്പിക്കുന്നു.
1: അല്ല, ഇത് അത് തന്നെയാണ്, ഇത് നമ്മളെ നാവിന്റെ അതിനെ അതിനെ ഉദ്ദീപിപ്പിക്കുകയാണ്, അല്ലാതെ ടേസ്റ്റ് ഉണ്ടാക്കുകയല്ല. ഭക്ഷണത്തിന്റെ ഏത് ടേസ്റ്റ് ആയാലും അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അതാണ് അത്, അതാണ് ഈ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട്
0: തന്നെ
1: നാവിന്റെ ഫാന്റസിയാണ്, അപ്പൊ അതിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇത്തരം പഠനങ്ങളുടെ ആധികാരികതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര ഒരു ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിന്റെ ഒരു പ്രൊഡക്ഷനൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ
0: മാർക്കറ്റിംഗിന്റെ
1: ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം എന്നുള്ളൊരു പ്രശ്നം വരുന്നത്, അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് പഠനങ്ങൾ ചിലപ്പം
0: ടി വി ഹരികുമാർ, കണിച്ചുകുളങ്ങര, ആര്യ കൊടുങ്ങല്ലൂർ, എൻ കെ വിജയൻ കിഴക്കമ്പലം, ജലീല കൊമ്പത്തുകടവ്, ശശിധരൻ തണ്ണീർമുക്കം ചേർത്തല എന്ന്, എം എം പ്രസാദ് നാട്ടകം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോ പരസ്യം.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: അടുത്ത ചോദ്യത്തിലേക്ക് കടന്നുകൂടെ?
1: കടക്കാം. ഏത് രാജവംശത്തിന്റെ തലസ്ഥാനമാണ് ഹംപി? ഹംപി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരികയാണ്, ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോണ്ട്.
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് അവിടെ പോണെന്ന്. പഠിക്കുന്ന സമയത്തും അതെ, ഞാൻ അതിന്റെ
1: വലിയ പാറക്കല്ലുകൾ,
0: കൊത്തുപണികൾ,
1: കൊത്തുപണികൾ ഇല്ലാത്ത ഒരു പാറക്കല്ല് പോലും അവിടെ ഇല്ല എന്നാണ് അതിന് പറയപ്പെടുന്നത്. അപ്പൊ അത് കർണാടകത്തിലെ ഒരു നോർത്തേൺ കർണാടകയിൽ, വടക്കൻ കർണാടകയിലെ ഒരു നഗരമാണ് ഹംപി. അത് ഏത് രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ തലസ്ഥാനമാണ്?
0: സ്കൂൾ മുതലേ പഠിക്കുന്നത്
1: തലസ്ഥാനമാണ്, അതാണ് ചോദ്യം.
0: ഞാൻ പക്ഷെ ഒരു ദിവസം പോകും അവിടേക്ക്, എനിക്ക് വലിയ ആഗ്രഹമുള്ള സ്ഥലമാണ്
1: അത്. ആ നഗരം കൊണ്ടുവന്നത് ഒരു രാജവംശമാണ്,
0: പറയാൻ പറ്റില്ല, അതൊക്കെ ഹിന്ദു
1: രാജവംശമാണ്. പക്ഷെ പിന്നീട് അത് തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് വേറൊരു രാജവംശം, അത് ഏകദേശം ഒരു 4-5 നൂറ്റാണ്ട് അവിടെ ഭരിച്ചിരുന്നു ആ രാജവംശം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.
0: നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ ഇങ്ങനെ ഈ കുറെ ടെമ്പിൾ ഇല്ലേ അവിടെ, പറയാൻ പറ്റില്ല, അതൊക്കെ ഹിന്റാണ്. അപ്പൊ നമുക്ക് ഉത്തരം പതുക്കെ കണ്ടുപിടിക്കൂ, പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അല്ലേ,
1: കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഹംപി എന്ന തലസ്ഥാന നഗരം വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. അപ്പോ അതാണ് ഉത്തരം, വിജയനഗര സാമ്രാജ്യം.
0: വിജയനഗര സാമ്രാജ്യത്തിന് വേറൊരു പേരുണ്ടായിരുന്നോ?
1: ഇല്ല ഇല്ല, ഇത് തന്നെയാണ് വിജയനഗര സാമ്രാജ്യം. അതില് ഈ ഹംപി എന്ന സ്ഥലത്തിന് പമ്പ എന്ന പേരുണ്ട്.
0: രണ്ടൊരു ബന്ധമുണ്ട്, ഹംപിയിലും പായുണ്ട് പമ്പയിലും പായുണ്ട്.
1: അതെ അതെ, പമ്പ പമ്പ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെടുന്നത്. അത് തുംഗഭദ്ര നദീ തീരത്താണ്. തുംഗഭദ്ര എന്ന് പറഞ്ഞിട്ട് നദിയുണ്ടല്ലോ, അതിന്റെ തീരത്താണ്. തുംഗഭദ്രയുടെ മുൻപിലത്തെ പേര് പമ്പ, പമ്പ നദി. അപ്പൊ പമ്പ നദി കേരളത്തിൽ മാത്രമല്ല അങ്ങ് കർണാടകത്തിലും ഉണ്ട്.
0: അങ്ങനെ പേര് വരെ വല്ല കണക്ഷൻ ഉണ്ടാവും പറയാൻ പറ്റില്ല,
1: അറിയില്ല. അപ്പൊ അവിടെ ഒരു വിരൂപാക്ഷ ടെമ്പിൾ ഉണ്ട്, വിരൂപാക്ഷ ടെമ്പിൾ. അത് ഫേമസ് ആണ്, അത് യുനെസ്കോ പൈതൃക പട്ടികയിൽ വന്ന അതാണ്. അതിലുള്ള ശിവന്റെ പേര് പമ്പാപതി ശിവൻ എന്നാണ്.
0: ഓ, അങ്ങനെ
1: പമ്പാപതി ശിവൻ,
0: പമ്പാപതി.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചക്രവർത്തി കൃഷ്ണദേവരായ, കൃഷ്ണദേവരായരുടെ കാലത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരം അംഗരക്ഷകരിൽ പകുതിയിലധികം പേരും സ്ത്രീകളായിരുന്നു. ആയോധന കലയിലൊക്കെ പ്രാവീണ്യമുള്ള സ്ത്രീകളായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് രാജ്ഞിമാരാണ്. രണ്ട് രാജ്ഞിമാർക്ക് രണ്ട് കൊട്ടാരങ്ങളുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ചുമതല
0: സ്ത്രീകളായിരുന്നു.
1: അന്നത്തെ കാലത്ത് അത്രയും സ്ത്രീകൾക്ക് അത്രയും ഒരു പവറും പ്രാധാന്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടു, ഇപ്പം അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് പലരും. അവര് അതിഗംഭീരമാരായിരുന്നു.
0: എനിക്ക് തോന്നുന്നു ഈയൊരു ഇത് ഇതിനെ ആസ്പദമായിട്ട് സിനിമയൊന്നും വന്നിട്ടില്ല.
1: സംഭവമുണ്ടല്ലോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. 1965 തളിക്കോട്ട യുദ്ധത്തിലാണ് ഇത് പിടിച്ചെടുക്കുന്നത്. ഡക്കാൻ സുൽത്താൻമാര് അത് പിടിച്ചെടുക്കുന്നത്. അതോടുകൂടി ഹംപി എന്ന് മാറിയിട്ട് വിജയനഗരം പെനുകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തലസ്ഥാനം മാറ്റുകയുണ്ട്. പിന്നീട് അത് ക്ഷയിച്ചു പോയി. പിന്നെ ഒരു ഒരു നൂറ്റാണ്ടും കൂടെ നിന്നിരുന്നു. ഒരു 4 നൂറ്റാണ്ടോളം ഇത് ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നിന്നിരുന്ന ഒരു മേജർ ഒരു രാജവംശമായിരുന്നു വിജയനഗര
0: സാമ്രാജ്യം.
1: സാമ്രാജ്യം
0: ഇത് കുറച്ച് പേര് ഉത്തരമായി ചിലര് പറഞ്ഞിട്ടുണ്ട്, ചോദ്യക്ക് ഒരു പ്രാവശ്യം കൂടി പറയാമോ, ഭയങ്കര കാറ്റുണ്ട്, റേഡിയോയിലല്ല കേൾക്കുന്നത്, ഫോണിൽ കൂടെയാണ്, അപ്പൊ കുറച്ച് ലാഗ് ഉണ്ട് ഇത്ര കേൾക്കാനായിട്ട്. അപ്പൊ ഒന്നുകൂടി പറയാമോ ഉത്തരം, ഒന്നുകൂടി പറയാമോ, ചോദ്യം ആവർത്തിക്കാമോ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ്
1: കേൾക്കുന്നുണ്ട്.
0: കിട്ടിയില്ലേ, വിജയനഗര സാമ്രാജ്യം. അപ്പൊ ശരി, ഉത്തരം അയച്ചവരുടെ പേര് പറയാം. സജിത ജോഷി, മൂവാറ്റുപുഴ. എസ് പത്മനാഭ മല്യ, ഫോർട്ട് കൊച്ചി. സുഗത ഇടപ്പള്ളി. വിമല തോമസ്, പൂഴനാട് ട്രിവാൻഡ്രം. രശ്മി ചേർത്തല, ശോഭ ദിനേശ്, മട്ടാഞ്ചേരി. അപ്പൊ നമുക്ക്
1: പരസ്യമുണ്ടോ?
0: പരസ്യമില്ല, നമുക്ക് ഇനി ഒരു കുറച്ച് സമയമേ ഉള്ളൂ.
1: ഒരു ചെറിയ ചോദ്യം ചോദിക്കാം.
0: അല്ല, ഒരു പരസ്യമുണ്ട്. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ശരി, ചോദ്യം.
1: അപ്പൊ ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മൾ സിനിമകളൊക്കെ കാണാൻ ഉപയോഗിക്കുന്ന OTT പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ OTT എന്താണ്? അപ്പൊ സിനിമകൾ കാണാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം OTT, ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്?
0: പെട്ടെന്ന് പറയണേ, കുറച്ചു നേരം പാട്ട് കേൾക്കാം.

0: ഉത്തരം പറഞ്ഞേക്കാം. സമയം
1: എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ്? ഓവർ ദ ടോപ്പ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അത് ഇന്റർനെറ്റ് വഴി വീഡിയോ കണ്ടന്റ് കാഴ്ചക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുന്ന രീതിയാണ്. കേബിൾ ടി വി, സാറ്റലൈറ്റ് ടി വി എന്നീ രീതികൾ അതിന് ബദലായിട്ട് വന്നൊരു പുതിയ രീതിയാണ് ഒ ടി ടി, ഓവർ ദ ടോപ്പ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഉത്തരം
0: പറഞ്ഞവരുടെ പേരുകൾ അല്ലേ? ഉമാറാണി ആൻഡ് തക്കുടു, കാവുങ്കൽ, ശ്രീജ ദീപു പുത്തനങ്ങാടി ചേർത്തല, സുമി വൈപ്പിൻ, രാജേന്ദ്ര ബാബു കാക്കനാട്, രവി മേലടൂർ, ഷിബു ചേർത്തല, അങ്ങനെ ആറു പേരാണ് ഉത്തരം അയച്ചത്. കുറെ പേര് അയച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനത്തെ ഏതോ ആദ്യം ആ ഓർഡറിൽ അങ്ങനെ എടുത്തു അയച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ല എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നുള്ളതാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തലങ്ങളെയും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചോദിച്ചത്.
1: സാറിന്
0: ചോദ്യം തയ്യാറാക്കിയത് സാറാണ്. സാറിനും അഭിനന്ദനങ്ങൾ.
1: അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
0: അതെ. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ കവിതാ രഘുനന്ദനൻ,
1: ഉണ്ണികൃഷ്ണൻ,
0: ആർ ഉണ്ണികൃഷ്ണൻ. അപ്പൊ എല്ലാവർക്കും പറയൂ, പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, നന്ദി, സന്തോഷം, വിട പറയുന്നു.
1: നമസ്കാരം.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പറയൂ, നിങ്ങൾക്കറിയാമോ?

0: സേവന വാർത്തകൾ. പെരുമ്പാവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ ഭാഗമായി 100% സൗജന്യ നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പെരുമ്പാവൂർ കുറുപ്പമ്പടി ഡയറ്റ് ക്യാമ്പസിലുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 29 അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
6: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
5: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
6: ഇനിയും എന്തിനു നീട്ടി വെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
7: എന്തൊരു ചൂടാ!
8: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
7: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ?
9: യെസ്, 10,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന ജില്ലയിലെ 4 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് നിയമനത്തിനായി നാളെ രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. SSLC, +2 ബിരുദം, BCOM, MCOM, BTEC യോഗ്യതയുള്ള 18-45 ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2-23-06
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
12: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർ ഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0477-2-24-14-55 0477-2-24-14-55
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
14: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ചെങ്ങന്നൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. യോഗ്യത +2, പ്രായപരിധി 40 വയസ്സ്, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 83-04-05-77-35 83-04-05-77-35 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
15: ആകാശവാണി FM വാർത്തകൾ.
0: 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്ന പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ മേള മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്ക് അവാർഡ് വിതരണം വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ. ചടങ്ങ് മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. ഓപ്പസ് മ്യൂസിക്കിന്റെ ലോഞ്ചിംഗ് 2026 11 മണിക്ക് കോഴിക്കോട്ട് പുതിയറ എസ്കെ പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ലോഗോ കെ ജയന്ത് എംഎൽഎ പുറത്തിറക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില.
15: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാൻ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 4 5 5 8 8 8, ഇതല്ലെങ്കിൽ 0484 2426 3 9 7, അല്ലെങ്കിൽ 0484 2426 3 8 7. ഈ നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 3 9 7, ഇതുമല്ലെങ്കിൽ 0484 2426 3 8 7. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ.
2: ഹലോ, ആരാണിത്? പറയൂ പറയൂ.
3: സുഭദ്ര. സുഭദ്ര.
2: സുഭദ്ര.
3: റിയാസ് സർ.
2: അതെ, റിയാസ് ആണ്.
3: Nice to talk you again.
2: ആ, okay, I remember you. Okay. You're back, അല്ലെ?
3: Yes.
2: So how are you doing?
3: After 4 months.
2: After 4 months, yeah. So you are counting that too. Okay.
3: Yes.
2: Good, actually. So are you here in Kochi right now?
3: Yes, right. Now in Kochi, and I am very happy to talk you again.
2: Yeah, I am also happy. Anyway, let's go to the song first. So can you please tell me which song you want today?
3: Any good song. Vani Jayaram.
2: Vani Jayaram song. Oh, so you are a Vani Jayaram fan.
3: because so many Hindi songs she has done.
2: Sang, that's why. Okay.
3: That so, Mili film song is so good, na?
2: The Mili film, okay, yeah. Mili film, yeah, it got a Vani Jayaram song, yeah.
3: Yes.
2: So, any songs that you like, can you hum a bit? Vani Jayaram's, of any language, it's fine. Not necessarily be Malayalam.
3: That's okay. That Chandrakalavam song is also sung by Yashudas and
2: Vani Jayaram, yeah.
3: Vani Jayaram. That Vani Jayaram verse, I like.
2: Yeah, please go on.
3: So all of you, how are doing?
2: Yeah, we are all good. I was actually requesting you to sing a bit of any Vani Jayaram, your favorite Vani Jayaram song.
3: No, not like very much favorite, but I like that song. That Chandrakalamam.
2: Oh, so you, so yeah, please go ahead. We'll listen to your humming, you know.

ഒരറിയിപ്പുണ്ട്. ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. മറ്റന്നാൾ, അതായത് സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം

0: മറുപടി നൽകുന്നു. സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888 അല്ലെങ്കിൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387. മറ്റന്നാൾ വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്തസാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: ഓക്കെ പറയൂ, ആരാണ് വിളിക്കുന്നത്? പേരെന്താണ്?
1: ഉഷ.
0: ഉഷ, ആ എവിടെന്നാണ് വിളിക്കുന്നത്? തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും. എന്താണ്, എന്തായിരുന്നു തൈക്കാട്ടുശ്ശേരിയിലൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് കാലാവസ്ഥ? വെയിലാണോ ചൂടാണോ? നല്ല വെയിലാണ് അല്ലേ. ചിലപ്പോ നാളെ ഒരു മഴയൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നു. മഴക്കാരുണ്ടായിരുന്നു, അപ്പൊ മഴ പെയ്യട്ടെ അല്ലേ. നമുക്ക് ഓണത്തിന്റെ സമയത്ത് മഴ വന്നപ്പോ ഒരു വിഷമമായിരുന്നു, ഓണത്തിന് മഴ പെയ്തല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ മഴയൊന്നും മാറിയപ്പോഴാണ് നമ്മൾ അതിന്റെ വില അറിയുന്നത്.
1: എനിക്കൊരു ചെറിയ കടയും തയ്യലൊക്കെ ആയിരുന്നു.
0: ഓ, കുറച്ചൊക്കെ കച്ചവടം മഴയത്ത് പോയി കാണും അല്ലേ. അതെ അതെ, തീർച്ചയായും. നമ്മൾ അങ്ങനെ ഒരു സമകാലികം തന്നെ ചെയ്തിരുന്നു. ഇപ്പൊ ഈ വഴി ഒരു കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, പൂവ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് മഴ വരുമ്പോ ഇത് എടുത്തു മാറ്റണം, തിരിച്ച് പിന്നെയും അത് അറേഞ്ച് ചെയ്യണം. വലിയ പാടായി അവർക്ക്. അപ്പൊ സ്റ്റോക്ക് എടുത്തതൊക്കെ ബാക്കി വന്നു എന്നൊക്കെ അവര് വിഷമം പറഞ്ഞിരുന്നു. ഇടക്കിടക്ക് മഴയായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ ഉഷ, താങ്കളൊരു തയ്യൽ സ്ഥാപനം നടത്തുകയാണ്? കടയായിട്ടാണ്. അപ്പോ റെഡിമെയ്ഡ് ആണോ അതോ തയ്ച്ചു കൊടുക്കുകയാണോ? രണ്ടുമുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡും പിള്ളേരും.
0: അവർക്ക് എന്ത് ചെയ്യുന്നു?
1: അവര് പഠിച്ചോണ്ടിരിക്കുന്ന പ്ലസ് ടു. മുത്തത് ഡിഗ്രി കഴിഞ്ഞു.
0: ഓക്കെ. അവിടെ അടുത്ത് തന്നെയാണോ രണ്ടുപേരും പഠിക്കുന്നതൊക്കെ?
1: അല്ല, വീട്ടിലുണ്ട്. മൂത്തോള് കാലടിയിലാണ്.
0: ഓക്കെ, ശരി. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
1: ഞാൻ ദേശാഭരണത്തിലെ മറ്റേ കളിവീട് ഇറങ്ങിയല്ലോ,
0: ആ പാട്ട്. ആ പാട്ട് വേണത്. ആ എന്താണ് ആ പാട്ടിനോട് ഒരു ഇഷ്ടം?
1: അത് നല്ലൊരു പാട്ടാണ്.
0: ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ആ ശരി ശരി. ഈ സിനിമ കണ്ടിട്ടുണ്ടോ ദേശാടന ആണോ? ആ, ഇത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതൊരു എന്താ പറയാ, തിയേറ്ററിൽ വളരെ വിജയമായിട്ടുള്ള ഒരു പടമായിരുന്നു. സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമ പോലെ അല്ലാത്തൊരു സിനിമയായിട്ടും ഈ സിനിമ ഒത്തിരി പേര് പോയി കാണുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്തു. കാരണം ആ സിനിമയുടെ ഒരു, അതെ, ആ സിനിമയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: ആ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും, എന്റെ ഫ്രണ്ട്സ്, പിന്നെ എന്റെ സഹോദരങ്ങളും അവരുടെ പിള്ളേർക്കും, അമ്മയ്ക്കും, അങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അമ്മ കേൾക്കുന്നുണ്ട്, പിന്നെ റേഡിയോ വാങ്ങിച്ചു കൊടുത്ത്
0: അമ്മ കേൾക്കുന്നുണ്ടല്ലേ. ശരി, അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് അമ്മു.
0: അമ്മു, ആ കൊള്ളാലോ, ഒരു ഓമന പേരാണല്ലോ. അപ്പൊ
1: പിന്നെ ചേച്ചി, ചേച്ചിക്ക് റേഡിയോ മേടിച്ചു കൊടുത്ത്.
0: ആഹാ, അപ്പൊ അവിടെ ഒരു റേഡിയോ വിതരണക്കാരിയാണ്. അപ്പൊ അങ്ങനെ ആകാശവാണി എല്ലായിടത്തും പരത്തുന്ന ഉഷയുടെ സംഭാവന ഉണ്ട് ഇപ്പൊ തൈക്കാട്ടുശ്ശേരിയിൽ അല്ലേ.
1: പിന്നെ ഇപ്പൊ ചേച്ചിയുടെ കാലോട് ജനിക്കുന്നോണ്ട് പുള്ളിക്കരത്തി അത് തന്നെ ശരണരാത്രിയൊക്കെ വെച്ചോണ്ടിരിക്കും.
0: ഓക്കെ, അപ്പൊ കാല് പെട്ടെന്ന് നേരെ ആവട്ടെ. കാല് നേരെ ആയാലും റേഡിയോ മറക്കരുതെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി, നടക്കാനൊക്കെ തുടങ്ങി. ഇപ്പൊ ഫിസിയോതെറപ്പി ഒക്കെ ചെയ്ത് പെട്ടെന്ന് ഭേദമാവട്ടെ എല്ലാ കാര്യം. അപ്പോ അപ്പൊ അമ്മു അമ്മയ്ക്കും ചേച്ചിക്കും കൂടെ വേണ്ടിയാണ് പാട്ട്. എനിക്ക് ആ പേര് എന്തായാലും ഇഷ്ടപ്പെട്ടു, അമ്മു എന്നുള്ള. അല്ല, അപ്പൊ ഉഷയുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് വിളിക്കാല്ലേ, അമ്മൂമ്മ എന്ന് വിളിച്ചാലും കറക്റ്റ് ആണല്ലോ. അമ്മു അമ്മ എന്ന് തന്നെയാണല്ലോ വരുന്നത്. ശരി, അപ്പൊ എന്തായാലും അമ്മച്ചി അമ്മച്ചി എന്നാണ് വിളിക്കുന്നത് അല്ലേ. ശരി, അപ്പൊ ഇതാ പാട്ട് വരുന്നു കേട്ടോ. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ശരി, താങ്ക് യു സർ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു വെള്ളിത്തിര. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുടെ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2 4 2 6 3 9 7. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
6: ഹലോ.
5: ഹലോ,
6: ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് മേഴ്സിയാണ് വിളിക്കുന്നത്.
5: തൃപ്പൂണിത്തുറയിൽ നിന്ന് മേഴ്സി. എന്തുണ്ട് വിശേഷം?
6: നല്ല വിശേഷം,
5: നല്ല വിശേഷം. തൃപ്പൂണിത്തുറ എവിടെയാണ്? കിടങ്ങെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. അതാണല്ലേ. അപ്പൊ ഈ സ്ഥലപ്പേര് എവിടെയാണെന്ന് ചോദിക്കുമ്പോ കിടങ്ങിലാണെന്ന് പറയുമ്പോ ആളുകൾ എന്തെങ്കിലും തിരിച്ചു പറയില്ലേ?
6: ഓട്ടോക്കാരോട്
5: പറയാറുണ്ട് അല്ലെ. പിന്നെ സ്ഥലത്തിന്റെ പേര് വെച്ചാരും കളിയാക്കാറില്ല. പെട്ടെന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത്? കിടങ്ങിലെന്നാന്ന് പറയുമ്പോ ചോദിക്കുന്ന ആള് പെട്ടെന്ന് ഞെട്ടുള്ളു. ഓക്കെ ഓക്കെ, ശരി. വീട്ടിലാരൊക്കെയുണ്ട്?
6: വീട്ടില് എന്താണ്, ചേട്ടനുണ്ട്, പിന്നെ മോനും ഭാര്യയും രണ്ട്
5: പിള്ളേരും.
6: രണ്ടുപേരും കെട്ടിച്ചു വിട്ടു.
5: അപ്പൊ അവരൊക്കെ ആയിട്ട് പേരക്കുട്ടികളൊക്കെ ആയിട്ടിരിക്കുകയാണ്.
6: മൂത്ത മോളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് സെപ്റ്റംബർ 16.
5: ശരി.
6: അത് മോന്റെ പേര് ആന്റണി, മോളുടെ പേര് മിൽസി.
5: ആന്റണിയും മിൽസിയും. അപ്പൊ അവരുടെ എത്രാമത്തെ ആനിവേഴ്സറി ആണ്?
6: അതിനൊപ്പം തന്നെ മോന്റെയും ഭാര്യയുടെയും വെഡിങ് ആനിവേഴ്സറി 12-ാം തീയതി.
5: ഓ,
6: അവരുടെ എന്താണ് 16 വർഷം. അപ്പൊ അത് മോന്റെ പേര് ആന്റണി, മോളുടെ പേര് സ്വപ്ന.
5: അദ്ദേഹത്തിന്റെ പേര് ആന്റണി എന്നാണ്. അപ്പൊ രണ്ടാന്റണി പേര്,
6: മോന്റെയും മോന്റെയും പേര് ആന്റണി എന്നാണ്.
5: അപ്പൊ മോനെ ആന്റണി എന്ന് വിളിച്ച രണ്ടുപേരും വിളി കേൾക്കും. കൺഫ്യൂഷൻ ആവുമല്ലോ അല്ലെ?
6: ഇവിടെ വീട്ടിലുള്ള മോന.
5: അപ്പൊ ആഘോഷത്തിന്റെ മാസമാണ് സെപ്റ്റംബർ.
6: അതെ, സെപ്റ്റംബർ.
5: ഇപ്പൊ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കിട്ടാറുണ്ട്.
6: ബർത്ത്ഡേ ഒക്കെ വിളിച്ചാ കിട്ടാൻ പാടാണ്. ജൂണിൽ കൊച്ചിന്റെ ബർത്ത്ഡേ കിട്ടി.
5: ഓ,
6: അങ്ങനെ കിട്ടാൻ പാടാണ് എനിക്ക്.
5: അതിപ്പോ പുതിയൊരു അറിവാണോ, ബർത്ത്ഡേക്ക് വിളിച്ചാ കിട്ടാൻ പാടാ, പക്ഷെ വെഡിങ് ആനിവേഴ്സറി കൃത്യമായിട്ട് കിട്ടില്ല.
6: വെഡിങ് ആനിവേഴ്സറിക്ക് രണ്ടാമത്തെ മക്കളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒട്ടും കിട്ടൂല. ജനുവരിയിൽ അത് കിട്ടാറേ ഇല്ല.
5: ജനുവരിയിലാണ്, ഒത്തിരി മാസം ഉണ്ടോ? നമുക്ക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഒരു വിഷയം കൊടുക്കായിരുന്നു. അപ്പൊ രണ്ട് ആന്റണിമാർക്കും പിന്നെ അവരുടെ ഭാര്യമാർക്കും ഇതാ വിവാഹ വാർഷികത്തിന്റെ മംഗളാശംസകൾ. അപ്പൊ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടോ?
6: ഇല്ല, ആഘോഷിക്കണോന്നൊക്കെ മോള് പ്രസവിച്ച് കിടക്കണേ, ഇന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോണേന്ന്.
5: ശരി ശരി.
6: കുഞ്ഞു കൊച്ചായിട്ട് ആൽഫിയ മോളുടെ പേര്.
5: ആൽഫിയ അല്ലേ? ഓ, ശരി ശരി.
6: കൊച്ചിനെ ഇന്ന് കൊണ്ടുപോണേ, വൈകുന്നേരം വന്ന് വീട്ടുകാർ വന്ന്
5: കൊണ്ടുപോവാണ്. അപ്പൊ ഇന്ന് കുട്ടിയെ കൊണ്ടുപോകുമ്പോ ഒരു ചെറിയ വിഷമമൊക്കെ ആവില്ലേ? ഇത്രയും കാലം വീട്ടിലുണ്ടായിരുന്നല്ലേ.
6: ആ, എന്നെ ഞങ്ങളെ വിളിച്ച്, ഫോണില്ല എനിക്ക്, അവിടം വരെ പോകാൻ വയ്യ, ചെല്ലാനോണേ.
5: ആ, ശരി ശരി.
6: അവിടം വരെ പോകാൻ വയ്യ, അതുകൊണ്ട് ഫോണില്ല, അവരിന്ന് വൈകുന്നേരം പോണേണ്
5: പറഞ്ഞല്ലേ.
6: എന്ന് പറഞ്ഞിരിക്കണ്. അപ്പൊ ആ സങ്കടത്തിലിരിക്കണേണ് വീട്ടുകാരും. എന്നാലും വെഡിങ് ആനിവേഴ്സറി ഒരു സന്തോഷം, 25 നടത്താന്ന് കൊടുത്തിരുന്നു. അപ്പൊ അവർക്കൊരു വിഷമ ചെയ്യണില്ല
5: അങ്ങനെ. അപ്പൊ നമുക്ക് എന്തായാലും ആ സന്തോഷം നമുക്കൊരു പാട്ടിലൂടെ തന്നെ അറിയിക്കാം. ഏത് പാട്ടാ വേണ്ടത്?
6: ഞാൻ ചോദിച്ചേക്കണത് ഭൂമിദേവി പുഷ്പിണിയായാലും പാതിരാത്തടപ്പ് വീണു
5: എന്ന പാട്ടാണ് വേണ്ടത്.
6: എന്റെ മരുമോക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും പാടും ആ പാട്ട്. അപ്പൊ അവക്ക് ഭയങ്കര ഇഷ്ടമാണ്.
5: ആണോ? അങ്ങനെയാണെങ്കിൽ മരുമോള് മാത്രം കേട്ടാ പോരല്ലോ, ഞങ്ങൾക്കും കൂടെ കേൾക്കണം. ഒന്ന് പാട്ട് പാടും.
6: വേറൊരു പാട്ട് പാടാം.
5: എന്നാ വേറൊരു പാട്ട് പാടും.

0: അടിപൊളിയായി പാടി. അപ്പൊ വെറുതെ അല്ല മരുമോള് പൊക്കി പറയുന്നത്, വളരെ നന്നായിട്ട് തന്നെ പാടി.
1: എപ്പോഴും പറയും എന്നോട്, അപ്പൊ ഞാൻ പാടാറുണ്ട്.
0: പാട്ട് പാട്ട് വളരെ വളരെ രസമായിട്ട് തന്നെ പാടി. അപ്പൊ ഒത്തിരി നന്ദി. ഈ ഇതിന്റെ ഈ ആഘോഷത്തിന്റെയും ഈ ചെറിയൊരു പൊടി സങ്കടത്തിന്റെ ഒക്കെ ഇടയില് ഞങ്ങളെ ഓർത്തതിനും വിളിച്ചതിനും ഒക്കെ. അപ്പൊ എന്തായാലും പാട്ട് ഇതാ വരുന്നു.
1: എല്ലാവരുടെയും എന്റെ സ്നേഹാന്വേഷണം.
0: ശരി, ഇതാ പാട്ട് വരുന്നു.
1: ഓക്കെ, താങ്ക് യു.

0: കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
1: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
3: ഞാൻ പഞ്ചരത്തിൽ നിന്ന് ടി പി ശശി.
2: ടി പി ശശി അല്ലേ?
3: നോർത്ത് പറവൂർ.
2: നോർത്ത് പറവൂർ എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: നല്ല വിശേഷം. ഓണൊക്കെ കഴിഞ്ഞു?
3: ഓക്കെ, ഓണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നന്നായിട്ടൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞ സമയങ്ങള്
2: ആണല്ലേ. വീട്ടിലായിരിക്കുന്നുണ്ട്?
3: എന്തോ
2: വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടില് ഞാൻ, വൈഫ്, മോള്.
2: പറവൂര് തന്നെയാണോ? അവിടെ തന്നെയായിരുന്നു സ്വദേശവും?

0: ആ കുറച്ചുകൂടെ ശരി ശരി ശരി. ഇപ്പൊ ഇപ്പൊ അവിടെയൊക്കെ ഗ്രാമമാണോ? ഇപ്പൊ അവിടെ ഹൈവേ ഒക്കെ വന്ന് കുറച്ച് വലുതായില്ലേ?
1: നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ പ്രദേശത്തിന്റെ ഒക്കെ ഒരു മുഖഛായ ഒക്കെ മാറും ഇനി.
1: അതെ അതെ
0: അല്ലേ. പിന്നെ പറയൂ, ഇന്ന് ഏതാ പങ്കു പാട്ട് വേണ്ടത്?
1: ഞാൻ ചിത്രത്തില് യേശുദാസ് പാടിയിട്ടുള്ള മാനസം നിലയിലെന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: പാട്ടുണ്ട്.
1: നൗഷാദ് ഇറങ്ങിയിട്ട്,
0: നല്ല നല്ല
1: നൗഷാദ് ഇറങ്ങിയിട്ട്, നൗഷാദ് സംഗീതം നൽകിയ പാട്ടാണ്. അതായത് അദ്ദേഹത്തിന്റെ അവസാനത്തെ പാട്ടാണ്.
0: ഓ ശരി, അതറിയില്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹം സംഗീതം നൽകിയ പാട്ടാണെന്ന് അറിയാം. ഓ ശരി ശരി. മരിച്ചോ അല്ലേ? ആ ശരിയാണ്. അദ്ദേഹം ഈ മലയാളം മലയാളത്തിൽ ഈ ധ്വനിക്ക് മാത്രമേ സംഗീതം കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു.
1: അതെ തന്നെ, അതെ തന്നെ. ആ ഒരു ഒറ്റ ചിത്രത്തിന് മാത്രം കൊടുത്തുള്ള ആ ഒരു പാട്ടിന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ മായാണ്ട് വെക്കുന്ന ഒരു പാട്ടാണ്.
0: തീർച്ചയായും തീർച്ചയായും. ഈ ധ്വനി എന്ന ചിത്രത്തിലെ എനിക്ക് തോന്നുന്നു പ്രേംനസീർ ജയറാം
1: അവരൊക്കെ ഒരു പാട്ട് വടമാണ്ട് ഹിറ്റ് ആയിട്ടെങ്കിലും അതിലെ എല്ലാ പാട്ടുകളും ഏറ്റവും ഹിറ്റ് ഗാനങ്ങളാണ്. അതിൽ ഏറ്റവും നല്ല ഗാനം ഇതാണ് ധ്വനിയില മനസ്സ് നിലയിൽ.
0: ശരി, നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. എന്തായാലും ആ പാട്ട് പറഞ്ഞതിനൊപ്പം പാട്ടിന്റെ കുറച്ച് കഥയും കൂടെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പാട്ട് കുറച്ചുകൂടി സുന്ദരമായിട്ട് ആസ്വദിക്കാലോ. ശരി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോർക്കെങ്കിലും?
1: എല്ലാവർക്കും വേണ്ടി.
0: ശരി, അപ്പൊ ഇതാ വരുന്നു താങ്കൾ ആവശ്യപ്പെട്ട ഗാനം.
1: ശരി, ഓക്കെ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ.
2: ഹലോ,
3: ജ്യോതിയാണേ.
2: ജ്യോതി, എവിടെ നിന്ന് വിളിക്കുന്നു?
3: പെരുമ്പാവൂർ കൂവപ്പടി.
2: പെരുമ്പാവൂർ കൂവപ്പടിയിൽ നിന്നാണ്. എന്ത് ചെയ്യുന്നു താങ്കൾ?
3: വെറുതെ പുറത്തൊന്നും പോകുന്നില്ല.
2: പുറത്ത് പോകണില്ല. ആ, ഇപ്പൊ വീട്ടില് തന്നെയാണ് ഇന്ന്. ഇപ്പൊ എന്താ ഇപ്പോ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
3: ഭർത്താവുണ്ട്.
2: ഭക്ഷണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വെള്ളിത്തിരയിലേക്ക് ഒന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു. റേഡിയോ കേൾക്കാറുണ്ടോ? പാട്ടിന്റെ ആളാണല്ലേ. ഓ ശരി, എല്ലാ പാട്ടുകളും കേൾക്കും.
3: അധികം പഴയ പാട്ടെന്താ ഇഷ്ടം.
2: ആണല്ലേ. ഓ, എങ്ങനത്തെ പാട്ടുകളാ? മെലഡി ആണോ അതെയോ?
3: മെലഡി സത്യന്റെ ഒക്കെ പഴയ പാട്ടുകളൊക്കെ.
2: ആ, ആ പാട്ടുകൾ തൊട്ട് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ? ആരാ സംഗീത സംവിധായകനൊക്കെ? ഒരാളെ പറയാൻ അങ്ങനെയില്ല. എല്ലാരും ആണോ? അതൊക്കെ കേട്ടിരിക്കും. കൊള്ളാം. അപ്പൊ പാട്ടുകള് അങ്ങനെ ആസ്വദിക്കാറുള്ളോ? പാട്ട് പാടാറുണ്ടോ?
3: പാടാറില്ല.
2: അറിയണ ഒരു പാട്ട് ഏതാ ഉള്ളത്?
3: റേഡിയോയില്
2: പാട്ടിന്റെ കൂടെ പാടുള്ളൂ. ഓക്കെ, ശരി. ആ, അപ്പൊ പിന്നെ ഇപ്പൊ നമ്മള് റേഡിയോയില് പാട്ട് വെക്കണമെങ്കിൽ ഇപ്പൊ കോള് കെട്ടേണ്ടി വരും. അതാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ജ്യോതി ചേച്ചി,
3: അതാണ്
2: ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടത്?
3: താളവട്ടത്തെ പാട്ടാ.
2: താളവട്ടത്തിലെ പാട്ട്, മോഹൻലാലിന്റെ ചിത്രം അല്ലെ? ഏതാ പൊന്നീണെ എന്നുള്ളി, ആ പാട്ട് വെക്കട്ടെ. അപ്പൊ നമുക്ക്
3: എന്തായാലും
2: കൊടുക്കൂ, കൊടുക്കൂ.
4: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. എന്താണ് താങ്കളുടെ പേര്?
4: എന്റെ പേര് ജയപ്രകാശ്.
2: ജയപ്രകാശ്. ഓക്കെ. ജയപ്രകാശും ജ്യോതിയും?
4: ജ്യോതിയും
2: അല്ലേ. ഓക്കെ, പേരുകള് തമ്മിൽ തന്നെ ചേർച്ചയുണ്ട്. ജ്യോതി ചേച്ചി പറയുന്നത് എനിക്ക് അങ്ങോട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ ഇരിക്കാൻ. നിങ്ങളെ ഇറക്കി ഇറങ്ങി കറങ്ങൊക്കെ വേണ്ടേ?
4: കറങ്ങാൻ നമുക്ക് സമയമല്ല. അതിന് കാറ്ററിംഗ്.
2: ഓ ശരി ശരി. ആ, കാറ്ററിംഗ് ആർക്കും നല്ല തിരക്കായിരിക്കും എപ്പോഴും. അപ്പൊ എല്ലാ അവധി ദിവസങ്ങളിലൊക്കെ ജോലി ഉണ്ടാവും അല്ലേ?
4: ആ, മിക്ക ദിവസങ്ങളും ഉണ്ടാവും.
2: വീട്ടിൽ തന്നെയാണോ അതിന്റെ കുക്കിംഗ് ഒക്കെ?
4: ആ, വീട്ടില്. എന്റെ മരുമകന്റെ വീട്ടില്.
2: ആ, അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും.
4: കോപ്പടി തന്നെയാണ്.
2: ശരി ശരി. എല്ലാ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും?
4: എല്ലാ തരം.

0: കേറ്ററിംഗ് മാത്രമേ
1: കേറ്ററിംഗ് മാത്രമേ ഉള്ളൂ. ആ
0: നോൺ ഇല്ല.
1: അപ്പൊ താങ്കൾ കുറെ നാളായിട്ടുണ്ടോ കേറ്ററിംഗ് രംഗത്ത്?
0: ആ ഞാൻ 25 വർഷത്തിൽ കൂടുതലായി.
1: 25 വർഷമായി. ആ അപ്പൊ എങ്ങനെ ആദ്യം ഇഷ്ടമായിരുന്നോ ഈ കുക്കിംഗ് ഒക്കെ? ഇഷ്ടമായിരുന്നോ
0: ആദ്യം? ഹെൽപ്പിനൊക്കെ പോയിരുന്നു, അങ്ങനെ അങ്ങനെ പഠിച്ചത് ആയി.
1: എല്ലാം പഠിച്ചു. ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി ഏതാ?
0: ഏറ്റവും എളുപ്പത്തിൽ
1: ഏതാ?
0: ഓലൻ.
1: ആ ഓലൻ. നമുക്ക് ഈ സദ്യയിൽ ഓലൻ കിട്ടുമ്പോ ആലോചിക്കും എന്തിനാ ഇങ്ങനെ ഒരു കറിയെന്ന്. അത് കഴിച്ചാലൊരു ഉപ്പില്ലാത്തൊരു കറിയാണല്ലോ. ചിലർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടോ?
0: ഇഷ്ടപ്പെട്ടല്ല, പണ്ട് ആൾക്കാരെ എല്ലാം കൂട്ടി കഴിച്ചോണ്ടിരുന്നു. അപ്പൊ ഓലൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് മറ്റുള്ള
1: കറികൾ.
0: അപ്പൊ ഇതിന് ഉപ്പ് കുറവായിരിക്കും.
1: ആ അപ്പൊ ഇതിങ്ങനെ രണ്ട് കറികളുടെ ഇടയിലുള്ള ആ വിടവിന് നികത്താനുള്ള.
0: അപ്പൊ
1: അങ്ങനെ ഓരോ കറികൾക്കും ഓരോ കാരണങ്ങളുണ്ട്. ചുമ്മാ അല്ല ഈ സദ്യയിലൊക്കെ ഓരോ കറികൾ വിളമ്പുന്ന അല്ലേ?
0: ആദ്യം നെയ്യും പരിപ്പും പപ്പടം കൂട്ടി കഴിച്ച് നമ്മുടെ ഉടലൊക്കെ ശുദ്ധി ചെയ്തതിന് ശേഷമാണ് സാമ്പാർ എരിച്ചേരി കൂട്ടി കഴിക്കുന്നത്. എരിച്ചേരി കൂട്ടി കഴിച്ചതിന് ശേഷം സാമ്പാർ കൂട്ടുള്ളൂ.
1: ഓ ഓക്കെ.
0: ഏറ്റവും പായസം കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റാണ് മോര് കൂട്ടുള്ളൂ. ഇതിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാം ഏറ്റവും ആദ്യം മോര് വേണം.
1: ശാസ്ത്രം അറിയാതെയാണ് ഇപ്പൊ സദ്യ ഒക്കെ ഞാൻ തട്ടിയിട്ടത്. നമ്മളെല്ലാം കൂട്ടി കഴിച്ച ഒരു ഉരുളയൊക്കെ അതുമാത്രല്ല, ഇപ്പൊ ഒരു ഇലയിൽ ഒഴിച്ച് പായസം ഒഴിച്ച് പണ്ടത്തെ പോലെ വടിച്ചു കഴിക്കാനൊന്നും അറിയില്ല. ഞങ്ങളെല്ലാം ഗ്ലാസ്സിലാണ് കുടിക്കുക.
0: എല്ലാം ഗ്ലാസ്സിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്ലാസ് വേണം. 3 വയസ്സുണ്ടെങ്കിൽ 3 ഗ്ലാസ് വേണം. വെള്ളത്തിന് വേറെ വേണം, ഒരു രസം രസത്തിന് വേറെ.
1: ഒരാൾക്ക് തന്നെ 5-6 ഗ്ലാസ് വേണ്ടി വരിക.
0: പണ്ട് അങ്ങനെയല്ല, എല്ലാം ഇലയിൽ കഴിച്ച ശീലിച്ചു.
1: അല്ല അതിപ്പോ ഇപ്പൊ അങ്ങനെയൊന്നും പഠിച്ചാ കിട്ടില്ലേ?
0: ഇപ്പൊ
1: എല്ലായിടത്തോടെ
0: ഇപ്പൊ സമയമില്ല, ഇരുന്നിട്ട് എനിച്ചു പോവാത്രേ.
1: അപ്പൊ അങ്ങനെ സാവധാനം കഴിക്കാനുള്ളതാണ് സദ്യ.
0: സദ്യ
1: എന്തായാലും അതൊക്കെ പറഞ്ഞതിന് നന്ദി. അപ്പൊ ജ്യോതിച്ചേച്ചി നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഇതിന്റെ കൂടെ പാട്ട് കൂടെ ആവാം.
0: പെങ്ങളെ അല്ലപ്പറയുണ്ട്, ജലജാമണി പറഞ്ഞു. ഇവര് വിളിച്ചിട്ട് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും പരാതി. അപ്പൊ എന്റെ പറഞ്ഞു വിളിക്കുമ്പോ ഒന്ന് പറയണട്ടോ എന്ന് പറഞ്ഞു.
1: തീർച്ചയായും നമുക്ക് കിട്ടി, നമുക്ക് കിട്ടിയെന്ന് ഒരു തെളിവുകൾ കാണിച്ചു കൊടുക്കും. വിളിച്ചാ കിട്ടും എന്ന് പറയും.
0: ഇപ്പൊ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല, പച്ചണ്ടോന്ന് അറിയില്ല.
1: അല്ല ഇപ്പൊ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് താങ്കളോട് പറയാനാണ് പറഞ്ഞത്. എനിക്ക് വിളിച്ചിട്ട് കിട്ടി, അപ്പൊ വിളിച്ചുകൊണ്ടേ ഇരിക്കൂ. ഒരു ദിവസം വെള്ളിത്തിരയിൽ എന്തായാലും കേൾക്കാന്ന് പറയും. അപ്പൊ എന്തായാലും ജലജ ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, കിട്ടാം. ഇപ്പൊ നമുക്ക് ജലജ ചേച്ചിയും കൂടെ വേണ്ടി ഈ പാട്ട് കൊടുക്കാം.
0: ആയിക്കോട്ടെ.
1: ശരി, അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്.
0: ഓക്കെ ഓക്കെ.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ,
2: ആരാണിത്?
3: സലീം.
2: സലീം, എവിടുന്നാണ്?
3: നീർക്കോട് കേക്കാൻ.
2: നീർക്കോട് നിന്നാണ്?
3: അതെ അതെ.
2: നീർക്കോട്?
3: ആലങ്ങാട്.
2: ആലങ്ങാട് നീർക്കോട് അല്ലേ? ശരി ശരി.
3: അതെ അതെ അതെ.
2: പറയൂ, ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
3: ഇന്ന് മുക്കുവന സ്നേഹ പൂവത്തിലെ ആഴിത്തിരമാലകൾ അഴകിന്റെ മാലകൾ അലോലമായാടി വരും, ശീലം തേടി ഓടി വരും.
2: കൊള്ളാം. അപ്പൊ നമുക്ക് അവസാനത്തെ പാട്ട് കുറച്ച് അടിച്ചു പൊളിച്ചൊരു പാട്ട് പാടാം എന്ന് വിചാരിച്ചല്ലേ? ശരി, കുറച്ച് നീളമുള്ള പാട്ടാണ്. അപ്പൊ നമുക്കത് മുഴുവനായിട്ട് കേൾക്കണമെങ്കിൽ ഇപ്പോഴേ പാട്ട് തുടങ്ങണം.
3: അപ്പൊ
2: ഒത്തിരി നന്ദി താങ്കൾ ഈ പാട്ട് പറഞ്ഞതിന്, വിളിച്ചതിന്.
3: താങ്ക് യു.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുന്നു. വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്. ഇന്നത്തെ വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം നൽകിയത് സുനി ജോർജ്, രത്നബായ്. പാട്ടുകൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ഹണി അഞ്ചൻ. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഒൻപതാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അങ്കണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ രാവിലെ 10 ആരംഭിക്കും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്ക് അവാർഡ് വിതരണം വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3-4 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 കുറഞ്ഞ് 1,13,160 ഗ്രാമിന് 14,145 ഇന്നത്തെ വില.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയാണ്. ജോയ്സി മെഴുകുതിരി നിർമ്മാണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: ഈ മെഴുകുതിരി നിർമ്മാണത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്?
1: അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപികയാണ്, റിട്ടയർഡായി. ഒരു 2 വർഷം മുമ്പ് ഹസ്ബൻഡിന് ഒരു അസുഖം വന്നു, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം. സ്റ്റാർട്ടിങ്ങിൽ അത് എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ മകളുടെ അതിന്റെ ഇടയിൽ മകള് ഡോക്ടറിനെ, അപ്പൊ അവളുടെ ഇതില് അങ്ങനെ അവിടെ കയറി അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞപ്പോ ഇവളുടെ വീട്ടില് താമസിച്ചാൽ മതി എന്ന് എല്ലാവരും പറഞ്ഞു. തൃശ്ശൂരാണ് ശരിക്കും

0: താമസിച്ചിരുന്നത്. അപ്പോൾ മകളുടെ വീട്ടിൽ ഇനി താമസിക്കാൻ, എനിക്കൊരു മകനും കൂടി ഉണ്ടാവും, വിദേശത്താണ് മകനും വൈഫും. അപ്പോൾ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ താമസം തുടങ്ങി.
1: ട്രീറ്റ്മെന്റിന് വേണ്ടി
0: താമസം മാറി. അങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകളുടെ തന്നെ ഒരു ഫ്രണ്ട്, വേറൊരു ഡോക്ടർ, ഡോക്ടർ ശ്വേത, അവള് ഒരു പൂവായിട്ട് വീട്ടിലേക്ക് വന്നു. ഒരു റോസപ്പൂവ് കണ്ടു കഴിഞ്ഞ ശരിക്കും ഒരു റോസാന്ന് വിചാരിക്കും, അതുപോലത്തെ ഒരു പൂവായിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പയ്ക്ക് കൊടുക്കാനായിട്ട് ചിലർക്ക് വരുമല്ലോ, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു മെഴുകിന്റെ പൂവായിരുന്നു. അപ്പൊ എനിക്ക് മെഴുകു തിരികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറച്ചു നാള് ദുബായിലുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ഒപ്പം. അപ്പോ അവിടെ വലിയൊരു ഷോപ്പിംഗ് മാളില് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോവും അവിടെ. അവിടെ കണ്ണ് ഇങ്ങനെ മെഴുകു തിരികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ഷേപ്പിൽ. അപ്പൊ ഞാനിങ്ങനെ, എനിക്ക് അന്നൊരു ആകാംക്ഷയായിരുന്നു ഇതൊക്കെ കാണുന്നത്. അപ്പൊ സെന്റഡ് ക്യാൻഡിലാണ് അതൊക്കെ. അപ്പൊ ഞാൻ വാങ്ങാറുണ്ട്, ഹസ്ബൻഡ് വാങ്ങി തരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങള്, ആ ഒരു ഓർമ്മ എനിക്ക് വന്നു ഈ കുട്ടി ഇത് കൊണ്ടുവന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, മകളോട് ചോദിച്ചു ഇത് എനിക്കൊന്ന് പഠിക്കണം എന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, അമ്മ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരും, എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോ കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഈ കുട്ടി വന്ന് ഒരു ദിവസം എനിക്കിത് കാണിച്ചു തന്നു. അങ്ങനെ ഞാനതിങ്ങനെ വീണ്ടും ഈ ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊക്കെ വരുത്തി, മോൾഡിന് പ്രത്യേക മോൾഡുകളൊക്കെ ഉണ്ട്, മോൾഡും വാക്സും, സോയ വാക്സാണ്, നാച്ചുറൽ വാക്സാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ അപ്പൊ എനിക്ക് തോന്നി ഇതിനൊരു പെർഫെക്ഷൻ പോരാന്ന് തോന്നി. അങ്ങനെ ഞാനത് ഇപ്പൊ ഇങ്ങനെ ഓൺലൈനിലൊക്കെ തപ്പിയപ്പോ അതിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഈ ക്യാൻഡിൽ മേക്കിങ്ങിന്റെ ക്ലാസ്സുകൾ ഞാൻ കണ്ടു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഹിന്ദിക്കാരുടേതായിരുന്നു, നോർത്ത് ഇന്ത്യൻസിന്റെ ആയിരുന്നു. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തു, രണ്ട് ഓൺലൈൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ ടെക്നിക്കുകൾ എന്താണെന്നും, അതെങ്ങനെ എത്രത്തോളം അത് വാക്സ് നമ്മൾ ചേർക്കണം, പിന്നെ അതിന്റെ ഹീറ്റ് ചെയ്യേണ്ടത് എത്ര സെന്റിഗ്രേഡിൽ ഹീറ്റ് ചെയ്യണം, എന്നാലേ അത് മെഴുക് ഉരുകയുള്ളൂ, പിന്നെ കത്തണെങ്കിലും വേണം, പിന്നെ വേറെ അതിൽ കുറച്ച് ഒരു കെമിക്കലും കൂടി ചേർക്കാനുണ്ട് അതിൽ. അപ്പൊ അതും കൂടി ചേർക്കേണ്ടതൊക്കെ അതിന്റെ കളവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനങ്ങനെ പഠിച്ചെടുത്തു, ഞാനങ്ങ് തുടങ്ങി. തുടങ്ങി കഴിഞ്ഞപ്പോൾ മോളുടെ ഫ്രണ്ട്സ് തന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. മോളുടെ ഫ്രണ്ട്സ് മാത്രല്ല, മോളുടെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് അവന്. അവന്റെ കൂടെ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു. അതിന് ഇത് കേട്ടപ്പോ മോനും പറഞ്ഞു, അമ്മേനെ എങ്ങനെങ്കിലും ഇങ്ങനെ ഒന്ന് എങ്ങനെങ്കിലും അമ്മേരെ ഒരു സ്വസ്ഥത മനസ്സിനുണ്ടാക്കണം എന്ന് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനാണെങ്കിൽ എന്ന് പറയില്ലേ, ഹസ്ബൻഡ് ഒരു വശത്ത് ഇങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഇത് കിട്ടിയപ്പോ ഞാൻ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഇരിക്കണപ്പോ അവർക്കൊരു ആശ്വാസമായി, അമ്മ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ഇവർക്കും ഉണ്ട്. അപ്പൊ മകനും മരുമകൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പിന്നീട് ഇത് പഠിച്ച് മറ്റേ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ, അതുകൊണ്ട് ഈ കുറെ സാധനങ്ങളൊക്കെ നമ്മള് എല്ലാം ഓൺലൈനിൽ കിട്ടുള്ളൂ, അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് വാങ്ങിച്ച് നമ്മളിങ്ങനെ തുടങ്ങി. പിന്നെ എനിക്കത് വല്ലാത്തൊരു മാറ്റായിരുന്നു എന്റെ ലൈഫില്. ഈ രോഗം ഈ ഒരു എന്താ പറയാ, ഒരു തകർച്ചയുടെ പക്കത്തെത്തി നിൽക്കുകയാണ് മാനസികമായിട്ട്. കാരണം ഹസ്ബൻഡിന്റെ അസുഖം പെട്ടെന്നായിരുന്നു അറിഞ്ഞത്. വളരെ ഫ്രീ ആയിട്ട് നടന്നിരുന്ന ആളാണ്, അതിന്റെ സർജറി കഴിഞ്ഞു, പിന്നെ കീമോ റേഡിയേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴത്തെ ഒരവസ്ഥ അറിയാലോ. അപ്പൊ അങ്ങനെ ഇതൊരു ചേഞ്ച് ആയി എനിക്ക്. അപ്പോ പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഈ മോളുടെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഓർഡർ ഇങ്ങനെ കുറച്ച് കുറച്ച്. അപ്പൊ അവര് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാലോ എന്ന്. പിന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി തുടങ്ങി. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനാണ് ഇങ്ങനെ, നമുക്കറിയാലോ ഹസ്ബൻഡിന്റെ അവസ്ഥ. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു
1: ചിന്തകൾ,
0: ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം അത് സ്റ്റാർട്ട്. അപ്പൊ അന്ന് ഹസ്ബൻഡ് നല്ല ഓർമ്മയൊക്കെ ഉണ്ട്, ആൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആളും പ്രോത്സാഹിപ്പിച്ചു, നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്, നീ ചെയ്തോ എന്നൊക്കെ ഹസ്ബൻഡും പറയും. പിന്നെ കുറേശ്ശെ ഇങ്ങനെ കലാപരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ ഇതും കൂടെ കണ്ടപ്പോ ആള് പറഞ്ഞു, ആ നല്ലതാ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ വർഷം ഈ ആഗസ്റ്റിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു അതിനേക്കാൾ കൂടുതല് ഓർഡറുകൾ ഈ ആൾക്കാര് ഫ്രണ്ട്സായിട്ടും അറിയണവരായിട്ടും അങ്ങനെ കൊച്ചു കൊച്ചു ഓർഡറുകൾ വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇപ്പോ ഒരു ചെറിയൊരു ഇൻകം വന്നു തുടങ്ങിയപ്പോ ഞാൻ ഒരു ആശ്വാസം, ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നി അതിനോട്, ഈ ക്യാൻഡിൽ മേക്കിങ്ങിനോട്. പിന്നെ ഞങ്ങള് കുറെ പുതിയ പുതിയ മോൾഡുകൾ സെലക്ട് ചെയ്ത് റോസ് മാത്രല്ല അങ്ങനെ പലതും ഇങ്ങനെ പിന്നെ ഓരോ ഹോളി കമ്മ്യൂണിയൻ

0: അതുപോലെ ബാപ്റ്റിസം
1: അതിനൊക്കെ ഓർഡർ കിട്ടാൻ തുടങ്ങി
0: കിട്ടാൻ
1: അല്ലേ?
0: തുടങ്ങി. പിന്നെ മാരേജ് ഫംഗ്ഷൻ അതിനൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത്
1: അത് ശരി.
0: ആൾക്കാർ ഓർഡർ ചെയ്ത് തുടങ്ങി. നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അധികം ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞു പറഞ്ഞ്
1: അതെ,
0: അങ്ങനെ അറിഞ്ഞിട്ടും
1: ആളുകൾ
0: ഇതിൻ്റെ
1: വന്ന്
0: ഓർഡർ
1: ചോദിക്കുന്നുണ്ട്
0: കിട്ടാൻ
1: അല്ലേ?
0: തുടങ്ങി. ആ അങ്ങനെ ഇപ്പോൾ സെൻറ്റഡ് ക്യാൻഡിൽ അപ്പം രണ്ട് മൂന്ന് അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പ് നമ്മൾക്ക്
1: ഓ,
0: ഷേപ്പുകൾ
1: അങ്ങനെ അവര്
0: കാണിച്ചത്
1: അങ്ങനെ പറയും അല്ലേ?
0: അതുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു ബാപ്റ്റിസ് ആണെങ്കിൽ അതിനൊരു കളർ തീം ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ കളറും കൊടുക്കാം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സെൻറ്റ് ആയാലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സോയ വാക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് വീണാൽ നമ്മൾ ചെറിയ തുള്ളിയൊക്കെ വീണാൽ പെട്ടെന്ന് പൊള്ളൊന്നുമില്ല. മറ്റേ വാക്സിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല.
1: ശരി.
0: പിന്നെ ഇതിൻ്റെ വളരെ ഫ്ലെയിം വളരെ ചെറുതായിരിക്കും. മറ്റേ സാധാരണ വാക്സ് ഇത്തിരി കൂടി ആളിക്കത്തും. പാരഫിനാണ് സാധാരണ നമ്മൾ ചർച്ചിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന വാക്സൊക്കെ പാരഫിനാണ്. ഇത് സോയ വാക്സ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അങ്ങനത്തെ
1: അങ്ങനെ ആർക്കും
0: പ്രശ്നങ്ങളൊന്നും
1: ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല.
0: ഉണ്ടാവില്ല, ഉണ്ടാവും വഴിയില്ല. പിന്നെ അത്രയും വയ്യാത്തവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. സാധാരണ ലെവലിലില്ല കുട്ടികളെ അങ്ങനെ ആണ്. പിന്നെ ഇപ്പോൾ ഒരു 18 വയസ്സ് തൊട്ട് ഇത്തിരി പക്വത വന്ന ഒരു പ്രായം തൊട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 70 കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പ്രായം വരെ ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതിനൊത്തിരി ഒരു ക്ഷമയും അതിനോടൊരു ഇഷ്ടവും വേണം. ഇഷ്ടമുണ്ടെങ്കിൽ
1: ആ
0: കാര്യങ്ങൾ
1: ടെക്നിക്ക് പഠിച്ചെടുത്താലേ നമുക്ക് ചെയ്യാൻ
0: ടെക്നിക്ക്
1: പറ്റും അല്ലേ?
0: പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കി എന്നാൽ ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് പോകരുത്. അതിൻ്റെ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ചില ഇതിൽ എല്ലാ സീക്രട്ട് എല്ലാവരും പറഞ്ഞൊന്നുമില്ല. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ ബിസിനസ്സിനെ ബാധിക്കുന്ന കാരണം ചില സീക്രട്ടുകളൊന്നും പറയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് തോന്നണേ ഈ നോർത്ത് ഇന്ത്യൻസ് എല്ലാ സീക്രട്ടും പറഞ്ഞു തരും നമുക്ക്. അവര് ഫുൾ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് മേക്കിങ്ങിനേക്കാൾ കൂടുതൽ ക്ലാസ് ആണ്. അപ്പൊ ഞാനൊരു കേരളത്തിൽ തന്നെ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിൽ പക്ഷെ ചിലതൊന്നും പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ മലയാളം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തു നോക്കിയത്. പക്ഷെ അതിൽ അവര് പറഞ്ഞാല് ചില കാര്യങ്ങളൊക്കെ അവര് സീക്രട്ട് ആയിട്ട് വെച്ചേക്ക്. ഞാൻ എന്നിട്ട് എടുത്ത് ചോദിക്കുമ്പോൾ പറയാം അത് കട്ടികൂടാനാണ് അത് ഇതിനാണ് ഇതിനാണെന്നൊക്കെ പറയും അത് ചെയ്യുന്ന ആള്. അപ്പൊ
1: അതായത് ട്രേഡ് സീക്രട്ട് മറ്റാരും അറിയണ്ടാവും
0: അങ്ങനെ
1: അല്ലേ?
0: ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ഇത് പലരും അവസാനം എന്തെങ്കിലും ഒന്ന് പറയാണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്.
1: ശരി, അത് പൊതുവേ ഉള്ളൊരു രീതിയാണല്ലോ. അപ്പൊ നമുക്കറിയുന്ന അറിവുകൾ മറ്റൊരാൾക്ക് പറഞ്ഞു ഫുൾ പറഞ്ഞു കൊടുക്കത്തില്ല, കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കും.
0: അപ്പൊ ഞാനിപ്പോ എന്റെ അടുത്ത് ഒന്ന് രണ്ടുപേര് വന്ന് പറഞ്ഞു ഞാൻ എല്ലാം ഉണ്ടാക്കുന്നതിന് തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണിച്ചു കൊടുക്കും.
1: അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും അല്ലേ? പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു വലിയ കാര്യമല്ലേ? അപ്പൊ ഈ ഇപ്പൊ നമ്മളിങ്ങനെ ഈ മെഴുകുതിരി ഉണ്ടാക്കുന്നതിന് പ്രത്യേക അളവുകളുണ്ടോ?
0: അളവുണ്ട്.
1: അളവ് തെറ്റിയാൽ ഇത്
0: അളവ് തെറ്റിയാല് നമ്മൾ വിചാരിച്ചൊരിത് കിട്ടില്ല. കാരണം ഇപ്പൊ ഒരു 100 ഗ്രാം സോയ വാക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 10 ഗ്രാം നമുക്ക് സെന്റ് ആഡ് ചെയ്യണം. പിന്നെ അതിന്റെ ആവശ്യത്തിന് കളർ ആഡ് ചെയ്യണം. കളർ ആഡ് ചെയ്യൽ മാത്രമല്ല ഇത് മിക്സ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം. ഇപ്പോൾ കളർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം 2, 3, 4, 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അതാവില്ല. അതുപോലെ തന്നെ
1: അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ്,
0: അല്ല അടുപ്പത്ത് വെക്കില്ല, അത് ഓഫാക്കിയിട്ട് അതിൻ്റെ സെൻറ്റിഗ്രേഡ് നോക്കിയിട്ടാണ് കളറും അത് കഴിഞ്ഞിട്ട് സെൻറ്റും ആഡ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു അളവുണ്ട് ഇത്ര ഡിഗ്രിയിൽ ചെയ്യണമെന്ന്. മൊത്തം തളച്ചിരിക്കുമ്പോ എല്ലാം ചെയ്തെല്ലാം കൂടി ഇതായി പോവും. അതിന്റെ നമ്മൾ വിചാരിച്ചത് കിട്ടില്ല. നമുക്ക് വെറുതെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ മെഴുകാവും, പക്ഷെ വിചാരിച്ച ഒരു ഗുണം കിട്ടണം. കിട്ടില്ല കിട്ടണമെങ്കിൽ നമ്മൾ
1: ആ കളർ കോമ്പിനേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് അളവുകൾ
0: എടുക്കണം
1: അല്ലേ? ആ കറക്റ്റ് സമയത്ത് തന്നെ ചേർക്കുക അങ്ങനെ അല്ലേ? ആ ചൂട് കൃത്യമായിരിക്കുന്ന സമയത്ത്
0: ഏകദേശം 75 തൊട്ട് ആണ് അതിന്റെ 75 സെന്റിഗ്രേഡ് തൊട്ട് മുകളിലേക്ക് വന്നാലേ അത് ഉരുകി വരണം. ഉരുകി വന്നാലേ നന്നായിട്ട് കത്തുള്ളൂ. ഇത് എനിക്കാണ് ഈ സോയ വാക്സിന്റെ ഒരു പ്രത്യേകതയാണ്. പാരഫിൻ അങ്ങനെ ഉണ്ടാവില്ല, എന്നാൽ കെമിക്കൽ കൂടുതലാണല്ലോ ഇതില്. അപ്പോ അത് കത്തണമെങ്കിൽ അത് 85 വരെ. പിന്നെ ജെൽ വാക്സ് ഉണ്ട്. ജെൽ വാക്സ് കൊറേ സമയം ഇരുന്ന് കത്തും, വളരെ തിന്നായിട്ടാണ് അതിന്റെ ലൈറ്റ്, പക്ഷെ നല്ല ഭംഗി അത് കാണാനായിട്ട്. പിന്നെ അത് ഇപ്പൊ ഒരു ഗ്ലാസ്സിലായാലും അതിൽ നമുക്ക് കുറെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് പൂക്കളുടെ ഷേപ്പ് ഉണ്ടാക്കി അതിൽ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ഇപ്പൊ ഒരു കല്യാണം ആണെങ്കിൽ അതിൽ വധുവരന്മാരുടെ ഫോട്ടോ ഗ്ലാസ്സിൽ ചെയ്ത് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇത്തിരി വലിപ്പം കൂടുണ്ട്, ചെറുതായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അത് അതിന് നമുക്ക് അങ്ങനെ എന്താ പറയാ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം.
1: നമ്മുടെ ഒരു ഭാവനയും കൂടി ഇതില് യൂസ് ചെയ്യാം.
0: നമ്മുടെ ഭാവന ഉണ്ടായാൽ ഇത്തിരി കൂടി നന്നായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ കുട്ടികൾ, ചെറിയെന്ന് വെച്ചാൽ വളരെ ചെറുതല്ല ഉദ്ദേശിച്ചു, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഏജ് ലെവൽ ഞാൻ പറഞ്ഞല്ലോ, അതൊട്ട് നമുക്കൊരു 70 വരെ

0: നമുക്ക് ബുദ്ധിയും അതൊക്കെ ഒരു കഴിഞ്ഞ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുവരെയൊക്കെയുള്ള സമയത്ത്
1: നമുക്ക് ചെയ്യാൻ
0: ചെയ്യാൻ
1: പറ്റും അല്ലേ,
0: പറ്റാവുന്ന
1: നമ്മളിത്
0: ക്ഷമയുണ്ടായാൽ
1: പഠിച്ചെടുത്താൽ.
0: മതി, പഠിച്ചെടുക്കുക, ക്ഷമയുണ്ടാവുക, ഒരു ചെറിയ എക്സ്ട്രാ ഇൻകം. ഇത് മാത്രം ഇൻകമായിട്ട് വെച്ചിരിക്കാനൊന്നും പറ്റില്ല, അത് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചില സീസണിൽ
1: അപ്പോൾ
0: അല്ലെങ്കിൽ.
1: അതെ, സീസൺ അനുസരിച്ചായിരിക്കും മെഴുകുതിരി പോകുന്നത് അല്ലേ.
0: അതെ അതെ. പിന്നെ ഇപ്പോ എന്ന് വെച്ചാൽ

0: വീണ്ടും ചെയ്യാൻ തുടങ്ങി
1: ഇപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ
0: സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകളുണ്ടോ?
1: സ്ഥിരമായിട്ട് വാങ്ങുന്നില്ല, നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മൾ ഷോപ്പിലൊന്നും കൊടുക്കുന്നില്ല. അത്
0: ആവശ്യക്കാർക്ക്
1: ഇപ്പോ കല്യാണാണ് അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ ആണ്, ഇതിനൊക്കെയാണ് കൂടുതൽ പോണത്. ഹോളി കമ്മ്യൂണിയൻ ആണ്, അപ്പൊ അതിന് ഇന്നതാണ് തീം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ നമ്മളത് ഉണ്ടാക്കി കൊടുക്കും, അത്രേ ഉള്ളു. അല്ലാണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളൊരു
0: പണിയില്ല.
1: അത് ജെൽ കാൻഡിലും മറ്റേ സോയ വാക്സിന്റെ കാൻഡിലും മാത്രമേ ഉണ്ടാക്കണുള്ളൂ, പാരാഫിൻ ഇല്ല, ഒന്നും എടുക്കണില്ല.
0: അപ്പോ ഈ ഒരു മെഴുകുതിരി നിർമ്മാണത്തിലൂടെ നമുക്കൊരു ചെറുതാണെങ്കിലും ഒരു ഇൻകം വരുന്നുണ്ട് അല്ലേ? അത് നമ്മള് സമ്പാദിച്ചിരുന്ന ഒരാളാണ്
1: അല്ലേ?
0: അപ്പോ അതിപ്പോ നമ്മള് റിട്ടയർ ആവുമ്പോ അത് നിന്ന് പോയി, അല്ലെങ്കിൽ ഒരു പെൻഷൻ ഉണ്ട്. എന്നാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്ത് നമ്മള് സംതൃപ്തിയോടെ ചെയ്ത ഒരു കാര്യം അല്ലേ?
1: മാത്രല്ല, നമുക്ക് റിട്ടയർഡ് ആകുമ്പോ നമുക്കൊരു മനസ്സിൽ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ ഇനി ആർക്കും വേണ്ടാത്ത ഒന്നായി മാറും. നമ്മളെല്ലാവരും സ്നേഹിച്ചാലും നമ്മുടെ ഉള്ളിൽ അത് കടന്നു പോകും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടാവും ചുറ്റുപാടും ഇരുന്ന്, പക്ഷെ നമ്മുടെ ഉള്ളിൽ വെറുതെ ആവശ്യമില്ലാത്ത ചിന്ത.
0: അതായത് നമ്മളിപ്പം ഒരു തൊഴിൽ രഹിതനായ പോലെ തോന്നുന്നു അല്ലേ?
1: പിന്നെ ഇതുവരെയുള്ള ഇൻകം ഇല്ലല്ലോ, ഈ പെൻഷനല്ലേ ഉള്ളു, അതത്രയല്ല അതിന്റെ ഒപ്പം ഒക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോകുമ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് പെൻഷൻ അവിടെ കിടന്നോട്ടെ, നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കാം. അപ്പൊ അപ്പൊ അത് അവിടെ അങ്ങനെ കൂടി കൂടി കിടക്കൂലോ, അങ്ങനെ ബാങ്കിലേക്കാണല്ലോ ഇപ്പൊ പെൻഷനൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നമ്മള്. എനിക്കാണ് റിട്ടയർഡ് ആണവർ, എനിക്ക് സമ്പത്തിനെ കുറിച്ചൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ, ഹസ്ബൻഡ് ബിസിനസ് ആയിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥൻ ആയിരുന്നു. അത് ഇവിടുത്തെ വിദേശത്ത്
0: പോയതാണ്.
1: അപ്പൊ അങ്ങനെ പിന്നെ മകനും ഇപ്പൊ അവിടെ, മകനും മരുമകളും
0: പുറത്താണ്. അപ്പൊ ഈ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിന് അതിന്റെ കവറിങ് എല്ലാം തന്നെയാണോ ചെയ്ത്?
1: അല്ല, ഇതിപ്പോ കവറിങ്ങും അതിന്റെ ഇതിനൊക്കെ മകളുടെ നല്ല സപ്പോർട്ട് ഉണ്ട്. അവള് തന്നെയാണ് അധികം ചെയ്യണത്, ഞാൻ ഉണ്ടാക്കലാണ് കൂടുതല്. എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ മകളാണ്. മകളുടെ ഹസ്ബൻഡും ഇങ്ങനെ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും അവൾക്ക്.
0: ഇപ്പൊ ഈ മെഴുകുതിരി ഇപ്പൊ ഇതുണ്ടാക്കി ഇങ്ങനെ വിൽക്കുന്ന അങ്ങനെ, അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരുപാട് സന്തോഷം നൽകിയ ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അതായത് ഇവിടെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് എന്റെ മകളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം വന്നു. അപ്പൊ അവരൊരു 800
0: ഓർഡർ ചെയ്തു.
1: അതെനിക്ക് ഭയങ്കര ഒരു, അത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയത്, ഞാൻ ആയത്. കാരണം ഇതിപ്പോ 10 15 അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്ക് എന്നാലും നമ്മുടെ ടൈം പാസിങ് ആണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ 800 അതെന്താ കുഴപ്പമില്ലല്ലോ എന്ന് മനസ്സിൽ ആലോചിച്ചു. അപ്പൊ അത് നന്നായി ചെയ്തു, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവര് പറയുന്നതനുസരിച്ച് ചെയ്യുള്ളൂ. സെന്റ് ഏത് വേണമെങ്കിലും, അതിപ്പോ ലാവൻഡറോ ജാസ്മിനോ റോസോ ഏത് വേണമെങ്കിലും, അവര് പറയണതനുസരിച്ച്. ചിലവർക്ക് ഫ്രൂട്ട്സിന്റെ ഒക്കെയാണ് ഇഷ്ടം സ്മെല്ലുകള്, ചിലവർക്ക് കോഫി ഇങ്ങനെ. സാധാരണ അതല്ലെങ്കിലും നമ്മൾ ഈ തരം ക്യാൻഡില് ബെഡ്റൂമിലും ബാത്റൂമിലൊക്കെ കോഫിയുടെ സ്മെല്ല് ഇട്ട് കൊടുത്താൽ അത് വെച്ചിരിക്കുന്നത്. എനിക്കാണ് വിദേശത്തൊക്കെ ഉണ്ട്, ഒന്നുമില്ലെങ്കിലും കോഫി ഇവിടെ കുരുവില്ലേ കോഫി, പിന്നെ അത് സാധാരണ വെക്കാറുണ്ട് നമ്മള്. ഈ എയർ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ഉണങ്ങി കാപ്പിക്കുരു വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഇതും കത്തിച്ച് വെച്ച് കഴിഞ്ഞാല് നല്ലതാണ്. അവര് വിദേശീയർ നന്നായി ഉപയോഗിക്കണതാണ് ഇത്. എല്ലാ വീടുകളിലും ഇല്ലാത്തൊരു വീടുണ്ടാവില്ല എനിക്ക് തോന്നണത്. പുറത്തൊക്കെ ദുബായിൽ ഇപ്പൊ ഞാൻ, നമ്മുടെ ഇന്ത്യക്കാരധികം ഉണ്ടാവില്ല, ഹിന്ദിക്കാര് ഉപയോഗിക്കാറുണ്ട്. ഹിന്ദിക്കാരാണ് അധികം ഉപയോഗിക്കാറുണ്ട് ഈ ദീപാവലി അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോ. നമ്മള് മലയാളികള് നമ്മളെ ആവശ്യത്തിനല്ല എല്ലാ കാര്യങ്ങളും, നമുക്കൊരു ഇതുണ്ടല്ലോ. നമ്മള് വീടുകളില് വല്ല പ്രയറിനോ അങ്ങനെയൊക്കെ കത്തിച്ചു വെക്കുക, ഇവരങ്ങനെയല്ല. നമ്മളൊരു വീട്ടിലേക്ക് അവിചാരിതമായി കയറി ചെന്നാലും ഇത് ഇങ്ങനെ ചെറിയ ലൈറ്റിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, സ്മെല്ലും ഉണ്ടാവും അതിന്റെ, ഒരു പ്രത്യേക സ്മെല്ലും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും.
0: അന്ന് 800 ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോ എത്ര ദിവസം എടുത്തു അത് ഉണ്ടാക്കി തീരാൻ?
1: അത് ഞാനന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ ആദ്യമൊക്കെ ഒരേ മോൾഡ് ഉണ്ടായിരുന്നുള്ളൂ. 800 വന്നപ്പോ ഞാൻ ഒരു ഡേയ്സി ക്യാൻഡിലായിരുന്നത്. അതൊരു പ്രത്യേകത, അത് വെള്ളത്തിലിട്ടാൽ ഫ്ലോട്ടിംഗ് ക്യാൻഡിൽ പോലെ കത്തും. വെള്ളത്തിലിട്ടിട്ട് കത്തിക്കാം നമുക്ക്, അതിന് അധികം നേരം കത്തില്ല എങ്കിലും അതിങ്ങനെ പൂക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കിടന്ന് കത്തുമ്പോ നല്ല ഭംഗിയാ. അപ്പൊ അതിന് ആദ്യം എനിക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ, ഡെയ്സി ക്യാൻഡിൽ, ഡെയ്സി ഫ്ലവറിന്റെ മോൾഡ്. പിന്നെ ഇത് ഇങ്ങനെ വന്നപ്പോ ഞാൻ അത് ഓൺലൈനിൽ വരുത്തി. നമുക്ക് 3 കൊണ്ട് 800 ഉണ്ടാക്കാന്നു എളുപ്പമല്ല, ഇതിനൊരു 3 മണിക്കൂറെങ്കിലും വേണത് ഡെയ്സി ക്യാൻഡില് ഒഴിച്ചു കഴിഞ്ഞാല് അത് സെറ്റ് ആവാനായിട്ട്.
0: ഒരെണ്ണം
1: അപ്പൊ നമ്മള് 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാന് കുറച്ച് അധികം വരുത്തി, ഒരു 10-20 മോൾഡും കൂടി വരുത്തി. 20 വരുത്തിയുള്ളൂ, കാരണം അധികം വരുത്തി ചിലപ്പോ ഇനി ഉണ്ടോന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ 20 എണ്ണം വെച്ചിട്ട് അത് 3 മണിക്കൂർ വെച്ച് എനിക്ക് തോന്നുന്ന സമയം, നമ്മൾക്കിപ്പോൾ ഒരു ഓർഡർ തന്നാൽ ഞാനൊരു 15 ഡേയ്സ് എങ്കിലും നമുക്ക് പറയണം
0: വേണം
1: ചെയ്ത്

0: വലിയ ഓർഡർ ആണെങ്കിലും ചെറുതാണെങ്കിലും ഒരു 5-6 ദിവസങ്ങൾക്കുള്ളിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വലിയ ഓർഡറിന് ഒരു 15-20 അത് പറയും. ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറയുന്നത് നേരത്തെ അറിയാലോ നമുക്ക്, അപ്പോൾ അത് പറയും പെട്ടെന്ന്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് തന്നെ ഞങ്ങൾക്കൊരു ചടങ്ങുണ്ടല്ലോ, 41 എന്നൊക്കെ പറഞ്ഞ ചടങ്ങുണ്ട്, അതിന് ഞാനിത് ചെയ്തു. ഒരു ജാറിൽ ഹസ്ബൻഡ് പേരും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മക്കളുടെ തന്നെ ഒരു ഇതിലാണ് കേട്ടോ, മോനും മോളും അവരുടെ ഇൻട്രസ്റ്റിലാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഒട്ടിച്ച് അവിടെ ഫംഗ്ഷന് വന്നവർക്കൊക്കെ അവരൊന്ന് പപ്പയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു.
1: ശരി.
0: എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പോ ഫെബ്രുവരിയിൽ അത് മരിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഓർഡർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയും പഠിപ്പിച്ചു തരാം, ഞാനൊന്ന് സെറ്റ് ആവട്ടെ, മനസ്സൊന്ന് സെറ്റ് ആവട്ടെ എന്ന് പറയും. അങ്ങനെ ഒന്ന് രണ്ടു പേരും വന്ന് ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്ന് ഫ്രണ്ട്സും ടീച്ചേഴ്സ് തന്നെയാണ്, അവരും റിട്ടയർഡ് ആയവരാണ്. അപ്പൊ ഇടയ്ക്ക് വീട്ടിലൊക്കെ വന്നിരുന്ന് ഒന്ന് കൂടി വർത്താനൊക്കെ പറഞ്ഞ് എനിക്കും ഒരു ആശ്വാസമാണ്. വീട്ടിലിപ്പോ ഞാനും ഒരു സെർവന്റും മാത്രമേ വീട്ടിലുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവളുടെ വീട്ടിലാണ്, അവളുടെ പേര് എഡ്വീന എന്നാണ്, അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പറയണേ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നവര്, ഭയങ്കര മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, അതുപോലെ തീരെ ഇൻകം തികയാതെ വരുന്നവര്, നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാൻ വരുള്ളൂ, ചിലതൊക്കെ കൃത്യമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ, അങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കാര്യങ്ങളിലേക്കൊക്കെ തിരിയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ആശ്വാസമാവും എനിക്ക് തോന്നുന്നു. ചെറിയൊരു ആശ്വാസം കിട്ടും ഇതിന്റെ ഇൻകം കൊണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാ പോരാ, നമ്മളിതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. ഇതിപ്പോ എനിക്കിങ്ങനെ മകള് ഡോക്ടർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന്
1: എത്തിക്കാൻ
0: പറ്റി. അതുപോലെ ഇത് എങ്ങനെങ്കിലും അത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടുകാരോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാണെങ്കിൽ ചെയ്യാം, ആവശ്യത്തിന് ചെയ്യാം. ഇനി ചിലർക്ക് ഇപ്പൊ അത് കടകളിൽ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കടക്കാരായിട്ട്
1: ഒരു ടൈപ്പ് ഉണ്ടായാൽ അങ്ങനെ ചെയ്യാം.
0: ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അതാകുമ്പോ തീരെ സമയമില്ലാത്ത പോലെ എനിക്ക്.
1: അല്ല ഇപ്പോഴത്തെ അവസ്ഥയില് ഓൺലൈനിലും
0: ഓൺലൈനിലാണല്ലോ ഇപ്പൊ അധികം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് വേണം ദുബായിക്ക് ഒരു ഓർഡർ കിട്ടിയിണ്ടായിരുന്നു, ബാംഗ്ലൂർ കിട്ടിയിണ്ടായിരുന്നു, അങ്ങനെ കുറച്ച്. പിന്നെ ഈ ക്രിസ്മസ് ഓണം അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു ഹാമ്പർ ആയിട്ട് കൊറേ കാര്യങ്ങള്, ഒരു ഫ്ലവർ ബൊക്കെ പോലെ അങ്ങനെ ഒരു കൂടെ ഇങ്ങനെ കൊട്ടയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ചിലവര് പറയും ഇങ്ങനെ വൈഫിന് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് അയക്കാൻ വേണ്ടിട്ട് ബർത്ത്ഡേക്ക്. ഇതാകുമ്പോ അങ്ങനെ കരിഞ്ഞുണങ്ങി പോവില്ലോ, കൊറേ നാള് ഒരു പൂക്കളുടെ ഒരു ബൊക്കെ പോലെ തന്നെ ഇരിക്കണത്. പക്ഷെ അകലെന്ന് കണ്ട പോവാന്ന് തോന്നുള്ളൂ, അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് മെഴുകായിട്ട് നമുക്ക് വരുള്ളൂ, തൊട്ടടുത്ത് ചെന്നാലേ അറിയുള്ളൂ. ഞാനിപ്പോ അത് ഹസ്ബൻഡ് മരിച്ച സമയത്ത് ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് വീട്ടില്, 41 ഡേയ്സ്. അപ്പോ എന്നും ഫ്രഷ് ഫ്ലവറാ വെക്കാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്രഷ് ഫ്ലവർ മാറ്റിയിട്ട് ഇതാക്കി വെച്ചു. അപ്പൊ ആർക്കും മനസ്സിലായില്ല ഇത് ഫ്രഷ് ആണോ അത് മെഴുകാണോ എന്ന് പറഞ്ഞു. അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഫോട്ടോന്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങുമ്പോഴാണ് അവര് മനസ്സിലാക്കിയിരുന്നത് അത്ര പെർഫെക്ഷൻ ആണ് ഈ മോൾഡിന്റെ ആണ് പ്രത്യേകത. പിന്നെ നമ്മള് ആഡ് ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ കറക്റ്റ് ഇതിൽ ചെയ്ത നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മള് ഒരു സമയം ഇപ്പൊ വലിയൊരു മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സമയമെടുക്കും, 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ അത് ഉറക്കാനായിട്ട് വരും. ഈ ഡേയ്സി കാൻഡിൽ മാത്രമാണ് കുറച്ച് സമയമുള്ളൂ, ബാക്കി ഇപ്പൊ റോസ് ഫ്ലവർ ആണെങ്കിൽ 6 മണിക്കൂർ വേണം.
1: ഈ ഒരു മെഴുകുതിരി എത്ര നാള് ഇരിക്കും?
0: എത്ര നാള് വേണമെങ്കിലും ഇരിക്കുന്നത്, എത്ര നാളെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഇപ്പൊ ഈ ഒരു വർഷത്തെ അനുഭവം വെച്ചിട്ട് 1 വർഷം വരെ ഇരുന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ ദുബായിൽ എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തരാറുണ്ട്, ആ തിരികളൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാനിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, ബാത്ത് ആൻഡ് ബോഡിയുടെ അങ്ങനത്തെ ഒരു ഇതുണ്ട് ദുബായില് ഒരു ഷോപ്പ്, അതിൽ നിന്ന് കുറെ മെഴുകുതിരിയൊക്കെ ആള് വാങ്ങിച്ചു തരാറുണ്ട്. എനിക്കിങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, സ്ത്രീകള് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക. നമ്മുടെ മനസ്സ് എന്ന് പറയണത് നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത പോലത്തെ അവസ്ഥയിലേക്ക് മാറാൻ അധികം സമയം വേണ്ട. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ വിഷമിക്കുന്ന ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് ഒന്നുകിൽ അവരായിട്ട് പോകണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർ അവരെ തിരിച്ചു വിടണം അതിലേക്ക്. എന്തെങ്കിലും ഈ മെഴുകുതിരി തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചെറിയ കൈത്തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കണം.
1: സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരുപാട് കഴിവുകളുള്ള സ്ത്രീകൾ ഉണ്ടാവും, പക്ഷെ അവരൊന്നിലേക്കും ഇറങ്ങി പുറപ്പെടില്ല.
0: അതെ അതെ.
1: അപ്പൊ അതിനൊരു ആരുടെയെങ്കിലും ഒരു
0: ഹെൽപ്പ്
1: വേണം അല്ലേ?
0: പക്ഷെ നമ്മൾ തുടങ്ങുമ്പോ ഇങ്ങനെ ചിലര് മെഴുതിരിയാ അങ്ങനെ ഒരു ചോദ്യം, അതൊരു വല്ലാത്ത ചോദ്യം. മെഴുതിരി ഉണ്ടാക്കപ്പോ, അതായത് നമ്മളിപ്പോ ഡൗൺ ആയോ അത് മുകളിലേക്ക് വന്നോ എന്നൊക്കെ അറിയുന്ന ഒരു ഭാഷയാണ് അത്, മെഴുതിരി വന്നിരുന്നത്. അപ്പൊ ഞാൻ പറയും ഇത് മെഴുതിരി എന്ന് പറയുന്നത് പള്ളിയിൽ കത്തിക്കുന്ന മെഴുതിരി അല്ല, വേണമെങ്കിൽ കത്തിക്കാം പള്ളിയില്, അല്ലെ ഇത് കത്തിച്ചാൽ പള്ളിയിൽ മുതലാവില്ല, അല്ലെങ്കിൽ വീട്ടിലും കത്തിക്കാം. പക്ഷെ അത് നമ്മളിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണ ഒരു സാധനം എന്ന് പറയും. അങ്ങനെ ഒന്ന് രണ്ടു പേരെന്നോട് ചോദിച്ചു മെഴുതിരി ഉണ്ടാക്കുക,

0: അങ്ങനെ നമ്മളിപ്പോ ഒരു ടീച്ചറായി ജോലി ചെയ്തു, അത് കഴിഞ്ഞ് ഡൗൺ ആയി ഇങ്ങനെ താഴേക്ക് വന്നു എന്നുള്ള അങ്ങനത്തെ കുത്തലുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റണം. അത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടില്ല,
1: പക്ഷെ നമ്മള് അവഗണിക്കണം.
0: അതൊക്കെ അവഗണിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ പെട്ടെന്നതായി, പിന്നെ ഞാനത് ഇന്ന് മാറേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ.
1: ജീവിതത്തിൽ നമ്മള് എപ്പോഴും പ്രതീക്ഷയോടെ കാണണം എന്നല്ലേ പറയാ.
0: അതെ അതെ
1: അല്ലേ. നമ്മുടെ വീഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കാനും ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. നമുക്കുള്ള ഒരു കഴിവ് വെച്ചിട്ട് അല്ലെ. ഇപ്പൊ ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് അവർക്ക് എപ്പോഴും ഒരു അധിക വരുമാനം ഇത്തരം കാര്യങ്ങളിലൂടെ നേടാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മളൊരു ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പലപ്പോഴും അവർക്ക് അവരെ ഏൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവും അല്ലെ. അത് മറികടക്കാൻ ഇത്തരം കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിലൂടെ ഒരു വരുമാനവും കണ്ടെത്തുക.
0: ഇത് വീട്ടമ്മമാരും മാത്രല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും സൈഡ് ആയിട്ട് ചെയ്യാം അവരെ ഇൻകം കണ്ടെത്താനായിട്ട്. എന്നും വീട്ടുകാരനെ ആശ്രയിക്കുന്നത്. ഞാൻ പറയുമ്പോ ഇപ്പൊ ഒരു 18 വയസ്സ് കഴിഞ്ഞാല് പഠിക്കുന്ന വിദേശത്തൊക്കെ എല്ലാവരും ജോലി ചെയ്താണല്ലോ പഠിക്കുന്നത്. അതുപോലെ ഇവിടത്തെ കുട്ടികൾക്ക് ഇത് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. ചില സ്റ്റിച്ചിങ് ഉണ്ട് അങ്ങനെ. അല്ല, അതിന്റെ ഇടയിൽ നമ്മൾ ഞാൻ സ്റ്റിച്ചിങ്ങും പഠിക്കുന്നുണ്ട് കേട്ടോ, പഠിച്ചോണ്ടിരിക്കുക.
1: അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്
0: ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുക്കിംഗ് ആണ്. ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത്, തൃശ്ശൂര്. അപ്പോ അവരൊരു കോമ്പറ്റീഷൻ അക്കാഫ് എന്ന് പറഞ്ഞിട്ട് ദുബായിലുണ്ടായിരുന്നു. അപ്പൊ ഒരു 2008 ഒരു 3 ഐറ്റത്തിന് ഫസ്റ്റ് അടിച്ചു. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർ പ്രോത്സാഹിപ്പിക്കും. ഹസ്ബൻഡിന് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ ഇവർക്ക് അതിന് സമയമില്ല. ഒരു 3 പേരും ഡോക്ടർമാരെ, ഒരാൾ എഞ്ചിനീയർ. അപ്പൊ 4 ആൾക്കും സമയമില്ല. അപ്പൊ
1: ഇവരുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളും ചെയ്യാലോ. ഇപ്പൊ കേക്ക്, ആളുകൾ കേക്കൊക്കെ ഉണ്ടാക്കി വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ.
0: കേക്കിനേക്കാൾ എനിക്ക് താല്പര്യം സാധാ ഫുഡ് ഉണ്ടാക്കാൻ
1: മറ്റേതാണ്. അതും ആലോചിക്കാവുന്നതാണ്.
0: അതെ അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയിപ്പോ ശരിയാവുന്നറിയില്ല. മെയിനായിട്ട് അതിനെ ഇങ്ങനെ പിന്താങ്ങിയിരുന്ന ആള് പോയല്ലോ.
1: അല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഈ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവർക്ക് അത്തരം ഫുഡ് കിട്ടുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും അല്ലെ.
0: അതുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയപ്പോ കുറച്ചും കൂടി താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിയ സമയത്ത് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പിന്നെ
1: സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന
0: സമയമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കും, അങ്ങനെ താല്പര്യം ചെയ്തില്ല. പിന്നെ അന്ന് 2008 എന്ന് പറയുമ്പോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. ഓൺലൈനിൽ അങ്ങനെ ഇത്രയും ബിസിനസ്സുകളും കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമല്ല അത്. പിന്നീട് ഹസ്ബൻഡ് ഇപ്പൊ ഈ അടുത്തൊക്കെ പറഞ്ഞു. ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോ പറയായിരുന്നു, അപ്പോ ഞാൻ ബിരിയാണി വെച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. എവിടെ പോയി കഴിച്ചാലും അവർക്ക് വീട്ടിൽ അമ്മ വന്ന ബിരിയാണി വെക്കന്നെ വേണമെന്ന് പറയും. അങ്ങനെയാ. അപ്പൊ അത് നമുക്ക് സെയിൽ ചെയ്താലും എന്നൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു.
1: ഇനി അക്കാര്യം ആലോചിക്കാം.
0: ആലോചിക്കാം, ആലോചിക്കണം.
1: അപ്പോ മെഴുകുതിർ നിർമ്മാണത്തെ കുറിച്ച് അതിലേക്ക് വന്ന സാഹചര്യം, ഒരുപാട് കാര്യങ്ങൾ ജോയ്സ് നമ്മളോട് ഇന്ന് പങ്കുവച്ചു. താങ്ക് യു.
0: താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭക ജോയ്സി മഞ്ഞളി ആന്റണിയാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

അറിയിപ്പ്: ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രവാണി മറുപടി നൽകുന്നു. മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 94 46 45 58 88, 0484 2 42 63 97.

മറ്റൊരു നമ്പർ 04842426387. ഓർമ്മിക്കുക, മറ്റന്നാൾ 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 38 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആൽക്ക യാഗ്നിക് പാടിയ ഗാനം, ഗാനരചന സമീർ, സംഗീതം ഹിമേഷ് രേഷമിയ, ചിത്രം ബനാറസ്.

ചിത്രം റബ്നെ ബനാദി ജോഡി. രൂപ്കുമാർ പാടിയ ഗാനം. ജയദീപ് സാഹ്നി വരികളെഴുതി. സലീം സുലൈമാൻ ഈണമിട്ടത്.

ഹത്യ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് അസീസ്, സ്വപ്ന മുഖർജിയും എന്നിവരും സംഘവും ആലപിച്ചത്. രചന ഇന്ദീവർ, ഈണം നൽകിയത് ബാപ്പി ലഹരി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: സമയം 4 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 റെയിൽപാത പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണത്തിന്റെ സമയക്രമം കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ KICB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് പ്രത്യേക റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്നതിനായുള്ള കേരള ബ്രാൻഡ് പോർട്ടൽ വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ ചികിത്സയിൽ അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മലയാള മനോരമ കൊച്ചി യൂണിറ്റ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. രാംനാഥ് ഗോയങ്ക പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പരിഷ്കരിച്ച ഖേലോ ഇന്ത്യ പദ്ധതി കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ എൻ ശരത്ചന്ദ്ര യാദവ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അതെ, 125 വർഷത്തിനിടയിലെ ചൂട് ഏറ്റവും കൂടുതലുള്ള മാസം, സെപ്റ്റംബറിൽ ഏറ്റവും ചൂട് കൂടുതൽ ഈ ഒരു മാസമാണത്രേ. ഇന്നാണെങ്കിൽ ഇന്ന് 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ നടന്നോളൂ കേട്ടോ. ഇന്നത്തെ ചൂട് ഒക്കെ കൊണ്ട് വാടി തളർന്നിരിക്കുകയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കൊന്ന് സ്വയം തണുത്താലോ, തലയൊന്ന് തണുപ്പിച്ചാലോ, നല്ല പാട്ടൊക്കെ കേട്ടൊന്ന് തണുപ്പിക്കാം അല്ലേ. അപ്പോൾ ഇഷ്ടമുള്ളയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് നൽകി ഇഷ്ടം കൂടാം. വേഗമായിക്കോട്ടെ, പാട്ടുകൾ അയക്കേണ്ട, സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം. 94 46 45 58 88 94 46 45 58 88 പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ അയച്ചു തുടങ്ങിക്കോളൂ. ആദ്യത്തെ സന്ദേശം ഞാൻ കാത്തിരിക്കുകയാണ്, എല്ലാവരും കാത്തിരിക്കുകയാണ്. വേഗം വേഗം അയച്ചോളൂ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. സന്ദേശം വന്നിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. സുഖമാണോ? എനിക്ക് ഒരു പാട്ട് വെച്ചു തരണം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സാജൻ, സ്മിത, ജിജി, കീർത്തി, സുജിത, ശുഭ, നീതു, മഞ്ജു, സരിത എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രിയമാന തോഴി എന്ന തമിഴ് സിനിമയിലെ മാൻകുട്ടിയെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരണം. വെച്ചു തരാം. ഹരിഹരനും സുജാത മോഹനും പാടിയിട്ടുള്ള മനോഹരമായൊരു ഗാനമാണ്. എൻ്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശുഭയുടെ വിവാഹ വാർഷികമാണ്. ശുഭയുടെ ഭർത്താവിൻ്റെ പേര് ജിതേഷ്. അവർക്കും കൂടി വേണ്ടിയാണ് ഈ പാട്ട് ചോദിക്കുന്നത്. അപ്പോൾ ദീപയുടെ, മാമ്പ്രയിൽ നിന്നുള്ള ദീപയുടെ കൂട്ടുകാരി, കൂടെ ജോലി ചെയ്യുന്ന

ശുഭയുടെ വിവാഹ വാർഷികം ഇന്ന് ആണ്. അപ്പോൾ ശുഭയ്ക്കും ശുഭയുടെ ഭർത്താവ് ജിതേഷിനും വിവാഹ വാർഷികാശംസകൾ, സ്വയംവര ശുഭദിന മംഗളങ്ങൾ. അപ്പോൾ കൂടെയുള്ള സാജൻ സ്മിത, അങ്ങനെ കുറേ പേരുണ്ട്, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കൊച്ചി FM ശ്രോതാക്കൾക്കും വേണ്ടി മനോഹരമായ ഈ ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നാലുമണിപ്പൂക്കളിലെ രണ്ടാമത്തെ സന്ദേശം. ഹായ്, ഞാൻ ചിത്ര ശ്രീനിവാസ്, വൈപ്പിനിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 37-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അമ്മ ആൻഡ് അച്ഛ. ഇന്ന് ഞങ്ങൾ രണ്ട് മക്കൾ ഉണ്ട്. സോറി, ഇന്ന് നേരത്തെ കൊത്തിട്ടോ, സോറി, മാറിപ്പോയി. ഞങ്ങൾ രണ്ട് മക്കളാണ്. ശിവപ്രസാദ് ഒരാളാണ് ആങ്ങള. രണ്ടുപേരുടെയും വക നല്ല ദിവസം നേരുന്നു. അവർക്ക് വേണ്ടി പാട്ട്, എൻ സ്വരം പൂവിടും രാഗമേ, ഈ പാട്ട് വെച്ച് തരുമോ? അച്ഛൻ അമ്മ സ്ഥിരം ശ്രോതാവാണ് എന്ന് പറയുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അച്ഛൻ്റെ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പം അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെഡിങ് ആനിവേഴ്സറി നേരുന്നു. മക്കൾക്കും ആശംസ നേരുന്നു. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ, കുടുംബം സന്തോഷമായിട്ടിരിക്കട്ടെ. ഇതാ പാട്ട്.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
2: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: നാലുമണിപ്പൂക്കൾ തുടരുകയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88. അടുത്ത സന്ദേശം. ഹായ് നാലുമണിപ്പൂക്കൾ, ഹായ്. എൻ്റെ പേര് ഷാബു അന്നമനട. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ചാച്ചാ ചീച്ചി എന്ന ഗാനം വെച്ചു തരാലോ. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം ഒരുവിധം മലയാളികളെല്ലാം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് പനിയായിരുന്നു, 10 ദിവസം പനി പിടിച്ച് കിടന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലെ ഗാനം കേൾക്കാം, ചാച്ചാ ചീ ചീച്ചു. ഓക്കേ.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടി വെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ഹായ്, നമസ്കാരം. 4 മണിപ്പൂവേ. ചേർത്തല കളവങ്കോടത്ത് നിന്നും സിബി, സ്വപ്ന, മകൾ അദ്വൈത, അവരാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്ന് അദ്വൈതയുടെ 18-ാം ജന്മദിനമാണ്. അദ്വൈതയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് തുടക്കം എന്ന സിനിമയിലെ തളിരോമലെ ചെറുതൂവലെ എന്ന ഗാനം വെച്ച് തരാമോ? ഈ ഗാനം 4 മണിപ്പൂവിനും എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. ശുഭസായാഹ്നം നേരുന്നു. അദ്വൈതയുടെ 18-ാം ജന്മദിനത്തിന് ആശംസകൾ അദ്വൈത. ഹാപ്പി ബർത്ത്ഡേ, എല്ലാവർക്കും ശുഭസായാഹ്നം. അപ്പോൾ സന്തോഷമായിരിക്കൂ അദ്വൈതയ്ക്ക് വേണ്ടിയിട്ട്. തുടക്കം എന്ന സിനിമയിലെ ഗാനം നമുക്ക് കേൾക്കാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ഗോപിക ഫ്രം ചോറ്റാനിക്കര. ജാക്ക്പോട്ട് ഫിലിമിലെ താഴ്വാരം എന്ന സോങ് വെച്ച് തരാമോ? എൻ്റെ ഹസ്ബൻഡ് രാജീവിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഗോപികയുടെ സ്വന്തം രാജീവ് ഏട്ടന് ചോറ്റാനിക്കരയിൽ നിന്നുള്ള ഗോപികയ്ക്കും ഗോപികയുടെ ഹസ്ബൻഡ് രാജീവിനും വേണ്ടിയിട്ട് താഴ്വാരം എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസും ചിത്രയും ആലപിച്ചത്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ സുന്ദരൻ പൊന്നാനിക്ക് ഒരു പൊന്നാനിക്ക് വേണ്ടി ഒരു മധുര കിനാവിൻ എന്ന ഗാനം വെച്ച് തരുമോ? ചോദിച്ചിരിക്കുന്നത് പ്രജിത്ത് എലന്തിക്കരയിൽ നിന്നും പ്രജിത്ത് ചോദിച്ചൊരു ഗാനമാണ് ഒരു മധുര കിനാവിൻ. കാണാമറയത്ത് എന്ന ചിത്രത്തിലെ ഗാനം. സഹപ്രവർത്തകൻ സുന്ദരൻ പൊന്നാനിക്ക് വേണ്ടി നമുക്ക് വെച്ചുകൊടുക്കാം അല്ലേ?

അടുത്ത സന്ദേശം. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ലിധിയ, മരാപ്പുഴയിൽ നിന്നാണ്. ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളാണ്. അമ്മയുടെ പേര് സോജി. അമ്മേ, പിറന്നാൾ ആശംസകൾ കേട്ടോ. അമ്മയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹവീട് എന്ന സിനിമയിലെ അമൃതമായി അഭയമായി എന്ന ഗാനം വെച്ച് തരുമോ? വെച്ച് തരാലോ. അമ്മ അമ്മ ഒരു അമൃതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിലും അമ്മ ഉണ്ടാവും നമുക്ക് കൂട്ട്. നമ്മോട് സംസാരിക്കാനും ഏത് സമയത്തും അമ്മ അവൈലബിളാണ്. അമ്മ ഒരു വരവാണ്. അപ്പോൾ അമ്മയ്ക്ക് എല്ലാ ആശംസകളും. ദീർഘനാൾ ജീവിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ സ്നേഹവീടെന്ന സിനിമയിലെ ഹരിഹരൻ പാടിയ ഗാനം ഇതാ.

നാലുമണിപ്പൂവിന് സുഖമല്ലേ? നാലുമണിപ്പൂവിന് സുഖമാണ്, പക്ഷെ എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഉഷാറായിട്ട് വരുന്നു, നല്ല സുഖമായിട്ട് സുഖം വെച്ച് വരുന്നു. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഞങ്ങൾ ആലുവ കടുങ്ങല്ലൂർ നിന്നുമാണ്, ഹൈദ്രോസ് രാജു, തോമസ്, എന്നിവർ ആലുവയിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ മനസ്സിലായില്ല. ലാലി, ഷീല, റനീഷ, സരോ,

ലീല അങ്ങനെ സരോ കഴിഞ്ഞിട്ട് കുത്തുണ്ടേ. സരം എന്നുള്ളത് പേരായിരിക്കും അല്ലേ? ആ ഓക്കെ, സരോ പിന്നെ ലീല അവർക്ക് വേണ്ടത് ആഷിക്കി സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആഷിക്കി സിനിമയിലൊരു പാട്ട് കേൾക്കാം. കുമാർ സാനുവും അനുരാധ പൊതുവാളും പാടിയ പാട്ട് കേൾക്കാം കേട്ടോ.

സാഗര സംഗമം ഫിലിമിലെ ബെസ്റ്റ് സോങ് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു. കെ വേണുഗോപാലൻ മുളന്തുരുത്തിയിൽ നിന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം അംഗമായ ഊടും പാവും വാട്സപ്പ് ഗ്രൂപ്പിൽ അതിലുള്ള 102 അംഗങ്ങൾക്കായിട്ട് ഒരു ഹായ് പറയണമെന്ന്. ഞാനൊരു വലിയ ഹായ് പറയണു. ഹായ് അംഗങ്ങളെ, ഊടും പാവും അല്ലേ. അപ്പം ഈ ഗാനം പേരമക്കളായ നിതാര, ജാനകി എന്നിവർക്ക് കൂടി സമ്മാനിക്കുന്നു. അവർ കാത്തിരിക്കുകയാണ് പാട്ടിനായി. അപ്പോൾ റേഡിയോയ്ക്ക് മുമ്പിൽ താങ്ക് യു ഫോർ 4 മണിപ്പൂവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നാലുമണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് സന്ദേശമയച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. സേവന വാർത്തകൾ. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-98-31-30.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: എന്തൊരു ചൂടാ!
9: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
8: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
10: എന്തേട്ടാ ഒരു വിഷമം?
11: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
10: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
11: അതെവിടുന്ന്?
10: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
8: മൈജി ഓണം മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
12: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൌൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരുമായിരിക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മറ്റന്നാളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2-25-25-48 0477-2-25-25-48. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 0484-2-98-31-30. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
12: ആകാശവാണി FM വാർത്തകൾ.
14: തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 റെയിൽ പാതപദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതി. 4 വരി പാതയ്ക്കായി 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ ശൃംഖലകൾക്കും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജ്ജം.

0: ഉചിത ശ്രമങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണത്തിന്റെ സമയക്രമം കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് പ്രത്യേക റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കരട് നയത്തിന്റെ പൂർണ്ണരൂപം ലഭ്യമാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്നതിനായുള്ള കേരള ബ്രാൻഡ് പോർട്ടൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വയോജനക്ഷേമ വകുപ്പ് സെൻട്രൽ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റം വരുത്തണമെന്ന് മന്ത്രി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 10 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 5:45 വരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കനൽ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ചത്. ഗാനരചന പ്രകാശ് മാരാർ, സംഗീതം വിനു തോമസ്.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചിത്രം അമരം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ്, ചിത്ര എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

0: കരയിലേക്കൊരു കടൽ ദൂരം. ഈ ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് ചിത്രാലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ചിത്രം തകര, പൂച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, ഗായിക എസ് ജാനകി.

അറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം ബി നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും ശബ്ദം പകർന്ന ഗാനം, പി ഭാസ്കരൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

0: എല്ലാം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് നയിച്ച ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് എൽ വൈദ്യനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മറ്റ് തൊഴിൽ മേഖലകളെ പോലെ തന്നെ കാർഷിക മേഖലയും തൊഴിലാക്കി മാറ്റിയവർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും അഭ്യസ്ത വിദ്യരും പ്രവാസികളും യുവജനങ്ങളും തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ കൃഷിയെ, കാർഷിക മേഖലയെ വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്.

നൂതന സാങ്കേതിക വിദ്യകളും കാലാനുസൃത മാറ്റങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ മാത്രമേ ഈ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി വിവിധ പരിശീലനങ്ങളും അറിവുകളും നേടുക എന്നത് പരമപ്രധാനമാണ്.

ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തുക, രോഗകീടബാധകൾക്കുള്ള പ്രതിവിധികൾ യഥാസമയം തന്നെ ചെയ്യുക, കൃത്യമായ വളപ്രയോഗം നടത്തുക തുടങ്ങി വിവിധ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്.

0: സസ്യങ്ങളിലെ രോഗകീടബാധ, പോഷകക്കുറവ് തുടങ്ങിയവ നിർണയിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്കാവശ്യമായ ഉപാധികൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും വിവിധ പരിശോധനകൾ സൌജന്യമായി നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് കരമന നെടുങ്കാട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. ഇവിടെ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സസ്യ ആരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് നെടുങ്കാട് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിനായി ഒരു സസ്യ ആരോഗ്യ ക്ലിനിക്ക് സ്ഥാപിക്കുവാനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 2018 സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. സസ്യ ആരോഗ്യ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു പരീക്ഷണശാല അടങ്ങുന്ന ഒരു കെട്ടിടം, പരീക്ഷണങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങൾ, റിയേജന്റുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയ്ക്കായി ആകെ 22.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയത്. 2020 കർഷകരുടെ രജിസ്ട്രേഷനും സാങ്കേതിക ഉപദേശങ്ങൾ നൽകുവാനുമായി മുറികൾ, പരീക്ഷണശാല എന്നിവ അടങ്ങിയ ഒരു ഇരുനില കെട്ടിടം സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തനത്തിനായി കരമനയിൽ സജ്ജമായി. തുടർന്ന് 2020 മുതൽ നിലവിൽ 2025 വരെയും കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ സംസ്ഥാന ആസൂത്രണ പദ്ധതി വിഹിതത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നാളിതുവരെയും യാതൊരു മുടക്കവും കൂടാതെ പ്രസ്തുത ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന വിളകളിലെല്ലാം തന്നെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ വിളകളുടെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. ആയതിനാൽ സസ്യങ്ങളിലെ രോഗ കീടബാധ, പോഷകക്കുറവ്, മറ്റ് പ്രശ്നങ്ങൾ എന്നിവ നിർണയിക്കുകയും ആവശ്യമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്ക് ആവശ്യമായ ജൈവ ജീവാണു ഉപാധികൾ കർഷകർക്ക് ലഭ്യമാകാൻ സഹായിക്കുകയും ആവശ്യമായ മണ്ണ്, സസ്യ, ജലപരിശോധനകൾ സൗജന്യമായി നൽകുകയും ഒപ്പം കൃഷി അറിവുകൾ പകർന്നു നൽകാൻ ആവശ്യമായ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും കാർഷിക സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന ലഘു ലേഖകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നത്. നാളിതുവരെയായി കേരളത്തിലുടനീളമുള്ള 1500-ൽ പരം കർഷകർക്ക് നേരിട്ടും വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ശാസ്ത്രജ്ഞർ അടങ്ങുന്ന ഒരു ടീമിന്റെ സഹായത്തോടുകൂടി വിളകളിലെ പ്രശ്ന പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിച്ചു. നിരവധി കൃഷിയിട സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് വിജ്ഞാനപ്രദമായ നിരവധി ലഘുലേഖകളും ഇതിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലായി വിള അധിഷ്ഠിത എഗ്രോ ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ആവശ്യാനുസരണം പുതിയ സാങ്കേതിക വിദ്യകളിലുള്ള പരിശീലനങ്ങളും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിൽ കർഷകരുമായി നേരിട്ട് ഇടപഴകി കൃഷിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പെസ്റ്റ് സ്കൗട്ടുമാർ. തിരുവനന്തപുരം ജില്ലയിലെ 11 ബ്ലോക്കുകളിലുള്ള 20 പെസ്റ്റ് സ്കൗട്ടുകൾക്കായി

0: എല്ലാ മാസങ്ങളിലും ഒരു ദിവസം കരമനയിൽ വെച്ച് കൃഷിയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അവയ്ക്ക് പരിഹാരമാർഗങ്ങൾ നൽകുവാനുമുള്ള സാഹചര്യവും ഒരുക്കി വരുന്നു. പ്രധാന വിളകൾക്ക് പുറമേ ധാരാളം മറുനാടൻ വിളകൾ നിലവിൽ കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പുതുതായി ഇത്തരം വിളകളിലെല്ലാം കാണപ്പെടുന്ന കീടരോഗങ്ങളെ തിരിച്ചറിഞ്ഞ് കർഷകരിൽ അവയുടെ അവബോധം വളർത്തി അവയെ നിയന്ത്രിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും കണ്ടുവരുന്ന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടുപിടിക്കലും എന്നിവ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷണ വിഷയങ്ങളായി ഉൾപ്പെടുത്തി പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച് കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളോടെ കർഷകർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു ഏക ജാലക സംവിധാനമായി മാറിയിരിക്കുകയാണ് കരമനയിലെ സസ്യ ആരോഗ്യ ക്ലിനിക്.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. ഇതേക്കുറിച്ച് വിശദമാക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന.
2: ഇനി നമുക്ക് ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ശ്രീമതി അനീസ ജമാലിനെ പരിചയപ്പെടാം. പരിശീലനത്തെയും തുടർന്ന് കൃഷിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർ വിശദീകരിക്കുന്നു.

കുറ്റിച്ചൽ കൃഷിഭവൻ വഴിയാണ് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു മാസ്റ്റർ ട്രെയിനിങ് നടക്കുന്നതായിട്ടുള്ള ഒരു പരസ്യം നമ്മുടെ കൃഷിഭവൻ വഴിയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ അപേക്ഷ നൽകുകയും അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ നടത്തി അപ്പോൾ അതിൽ എന്നെ സെലക്ട് ചെയ്യുകയും അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ സംയോജിത കൃഷി സമ്പ്രദായം, അതായത് നാല് തരത്തിലുള്ള സംയോജിത കൃഷി രീതികളാണ് അവിടെ മെയിനായിട്ടും ഉള്ളത്. വാഴ, നെല്ല്, തെങ്ങ്, അങ്ങനെയുള്ള കൃഷിയാണ്. ഈ ഓരോ കൃഷി രീതികളെക്കുറിച്ചും ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ, അതുപോലെ അതിൻ്റെ കീട നിയന്ത്രണങ്ങൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മളെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ തന്നുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അത്. രാവിലെ ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കൃഷി രീതികളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിൽ പുറമേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഓർമ്മ നിൽക്കുന്നത്. അപ്പം ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ഒരിക്കലും മറക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരിക്കലും നമ്മുടെ മറക്കില്ല. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കൃഷി രീതികളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ജൈവ രീതിയിൽ ഞാൻ ടെറസിൽ മട്ടുപാവ് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഞാൻ ഈ എനിക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വളങ്ങൾ, ജൈവ വളങ്ങൾ വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് ഈ പറഞ്ഞ ഈ പഠിച്ച എല്ലാ വളങ്ങളും തന്നെ സ്വന്തമായിട്ട് ചെയ്ത് എൻ്റെ കൃഷിയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. അതിനുശേഷം കുറ്റിച്ചൽ കുടുംബശ്രീ CDS എനിക്ക് ഒരു CRP ആയിട്ട് ഉള്ള ഒരു വേക്കൻസി വന്നപ്പോൾ അതെനിക്ക് ലഭിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതാ കർഷകർ, 4 പേര് ചേർന്നിട്ടുള്ള വനിതാ കർഷകരെ ഗ്രൂപ്പുകളായിട്ട് എടുക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അവർക്ക് സംശയങ്ങൾ, അവർക്ക് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഈ ഒരു ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് ഈ വളങ്ങളെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടായി. പിന്നെ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. വിളവ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെയാണ് എനിക്ക് നേട്ടം ഉണ്ടായത്. ഈ കോഴ്സ് ഫ്രീ ആയിട്ടായിരുന്നു. നമുക്ക് TA യും DA യും എല്ലാം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ക്ലാസ്. പൂർണ്ണമായും സൗജന്യമായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് എത്രത്തോളം അറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷ നടത്തി. അതും എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ നല്ല ഒരു ബെനിഫിറ്റ് തന്നെയാണ്. എൻ്റെ കാര്യം പറയാൻ 100% എനിക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് തന്നെ

0: ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്.
1: കരമനയിലെ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ശ്രീമതി അനീസ ജമാലാണ് ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചത്. നല്ലൊരു കർഷകനാകണമെങ്കിലും സംരംഭകനാകണമെങ്കിലും തികഞ്ഞ പരിശീലനം ആവശ്യമാണ്. SHM-ന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ചവർക്ക് പുത്തൻ അറിവുകളാണ് പകർന്നു നൽകുന്നത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് ഞാറ്റുവേല. സ്പോൺസർഡ് പരിപാടി സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടർച്ചയായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും പരിവർത്തനാത്മകമായ ക്ഷേമ ഇടപെടലുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. പ്രകൃതിദത്ത പാചക ഇന്ധനം എന്ന വാഗ്ദാനം ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പദ്ധതി രാജ്യത്തുടനീളമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളുന്നതും ആരോഗ്യബോധമുള്ളതുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്കും പരിണമിച്ചു. ഉയർന്ന മാനുഷിക വികസന സൂചികകളാലും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങളാലും പൌര അവബോധം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന കേരളത്തിൽ ഉജ്ജ്വലയുടെ ഏറ്റവും പുതിയ വിപുലീകരണം 100% പുകരഹിത ജീവിതം കൈവരിക്കുന്നതിനുള്ള അനിവാര്യ നടപടിയായി മാറുന്നു. യോഗ്യരായ സ്ത്രീകൾക്ക് ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻ ലഭിക്കും. 14.2 kg അല്ലെങ്കിൽ 5 kg സിലിണ്ടർ, BIS സ്റ്റാൻഡേർഡ് ഉള്ള 2 ബർണർ സ്റ്റൌ, റെഗുലേറ്റർ, ഹോസ് പൈപ്പുകൾ എന്നിവ ചെലവുകളില്ലാതെ ലഭിക്കും. തുടർച്ചയായ ഉപയോഗം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു റീഫില്ലിന് 300 രൂപ എന്ന ലക്ഷ്യത്തോടെയുള്ള

0: ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സബ്സിഡി നൽകുന്നു. ഇത് പ്രതിവർഷം 12 റീഫില്ലുകൾക്ക് വരെ ലഭിക്കും. ആനുകൂല്യം നേരിട്ട് വീട്ടുടമസ്ഥയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ കാര്യക്ഷമമായ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും സെൽഫ് ഡിക്ലെയർഡ് രേഖകളും കൊണ്ട് കഠിനമായ പേപ്പർ വർക്കുകൾ ഇല്ലാതെ വേഗത്തിൽ കണക്ഷൻ അനുവദിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക LPG ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ടുതന്നെ ഏറ്റവും പുതിയ ഘട്ടം നേരിട്ട് ലക്ഷ്യമിടുന്നത് ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്ടെ അട്ടപ്പാടി, പത്തനംതിട്ടയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സാമൂഹിക സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. വിറകിനും തൊണ്ടിനും പകരം പാചകവാതകം ഉപയോഗിക്കുന്നതിലൂടെ വനത്തിൽ നേരിടാവുന്ന അപകടങ്ങളിൽ നിന്നും പുകയിൽ നിന്നും സ്ത്രീകൾക്ക് മുക്തി ലഭിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലെ ഒരു അനിവാര്യ ഘടകമായിരിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ഉജ്ജ്വല യോജന അനുഗ്രഹമാണ്. മുൻപ് താമസിക്കുന്ന സ്ഥലത്തെ റേഷൻ കാർഡ് ആവശ്യമായിരുന്നതിനാൽ അതിഥി തൊഴിലാളികൾക്കും കുടുംബത്തിനും അംഗീകൃത ഗാർഹിക പാചകവാതകം ലഭിച്ചിരുന്നില്ല. പുതുക്കിയ വ്യവസ്ഥകൾ പ്രകാരം കേരളത്തിൽ താമസിക്കുന്ന കുടിയേറ്റ കുടുംബങ്ങൾക്ക് സംസ്ഥാനം നൽകുന്ന റേഷൻ കാർഡ് ഇല്ലാതെ ലളിതമായ ഒരു സ്വയം അഡ്രസ് പ്രഖ്യാപനത്തിലൂടെ തന്നെ ഉജ്ജ്വല കണക്ഷൻ ലഭിക്കും. ഈ പരിഷ്കാരം കേരളത്തിലെ നിർമ്മാണ ഉൽപാദന കാർഷിക മേഖലകളിലായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയും മാന്യമായ ജീവിത സാഹചര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആരോഗ്യ പാരിസ്ഥിതിക നേട്ടങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങളുമായി അടുത്തു നിൽക്കുന്നു. ഖര ബയോമാസും കരിയും ഒഴിവാക്കുന്നത് കാർബൺ മോണോക്സൈഡ് പോലുള്ള ദോഷകരമായ വായുമലിനീകരണ വസ്തുക്കളെ ഇല്ലാതാക്കുന്നു. ഇത് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾക്കും നേത്ര അണുബാധകൾക്കും ശൈശവ ആരോഗ്യ സങ്കീർണതകൾക്കും ഗണ്യമായ കുറവ് വരുത്തുന്നു. വ്യാപകമായ LPG ഉപയോഗം പ്രാദേശിക വനനശീകരണം ലഘൂകരിക്കുകയും ഇൻഡോർ കാർബൺ ഫുട്പ്രിന്റ്സ് കുറയ്ക്കുകയും പശ്ചിമഘട്ടത്തിന്റെ ദുർബലമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ ഉൾപ്പെടുന്ന സജീവ വിതരണ ശൃംഖലയാണ് സംസ്ഥാനത്തെ ലോജിസ്റ്റിക് വിന്യാസത്തെ ശക്തിപ്പെടുത്തുന്നത്. സുരക്ഷാ ക്യാമ്പയിനുകൾ, ഗ്യാസ് ഉപകരണങ്ങൾ പരിചിതമല്ലാത്ത വീടുകൾക്ക് സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും അവ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനികൾ ഉറപ്പാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വീടുകൾ ആരോഗ്യത്തോടെ സുരക്ഷിതമായി സാമൂഹിക ശാക്തീകരണം തുടരുന്നതിന് ഈ പദ്ധതി ഊർജം നൽകുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സമയം 10 മണികൾ 6 മണി കഴിഞ്ഞ 10 മിനിറ്റ് 38 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. 25 വർഷമായി ചീരകൃഷി ചെയ്യുന്ന കണ്ടനാട് സ്വദേശി ബോബൻ പോൾ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും.

0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഫിസിയോതെറാപ്പി ചികിത്സ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 ചുറ്റുവട്ടം. എറണാകുളം TDM ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ.
4: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
5: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
4: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
5: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
4: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: എന്തൊരു ചൂടാ!
7: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
6: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം ഷൗക്കത്ത് AV അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര. ഇടശ്ശേരിയുടെ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പോപ്ര. തുടരുന്ന മഹിതം മലയാളം. ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: FM ഡയറി തുടരും. ഇതിൽ സമകാലികം. മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം. ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ഹലോ VPS ലേക്ക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, തിരുവനന്തപുരം റിലേ.
11: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: പത്ത് 15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11

മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഒപ്പനപ്പാട്ടുകൾ. 11:30 എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പ്.

0: 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഒരു മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MB നിതീഷ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം, ലോക ആത്മഹത്യ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:50 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഇന്ന് പൂവച്ചൽ ഖാദർ എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, രവിശങ്കർ ആലപിച്ച ഗാനം.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 22 മാസം. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.ssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.ssc.gov.in.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്. ഓണം ഷോപ്പിംഗ് മിസ്സായോ?
5: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
3: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
5: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
3: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചലഞ്ച് ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത് ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓൻ്റർപ്രണർഷിപ്പ് ചലഞ്ച്, യൂത്ത് പാർലമെൻറ്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് January 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in/VBYLD-2027.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഡയറക്ടറേറ്റ് ഓഫ് ടൂറിസത്തിൽ ഗ്രീൻ മാർഷൽ തസ്തികയിൽ 162 ഒഴിവുകൾ. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ഒരു വർഷത്തേക്കാണ് നിയമനം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 11. യോഗ്യത 10th class ജയം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള വെബ്സൈറ്റ് വിലാസം പറയാം, cmd.kerala.gov.in.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 people 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 days കിട്ടും.
6: എന്നാ മൈ തന്നെ പോവാം.
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
9: 30 crore rupees
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 months വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇതാണ്, 9188151854. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 4-വരിപ്പാതയ്ക്കായുള്ള 7 പുതിയ ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളിലെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 4-വരിപ്പാതയ്ക്കായി 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.

0: വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം. പള്ളുരുത്തി.
1: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി എൻ. ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻ മായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം 3rd ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഗൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ജി ബവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേന ശൌര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
0: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ശംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ EK 9R സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത

0: എടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
1: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22-ന് ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ എം ആർ രാധ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയം മേധാവി ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുർത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4-വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. ചലച്ചിത്ര ഗാനങ്ങൾ. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രനയിച്ച ഗാനം ആദ്യം. കെ ജയകുമാറിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

അറിയിപ്പ്: ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. മറ്റന്നാൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9446455888 അല്ലെങ്കിൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387. ഓർമ്മിക്കുക, വെള്ളിയാഴ്ച 11-ാം തീയതി 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം പാടിയത് അൻവർ സാദത്ത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.

കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇന്ന് പരിചയപ്പെടുന്നത്. 25 വർഷമായി ചീര കൃഷി ചെയ്യുന്ന കണ്ടനാട് സ്വദേശി ബോബൻ പോൾ.

0: നമസ്കാരം.
1: നമസ്കാരം.
0: കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. പരമ്പരാഗതമായിട്ട് ചീര കൃഷിയൊക്കെ ചെയ്യുന്നതാണല്ലേ? ചീര കൃഷിയിലെ പരമ്പരാഗത രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: കേരളത്തിൽ വളരെ കാലമായിട്ട് പരമ്പരാഗതമായിട്ട് ചീര കൃഷി ചെയ്തു വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ചീര കൃഷി ചെയ്യുന്ന ആളാണ്. എറണാകുളം ജില്ലയിലെ കണ്ടനാട് ആണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള കണ്ടനാട്.
0: എത്ര സെന്റ് സ്ഥലത്തൊക്കെ ചെയ്യുന്നുണ്ട്?
1: ഞാനിപ്പോ 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്.
0: ഏതൊക്കെ ഇനം ചീരകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്?
1: നേരത്തെ അരുൺ, കണ്ണാറ ലോക്കൽ മുതലായ പല ഇനങ്ങളും കൃഷി ചെയ്തിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് വ്ളാത്താങ്കര ചീരയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. മറ്റ് ചീര ഇനങ്ങളെ അപേക്ഷിച്ച് ആകർഷകമായ നിറവും അതുപോലെ മറ്റു ചീരകൾ 30 ദിവസം മുതൽ 45 ദിവസത്തിനുള്ളിൽ പൂക്കുമെങ്കിൽ വ്ളാത്താങ്കര ചീര 5 മാസം 6 മാസം കഴിഞ്ഞ് പൂക്കുകയുള്ളൂ. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ്. പെട്ടെന്ന് ചീര പൂത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചീര വിപണനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
0: പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ചീര കൃഷി എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: പണ്ട് നെൽകൃഷി കഴിഞ്ഞ വയലുകളിലാണ് ചീര കൃഷി ചെയ്തിരുന്നത്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, നീർവാർച്ച ഉണ്ടായിരിക്കണം, അതുപോലെ വർഷം മുഴുവൻ നനയ്ക്കാനുള്ള സൗകര്യമുള്ള സ്ഥലവുമായിരിക്കണം. ജൈവവളങ്ങൾ ആണ് ചീരയ്ക്ക് ഏറ്റവും നല്ലത്. കഴിയുന്നതും രാസവളങ്ങളും രാസ കീടനാശിനികളും രാസ കുമിളിനാശിനികളും കളനാശിനികളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.
0: എങ്ങനെയായിരുന്നു നമ്മൾ ഈ ചീരയുടെ കൃഷി തുടങ്ങാനായിട്ടൊരു കാരണം എന്തായിരുന്നു?
1: ഞങ്ങളുടെ 2 കിലോമീറ്റർ അത്ര നല്ല രീതിയിൽ ചീര കൃഷി ചെയ്യുന്ന ഒരു ആളുണ്ടായി. സ്വല്പം പ്രായമുള്ള ആളാണ്. റോഡിന്റെ സൈഡിലാണ് ഇവിടെ അടുത്ത് പുതിയകാവിൽ. അദ്ദേഹത്തിന്റെ ചീര കൃഷി കാണാനായിട്ട് ഒത്തിരി ആളുകള് റോഡ് സൈഡിൽ നിന്നിങ്ങനെ നോക്കുമായിരുന്നു. ഞാനും അവിടെ പോയി ചീര കൃഷി കാണാനായിട്ട് നോക്കി നിന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ചെമ്പട്ട് വിരിച്ചതുപോലെ കണ്ടെത്താത്ത ദൂരം കൃഷി, ഇങ്ങനെ ചീര കൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ചീര കൃഷിയിലേക്ക് ആകർഷ്ടനായത്. പക്ഷെ അദ്ദേഹം പ്രത്യേക ഒരു മനോഭാവക്കാരനായിരുന്നു. അദ്ദേഹം ഒന്നും നേരിട്ട് പറഞ്ഞു തരില്ലായിരുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ കൃഷിഭവനിൽ പോയി ചോദിക്കാൻ പറയുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇപ്പോൾ എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ഞാൻ ആർജിച്ച അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
0: അപ്പൊ എങ്ങനെയായിരുന്നു എന്നിട്ട് സ്വയം പഠിച്ചത്? ഈ ചീര കൃഷിയെ പറ്റി കൂടുതൽ അറിവുകളൊക്കെ എങ്ങനെ നേടി?
1: ഇദ്ദേഹം ഒന്നും പറഞ്ഞു തരില്ലായിരുന്നു. 25 വർഷം മുമ്പ് ഇവിടെ ചീരത്തിന് 1000 രൂപ വിലയുണ്ടെന്ന് ഓർക്കണം. അന്ന് 1 കിലോ ചീരയ്ക്ക് 10 രൂപയെ വിലയുള്ളൂ. അതേസമയം നമ്മള് വാണിജ്യ അടിസ്ഥാനത്തിൽ ചീര കൃഷി ചെയ്യുമ്പോൾ ധാരാളം വിത്ത് വേണം. അപ്പൊ വിത്തിന്റെ ലഭ്യത ഒരു പ്രശ്നമായതോടുകൂടി ഞാൻ ഇദ്ദേഹം ചീര വിത്ത് വാങ്ങുന്ന സ്ഥലത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ജോലിക്കാരി സ്ത്രീകളെ പറഞ്ഞു, ആ ചേട്ടൻ 2-3 മാസം കൂടുമ്പോ തമിഴ്നാട്ടിൽ പോയാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹം കയറിയ ബസ്സിൽ ഞാൻ കയറി തമിഴ്നാട്ടില് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് അദ്ദേഹം പാപ്പൻപെട്ടി എന്ന സ്ഥലത്തേക്ക് ഉള്ളൊരു വണ്ടിയിൽ കയറി. ഞാനും അദ്ദേഹം അറിയാതെ തന്നെ ആ വണ്ടിയിൽ എന്നെ നേരിട്ട് വിളിക്ക് പരിചയമില്ല കയറി പാപ്പൻപെട്ടി എന്ന സ്ഥലത്ത് വലിയൊരു 10-20 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വലിയൊരു ഭൂവുടമയുടെ വീട്ടിലാണ് അദ്ദേഹം ചെന്നത്. അദ്ദേഹം പോകുന്നവരെ ഞാൻ കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് വെച്ച് അവിടെ പോയി. അന്ന് വെറും 100 രൂപയ്ക്കാണ് ചീര വിത്ത് എനിക്ക് തരുന്നത്. ഞാൻ എന്റെ വന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ചെയ്ത ത്യാഗങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സഹാനുഭൂതി തോന്നി. അദ്ദേഹമാണ് എന്നെ ഈ ചീര കൃഷി പഠിപ്പിച്ചത്. എനിക്ക് ചീര കൃഷിയിൽ ഉണ്ടാകുന്ന ഓരോ സംശയങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ചോദിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ ചീര കൃഷിയിൽ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വരും, അതിനുള്ള പ്രതിവിധികൾ എന്തെന്നെല്ലാം ആ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചു തന്നു. വാസ്തവത്തിൽ അദ്ദേഹമാണ് എന്നെ ഒരു നല്ല ചീര കർഷകനാക്കി മാറ്റിയത്.
0: ശ്രോതാക്കൾക്കായിട്ട് എന്തൊക്കെ രീതിയിലുള്ള വെല്ലുവിളികളാണ്

0: സാധാരണയായിട്ട് ചീര കൃഷിക്ക് പണ്ട് മുതലേ ഒരു കർഷകൻ നേരിട്ടിരുന്നത്? അതേപറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ?
1: ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഒരു സ്ഥലത്ത് ചീര കൃഷി ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരു വിളവെടുപ്പ് ഏതാണ്ട് 30 ദിവസം 35 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ വിളവെടുപ്പ് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും. രണ്ടാമത് നമ്മൾ അതേ സ്ഥലത്ത് കൃഷി ചെയ്ത് നമ്മൾ വിളവെടുക്കാൻ ആകുമ്പോഴേക്കും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ അരി വിതറിയതുപോലെ ചീരയിലകളിൽ പുള്ളിക്കുത്തുണ്ടാവും. ഇത് ഈ പുള്ളിക്കുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഈ ചീര വിപണനം ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കുമിളി രോഗമാണ്. ഈ കുമിളിന്റെ വിത്ത് അഥവാ സ്പോറ് മണ്ണിലും അന്തരീക്ഷത്തിലും ധാരാളമായിട്ടുണ്ട്. നല്ല വേനൽക്കാലത്ത് 10-30 ദിവസം മഴ പെയ്യാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഈ സ്പോറ് ചീരയുടെ ഇലയിൽ വരികയും 2-3 ദിവസത്തിനുള്ളിൽ പുള്ളിക്കുത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് ഇത്തരം മഴ പെയ്താൽ ഉടൻ തന്നെ നമ്മള് സ്യൂഡോമോണസ് കലക്കി വെള്ളം ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്ത് 10 മില്ലി 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ മഞ്ഞൾപ്പൊടിയും അപ്പക്കാരവും ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതം സ്പ്രേ ചെയ്തും അങ്ങനെ ജൈവ രീതിയിൽ കുമിളിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നന വലിയൊരു പ്രശ്നമാണ്. പണ്ട് മുതൽ ഓസ് കൊണ്ട് സ്പ്രേ ചെയ്താണ് വെള്ളം ചീരയിൽ നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഈ കുമിളി രോഗം വരുന്നതിന് കാരണമാണ്. ഇങ്ങനെ നമ്മൾ ശക്തിയിൽ ചീരയിലയിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വെള്ളം മണ്ണിൽ അടിച്ചിട്ട് ആ മണ്ണ് ചീരയുടെ അടിവശത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയും ആ മണ്ണിലുള്ള കുമിളിന്റെ സ്പോറ് ആ ചീര ഇലകളിൽ കുമിളി രോഗം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് റെയിൻ ഓസ് ഹോസ് എന്ന പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഇതൊരു 200 മീറ്റർ റോള് കിട്ടുന്ന ടേപ്പാണ്. ഇത് സ്വന്തമായിട്ട് നമുക്ക് കൃഷിയിടത്തിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 8 മീറ്റർ വീതിയിൽ ഇതിന്റെ മഴ പെയ്യുന്നത് പോലെ അതൊരു വളരെ നൈസായിട്ട് ഒരു മിസ്റ്റ് രൂപത്തിൽ ചീരയുടെ മേലെ നനയും. ഇത് 8 മീറ്റർ വീതിയിൽ കിട്ടും. ഇത് നമുക്ക് 10 മീറ്ററോ 15 മീറ്ററോ 20 മീറ്ററോ നീളത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും.
2: ഒരു ഏരിയ മൊത്തം കവർ ചെയ്യും? അപ്പോ
1: ഒരു ഏരിയ മൊത്തം കവർ ചെയ്യും. 8 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു ഏരിയ നനയ്ക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് സമയം മതി.
2: വെള്ളവും അധികം വേണ്ട.
1: വെള്ളവും കറണ്ടും ലാഭിക്കാൻ പറ്റും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമിതമായ വെള്ളം ചീരയുടെ ഇടയിൽ വീണിട്ട് വളം കുത്തിയൊലിച്ചു പോവുകയും വളം നീർച്ചോർച്ചയായിട്ട് മണ്ണിനടിയിലേക്ക് ചോർന്നു പോകുന്നതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ചീരയ്ക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം. ഞാനിപ്പോ ഈ രീതിയാണ് പിന്തുടരുന്നത്.
2: അപ്പൊ നമ്മള് എവിടെ നിന്നൊക്കെയാണ് ഇത് വാങ്ങാൻ കിട്ടുക?
1: കോയമ്പത്തൂര് ഒരു കമ്പനിയുണ്ട്, പല കമ്പനികളുണ്ട്. ഞാൻ ഓരോ കമ്പനികളുടെ ഒന്നും പേര് പറയുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ട് നല്ല കമ്പനിയുടെ ഈ റെയിൻ ഹോസ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ധാരാളമായിട്ട് യൂട്യൂബിൽ കാണാൻ പറ്റും. ഓൺലൈൻ ആയിട്ട് വാങ്ങാൻ കഴിയും. 400 മീറ്റർ ഉള്ള റോളിന് 2000 രൂപ താഴെ വിലയുള്ളൂ.
2: ചീര നട്ട് എത്ര നാളത്തേക്കാണ് അതിന്റെ ഒരു ബാലാരിഷ്ട അല്ലെങ്കിൽ വളരെയധികം കെയർ നമ്മൾ കൊടുക്കേണ്ടത് ഏത് എത്ര കാലത്തേക്കാണ്?
1: നമ്മൾ ചീര വിതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ ജൈവവളങ്ങൾ ചാണകമോ കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ മണ്ണിൽ വിതറി അതിനു മുമ്പ് കുമ്മായം ചേർക്കണമെന്നുള്ള നിർബന്ധമാണ്. അതായത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെ മണ്ണിന് പുളിരസം കൂടുതലാണ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുമ്മായം മണ്ണിൽ വിതറണം. കുമ്മായം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര വളം ചേർത്താലും ശരിക്കത് വലിച്ചെടുക്കാൻ സാധിക്കില്ല. 10 ദിവസത്തോളം കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിൽ നല്ലപോലെ ജൈവവളം ചേർത്തതിന് ശേഷം കട്ടയൊക്കെ ഉടച്ച് നല്ല നിരപ്പാക്കിയതിനു ശേഷം പുഴമണലിലോ അല്ലെങ്കിൽ എംസാൻഡിലോ മിക്സ് ചെയ്ത് ചിരവിത്ത് നെൽവിത്ത് വിതയ്ക്കുന്നത് പോലെ വിതയ്ക്കണം. അപ്പൊ ഒരുപാട് വിത്ത് അടുത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിതച്ചു കഴിഞ്ഞ് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റവ തൂങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ റവ തൂങ്ങുമ്പോൾ ഈ റവ ഉറുമ്പെടുത്തുകൊണ്ട് പോകും. റവ തീരുമ്പോഴേക്കും നമ്മുടെ ചീര മുളച്ചോളും. വിതച്ച് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അധികം വെള്ളം വരാത്ത രീതിയിൽ നനച്ചു കൊടുക്കണം. നല്ല വേനൽക്കാലങ്ങളിൽ രണ്ടു നേരമോ മൂന്നു നേരമോ നനയ്ക്കേണ്ടി വരും. വിതച്ചതിന് ശേഷം മണ്ണ്

0: കാണാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ചീരവിത്ത് എല്ലാം മുളച്ചു വരും. ഇതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിനിടയിലുള്ള കളകളെല്ലാം പറിച്ച് മാറ്റണം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ധാരാളം കളകൾ വരുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഈ കള പറിച്ചു മാറ്റിയില്ലെങ്കിൽ 10-20 ദിവസം കഴിയുമ്പോൾ ചീരയേക്കാൾ മുകളിൽ കള വന്ന് മൂടും. പിന്നെ നമുക്ക് ആ ചീര ഉപയോഗിക്കാനേ പറ്റില്ല.
1: ഒന്നിൽ കൂടുതൽ ഇനം ചീര കൃഷി ചെയ്യുന്നുണ്ടല്ലോ, പല ഇനങ്ങളിലുള്ള ചീര ഒരുമിച്ച് നട്ട് വളർത്തുന്നതാണോ അതോ ഒരേ ഇനം തന്നെ വളർത്തുന്നതാണോ ചീര നല്ല രീതിയിൽ വളരാനും അതിന്റെ ഗുണഫലം കിട്ടാനും നല്ലത്?
0: ഒരു ഇനം ചീര വളർത്തുന്നതാണ് നല്ലത്. ഒരു ഇനം എന്ന് പറഞ്ഞാൽ ചുമലച്ചീരയും പച്ചച്ചീരയും ഉപയോഗിക്കാം. ചുമല ഒരു ഇനം തന്നെയാണ് വളർത്തുന്നതാണ്. പ്ലാത്താങ്കര ചീരയുടെ വിത്ത് കിട്ടുമെങ്കിൽ അത് ആണ് വിപണനത്തിന് ഏറ്റവും നല്ലത്. കാരണം മറ്റ് ചീരകളുടെ ഒപ്പം പ്ലാത്താങ്കര ചീര കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പ്ലാത്താങ്കര ചീര വിറ്റ് തീർന്നതിന് ശേഷം മറ്റു ചീര മറ്റ് ആളുകൾ വാങ്ങുകയുള്ളൂ. അത്രയ്ക്ക് ആകർഷകമാണ് അതിന്റെ നിറം.
1: അപ്പൊ ഈ ചീരയൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ വിളവൊക്കെ എടുത്തു തുടങ്ങുന്നത്?
0: 30-35 ദിവസത്തിനുള്ളിൽ നമുക്ക് ചീര വിളവെടുക്കാനാവും.
1: ഒറ്റയടിക്ക് നമ്മളിങ്ങനെ വിളവെടുക്കോ അതോ എങ്ങനെയാണ് അതിന്റെ രീതി?
0: ചീര നമ്മൾ വിതയ്ക്കുന്ന രീതിയിൽ പല തട്ടുകളായിട്ടാണ് ചീര വളർന്നു വരുന്നത്. ചീര എപ്പോഴും ഒരു 1.5 അടിയിൽ കൂടുതൽ നീളം വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത്. കാരണം കൂടുതൽ പൊക്കം വെച്ച് കഴിഞ്ഞാൽ തൂക്കം കൂടുതൽ കിട്ടുമെങ്കിലും വിപണനത്തിന് ബുദ്ധിമുട്ടാണ്.
1: അതെന്തുകൊണ്ടാണ് അങ്ങനെ?
0: വലിയ നീളം ഉള്ള ചീര വാങ്ങാൻ ആളുകൾക്ക് താല്പര്യമില്ല. മൂത്ത ചീരയാണ് എന്നും പറഞ്ഞ് ആ ചീര വാങ്ങാതിരിക്കും. അതേസമയം ഒരു 30-35 ദിവസത്തിലെ മൂപ്പിലാണെങ്കിൽ ചീര നല്ല ആകർഷകമായിരിക്കും, നല്ല മൃദുവായ തണ്ടുകളായിരിക്കും. അതുകൊണ്ട് ചീര വാങ്ങാൻ ആളുകൾക്ക് താല്പര്യമായിരിക്കും. ഒരു തടത്തിൽ ഉയർന്നു നിൽക്കുന്ന ചീരകൾ ആദ്യം പിഴുതെടുത്ത് വിപണനം നടത്തുക. അപ്പൊ ആ ചീരയുടെ അടിയിൽ ചെറിയ ചെറിയ തൈകൾ ധാരാളം ഉണ്ടായിരിക്കും. ഇത് സൂര്യപ്രകാശം കിട്ടാത്തത് മൂലം ആണ് വളർന്ന് മറ്റൊരു വളർന്നു പോകാത്തത്. വീണ്ടും അവിടെ പുല്ല് എടുത്ത് കളഞ്ഞിട്ട് ജൈവവളം തൂങ്ങിക്കൊടുത്ത് നനച്ചു കഴിഞ്ഞാൽ ആ ഒരു 10 ദിവസത്തിനുള്ളിൽ ആ ചീരയും ആദ്യം പറിച്ച ചീരയെ പോലെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പൊ ഒരു തടത്തിൽ നമുക്ക് 2-3 പ്രാവശ്യം വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയും ചെയ്യും. ചീര കൃഷി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ 1-2 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് ആ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനായിട്ട്. ഒരു 50 സെന്റ് സ്ഥലം ഭാര്യയും ഭർത്താവും ചേർന്ന ഒരു കുടുംബം കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ഒരു നല്ല തുക മിച്ചം വെക്കാനും പറ്റും.
1: അപ്പൊ എന്റെ ഒരു സംശയം, നമുക്ക് ഏതൊക്കെ കാലങ്ങളിലാണ് കൂടുതൽ നമ്മൾ,
0: കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മുതൽ മെയ് വരെ ഉള്ള സമയമാണ് ചീര കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മഴക്കാലത്ത് ഹൈടെക് രീതിയിൽ ചീര കൃഷി ചെയ്യാമെങ്കിലും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്, മൾച്ചിങ് ഷീറ്റിൽ ചീര കൃഷി ചെയ്യാം. എങ്കിലും എന്റെ അനുഭവത്തിൽ മഴക്കാലത്ത് ചീര കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെണ്ട, പച്ചമുളക്, കൂക്ക മുതലായവ കൃഷി ചെയ്ത് കൃഷി പരിവർത്തനം നടത്തുന്നതാണ് നല്ലത്. ഒരേ വിളം തന്നെ ഒരേ സ്ഥലത്ത് സ്ഥിരമായി കൃഷി ചെയ്യുന്നതിനേക്കാൾ മാറി കൃഷി ചെയ്യുമ്പോൾ മണ്ണ് മെച്ചപ്പെടുത്താനും അടുത്ത ചീര കൃഷിയിൽ നല്ല വിളവ് നേടാനും നമുക്ക് സാധിക്കും.
1: ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ധാരാളം ഇനം വിത്തുകളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഏതിനം ചീരകളൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്ത് വരാറ്?
0: അരുൺ, കണ്ണാറ ലോക്കൽ, പിന്നെ തൈക്കൽ പട്ടുചീര, ഇങ്ങനെ ഉള്ള ചുവന്ന ചീരകളും CO1-2 മുതലായവ ഈ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയുടെ പച്ചച്ചീരയുമാണ് സാധാരണയായി കൃഷി ചെയ്തു വരുന്നത്.
1: ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ടൊക്കെ എല്ലാം ഒരേ രീതിയൊക്കെ തന്നെയാണോ?
0: രീതികളെല്ലാം ശരിയാണ്. പക്ഷേ പരമ്പരാഗത ഇനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30-40 ദിവസത്തിനുള്ളിൽ ചീര പൂത്തുപോകും. അപ്പൊ അതിനു മുമ്പായിട്ട് ചീര വിപണനം നടത്തിയില്ലെങ്കിൽ പിന്നെ വിപണനം ബുദ്ധിമുട്ടായി വരും.
1: അപ്പൊ ഈ ചീര ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധ്യതയുണ്ട്, അതിനെ പറ്റി ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടോ?
0: ഞാൻ ഇതില് മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് ഞാൻ കട്ട് വെജിറ്റബിൾസ് എന്ന നിലയിൽ ചീര കഴുകി അരിഞ്ഞ് പാക്ക് ചെയ്ത് ഞാൻ വിപണനം നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചീര സാധാരണ പോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഒരു 100-200 ഗ്രാം പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കടകളിൽ കൊടുത്താൽ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, ചെലവുണ്ട്.
1: അപ്പൊ അതൊക്കെ എത്ര ദിവസം വരെയൊക്കെ നിൽക്കും?
0: ചീര നമ്മള് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് 100-200 ഗ്രാം പ്ലാസ്റ്റിക് കവറുകളിൽ

0: സീൽ ചെയ്ത് പച്ചക്കറി കടകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് അവർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 3 ദിവസത്തോളം കേടുകൂടാതിരിക്കും. ഇത് ആളുകൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. ചീര കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചീര കൃഷിയിൽ 90% ചെലവ് കൂലിച്ചെലവാണ്. ഇന്ന് ചെറിയ കർഷകർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഗാർഡൻ ടില്ലറുകൾ പോലുള്ള ചെറിയ മെഷീനറികൾ ഈ രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയും.
1: ഏകദേശം എത്ര സെന്റ് സ്ഥലം തൊട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം?
0: അത് ഒരു 30 സെന്റ് മുതൽ മേലോട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓരോ സ്ഥലത്തിന്റെയും രീതി അനുസരിച്ച്, മണ്ണിന്റെ കട്ടി അനുസരിച്ച്, അതായത് മണൽ പ്രദേശങ്ങളിലാണെങ്കിൽ കനം കുറഞ്ഞ ചെറിയ ഗാർഡൻ ടില്ലറുകളും മതി. അതേസമയം വെട്ടുകൽ പ്രദേശമാണെങ്കിൽ കുറച്ചുകൂടെ കനമുള്ള ടില്ലറുകളാണ് അവിടെ പ്രായോഗികം. ഒരു ഗാർഡൻ ടില്ലറിന് ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സ്പാം സ്കീമിൽ 50% സബ്സിഡിയോടെ നമുക്കിത് വാങ്ങാൻ
1: കഴിയും.
0: എനിക്കിതുപോലുള്ള 2 ഗാർഡൻ ടില്ലറുകളുണ്ട്. ഏതാണ്ട് 1 ലിറ്റർ പെട്രോളിൽ 4 തൊഴിലാളികള് കിളയ്ക്കുന്ന സ്ഥലം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ടില്ലർ ഉപയോഗിച്ച് കൃഷി സ്ഥലം ഒരുക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, കുറഞ്ഞ റേഡിയസിൽ തിരിയുന്ന ഈ ടില്ലറുകള് വീട്ടമ്മമാർക്ക് പോലും സുഖമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇതിനായിട്ട് 40 കിലോയിൽ താഴെ മാത്രമേ ഭാരമുള്ളൂ. വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഇതുപോലെ ഒരു ചീരകൃഷിക്കാരന് വേണ്ട ഒരു ഉപകരണമാണ് ഗ്രാസ് കട്ടിംഗ് മെഷീൻ. നല്ല കമ്പനിയുടെ ഗ്രാസ് കട്ടറിന് 25,000 രൂപയോളം വിലയുണ്ട്. ഇതിനും 50% സബ്സിഡി നിരക്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും. ഇതും വളരെ ഉപകാരപ്രദമാണ്. കൂടുതൽ പുല്ലുള്ള സ്ഥലത്ത് ആദ്യം ഗ്രാസ് കട്ടർ ഉപയോഗിച്ച് പുല്ല് വെട്ടി ലെവലാക്കിയതിന് ശേഷം ടില്ലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിലം കൃഷി ഒരുക്കാൻ കഴിയും.
1: ഇപ്പൊ നമ്മള് 2-3 ഉപകരണങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു, അതായത് ചീരകൃഷിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ഉപകരണങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ സാധിക്കുക? എങ്ങനെയാണ് ഇത് സബ്സിഡി മുഖാന്തരം നമുക്ക് കിട്ടുക? അതേ പറ്റിയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
0: നമുക്കിത് ഓൺലൈൻ ആയിട്ട് ഏതെങ്കിലും അക്ഷയ സെന്ററിൽ ചെന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ സ്പാം സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഏതൊരു കർഷകനും അത്, നമുക്കുള്ള സ്ഥലത്തിന് പരിമിതിയില്ല. 10 സെന്റ് മുതൽ മേലോട്ടുള്ള കൃഷിയുള്ള ഏത് കർഷകനും ഈ സ്കീം അനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ്.
1: അപ്പൊ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഈ ഒരു സ്കീമിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ടത്? ഒരു കർഷകൻ കയ്യിൽ കരുതേണ്ടത്,
0: നമ്മൾ ആധാർ കാർഡ്, കരൻ അടച്ച രസീത്, ഇത് രണ്ടും മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചീര കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ചീര കൃഷി ചെയ്യുന്നവര് വിപണനം ഉറപ്പാക്കണം. എല്ലാ പച്ചക്കറി കടകളിലും ചീര വാങ്ങുകയില്ല. എന്നാൽ ചില കടകളിൽ വാങ്ങും, പക്ഷെ അവര് 3-4 ദിവസം ചീര എടുത്തതിന് ശേഷം ഇനി കുറച്ചു ദിവസത്തേക്ക് വേണ്ട എന്ന് പറയും. കാരണം സ്ഥിരമായിട്ട് ആളുകൾ ചീര വാങ്ങില്ല, കുറച്ചു ദിവസം കഴിയുമ്പോൾ മടുക്കും. അപ്പൊ അതിനു വേണ്ടിട്ട് കൂടുതൽ കടകൾ നമ്മൾ കണ്ടെത്തണം. അതല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചീര വിപണനം ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ധാരാളമുണ്ട്. അവർ സ്ഥിരമായിട്ട് വിപണനം, എന്റെ അടുത്ത് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ചീര വിപണനം ചെയ്യുന്നവർ വന്ന് ചീര വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ട് വിപണനം ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ കൃഷി ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് വിപണനം നടത്താൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ചീര കൃഷി നഷ്ടമാണെന്നും പറഞ്ഞ് നിർത്തേണ്ടി വരും.
1: അപ്പോ ഒരു ദിവസം നമുക്ക് വിൽക്കാനുള്ള ചീര നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അത് സൂക്ഷിക്കണം വാടാതെയൊക്കെ?
0: ചീര നമ്മൾ അതിരാവിലെ പറിക്കണം. വെളുപ്പിന് 5 മണി മുതൽ ഇത് പറിച്ച് ചെറിയ കെട്ടുകളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വിപണനത്തിനായിട്ട് കൊടുക്കാം. ഈ ചീരകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചീര കടകളിൽ വെക്കുകയാണെങ്കിലും അതുപോലെ വിപണനത്തിന് കൊണ്ട് വെക്കുകയാണെങ്കിലും 1/2 മണിക്കൂർ ഇടവിട്ട് ചീരയിൽ വെള്ളം തളിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വെള്ളം തളിക്കുന്ന ചീര വൈകുന്നേരം വിപണനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മഞ്ഞുള്ള സമയത്ത് രാത്രി മഞ്ഞത്ത്, അതായത് ചണച്ചാക്ക് വിരിച്ചിട്ട് അതിൽ നനഞ്ഞ ചണച്ചാക്കിൽ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. എന്റെ വീടത്ത് കൊണ്ടുപോകുന്ന ചീര വൈകുന്നേരം വിറ്റ് തീർന്നില്ലെങ്കിലും കൊണ്ടുപോകുന്നവർക്ക് ഒരു പരാതിയില്ല. രാവിലെ ആയ ചീര നല്ല ഫ്രഷായിട്ട് തന്നെ വിപണനം നടത്താൻ പറ്റും. അതേസമയം ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചീര വളരെ സമയം ഈ വണ്ടികളിൽ ഇരുന്ന് ചൂടായി വരുന്നതിനാൽ അത് അന്ന് തന്നെ വിപണനം നടത്താൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ആ ചീരയുടെ ഇല മുഴുവൻ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടെന്ന് വിൽപ്പനക്കാർ പറയാറുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന ചീരയ്ക്ക് ഈ വിഷയം ഉണ്ടാകാറില്ല.
1: അപ്പൊ ഒരു ഉപഭോക്താവ് ഈ ചീര വാങ്ങിക്കൊണ്ടുപോയാൽ ഈ രീതിയിൽ സൂക്ഷിച്ച 2 ദിവസമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും?
0: ഈ ചീര കൊണ്ടുപോകുന്നവര് അത് അരിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ അത് ഇരിക്കും. അതിന് യാതൊരു പ്രശ്നവും.

0: ഉണ്ടാവില്ല.
1: ഈ ഇലയും ഒക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിയോ അതോ ഇല വെറുതെ മാറ്റി വെക്കുള്ളൂ?
0: ഇല ഉൾപ്പെടെ നമ്മൾ കറി വെക്കാനായിട്ട് എങ്ങനെ അരിയുന്നോ അതുപോലെ അരിഞ്ഞ് കവറിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചീര വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിളയാണ്. മണ്ണിന് ഇളക്കം കുറയുക, ജൈവവളം വേണ്ട രീതിയിൽ ഇല്ലാതെ വരിക, നനവില്ലാതെ വരിക, ഈ സമയത്ത് ചീരയ്ക്ക് സ്ട്രെസ് വരും. ചീരത്തണ്ടിന്റെ സ്വാഭാവികമായ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ചീര അരിഞ്ഞാൽ ഏതാണ്ട് എല്ല് പോലെയാകും,
1: കട്ടിയായിട്ടല്ലേ?
0: അതെ, വളരെ കട്ടിയാകും. ഈ സമയത്ത് ചീര പെട്ടെന്ന് പൂക്കാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചീര കൃഷി ചെയ്യുന്ന മണ്ണിന് എപ്പോഴും നല്ല ഇളക്കം ഉണ്ടാകാനും നല്ല വേരോട്ടം കിട്ടാനും പ്രത്യേകം ശ്രദ്ധിക്കാനും, ജൈവവളം എത്ര ഉപയോഗിക്കാവോ അത്രയും നല്ലതാണ്. പിന്നെ ചീര പെട്ടെന്ന് പുഷ്ടി വരാനുള്ള ഒരു മാജിക് ടോണിക് ഉണ്ട്. പച്ചച്ചാണകം കിട്ടുമെങ്കിൽ പച്ചച്ചാണകം, പച്ചച്ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും ഒരു ഡ്രമ്മിൽ തണലത്തടച്ചു വെച്ച് സൂക്ഷിക്കുക. ഇത് ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും ക്ലോക്ക്വൈസ് ആയിട്ട് എപ്പോഴെങ്കിലും ഒരു നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും. എന്നിട്ട് അടച്ച് സൂക്ഷിക്കുക. ഈ ലായനി ഒരാഴ്ച കഴിഞ്ഞിട്ട് 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം ചേർത്ത് നിറപ്പിച്ച് ചീരയുടെ തടത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് ചീര തഴച്ചു വളരുന്നതും ഇലകൾ നല്ല വട്ട നിറത്തിൽ ആകർഷകമായി വരുന്നതും കാണാം. ഇത് വളരെയേറെ ഉപകാരപ്രദമായ ഒരു വളമാണ്.
1: അപ്പൊ ഇതിന്റെ അനുപാതം എങ്ങനെയാണ്? ഈ ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും തമ്മിലുള്ള ആ ഒരു അനുപാതം എങ്ങനെയാണ്? എത്ര വീതം എടുക്കണം?
0: അടുക്കള തോട്ടങ്ങളിലും ഗ്രോ ബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ചെറിയൊരു 10 ലിറ്റർ കൊള്ളുന്ന ഒരു പെയിന്റ് ബക്കറ്റിൽ 2 കിലോ പച്ചച്ചാണകവും 1 കിലോ കപ്പലണ്ടി പിണ്ണാക്കും ചേർത്താൽ മതി. ഇതിന്റെ കൂടെ പുളിച്ച കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. 1 പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കണം.
1: ഇപ്പൊ നമ്മള് വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 2 കിലോ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരു ഏകദേശ അളവ് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും?
0: 2 കൈ കൊള്ളുന്ന ചാണകം, 2 കൈക്കുമ്പിൽ കൊള്ളുന്ന ചാണകം. ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശീമക്കൊന്നയുടെ ഇലയായാലും മതി, 2 പിടുത്തം ശീമക്കൊന്ന ഇല ഇട്ടാലും മതി. ഇത് നല്ലതുപോലെ പുളിപ്പിക്കണം. എല്ലാ ദിവസവും ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു തടിക്കഷ്ണമോ അല്ലെ പ്ലാസ്റ്റിക് പൈപ്പോ കൊണ്ട് ഇളക്കി കൊടുക്കണം.
1: നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ട് ഏതൊക്കെ അംഗീകാരങ്ങളാണ് തേടി വന്നിട്ടുള്ളത്?
0: ഞങ്ങളുടെ ഉദയംപേരൂർ കൃഷി ഭവനിൽ നിന്ന് വളരെ നല്ല സഹകരണമാണ് എനിക്ക് കിട്ടിയത്. കൃഷി ഓഫീസറും മുളന്തെത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും പലപ്പോഴും എന്റെ കൃഷിത്തോട്ടങ്ങൾ സന്ദർശിക്കാറുണ്ട്. എന്നെ ചിങ്കുമൊന്നിന് കർഷക ദിനത്തിൽ അവിടെ ഏറ്റവും നല്ല കർഷകനായിട്ട് ആദരിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈടെക് കൃഷി ചെയ്യുന്നതിനായിട്ട് മൾച്ചിങ് ഷീറ്റ് അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ് റെയിൻഹോസ് വാങ്ങുന്നതിനൊക്കെ എനിക്ക് സാമ്പത്തിക സഹായം കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട്. വളരെ നല്ല സഹകരണമാണ് കൃഷിഭവനിൽ കിട്ടിയത്.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടുള്ള ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
0: തീർച്ചയായും 9846079126. ഒരിക്കൽ കൂടി പറയാം, 9846079126.
1: ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ സമയവും കൃഷിയിടത്തിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കയ്യില് ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഏത് സമയമായിരിക്കും കൂടുതൽ വിളിക്കാൻ നല്ലത് എന്ന് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു.
0: എനിക്ക് ആദ്യം പറയാനുള്ളത്, പലപ്പോഴും ആളുകൾ ചീര വിത്തിന് വിളിക്കാറുണ്ട്. ചീര വിത്ത് എന്റെ അടുത്തില്ല. ആ സമയം നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഉപദേശങ്ങളോ വേണമെങ്കിൽ 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ മറുപടി വരാൻ തയ്യാറായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം.
1: ഇത്രയും നേരം ശ്രോതാക്കൾക്കായി ചീര കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്, 25 വർഷമായി പരമ്പരാഗത രീതിയിൽ ചീര കൃഷി ചെയ്യുന്ന കണ്ടനാട് സ്വദേശി ബോബൻ പോളിന്റെ കൃഷി അനുഭവങ്ങളായിരുന്നു.

കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 24.4°C. ഇന്ന് രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഫിസിയോതെറാപ്പി ചികിത്സ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം. രാത്രി 9:15 ചുറ്റുവട്ടം. എറണാകുളം TDM ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. 10:30 ചില്ലുജാലകം.

അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം ബി നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842436397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700, കോട്ടയം 28,900 രൂപ, എറണാകുളം 26,000 രൂപ, കൊച്ചി റെഡി 25,600 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻപറവൂർ 26,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 16,800 രൂപ, വടക്കൻപറവൂർ 16,400 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 39,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 33,000 രൂപ, തൊടുപുഴ 31,000 രൂപ, ആലുവ ക്വിൻ്റലിന് 6,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,300 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 70,800 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 2,900 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,000 രൂപ, മൂവാറ്റുപുഴ 22,500 രൂപ, കോതമംഗലം 26,500 രൂപ, തൊടുപുഴ 26,100 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000 രൂപ, തൊടുപുഴ 23,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി

0: 186,000 രൂപ, ആലുവ 185,000 രൂപ, കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,800 രൂപ, അടയ്ക്ക 100 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,700 രൂപ, ആലുവ 5,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷന്മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: ഖഡഗ്പൂർ സെ ലേക്കെ ഒഡീഷ മേ ജാർസുഗുഡാ തക് കാ പൂരാ പ്രോജക്ട് ഹൈ ജഹാൻ പേ ഫോർത്ത് ലൈൻ ബൻ യേ ലൈൻ ബൻ ജാനെ സേ ബഹുത് ബഡാ ജോ കൻജഷൻ ഹോതാ ഹൈ ഇസ് ഏരിയ മേ വോ ഖതം ഹോഗാ കൈ നയി ഗാഡിയാ ചലാ പായേംഗേ ഓർ ജോ ട്രാഫിക് കി സീരിയസ് പ്രോബ്ലംസ് ആതി തി വോ സാരി പ്രോബ്ലംസ് ഇസ്സേ സോൾവ് തോ ഇസ് പ്രോജക്ട് കോ ഹം ജൽദി സേ ജൽദി ആഗേ ബഡായേ.
0: മികച്ച റെയിൽവേ ഗതാഗത സൗകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൌകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 വേലിപ്പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: But quite essential to our collective safety and security. Friends, there are several complementaries that make our maritime cooperation productive and mutually beneficial.
0: 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷന്മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. 2001 ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്ക് എന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
4: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
0: സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൌകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രെൻഡ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8

0: എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധ സേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചു കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764, നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻമാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM Evening ലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ഇന്ന് ആദ്യം. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ലക്ഷ്യം ഓഫീസാണ്. കുട്ടികളെ സ്കൂളിലെത്തിക്കണം, ആശുപത്രിയിലെത്തേണ്ടവർ ആശുപത്രിയിലേക്ക്. പക്ഷേ റോഡിലെത്തുമ്പോൾ നമ്മുടെയെല്ലാം ലക്ഷ്യം ഒന്നായി മാറുന്നു. എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കണം. ഇടപ്പള്ളി മുതൽ വൈറ്റില വരെ ഏതാനും കിലോമീറ്ററുകൾ. പക്ഷേ ചില ദിവസങ്ങളിൽ ഈ ദൂരം പിന്നിടാൻ വേണ്ടിവരുന്നത് മണിക്കൂറുകൾ. ബസ്സും കാറും ഇരുചക്ര വാഹനങ്ങളുമെല്ലാം നിരത്തുകളിൽ നിറയുമ്പോൾ കൊച്ചി നഗരത്തിന്റെ ഓരോ വഴിയും ഇന്ന് കാത്തിരിപ്പിന്റെ ഇടമായി മാറുകയാണ്. ഒരു നഗരം വളരുമ്പോൾ അതിന്റെ റോഡുകളും യാത്രാ സംവിധാനങ്ങളും അതിനൊപ്പം വളരേണ്ടതുണ്ട്. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി, എന്താണ് ഈ കുരുക്കിന്റെ കാരണം, പരിഹാരം എന്താണ്? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു.
1: കൊച്ചി നഗരത്തിന്റെ ഗതാഗത കുരുക്കിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ.
0: പൊതുകരാറുകാരനായ ബിനു എം എ
1: അവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന വ്യക്തിയാണ്. രാവിലെ എന്റെ കാലടിയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. രാവിലെ 8 മണിക്ക് അവിടെ സൈറ്റിലെത്തുന്നതിന് വേണ്ടിയുള്ള ധൃതി പിടിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ ആലുവ മുതൽ ബ്ലോക്ക് തുടങ്ങുകയാണ്. ആലുവ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടപ്പള്ളി ചുരുമാളിന്റെ പരിസരം മുതൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വൈറ്റില, കുണ്ടന്നൂര് എല്ലാം അവിടുത്തെ ബ്ലോക്കാണ്. ഒരു 9 മണിയാവാണ്ട് സൈറ്റിലെത്താൻ പറ്റൂല. ഇത് അത്തുപോകാൻ ദുർഘടമാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നേണ്ട കാര്യം, ആ ഈ പോകുന്ന വഴികളിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്, റോഡ് വർക്കുകൾ. ഈ റോഡ് വർക്കുകൾ നടക്കുന്നതിന്റെ പേരിലുള്ള ബ്ലോക്കുകളാണ് ഭൂരിഭാഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരു 8-10 വർഷമായിട്ട് എറണാകുളം സിറ്റിയിൽ നടക്കുന്ന ബ്ലോക്കിന്റെ പ്രധാനമായ കാര്യം അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ, മെട്രോന്റെ ഫ്ലൈഓവറുകളുടെ ഇതൊക്കെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോക്കുകളാണ്. അതിനോട് അനുബന്ധിച്ച് നമ്മൾ ജനങ്ങളുടെ ഒരു സഹകരണം ആ വർക്ക് നടക്കുന്നോടത്ത് ഇല്ല. ജനങ്ങളെ സഹകരിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തൊന്നും ഇല്ല. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ വർക്ക് നടക്കുന്ന പ്രദേശത്ത് ആ വർക്ക് എടുക്കുന്ന കമ്പനികൾക്കായാലും തൊഴിലാളികൾക്കായാലും ആ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്തു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങളും പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് സർക്കാരായാലും മറ്റ് മെഷീനറികളായാലും വർക്ക് ടെൻഡർ ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമായെന്ന രീതിയിൽ അത് മാറണം. അവിടെ മെറ്റീരിയൽ എങ്ങനെ കൊണ്ടുവരണം, അവിടെ മെഷീനറികൾ ഒന്ന് ഇറക്കണം, അതിനുള്ള സൗകര്യങ്ങളുണ്ടോ, അതൊന്നും ഇവരറിയില്ല. കാരണം ഇത് മുഴുവൻ ഈ വർക്കെടുക്കുന്ന വ്യക്തികൾ ചെയ്ത് കൊണ്ടുപോകണം. ആ സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വലിയ മെഷീനറികളായിട്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാരണം അപ്പൊ അവരെ പിടിച്ച് പേടിപ്പിച്ച് ഒതുക്കട വണ്ടി എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും, വലിയ വലിയ ട്രെയിലറുകളും വലിയ വണ്ടി കൂറ്റൻ മെഷീൻ കയറ്റിയുന്ന വണ്ടി ആയിരിക്കും എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കും. പിന്നെ തുടർന്ന് അങ്ങോട്ട് സകല വണ്ടികൾ വരുമ്പോൾ അവിടെ സൈഡ് ഒതുക്കിൽ ബ്ലോക്കും മറ്റും വർക്കുകയാണ്. ഇതാണ് പ്രധാന ഒരു കാരണമായിട്ട് കൊണ്ട് വർക്കുകൾ അവിടെ നമ്മുടെ ഈ കൊച്ചി സിറ്റി അറബിക്കളുടെ റാണിയായിട്ട് അറിയപ്പെടുന്നതാണ്. അവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഏറ്റവും അഭിമാനപരമായ ഒരു വികസനം വരുത്തേണ്ട സ്ഥലമാണ്. അതിനുള്ള സൗകര്യങ്ങൾ പ്രോജക്ട് ഉണ്ടാക്കി ടെൻഡർ കൊടുത്താൽ മാത്രം പോരാ, ഒരു 3 വർഷം ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന് ഫിനിഷ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷവും സർക്കാരും മെഷീനറികളും അതിന്റെ ഒപ്പം കൂടെ നിൽക്കണം. കരാറുകാർ മാത്രമല്ല, അതിന്റെ കമ്പനികൾ മാത്രമല്ല അതിന്റെ പിന്നാലെ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുമ്പോൾ അതിനുവേണ്ടിയുള്ള യന്ത്രസാധനങ്ങളും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ സൗകര്യങ്ങൾ ഒപ്പിച്ചുകൊടുക്കാനായിട്ട് പോലീസ് സേനയാണ് പ്രധാനമായിട്ട് വന്നത്. ഈ പോലീസ് സേന ഇപ്പൊ നമ്മുടെ അവിടുത്തെ സേന പോലീസ് സേനയും അതുപോലെ ഓട്ടോ എം ബി ഡിയതും ഇവരൊക്കെ ഇത് ഓവർലോഡ് മറ്റത് മറ്റേതെന്ന് പറഞ്ഞ് ഇവരെ കണ്ട് പിഴിഞ്ഞ് കാശ് മേടിക്കലല്ലാണ്ട് വേറെ ഒരു വികസന പ്രവർത്തനം ഇവിടെ സമയക്കുന്നില്ല. ജനങ്ങളും അപ്പോ ഇവർക്കെതിരാകും.
0: എഡ്രാക്കിന്റെ കലൂർ സൗത്ത് മേഖല പ്രസിഡന്റ് രാജേഷ്,
2: നമുക്കിപ്പോ എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എറണാകുളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്, പോയതല്ലേ എത്തിച്ചിരിക്കുകയാണ്. കാരണം 2-3 കാരണങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഹന പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റോഡുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കടലിൽ കൂടെ ഒരു ബോട്ട് പോകുന്നത് പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, ഏതാണ്ട് വണ്ടിയിലിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ കിടന്നും മുകളിലേക്കും താഴേക്കും കിടന്ന് ചാടിച്ചാടി അങ്ങനെ ആക്കും, അത് സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്ക് വഴി മാറും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ, അതായത് അലക്ഷ്യമായ രീതിയിലുള്ള ഓടിക്കലാണ് പ്രൈവറ്റ് നടത്തുന്നത്. അപ്പം അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആ അക്രമ സ്വഭാവത്തിലുള്ള രീതിയിലുള്ള വണ്ടി ഓടിക്കൽ കാരണം സ്ലോ മൂവിങ് ട്രാഫിക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തുകൂടിയൊക്കെ ആയിരിക്കും വണ്ടികൾ കയറി പോകുന്നത്. ട്രാഫിക് പോലീസ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മളുടെ ഇവിടെ ഈ റോഡിന്റെ ട്രാഫിക് ബ്ലോക്കിന്റെയും രീതിയിലേക്ക് ആ മാറ്റി എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് ഇവര് വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ട്രാഫിക് പോലീസ് ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് വരുന്നില്ല. അവർക്ക് വരണമെങ്കിൽ അവർക്ക് ഫോഴ്സ് കൂടുതൽ കിട്ടണം. ഫോഴ്സ് കൂടുതൽ കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ട്രാഫിക് വാർഡന്മാരെ നിർത്തിയിട്ടുണ്ട്. പല വാർഡന്മാരും പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അനുമതിയില്ല. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഈ റോഡിൽ കാണുന്ന പല കാര്യങ്ങളും അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. നമ്മളുടെ റോഡിനനുസരിച്ച്, അതായത് നമ്മളുടെ വാഹന പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള റോഡുകൾ ഇല്ല എന്നുള്ളത് സ്ഥിരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പാലാരിവട്ടം സൈഡിൽ മെട്രോയുടെ പണി നടക്കുന്നു. അവിടെയും കുറച്ചും കൂടെ വീതി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിന് ചെറിയൊരു അറുതി വരുത്താൻ പറ്റും. വൈറ്റില ആ പാലം ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗത്ത് ഇപ്പൊ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കട്ടിങ്ങും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, ട്രാഫിക് ബ്ലോക്ക് ഒരിക്കലും കുറയാനും പോകുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി തന്നെയാണ്. പക്ഷെ ജനങ്ങൾ, എറണാകുളത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആൾക്കാരുടെ എണ്ണം കൂടി,

0: പണ്ടത്തെ എറണാകുളത്തെ ആൾക്കാരല്ല ഇപ്പോൾ എറണാകുളത്തുള്ളത്.
1: തൃപ്പൂണിത്തുറയിലെ ഒരു കോളേജ് വിദ്യാർത്ഥി ഉണ്ണികൃഷ്ണൻ.
2: ഞാൻ ഇപ്പൊ ഡിഗ്രി 2ാം വർഷമാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ വരുന്നത് കാലടി മാണിക്കങ്കുളം എന്നുള്ള പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഏകദേശം നോർമലി അവിടെ നിന്ന് എത്താനായിട്ട് തൃപ്പൂണിത്തുറ എത്താൻ എങ്ങനെ ഒരു 1 മണിക്കൂർ 10 മിനിറ്റും കൂടെ എടുക്കും. പക്ഷേ കാലടി മുതലുള്ള ബ്ലോക്കിൽ പെട്ട് ആലുവ, എടപ്പള്ളി, കളമശ്ശേരി, എടപ്പള്ളി അങ്ങനെ ചുറ്റി വരുമ്പോ കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ നോർമലായിട്ട് വീട്ടിൽ നിന്ന് 8:30, 8:45 സമയത്ത് ഇറങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോ 8:10, 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് അത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം നേരെ ചെയ്യുക രാവിലെ കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റാറില്ല പലപ്പോഴും. അപ്പൊ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. അതാണ് ബേസിക് ആയിട്ട് നേരിടുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം. പിന്നെ ഇപ്പൊ കോളേജ് 10 മണി എന്നുള്ളത് 9:30, അപ്പോ നേരത്തെ 8:30 ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോ 8 മണിക്ക് മുൻപ് അല്ലെങ്കിൽ 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ട അവസ്ഥയാണ്. കാരണം എപ്പോഴാണ് എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയില് എടപ്പള്ളി, കളമശ്ശേരി, ആലുവ ആ ഭാഗത്തെ ബ്ലോക്കിന്റെ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഒട്ടും നമുക്ക് മനസ്സിലാവില്ല എപ്പോഴാണ് എവിടെ നിന്നാണ് ബ്ലോക്ക് വരാന്നുള്ളത്. പിന്നെ അതിന്റെ ഒപ്പം ഈ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തില് ഉണ്ടാവണ മഴ അത് അതിലും വേറെ മോശമായിട്ട് ബാധിക്കും. മഴയും ബ്ലോക്കും കൂടെ ഒരുമിച്ച് വന്നാൽ അറിയാലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളാണ് നിലവിൽ ഇപ്പോ നേരിടുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം, അതായത് ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റാതെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഉച്ചത്തേക്ക് ഭക്ഷണം അത്രയും നേരത്തെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പ്രശ്നം. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എന്റെ വീട് കാലടിയിലാണ്. അപ്പൊ കാലടിയില് ബ്ലോക്കിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് കാലടി. സമീപത്തൊക്കെ സമീപകാലങ്ങളിലൊക്കെ വാർത്തയിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ് കാലടിയിലെ. അവിടുത്തെ ഒരു പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയുള്ളത് അശാസ്ത്രീയമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണവും അതുപോലെ കടമുറികളുടെ മറ്റ് കാര്യങ്ങളുടെ ഒക്കെ ഒരു കിടപ്പ് അത് അശാസ്ത്രീയമായതുകൊണ്ടാണ് ഈ ബ്ലോക്ക് എന്നുള്ളതാണ്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, ആളുകളുടെ ജീവിതശൈലി മാറുന്നു. പക്ഷെ അതിനനുസരിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാവണില്ല. റോഡിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടനയിലൊട്ടും മാറ്റം കാര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാവുന്നില്ല. ഇപ്പോഴും പഴയ ആ ഒരു റോഡ് സിസ്റ്റത്തിൽ തന്നെ പോണു. പക്ഷെ ആളുകളുടെ രീതി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇത് മാറിയാലാണല്ലോ പിന്നെ ഭാവിയിൽ ഒരു മാറ്റം ഉണ്ടാവുക. അതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: എറണാകുളം ജില്ലാ ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നജീബ്.
3: ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയം കാലഘട്ടം കൂടിയാണ് എറണാകുളം സിറ്റിയില്. പക്ഷെ നമുക്ക് ഒരു കാലത്തും ഒരു രീതിയിലും ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ട്രാഫിക് ജാം ഉള്ളത്. എല്ലാ ദിവസവും ദൈനംദിനം വണ്ടികൾ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആർ ടി ഓഫീസുകളിലും. കൂടാതെ മെട്രോയുടെ വർക്ക്, ലുലു മാള്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഹൈവേ, വൈറ്റില പാലാരിവട്ടം പോയിന്റിലേക്കുള്ള റോഡ് നിർമ്മാണം എല്ലാമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസത്തിലാണ്. ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസോ അതിനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഡ്രൈവർക്ക് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന സ്ഥിതി വിശേഷം കാണുന്നില്ല. കാരണം ബസ് ഡ്രൈവർ അവന്റെ സമയക്കെത്തുക പാലിക്കാൻ വേണ്ടിയാണ് വാഹനം സ്പീഡിൽ ഓടിക്കുന്നത്. എന്നാൽ ചില ബസ് ഡ്രൈവർമാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാക്കനാട് നിന്ന് സൗത്തിലേക്ക് വെറും 36 മിനിറ്റ് ആണ് റണ്ണിംഗ് ടൈമുള്ളത്. 1979 റണ്ണിംഗ് ടൈമാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനുശേഷം എത്രയോ വാഹനങ്ങൾ സബ് രജിസ്റ്റർ ഓഫീസിൽ ആർ ടി ഓഫീസുകളിൽ നിന്ന് വാഹനം രജിസ്റ്റർ ചെയ്ത് ഡെയിലി പുറത്തിറങ്ങുന്നു. മൂവാറ്റുപുഴ, കോതമംഗലം, തൃപ്പൂണിത്തുറ, പറവൂര്, അതുപോലെ തന്നെ പെരുമ്പാവൂര്, എല്ലാ ആർ ടി ഓഫീസിൽ നിന്നും വാഹനം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഈ റോഡിലേക്ക് തന്നെ ഒരു 75, 80, 70 കാലഘട്ടത്തിലുള്ള റോഡാണ് ഇന്നും. എന്റെ കൂടെ വ്യത്യസ്ത സിഗ്നലുകളും മെട്രോ നിർമ്മാണവും തുലു ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളും എന്തിനു വേണ്ട കൂടുതൽ വാഹനങ്ങൾ റോഡിലുണ്ട്. അതുകൊണ്ട് ബസ്സിന് പോകാനൊരു ബസ് ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. അത് നമ്മുടെ നാട്ടിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. സാധാരണക്കാരും കടകളിൽ പോകുന്നവരും മറ്റ് തൊഴിലാളികളും പോകുന്നത് എല്ലാവരും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സിനാണ്. ആ ബസ്സിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകാനും സമയക്ലിപ്തത പാലിച്ചു പോകാനും ബസ്സിന് ഒരു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. ഡ്രൈവർമാരെ പൂർണ്ണമായി കുറ്റം പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല.
1: ഇടപ്പള്ളി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ സാജൻ സേവ്യർ.
4: ഇവിടെ എറണാകുളം സിറ്റി എന്ന് പറയുന്നത് ഒത്തിരി വാഹനങ്ങൾ ഓരോ ദിവസവും എന്ന രീതിയിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. അതിലുപരി ഇവിടെ ഒത്തിരി ആൾക്കാർ ജോലിക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിവിടെ അനുദിനം ഓരോ ദിവസവും വാഹനത്തിന്റെയും ആളുകളുടെയും ഒക്കെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രാഫിക്കിന്റെ തിരക്ക് എന്ന് പറയുന്നത് പുതിയ കൺസ്ട്രക്ഷൻ എല്ലാം, പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയാണ്. ഒരു ഭാഗത്ത് മെട്രോന്റെ വർക്ക് നമ്മുടെ പാലാരിവട്ടത്തിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമ്മുടെ മെട്രോന്റെ വർക്ക് നടക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ചേരാൻ നല്ലൊരു വരാ

0: ആലപ്പുഴ പറവൂര് ഇടപ്പള്ളി റൂട്ടിൽ ഇതെല്ലാം നമുക്ക് ഒത്തിരി ട്രാഫിക് തിരക്കുണ്ടാക്കുന്നു. ഈ തിരക്കെല്ലാം തീരണമെങ്കിൽ ഇതിന്റെ വർക്കുകൾ കഴിയണമെന്നതിലുപരി ഇതെന്ത് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതിനെല്ലാത്തിലും ഇടയിൽ നിൽക്കുന്നത് പോലീസാണ്, പ്രത്യേകിച്ച് ട്രാഫിക് പോലീസ്. ട്രാഫിക് പോലീസിന് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിലെ റോഡുകൾ തന്നെ ഏറ്റവും ചെറിയ റോഡുകളാണ്, വീതി കുറഞ്ഞ് വളരെയധികം നാരോ ആയിട്ടുള്ള റോഡുകളാണ് എല്ലാം തന്നെ. നമുക്കൊരു ട്രാഫിക് ജാം അല്ലെ കൺജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡൈവേർഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് പ്രതിവിധി കണ്ടെത്താനോ പറ്റാത്ത തരം റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വളരെ വീതി കുറവാണ്. രണ്ടുവരിപ്പാതയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നാലുവരിപ്പാതിന് മുകളിലേക്കുള്ള സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ നമുക്കിവിടെ അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന മെട്രോ സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. ഉദാഹരണത്തിന് മെട്രോ തന്നെ ഒത്തിരി ഫീഡർ ബസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, മറ്റ് ബസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടെ. ആ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് മാത്രമാണ് ഇതിന് ഒരു ഒരു പരിഹാരം. നമ്മുടെ ഈ ട്രാഫിക് കൾച്ചർ മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും രാവിലെ വാഹനവുമായിട്ട് ഇറങ്ങുക. ഈ വാഹനം എന്ന് പറയുന്നത് ചിലപ്പോ കാറാണെങ്കിൽ കാറില് ഒരു ഒരു ആളാണ് ഒരു ഒരു എന്താ പറയുക ഡ്രൈവറോ അല്ലെങ്കിൽ അതിന്റെ ഓണറോ മാത്രമാണ് ഉണ്ടാകുന്നത്. കൂടി വന്നാൽ രണ്ടുപേര് പറയുന്ന കാറുകളെല്ലാം റോഡിൽ ഇറങ്ങുന്നു. അതുപോലെ മോട്ടോർ സൈക്കിളുകൾ, അങ്ങനെ എല്ലാത്തരം വാഹനങ്ങളും ഈ ഒന്നോ രണ്ടോ പേരെ വെച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെ ഗൗനിക്കാത്ത അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ഒരു കൾച്ചറാണ് ട്രാഫിക്കിന്റെ കൊച്ചിയിലുള്ളൊരു രീതി. അത് മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ഒരു 10% ആളുകളെങ്കിലും അങ്ങനെ ഒരു രീതി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് റോഡിലൂടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പരമാവധി തിരക്ക് കുറക്കാനും പരമാവധി ആക്സിഡന്റുകൾ ഒഴിവാക്കാനും നമുക്ക് പറ്റും. അപ്പൊ അത് അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ട്രാഫിക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് തക്കതായ നടപടികളും പരിഹാരമാർഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. പരമാവധി ട്രാഫിക് പോലീസിനോട് സഹകരിക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. എങ്കിൽ പോലും അതിലൊരു ചെറിയ ശതമാനം ആളുകൾ ഇപ്പോഴും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനും ട്രാഫിക്കിന്റെ പോലീസിനോട് എതിരായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരിവിടെ ഉണ്ട്. ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ട്രാഫിക് കൺജക്ഷൻ മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് വൈറ്റ് ലൈൻ എന്ന് പറയുന്നത് വളരെ നാരോഡ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ്. അതിന് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നും കുറച്ച് ഫണ്ട് അനുവദിച്ചു, 1.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ വൈഡനിങ് നടക്കുന്നുണ്ട്. അപ്പൊ അത് താമസിയാതെ ഒരു മാസത്തിനുള്ളിൽ അതിന്റെ വർക്ക് തീരും. കുറച്ചുകൂടി എളുപ്പമാകും വൈറ്റ് ലൈനിലെ കൺജക്ഷൻ. രണ്ടാമത്തേത് ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളിയിൽ ഇപ്പോ NH വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെ അവര് ഒത്തിരി വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾ തിരിയുന്നതിനും വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ഒക്കെ അതെല്ലാം ഈ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി പൊതുവായിട്ടൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് കരുതുന്നത്.
1: കൊച്ചിയുടെ റോഡുകളിൽ ഇന്ന് വാഹനങ്ങൾ മാത്രമല്ല മനുഷ്യരുടെ വിലപ്പെട്ട സമയവും കുരുങ്ങിക്കിടക്കുകയാണ്. ട്രാഫിക് കുരുക്കുകൾ ഇല്ലാതാക്കുക എന്നത് വീതി കൂട്ടുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നല്ല പൊതുഗതാഗതം വേണം, കൃത്യമായ പാർക്കിംഗ് സംവിധാനം വേണം, ട്രാഫിക് നിയന്ത്രണം കാര്യക്ഷമമാകണം. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ള യാത്രക്കാരാകുകയും വേണം. കൊച്ചിക്ക് വികസനം വേണം, പക്ഷേ യാത്ര കുരുക്കിലാകരുത്. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി.
2: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
9: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
8: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
10: KCB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ മാത്തൂർ കണിയാമ്പിള റോഡ്, പുലിയന്നൂർ പാണ്ടാത്തിൽ റോഡ്, ഏലിമനക്കൽ ശ്രീവിദ്യ അപ്പാർട്ട്മെന്റ്,

0: തിരുവനന്തപുരത്ത് കല്ലറ, ഗസരി നഗർ, ഷാരി അമ്പലം പരിസരം, പല്ലിമറ്റം, ചിറ്റേത്ത്, ഇരുപ്പക്കാല, കൊച്ചിൻ ആര്യ വൈദ്യശാല എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. സേവന വാർത്തകൾ. കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15-ന് വൈകുന്നേരം 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 7907209161. ഫോൺ നമ്പർ വീണ്ടും 7907209161.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്. ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
3: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

കുട്ടികളെയൊക്കെ ഫ്ലാഗ് പോസ്റ്റിന് ചുറ്റും നിർത്തുകയാണ് ടീച്ചർ. സൈലൻസ് സൈലൻസ് എന്ന് ടീച്ചർ ഇടയ്ക്കിടെ പറയുമ്പോൾ ജാനുട്ടിക്ക് അത്ഭുതം. കുട്ടികളൊക്കെ തിക്കിത്തിരക്കിയിട്ട് ജാനുട്ടിയെ നോക്കുന്നു. ജാനുട്ടിക്ക് ഇത്തിരി അഭിമാനം കൂടി. കളിയൊക്കെ മാറ്റിവെച്ച് തല ഉയർത്തി നിന്നു ജാനുട്ടി. അപ്പോഴാണ് ഒരുത്തൻ, ആ കണ്ണടക്കാരൻ ലൂക്ക്, ജാനുട്ടിയെ ഒളികണ്ണിട്ട് നോക്കുന്നു. ജാനുട്ടി ഒന്നും മുരണ്ടു. അവനിട്ടൊരു മാന്തു വച്ചു കൊടുക്കണം, വലിയ ഗമയാവന്. വേണ്ട വേണ്ട, ഉണ്ണിമോൾ ജാനുട്ടിയെ വിലക്കി. ഫ്ലാഗ് ഉയർത്തി വന്ദേ മാതരവും ജനഗണമനയും കഴിഞ്ഞപ്പോൾ ജാനുട്ടിക്ക് സന്തോഷം. എൻ്റെ ഉണ്ണിമോളാ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ലീഡർ. ഉണ്ണിമോൾ പാടുന്ന ശബ്ദം ഞാൻ നന്നായി കേട്ടു, ഭംഗിയായി. ലഡു വിതരണം നടത്തിയപ്പോൾ മായ മിസ് ജാനുട്ടിക്കും പൊട്ടിച്ച് വായിൽ വെച്ചു കൊടുത്തു. എസ്തുകുട്ടിയും കൂട്ടുകാരുമൊക്കെ അവർക്ക് കിട്ടിയതിൽ നിന്ന് ജാനുട്ടിക്കും വായിൽ വെച്ചു കൊടുത്തു. ജാനുട്ടി ഹാപ്പി. പിന്നെ ബാൻഡ് മേളം തുടങ്ങിയപ്പോൾ ജാനുട്ടിക്ക് പേടിയായി. വാ ഉണ്ണിമോളെ വാ, നമുക്ക് പോവാം, ജാനുട്ടി വാശി പിടിച്ചു. അയ്യോ, നിനക്ക് പരേഡ് കാണണ്ടേ ജാനുട്ടി? ഉണ്ണിമോളും കൂട്ടുകാരും പരേഡിന് ഗ്രൗണ്ടിൽ അണിനിരക്കുന്ന തിരക്കിലാണ്. സ്വാതന്ത്ര്യദിന പരേഡ് സ്കൂൾ ഗ്രൗണ്ടിനുള്ളിൽ തന്നെ ആയിരുന്നു. പരേഡ് കഴിഞ്ഞു വന്നപ്പോൾ ജാനുട്ടിയെ കാണുന്നില്ല. എല്ലാവർക്കും പരിഭ്രമമായി. സ്പീക്കറിലൂടെ അറിയിപ്പ് വന്നു. എല്ലാവരും ഗ്രൂപ്പ് തിരിഞ്ഞ് അന്വേഷണം തുടങ്ങി. മുതിർന്ന കുട്ടികൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് അന്വേഷണത്തിന് പോയി. പിന്നെ ഓരോ കൂട്ടരും സ്കൂൾ ലൈബ്രറിയിലും ലാബിലും വാഷ്റൂമിലും എല്ലായിടത്തും അന്വേഷണമായി. എങ്ങും ജാനുട്ടിയില്ല. ഉണ്ണിമോൾ കരച്ചിലായി. അപ്പോഴുണ്ട് നമ്മുടെ ലൂക്കിൻ്റെ കയ്യിൽ തൂങ്ങി ചെയിനോടെ വലിയ ഗമയിൽ ജാനുട്ടി. സ്ലോ മോഷനിലാണ് അവരുടെ നടന്നു വരവ്. ഉണ്ണിമോൾ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കുട്ടികൾ ചുറ്റും കൂടി. എസ്തർ,

0: മാ ഗായത്രി. എല്ലാവരെയും മാറിമാറി നോക്കി ജാനൂസ് ചിരിച്ചു. ലൂക്ക് കട്ടിക്കണ്ണടയിലൂടെ ജാനൂട്ടിയെ ചൂണ്ടി. നോട്ടി ഗേൾ എന്ന് കനപ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ എവിടെയായിരുന്നു? കുട്ടികളുടെ ചോദ്യം. ക്യാൻറ്റീനിൽ. കിച്ചൺ ടേബിളിനടിയിൽ കുക്ക് ജെൻസൺ ചേട്ടൻ ചിക്കൻ കട്ട് ചെയ്യുന്നത് നോക്കി കിടക്കുമായിരുന്നു. ഒരു ചിക്കൻ റോൾ വാങ്ങിക്കൊടുത്തിട്ടാ ഇപ്പോൾ വരുന്നത്. കുട്ടികൾ ചിരിയായി. ചിക്കൻ ഇത്ര കൊതിയാണോ? അതിനാണോ കിച്ചണിൽ പോയത്? ലൂക്ക് ആ പറഞ്ഞത് ജാനൂട്ടിക്ക് ഇഷ്ടമായില്ല. അവൾ ലൂക്കിനെ രൂക്ഷമായി നോക്കി. തടിയപ്പൻ, ജാനൂട്ടി പിറുപിറുത്തു. അതേ ജാനൂട്ടി? ഉണ്ണിമോൾ ചോദിച്ചപ്പോൾ ജാനൂട്ടി കരയും പോലെ പറഞ്ഞു. അല്ല, അവിടെ പരേഡിന് മുന്നിൽ ബാൻഡ് സെറ്റിലെ ആ വലിയ ഡ്രം കൊട്ടിയപ്പോൾ എനിക്ക് പേടിയായി, മൂത്രം ഒഴിച്ചു പോകുന്നായി. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാ. അപ്പോഴാ ജെൻസൺ ചേട്ടൻ അവിടെ നിൽക്കുന്ന കണ്ടേ. വേഗം കിച്ചണിൽ ടേബിളിൻ്റെ അടിയിൽ പോളിച്ചു. അയ്യടാ, പേടിച്ചു പോയോ? ഉണ്ണിമോൾ ജാനൂട്ടിയെ ചേർത്ത് പിടിച്ചു. സാരല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ പോവാം. ലൂക്കിനൊരു താങ്ക് യു പറയൂ ജാനൂട്ടി. മോളെ എൻ്റെ അടുത്ത് കൊണ്ടു തന്നതല്ലേ. താങ്ക് യു, ജാനൂട്ടി ചമ്മലോടെ പറഞ്ഞു. അപ്പോൾ ലൂക്ക് അവൾക്ക് നേരെ ഷേക്ക് ഹാൻഡിന് കൈനീട്ടി. ജാനൂട്ടിയും കൈകൊടുത്തു. പ്രിൻസിപ്പലും ടീച്ചേഴ്സും കുട്ടികളും ജാനൂട്ടിയെ സല്യൂട്ട് നൽകി യാത്രയാക്കി. അതോടെ ജാനൂട്ടി ഹാപ്പി, വെരി വെരി ഹാപ്പി. തിരിച്ചു പോരുമ്പോൾ ബസ്സിൽ ഡ്രൈവർ ആൻഡു ചേട്ടൻ ജാനൂട്ടിയെ കൊണ്ട് ഹോൺ അടുപ്പിച്ചു. ബസ് ഇറങ്ങുമ്പോൾ മഴ വരണം. അതെന്തിനാ ജാനൂട്ടി? എനിച്ച് കൂടെ ചൂടാൻ. കുട്ടികളൊക്കെ അത് കേട്ട് ശരിയായി.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.
3: ഹൈ ഹൈ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇരുപതിനായിരത്തി 700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിർബന്ധിത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും മന്ത്രി. ഇന്ന് രാത്രിയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB. സ്വന്തം നഷ്ടത്തെക്കാളുപരി മറ്റുള്ളവരുടെ നന്മയ്ക്കുവേണ്ടി പ്രവർത്തിച്ചവരാണ് അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങളെന്ന് മന്ത്രി കെ മുരളീധരൻ. മരണാനന്തര അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകിയ സ്നേഹാദരം സ്മൃതിവന്ദനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ശിശുപരിപാലന കേന്ദ്രങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൃഷ്ണയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക ക്ഷേമവും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ഒക്ടോബർ 10 വരെ സംസ്ഥാനത്ത് ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വൃദ്ധസദനങ്ങളുടെയും പേര് ഇനി മുതൽ സ്നേഹാലയം എന്നാക്കണമെന്ന് സാമൂഹ്യ നീതി വകുപ്പ്. ബോർഡുകളിലും ഔദ്യോഗിക രേഖകളിലും സ്നേഹാലയം എന്ന് തിരുത്തണമെന്ന് മന്ത്രി V. അബ്ദുൾ ഗഫൂർ. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് നാളെ സമാപനം. സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച

0: ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: എല്ലാം അറിയാമെന്ന് നാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അതിനിടയിലും നമുക്കറിയാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന ചില ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ. ചെമ്മീൻ നമ്മളെല്ലാവരും രുചിയോടെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ. അതിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താവും മറ്റെങ്ങുമല്ല, അതിൻ്റെ തലയിലാണ് അതിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓന്ത് ഇര പിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അതിൻ്റെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. എന്നിരുന്നാലും ആ നാക്കിന് എത്രമാത്രം നീളമുണ്ടാകുമെന്ന് അറിയുമോ? അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ അത്ര നീളമുണ്ടാകുമത്രേ ഓന്തിൻ്റെ നാക്കിന്. അത്ഭുതം തന്നെ അല്ലേ? ഒച്ചുകൾ അവരുടെ മെല്ലെ മെല്ലെയുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ അവർ വലിയ ഉറക്കപ്രിയന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3 വർഷം വരെ ഒറ്റയടിക്ക് അവയ്ക്ക് ഉറങ്ങാൻ കഴിയുമത്രേ. ഏതൊരു ജീവിക്കും ശബ്ദമുണ്ടാക്കണമെങ്കിൽ സ്വര നാളപാളി അല്ലെങ്കിൽ വോക്കൽ കോഡ് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ഉയരമുള്ള ജീവി ആയിരുന്നാലും ജിറാഫുകൾക്ക് ഈ സ്വര നാളപാളികൾ ഇല്ല. മയിലുകളെ പൊതുവെ നാം ഇംഗ്ലീഷിൽ പീകോക്ക് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആൺമയിലുകൾ മാത്രമാണ് പീകോക്ക്, പെൺമയിലുകളെ പീകോക്ക് എന്നല്ല പറയുന്നത്, പീഹൻ എന്നാണ്. അരയന്നങ്ങൾ തൂവെള്ള നിറത്തിലാണ് കാണുന്നതെങ്കിലും ചിലതൊക്കെ പിങ്ക് നിറത്തിലും കാണാറുണ്ട്. അത് അവരിലെ വകഭേദമൊന്നുമല്ല കേട്ടോ. അവർ ചില ചെമ്മീനുകളെയും ആൽഗകളെയും ഭക്ഷിക്കുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന നിറം മാറ്റം മാത്രമാണ്. നമുക്ക് രുചി അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ നാക്കിൽ രുചിമുകുളങ്ങൾ ഉണ്ടാവണം. എന്നാൽ പൂച്ചകൾക്ക് അവരുടെ നാവിൽ മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ ഇല്ല. അതിനാൽ അവയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ഉറുമ്പുകൾ രാത്രിയായാലും പലയിടത്തും ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യത്തിൽ അവർ ഉറങ്ങാറില്ല, മാത്രമല്ല അവയ്ക്ക് ശ്വാസകോശങ്ങളും ഇല്ല. പൂവുകളിൽ നിന്നാണല്ലോ തേനീച്ചകൾ തേൻ നുകരുന്നത്. ചില സമയത്തൊക്കെ അവർ തേൻ കുടിച്ച് മത്തു പിടിക്കുമ്പോൾ പൂവുകളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ടത്രേ. മയക്കമൊക്കെ മാറുമ്പോഴാണ് അവർ പിന്നെയും എണീറ്റ് പറന്നു പോകുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈ ജി തൂക്കി.
6: ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഇന്ന് ഈ പരിപാടിയിൽ ഫിസിയോതെറാപ്പി ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ടിയുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈനിൽ നമുക്ക് ഫിസിയോതെറാപ്പിയെ കുറിച്ച് കൂടുതൽ അറിയാം. ലോക ഫിസിയോതെറാപ്പി ദിനം, അതല്ലെങ്കിൽ വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണല്ലോ സെപ്റ്റംബർ 8. എന്താണ് ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം, അതേക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
4: ലോകരാജ്യങ്ങളിലെ ഫിസിയോതെറാപ്പി അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോടുകൂടി 8 സെപ്റ്റംബർ ലോക ഫിസിയോതെറാപ്പി ദിനാചരണമായിട്ട് ആചരിക്കുന്നത്. ഓരോ വർഷവും അതിന് ഓരോ മോട്ടോയുണ്ട്, ഓരോ സന്ദേശമുണ്ട്.

0: ഈ വർഷത്തെ അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഹൃദയ നാഡി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രോക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ പുനരധിവാസ ചികിത്സയിൽ ഫിസിയോതെറാപ്പിയുടെ പങ്കിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ നഗരജീവിതത്തിലൊക്കെ തന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസൊക്കെ കൊണ്ട് തന്നെ ഈ പ്രിവെൻഷൻ എന്നുള്ളൊരു ഫാക്ടറിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് സ്ട്രോക്ക് എന്ന് പറയുന്നൊരു ലൈഫ് സ്റ്റൈൽ ഒരു പ്രോബ്ലമായിട്ട് തന്നെ വൈദ്യശാസ്ത്രം കരുതുന്നുണ്ട്. കാരണം സ്ട്രോക്കിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട പല ഘടകങ്ങൾ കൊണ്ടാണ്. അതിനെ പ്രിവെൻ്റ് ചെയ്യുക വഴി നമുക്കൊരു നല്ല ശതമാനം സ്ട്രോക്കിനെ തടയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം.
1: താങ്കൾ പറയുകയുണ്ടായി ഈ സ്ട്രോക്കിൻ്റെ കാര്യത്തിലും അതേപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നതും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്ന്. സാധാരണ പലപ്പോഴും നമ്മൾ പക്ഷാഘാതം വന്നു കഴിഞ്ഞ് ശരീരം ഒരു ഭാഗം തളരുമ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഫിസിയോതെറാപ്പിയിലേക്ക് പോകാറുള്ളത്. നമുക്ക് പ്രതിരോധത്തിൽ എങ്ങനെയാണ് ഈ ഫിസിയോതെറാപ്പിക്ക് ഇടപെടാൻ കഴിയുക, അതേക്കുറിച്ചൊന്ന് പറയും.
0: അതായത് ഈ സ്ട്രോക്കിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയാരോഗ്യം ഉള്ള ആൾക്കാരിൽ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒബിസിറ്റി, അമിത വണ്ണമുള്ള ആൾക്കാരിൽ അവരിൽ തീർച്ചയായിട്ടും മൊബിലിറ്റി വയസ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചലനം കുറവായിരിക്കും അവർ. കൂടുതൽ അവർ വിശ്രമവും അവർക്ക് ക്ഷീണവും ഒക്കെ വരും. അതാണ് അമിത വണ്ണത്തിൻ്റെ പ്രശ്നം. ദുർമേധസ് എന്ന് മലയാളത്തിൽ പറയും. ശാസ്ത്രീയമായ രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന അല്ല ഉപദേശം ത്തോടുകൂടി ചെയ്യുന്ന വ്യായാമങ്ങൾ വഴി അമിത വണ്ണത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഒരു രീതിയിൽ അതിൻ്റെ റിസ്ക് കുറയും. മറ്റൊന്നെന്ന് പറയുന്നത് ഹൈപ്പർ ലിപ്പിഡീമിയ അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ ഇഷ്യൂസ്, ചീത്ത കൊളസ്ട്രോൾ LDL എന്ന് പറയും. ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ ശരീരത്തിൽ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്കുള്ളിൽ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് കൂടുതൽ പ്രശ്നം വരുന്നു. അതുപോലെ ഹൃദയ ആരോഗ്യം അതിൻ്റെ ഇടിപ്പുകളും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായി കഴിയുമ്പോൾ അവിടെ ക്ലോട്ട് വഴി ഉണ്ടാകാവുന്ന സ്ട്രോക്കിനുള്ള സാധ്യത നമുക്കത് പ്രതിരോധിക്കാൻ സാധിക്കും. പിന്നെ സെഡൻറി ലൈഫ് സ്റ്റൈൽ, ഇന്നത്തെ പുതുതലമുറ തൊഴിലുകൾ നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ എംപ്ലോയീസ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് മണിക്കൂറുകളോളം ശരീരം ചലിക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിലേറ്റവും ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ പറയാവുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ് ഇന്ന് ഒരു നല്ല ശതമാനം സ്ട്രോക്കിന് കാരണമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കാലിൻ്റെ കുതികാൽ പേശിക്കുള്ളിലൊക്കെയുള്ള വെയിനിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തി ചെയറിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ തുടയുടെ അടിയിൽ കൂടിയാണ് ന്യൂറോവാസ്കുലർ ബണ്ടിൽ അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകളും നെർവ്സൊക്കെ തന്നെ കാലിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഒരാൾ മണിക്കൂറുകളോളം ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുമ്പോൾ ആ പ്രഷർ കാരണം തന്നെ അവിടെയുള്ള സർക്കുലേഷൻ മന്ദീഭവിക്കും. അപ്പം മന്ദീഭവിക്കുന്ന ഒരു ബ്ലഡ് വെസലിനുള്ളിൽ കൂടി ഈ ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഹൈപ്പർ കൊളസ്ട്രോൾ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതൽ ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. അതാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ത്രോംബോസിസ് എന്ന് പറയുന്നത് ഒരിടത്ത് ഉറച്ചിരിക്കുന്ന ഒരു രക്തക്കട്ട ആരി, അത് പിന്നീട് അവർ ചലിക്കുമ്പോൾ അത് ഇളകിക്കഴിഞ്ഞിട്ട് അത് തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു സ്ട്രോക്കായിട്ട് മാറും. അപ്പോൾ എന്താണ് ഒരു കറക്റ്റായിട്ടുള്ള എർഗണോമിക്സ്? എർഗണോമിക്സ് എന്ന് പറയുന്നത് ഒരു തൊഴിലിടത്തിൽ ആ തൊഴിലാളിയെയും അവരുപയോഗിക്കുന്ന ആ എക്യുപ്മെൻസിനെയും മറ്റുള്ള അവരുപയോഗിക്കുന്ന ഇതിനെല്ലാം കൂടെ ശാസ്ത്രീയമായിട്ട് കണക്റ്റ് ചെയ്യുക, അതിന് ഉള്ള ഒരു നിയമമാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള എർഗണോമിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിപ്പിക്കുക, ആ തൊഴിലിനനുസരിച്ചിട്ടുള്ള. അതുപോലെ തന്നെ പാദത്തിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക, ഇതൊക്കെ വഴി നമുക്ക് ഈ DVTയെ നല്ല പോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും തൊഴിലിടങ്ങളിൽ. അപ്പോൾ ഇത് ഒരു നല്ല ഒരു പ്രിവെൻഷനാണ് സ്ട്രോക്കിൻ്റെ.
1: നമുക്ക് സാധാരണ പലപ്പോഴും ഈ ഫിസിയോതെറാപ്പി ആവശ്യമായി വരുന്നത് കുറച്ചുകൂടി പ്രായം ചെന്നവരിൽ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പലപ്പോഴും ഫിസിയോതെറാപ്പി വളരെ സാധാരണമായി ഉപയോഗിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ജിറിയാട്രിക് കെയറിൽ പ്രായം ചെന്നവരെ പരിരക്ഷിക്കുന്നതിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്താണ്?
0: ഒറ്റ വേടി പറയാം, ആബാലവൃദ്ധ ജനങ്ങളിലും ഫിസിയോതെറാപ്പിക്കുന്ന റോളുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ മരണശയ്യയിൽ കിടക്കുന്ന പാലിയേറ്റീവ് കെയറിൽ വരെ ഫിസിയോതെറാപ്പി എന്ന അവിഭാജ്യ ഘടകമാണ്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റോളുകളായിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിയിൽ എന്ന് പറയുമ്പം ഉള്ള പ്രശ്നങ്ങളല്ല പ്രായമുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഈ വൃദ്ധജനങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം മൊബിലിറ്റി ഇല്ലായ്മ വഴി ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ നഗരജീവിതത്തിലെ ഇന്നത്തെ ജീവിത രീതി, ഇപ്പോൾ ഒരു ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു, അവർക്ക് മൊബിലിറ്റി തീർച്ചയായിട്ടും കുറവായിരിക്കും. മറ്റേന്ന് വെച്ചാൽ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ചലനങ്ങൾ കൂടുതലായിരിക്കും. അതേസമയം റിട്ടയർ ചെയ്ത് വീട്ടിലായി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് ഒപ്പം പ്രായം കൂടി ആവുന്നതനുസരിച്ച് അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും, മസിൽസിൻ്റെ ആരോഗ്യം കുറയുക, ചലനം
1: കുറയുന്ന
0: പേശിയുടെ ബലക്ഷയം കുറയുന്നു, അതുവഴി ബാക്കി എല്ലാ ഓർഗൻസിനെയും അത് ബാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായ ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ പേശികളുടെ ആരോഗ്യമാണ്. ഒരു

0: ഫാക്ടറിയിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സ്വിച്ച് ഇട്ടാൽ മതി, അത് എല്ലാ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ എല്ലാ മെഷീനറിയോടെ പ്രവർത്തിക്കാനും തുടങ്ങും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ത്വരിതപ്പെടുത്തുവാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആരോഗ്യം വെപ്പിക്കുവാനുമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് പേശികളെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പേശി ചലിച്ചു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളിലേക്കും അതിൻ്റെ ഇഫക്റ്റ് പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തമായിട്ടൊരു കാര്യം. എത്രത്തോളം നമ്മുടെ ശരീരം ചലിക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഈ വ്യായാമത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. പക്ഷെ ആ വ്യായാമത്തിന് ശാസ്ത്രീയമായിട്ട് തെറാപ്പിയായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലെ പലർക്കും അറിയില്ല ഫിറ്റ്നസ് എക്സസൈസ് എന്താണ്, തെറാപ്യൂട്ടിക് എക്സസൈസ് എന്താണെന്നുള്ളത്. ഫിറ്റ്നസ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായ ഒരു അവസ്ഥയിൽ അവരുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന വ്യായാമങ്ങൾ എന്തും ചെയ്യാം. അവർക്ക് ജിംനേഷ്യത്തിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടായിട്ട് നടക്കാം. ഇതെല്ലാം ഫിറ്റ്നസ് വ്യായാമങ്ങളിൽ പെടും. നമ്മുടെ ഹാർട്ടിനും ലങ്സിനും മസിൽസിനും എല്ലാം പൊതുവായിട്ട് ആരോഗ്യം കൂട്ടും. പക്ഷെങ്കിൽ അതിനെ ഫിസിക്കൽ ഒരു ഡ്രഗായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു നിശ്ചിത കണ്ടീഷനെ ഞങ്ങൾ അസസ് ചെയ്യും. എന്താണ് ഈ രോഗിയുടെ പ്രശ്നം, ഈ മരുന്ന് ഡോസ് നിശ്ചയിക്കുന്ന പോലെ എത്രത്തോളം അളവിൽ ഈ വ്യായാമം എന്ത് രീതിയിൽ ചെയ്യണം, ഏത് അവസ്ഥയിൽ ചെയ്യണം, അത് തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒരു കെമിക്കൽ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്കൽ ഒരു ഡ്രഗായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എക്സസൈസ് തെറാപ്പി എന്ന് പറയുന്നത്.
1: ഇത്തരം തെറാപ്പികൾ പലപ്പോഴും ഈ ശയ്യാവലംബിയായ വ്യക്തികൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഫിസിയോതെറാപ്പി ടെക്നിക്സ്?
0: തീർച്ചയായിട്ടും. പക്ഷെ നമുക്കൊരു ഒരു ശ്രവണ മാധ്യമം എന്നുള്ള നിലയിൽ നമുക്ക് ഇപ്പൊ എക്സസൈസുകൾ പറയാനും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്നത് എന്താണ്, ഇപ്പൊ ഒരു വീഴ്ചയ്ക്ക് ശേഷം വേദനയും നീർക്കെട്ടും ഉണ്ടായിട്ട് ആ രോഗി കട്ടിൽ കിടക്കുകയാണ്. അത് ചിലപ്പോൾ ആ കിടപ്പ് എന്ന് പറയുന്നത് ഒന്നും രണ്ടും അല്ലെ മൂന്നാഴ്ചകളോളം അങ്ങ് കിടക്കും വേദന മാറുന്നിടം വരെ. അതേസമയം അവരെ വേദന കുറയ്ക്കാനുള്ള മരുന്നുകളും കഴിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ സംഭവം, ഈ കാലയളവ് കൊണ്ട് തന്നെ പേശികളുടെ ആരോഗ്യം കുറയും. അതനുസരിച്ച് ഇവർക്ക് മറ്റുള്ള ഓർഗൻ സംബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അപ്പോൾ പിന്നെ വിശപ്പില്ലായ്മ വരും, അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കുറയും, അതുവഴി വീണ്ടും ഒരു മാൽന്യൂട്രീഷനിലേക്ക് പോകും. അവരിയ്ക്കുമ്പോൾ സിൻകോപ്പ് പോലെയുള്ള പ്രശ്നം, തലകറക്കം വരും, അപ്പോൾ അവർ ഭയന്ന് വീണ്ടും ഇവിടെ എഴുന്നേക്കാതിരിക്കും. ഇങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഈ പേഷ്യൻ്റ് അങ്ങ് കിടന്നു പോകുന്നത്. കിടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എല്ലാ അറകളെയും കൃത്യമായ ഓക്സിജൻ ചെല്ലാതെ ഇരുന്ന് അവിടെ നീർക്കെട്ടുണ്ടാവും, കഫക്കെട്ട് വരും, അത് ഇൻഫെക്റ്റഡ് ആവും, അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെയാണ് പ്രായമുള്ള ആൾക്കാർ പലപ്പോഴും ഒരു മരണത്തിലേക്ക് പോകുന്നത്. അതേസമയം ഇവിടെ ഈ രോഗിയെ ഒരു ഫിസിയോതെറാപ്പിക്ക് വിധേയനാക്കുകയാണെങ്കിൽ ഈവൻ ഈ പിറ്റേ ദിവസം മുതൽ തന്നെ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സങ്കീർണതകൾ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുക വഴി ഒരാഴ്ച കൊണ്ട് തന്നെ ഈ രോഗിയെ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്.
1: സാധാരണ ഇപ്പോൾ പറയേണ്ട ഇതാങ്കൾ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് ഫിസിയോതെറാപ്പി, അതേപോലെ പക്ഷാഘാതത്തിന്. ഈ പക്ഷാഘാതത്തിൽ ഫിസിയോതെറാപ്പിയുടെ റോൾ എന്താണ്? പലപ്പോഴും നമ്മൾ ഈ ഗോൾഡൻ അവറിലൊന്നും എത്തിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ട് ശരീരത്തിന് ചെറിയൊരു ബലക്ഷയം വന്നു, അവിടെ ഫിസിയോതെറാപ്പിയുടെ റോൾ എന്തായിരിക്കും?
0: ഈ പക്ഷാഘാതം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രം ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ആ ഒരു പ്രൈം ആയിട്ട് ഉള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ രോഗിയുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അക്യൂട്ട് ഫേസ് എന്നാണ് അതിന് വൈദ്യശാസ്ത്രം പറയുന്നത്. അതാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാസ്റ്റ് എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫാസ്റ്റ് വെച്ചിട്ട് ഈ രോഗിക്ക് സ്ട്രോക്കാണെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ സ്ട്രോക്ക് യൂണിറ്റിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ റോൾ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റുകൾ, ഒരു കാർഡിയോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും അല്ലെങ്കിൽ ഫിസിഷ്യനും ചേരുന്ന ടീം ആ ലൈഫിനെ പിടിച്ചെടുത്ത് അവരുടെ സങ്കീർണതകളൊക്കെ കുറച്ച് കഴിയും. അപ്പോൾ സ്ട്രോക്ക് ആയിക്കഴിഞ്ഞാൽ, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു വശത്തെ അങ്ങ് അത് തളർത്തിക്കളയും. നമ്മുടെ ബ്രെയിനിൻ്റെ ഇടത് ഭാഗമാണെങ്കിൽ വലത് സൈഡ്, വലത് ഭാഗമാണെങ്കിൽ ഇടത് സൈഡ്, റെസിപ്രോക്കൽ ഇന്നർവേഷൻ ആയതുകൊണ്ട് ആ രീതിയിൽ ആ ശരീരം തളർന്നു പോകും. തളർന്നു കഴിയുമ്പോൾ ഇതിനും ഞങ്ങളുടെ ഇതിൽ ഒരു മൂന്ന് സ്റ്റേജായിട്ടുണ്ട്. ഈ അക്യൂട്ട് സ്റ്റേജിൽ ഒരു ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോളുണ്ട്. അതുപോലെ തന്നെ റിക്കവറി ഫേസ് എന്ന് പറയും. ഈ പതുക്കെ ഈ തലച്ചോറ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഈ മസിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ കറണ്ട് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ വരുമ്പോൾ മസിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ റിക്കവറി സ്റ്റേജ് കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ലേറ്റ് ആയിട്ടുണ്ടാകുന്ന സ്പാസ്റ്റിസിറ്റിയാണ്, അതായത് മുറുക്കമാണ്. പക്ഷെ ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് കൂടുതൽ ഒരു റിസർച്ച് തന്നെ നടക്കുന്ന ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെന്നാണ്. അതായത് എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലേഷൻ അനുസരിച്ച് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ് ഈ ഫിസിയോതെറാപ്പിയെ സംബന്ധിച്ചും റീഹാബിനെ സംബന്ധിച്ചും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഐസിയുൽ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ച് ഫിസിയോതെറാപ്പിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ ചെസ്റ്റ് കണ്ടീഷൻസ് ഒക്കെ ബെറ്റർ ആക്കുക, ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ കയ്യിലേക്കുള്ള മസിൽസിൻ്റെ ലെങ്ത് വൈസ് കറക്റ്റ് ആയിട്ടുള്ള പാസീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് മസിൽസിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക, പ്രോപ്പർ പൊസിഷനിങ് കൊടുത്ത് ബെഡ് സോർ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെ ഈ മസിൽസിലേക്ക് ചെറിയ റിക്കവറിയുടെ സയൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമീപനങ്ങളുണ്ട്. ആദ്യകാലങ്ങളിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഒരു പരമാവധി പറ്റുന്ന രീതിയിൽ ബലപ്പെടുത്തി ആ പേഷ്യൻറ്റിനെ പറ്റുന്ന

രീതിയിൽ ഇരുത്തുക അല്ലെങ്കിൽ നടത്തുക എന്നുള്ളതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ചില അപ്രോച്ചസ് അല്ലെ സമീപനങ്ങളുണ്ട്. അതുവഴി ഞങ്ങൾ കൃത്യമായിട്ട് രീതിയിൽ കൈക്ക് ഏത് രീതിയിലുള്ള എത്രമാത്രം പവറുണ്ട്, പഞ്ച് ഗ്രേഡിലാണ് മസിൽ പവർ എന്ന് പറയുന്നത്, 0 to 5, അതിൽ എത്രമാത്രം ഓരോ മസിൽസിനും പവറുണ്ട്, അതനുസരിച്ച് അത് കൂട്ടാനുള്ള വ്യക്തമായ ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രോക്ക് വന്ന ഒരു

0: ആ മസിൽസിനെ നമ്മൾ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ചലനത്തിന്. ഇവിടെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റിയിലല്ല. അത് നമ്മുടെ നാട്ടിൽ പലർക്കും ഒരു എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. ഇല്ല, ജിംനേഷ്യത്തിൽ പോയി സ്ട്രോക്ക് പേഷ്യൻസിന് 1 മണിക്കൂർ 2 മണിക്കൂർ ചെയ്താൽ ഈ രോഗി നടക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇത് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു പ്രാവശ്യം ഒരു കൃത്യമായ ചലനം ഒരു മസിൽസിൽ പഠിപ്പിച്ചാൽ അത് ബ്രെയിൻ അതിനെ നമ്മളിലെ ഡിസ്കിൽ ഒക്കെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിൻ അതിലേക്ക് ആ മൂവ്മെൻറ്റിനെ സ്വായത്തമാക്കും. അപ്പോൾ അത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ അത് ആ തെറ്റായ രീതിയിൽ തന്നെ പിന്നിലുള്ള കാലം നിലനിൽക്കും. അവിടെയാണ് ഒരു വിദഗ്ധമായ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം. ഇന്ന് പല ആൾക്കാരും സ്ട്രോക്ക് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ ജിംനേഷ്യത്തിലൊക്കെ കൊണ്ടുപോകുന്ന പ്രവണത കൂടി വരികയാണ്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം സ്ട്രോക്ക് കഴിഞ്ഞാൽ ഒരു പകുതി കൂടുതൽ പേഷ്യൻസ് എങ്ങനെയായാലും 6 മാസത്തിനുള്ളിൽ നടക്കാൻ തുടങ്ങും. പക്ഷേ ആ നടക്കുന്ന സർക്കംഡക്ഷൻ എന്ന് പറയും, നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, ഈ കാലിങ്ങനെ വൃത്തത്തിൽ ഇങ്ങനെ ചുഴറ്റി എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് നടക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാക്കാനേ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോൾ ഇനിഷ്യലി കൃത്യമായ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ഒരു സ്ട്രോക്ക് പേഷ്യൻസിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിയുടെ ക്വാളിറ്റി നിലവാരം വളരെ മെച്ചപ്പെട്ടു വരും.
1: ഒരിക്കൽ പക്ഷാഘാതം വന്ന് അതിനെ അതിജീവിച്ച വ്യക്തികളോട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പൊതുവെ ഒരു കമ്പാരിസൺ, അത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ തൊട്ട അയൽപക്കത്ത് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ സ്ട്രോക്ക് വന്ന ആൾക്കാരുമായിട്ട് അവരുടെ സ്വന്തം അവസ്ഥ കമ്പയർ ചെയ്യും. ചിലത് അത് പോസിറ്റീവും നെഗറ്റീവും ആവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് എൻ്റെ അതേ സമയത്താണ് വന്നത്, അദ്ദേഹം ദയ ഓടി നടക്കുന്നു, ഞാൻ മാത്രം എന്താണ് കട്ടിലിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതേപോലെ നടക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യമായിട്ട് നൽകുന്നൊരു ഉപദേശം. ഒരിക്കലും സ്ട്രോക്കിൽ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു തുലനത്തിന് നിങ്ങൾ ആരും പോകരുത്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു പിൻ പോയിന്റിൽ ഉണ്ടാകുന്ന ഡാമേജ് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സിംറ്റം വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് പലരുടെയും ബ്രെയിനിൻ്റെ ആ ഒരു റിക്കവറി പാറ്റേൺ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഒപ്പം അവർക്കുണ്ടാകുന്ന കോമോർബിഡിറ്റീസ് എന്ന് പറയും, അനുബന്ധ രോഗങ്ങൾ, ഇതെല്ലാം ഒരു ന്യൂറോയെ സംബന്ധിച്ച് റിക്കവറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വന്ന ആ കണ്ടീഷനെ മറ്റൊരു കണ്ടീഷനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത്. പിന്നെ റീഹാബ് എന്ന് പറയുമ്പോൾ, അല്ലെ പുനരധിവാസം എന്ന് പറയുന്നത്, ഫിസിക്കൽ റീഹാബാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പല തലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തേതാണ് ഈ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ. അത് ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒപ്പം ഇതേപോലെയുള്ള റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ബാക്കിയുള്ളവരും ഉണ്ട്. ഇപ്പോൾ ഓക്കുപ്പേഷൻ തെറാപ്പിസ്റ്റ്, അവർ തൊഴിൽപരമായിട്ട് ട്രെയിനിങ് കൊടുക്കുവാൻ വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ സംസാരത്തിന് എന്തെങ്കിലും വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ടീമാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു രോഗി ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഷ്യൻസ് തമ്മിൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മളെല്ലാവരും ഫിസിക്കൽ ഇഷ്യൂസ് ഒരു രോഗിയിൽ കാണുന്നുള്ളൂ, ഇത് ഹിഡൻ ആണ് ഈ സൈക്കോളജിക്കൽ ഇതെന്ന് പറയുന്നത്. ആ സൈക്കോളജിക്കൽ പാർട്ടും കൂടി ഈ രോഗിയിൽ മെച്ചപ്പെട്ട് വന്നാലേ ആ ഫിസിക്കൽ റീഹാബ് ഒരു പരിധി വരെ ഈ രോഗി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായ അഡ്വൈസോടുകൂടി ഈ രോഗിയെ വീട്ടിൽ നിന്ന് ഇറക്കി പുറത്തൊക്കെ കൊണ്ടുപോവുക, മറ്റുള്ള സോഷ്യലുമായിട്ട് മിംഗിൾ ചെയ്യിപ്പിക്കുക, ഇങ്ങനെ ഞാൻ ഈ സൊസൈറ്റിയിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണെന്നുള്ള ചിന്ത ആരോഗ്യയിൽ വളർത്തണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്, ഇനി ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് ഇനിയും ജോലി ചെയ്യാൻ പറ്റില്ല, അവർക്ക് പറ്റുന്ന രീതിയിൽ എൻഗേജ്ഡ് ആക്കുക. അപ്പോൾ അവർക്ക് വീണ്ടും ആത്മവിശ്വാസം കൂടും. അതിന് വൊക്കേഷണൽ റീഹാബ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പടിപടിപടിയായിട്ട് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി പല പല പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കൊരു രോഗിയിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്താൻ പറ്റും.
1: ഈ സ്ട്രോക്കിന് പുറമെ മറ്റേതെല്ലാം ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് ഫിസിയോതെറാപ്പി നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്.
0: ന്യൂറോളജിക്കൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഡിവിഷൻസിലാണ് ഈ രോഗങ്ങൾ കാണുന്നത്. ഒന്ന്, ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ട്, അതായത് രക്തക്കുഴലിൽ പൊട്ടിയിട്ട് അതുപോലെ തന്നെ ക്ലോട്ട് രക്തക്കട്ട കയറി അടഞ്ഞിട്ടുണ്ടാവുന്നതുണ്ട്. അപ്പോൾ ഇത് ആണ് മെയിനായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് സ്ട്രോക്സ്. അപ്പോൾ അതിൽ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് കൂടാതെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മുറിവുകളും ചതവുകളും അപകടങ്ങൾ വഴി ഉണ്ടാകുന്നത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, അവിടെയും ഈ ഫിസിയോതെറാപ്പി റീഹാബ് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഡീജനറേറ്റീവ് ന്യൂറോ കണ്ടീഷൻസും ഉണ്ട്. ഇപ്പോൾ പാർക്കിൻസൺ രോഗം, അത് നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആൾക്കാരിലൊക്കെ ഇന്ന് വളരെ കൂടുതലാണ് പാർക്കിൻസൺ രോഗം. ഇങ്ങനെ പിന്നെ ഡീമൈലിനേറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള കണ്ടമാനം പല ടൈപ്പ് ഓഫ് രോഗങ്ങളുണ്ട്. പിന്നെ പെരിഫറൽ നെർവ് ഇഷ്യൂസ് ഉണ്ട്, അതായത് നമ്മുടെ ഇപ്പോൾ തലച്ചോറല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നെർവിന് പ്രശ്നം പറ്റുകയും, ഇപ്പോൾ ചിലരുടെ മുഖം കൂടുന്നുണ്ട്, അപ്പോൾ അവിടെ ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചിലർക്ക് കാൽപാദം പൊക്കാനുള്ള ഫുഡ് ഡ്രോപ്പ് ഉണ്ടാകുക, ചില നെർവിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കൈപ്പത്തിയിൽ തളർച്ച ഉണ്ടാകുക, അല്ലെങ്കിൽ ഷോൾഡറിന് തളർച്ച. അപ്പോൾ ഇങ്ങനെ പെരിഫറൽ നെർവ് ഇഷ്യൂസിലൊക്കെ തന്നെ ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുട്ടികളിലുണ്ടാകുന്നത് സെർബൽ പാൾസി പോലെയുള്ള പ്രശ്നങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ തലച്ചോറും ആ തലച്ചോറിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള സ്പൈനൽ കോഡും അതിൽ നിന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടുള്ള നെയർ റൂട്ട്സും, ഇവിടെ എവിടെ ഒരു പ്രശ്നമുണ്ടായാലും ഫിസിയോതെറാപ്പിയാണ് ന്യൂറോളജിയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാതലായ ഒരു ഭാഗം. കാരണം റീഹാബ് അല്ലെങ്കിൽ പുനരധിവാസം ഇല്ലാതെ ന്യൂറോളജി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്.
1: അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് പോകുന്ന ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി, അവർക്ക് കിടക്കയിൽ കടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ്, അത്തരം കാര്യങ്ങളും ഫിസിയോതെറാപ്പി നിർദ്ദേശിക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇന്നത്തെ നമുക്കറിയാം നാഷണൽ ഹെൽത്ത് മിഷൻ

0: തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്. എല്ലാ വീടുകളിലും പോയിട്ട് ഈ കിടക്കുന്ന രോഗികളെ പോയി നോക്കുന്നത് അതിലൊരു അവിഭാജ്യ ഘടകമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവർക്ക് സങ്കീർണതകളില്ലാതെ മരിക്കുവാനുള്ള അതും ഒരു അവകാശമാണ്. അപ്പോൾ അത് ഏതൊരവസ്ഥയിലും ബോധമില്ല എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യരുതെന്നും ഇല്ല. അവിടെയും നമുക്ക് ഫിസിയോതെറാപ്പി വഴി ആ പേഷ്യൻറ്റിൻ്റെ സ്കിൻ കണ്ടീഷൻസ് അത് എങ്ങനെ പൊസിഷൻ ചെയ്യാം, എങ്ങനെ ഈ ശയ്യാവരണം അല്ലെങ്കിൽ ബെഡ്സോർ ഉണ്ടാവാതെ സൂക്ഷിക്കാം, അതുപോലെ തന്നെ ചെസ്റ്റിലേക്ക്. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ പൊസിഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ജി ആർ ഡി എന്ന് പറഞ്ഞിട്ട് പല പേഷ്യൻസിലും ഉണ്ടാവും, അതായത് ഗ്യാസ്ട്രിക് പൊളിച്ചുതകട്ടൽ എന്ന് പറയും. അത് വലിയ പ്രശ്നമാണ്. ചിലർക്ക് ഈവൻ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പോലും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു നിസ്സാരമായിട്ടുള്ള പൊസിഷൻ വഴി നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ മൂവ്മെൻറ്സ് കൊടുത്ത് രക്തഓട്ടം കറക്റ്റായിട്ട് നിർത്തുക, അങ്ങനെ തന്നെ ഹാർട്ടിനുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക, ഇതെല്ലാം ഈ പാലിയേറ്റീവ് കെയറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില പേഷ്യൻസ് ലിമിറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പിൽ നിൽക്കാവുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ഇരുത്താൻ പറ്റുന്ന ആൾ, അവർക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് സപ്പോർട്ടുകൾ ആവശ്യമാണ്, സ്പ്ലിൻറ്റുകൾ ആവശ്യമാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് ഫിസിയോതെറാപ്പി എന്ന ചികിത്സാ രീതിയെക്കുറിച്ചും അത് ഏതെല്ലാം രോഗാവസ്ഥകളിൽ പ്രയോജനകരമാകുമെന്നും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടർ ടി അരുൺകുമാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഫിസിയോതെറാപ്പി ചികിത്സ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം നടത്തിയത് എം വി ശശികുമാർ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജക ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-year UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BIS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0479-230-4494 അല്ലെങ്കിൽ 8547-00-5046. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0479-230-4494 അല്ലെങ്കിൽ 8547-00-5046.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, എൻ ജി ഒ സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ

0: കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് sw.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, sw.kerala.gov.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
4: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴിയും അപേക്ഷിക്കാം.
3: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
4: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
3: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
4: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
0: FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചേരൻ പാണ്ഡ്യൻ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി സൗന്ദര്യൻ രചനയും സംഗീതവും നിർവഹിച്ച് മനോ, ചിത്ര എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, കോർപ്പറേഷൻ മേയർ അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജനപ്രതിനിധികളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605-3027-15 അല്ലെങ്കിൽ 9447-1053-95 എന്നീ വാട്സാപ്പ് നമ്പറുകളിലേക്കോ നാളേക്കകം അയക്കണം. ഇമെയിൽ വിലാസവും ഫോൺ നമ്പറുകളും ഒരിക്കൽ കൂടി പറയാം. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com. ഫോൺ നമ്പറുകൾ 9605-3027-15 അല്ലെങ്കിൽ 9447-1053-95.
3: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0471-2737-238. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0471-2737-238. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30.
5: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
6: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
5: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
6: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: 4 സ്വകാര്യ സ്ഥാപനങ്ങളിലെ 400-ലധികം ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. പങ്കെടുക്കുന്നതിനായും രജിസ്റ്റർ ചെയ്യാനായും വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8138908657. ഫോൺ നമ്പർ വീണ്ടും: 8138908657. കോട്ടയം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം, +2 SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7994-449-3414 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിലുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-നും 55-നും ഇടയിൽ പ്രായപരിധിയുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 5,00,000 രൂപയിൽ താഴെ. സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കുടുംബവാർഷിക വരുമാനം 25,00,000 വരെയാകാം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷന്റെ നാഗമ്പടം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം, 9400068505. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 9400068505.
5: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
6: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
5: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു ഇഎംഐ ഓഫ്.
6: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9544958182. ഫോൺ നമ്പർ വീണ്ടും 9544958182. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. 2 ആഴ്ചകാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. www.swavalamban.gov.in മുഖേന നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800120001 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 1800120001.
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഫിഷ് പ്രീ പ്രോസസ്സിംഗ്, ഡ്രൈയിങ് ടെക്നിക്സുകളും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 18 വരെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ICIR സിഫ്റ്റിൽ നടക്കുന്ന പരിശീലനത്തിൽ മത്സ്യസംസ്കരണ മേഖലയിലുള്ളവർ, സംരംഭകർ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ഫീസ് 3000 രൂപ, 30 പേർക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9846079583 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 9846079583.
5: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
6: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ.
5: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
5: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തേങ്ങയുടെ കുലയ്ക്ക് വെട്ടുന്നതിന് മുമ്പേ മൈനർ ഒന്ന് താഴേക്ക് നോക്കിയ ഉടനെ പടച്ചോനെ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് അതിവേഗത്തിൽ താഴേക്ക് ഊരി ഇറങ്ങുന്നതാണ് താഴെയുള്ളവർ കണ്ടത്. തെങ്ങിന്റെ കടക്കലിൽ എത്തിയ ഉടനെ അയാൾ കിണറിന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. അന്നേരം അയാൾ വിളിച്ചു പറഞ്ഞു, മോൻ കിണറ്റിൽ വീണു. കല്യാണിയും അത് കേട്ടു. അപ്പോൾ അവൾ ഞെട്ടലോടെ മോനെ നോക്കി. കോലായിൽ മോനില്ല. അവളും നിലവിളിച്ചുകൊണ്ട് മൈനർക്ക് പിറകെ ഓടി. പക്ഷേ അധിക ദൂരം കല്യാണിക്ക് പോകാൻ കഴിഞ്ഞില്ല. അവൾ ബോധമറ്റ് നിലംപതിച്ചു. കിണറ്റിൻകരയിലുണ്ടായിരുന്ന കയറെടുത്ത് തൊട്ടടുത്തുള്ള തെങ്ങിനോട് കെട്ടി മൈനർ തന്നെയാണ് കിണറ്റിലേക്ക് ഊർന്നിറങ്ങിയത്. മുകളിൽ നിൽക്കുന്നവർ കിണറിന്റെ താഴ്ചയിലുള്ള കുട്ടിയെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതവരെ പരിഭ്രാന്തരാക്കി. കിണറ്റിന് ചുറ്റും നടക്കുന്ന സംഭ്രമങ്ങളൊന്നും അറിയാതെ രാമർ അപ്പോഴും അതേ ഇരിപ്പ് തന്നെയായിരുന്നു. കിണറിന്റെ താഴെയുള്ള വട്ടത്തിലേക്ക് നോക്കി നിൽക്കെ തെല്ലിട കഴിഞ്ഞ് ആളുകൾ കണ്ടു. തോളിൽ കുട്ടിയെയും ചുമന്ന് മൈനർ കിണറിന്റെ പടവുകൾ കയറുന്നു. കരക്ക് കയറ്റിയ കുഞ്ഞിനെ കോലായിൽ കിടത്തി. അവന് ബോധമുണ്ടായിരുന്നില്ല. ബോധം വീണ്ടു കിട്ടിയ കല്യാണി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. തന്റെ തൊട്ടടുത്തായി ബോധമറ്റ് കിടക്കുന്ന മകനെ രാമറിന് കാണാൻ കഴിയുമായിരുന്നു. കുട്ടിക്ക് പ്രത്യക്ഷത്തിൽ പരിക്കൊന്നുമുണ്ടായിരുന്നില്ല. വയറിലേക്ക് തള്ളിക്കയറിയ വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മൈനർ. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിലുള്ളവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. മകന്റെ ദേഹത്തു നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളം രാമറിന്റെ കാൽക്കൽ തട്ടിക്കൊണ്ടിരുന്നു. അതിന്റെ നനവിൽ അയാൾ പതുക്കെ ഒന്ന് ഉണർന്നു. പിന്നെ കരച്ചിലിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതിനുശേഷം മകന്റെ നിശ്ചലമായ ശരീരത്തിലേക്ക് എങ്ങനെയോ ദൃഷ്ടികൾ നീണ്ടു. ആ അന്തരീക്ഷം പെട്ടെന്ന് അയാളെ വിഭ്രമിപ്പിച്ചു. പിന്നെ എങ്ങനെയോ വിളിച്ചു, മോനെ. കരച്ചിലിനിടയിലും കല്യാണി രാമറിന്റെ ശബ്ദം കേട്ടു. അവിശ്വാസത്തോടെ അവൾ ഭർത്താവിന്റെ നേരെ നോക്കി. അപ്പോഴും പതുങ്ങിയ ഒച്ച കേട്ടു, മോനെ. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും നിമിഷങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു മുഹൂർത്തമായിരുന്നു അത്. അതിന്റെ പരിഭ്രമങ്ങൾ കല്യാണിയെ കൂടുതൽ അശാന്തയാക്കി. അവൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. മതഭ്രാന്ത് തലക്ക് പിടിച്ച് ആയുധങ്ങളുമേന്തി പരസ്പരം ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നടുവിലൂടെ മെലിഞ്ഞ ഒരു മനുഷ്യൻ നിർഭയനായി അങ്ങനെ നടന്നു പോകുന്നത് രാമർ ഭാവനയിലൂടെ കാണുകയായിരുന്നു. ഗാന്ധിജി നവഖാലിയിൽ വർഗീയ ലഹളയെ നേരിട്ട രാത്രി ആവേശത്തോടെയാണ് രാമർ പത്രത്തിൽ നിന്നും വായിച്ചെടുത്തത്. ഗാന്ധി ഉടനടി സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അവശനാക്കി. കൊല്ലപ്പെട്ട രണ്ടുപേർ കീറ വസ്ത്രങ്ങളണിഞ്ഞ പാവപ്പെട്ട കൂലിപ്പണിക്കാരായിരുന്നു. കണ്ണു തുറിച്ചുകൊണ്ട് അവർ കട്ടപിടിച്ച രക്തത്തളത്തിൽ കിടന്നു. അവരുടെ മുറിവായിൽ ഈച്ചകൾ കൂട്ടമായി അരിച്ചു നടന്നിരുന്നു. ആ കാഴ്ചയിൽ അത്രയേറെ മനസ്സ് തളർന്നുപോയതുകൊണ്ട് അന്ന് വൈകുന്നേരം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. വികാരാകുലമായ നിശബ്ദതയിലേക്ക് അദ്ദേഹം വഴുതി വീണു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെളിച്ചത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ആത്മാവിന്റെ അഗാധതയിൽ ഞാൻ തെരഞ്ഞു നോക്കുകയാണ്. അതിന് മൗനം സഹായകമത്രേ. അന്ന് വൈകുന്നേരം ഹ്രസ്വമായ നടത്തത്തിനു ശേഷം തന്റെ വൈക്കോലിൽ മെത്തയിൽ ഇരുന്നുകൊണ്ട് ഒരു പൊതുപ്രഖ്യാപനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു തുടങ്ങി. തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. കൽക്കട്ടയിൽ സമചിത്തത പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി തന്റെ 78 വയസ്സ് പ്രായമായ ശരീരത്തെ മരണം വരെയുള്ള ഉപവാസത്തിന് സമർപ്പിക്കുവാൻ പോവുകയായിരുന്നു ഗാന്ധി. മൂന്നാം ദിവസം പ്രഭാതമാകുമ്പോഴേക്ക് ഗാന്ധിയുടെ ശബ്ദം വളരെ നേർത്തതായി തീർന്നു. അതിവേഗം അദ്ദേഹത്തിന്റെ നാടി ക്ഷീണിച്ചു തുടങ്ങി. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രചരിച്ചതോടെ കൽക്കട്ടയെ വേദനയുടെയും പശ്ചാത്താപത്തിന്റെയും ഭാവം പുണരുകയായി. നഗരത്തിനപ്പുറമുള്ള മുഴുവൻ രാഷ്ട്രത്തിന്റെയും ശ്രദ്ധ പെട്ടെന്ന് ഇന്ത്യയുടെ മഹാത്മാവ് ഹൈദര ഹൌസിൽ യാതന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന വൈക്കോൽ മെത്തയിലേക്ക് തിരിഞ്ഞു. ഗാന്ധിയുടെ തളർന്ന ശരീരത്തിൽ നിന്ന് ജീവൻ മാഞ്ഞു തുടങ്ങുന്നുവെന്ന തോന്നലുണ്ടായപ്പോൾ ആ നഗരത്തിൽ അതിന്റെ രക്ഷകനെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അലയടി ഉയർന്നു. ഏറ്റവും കടുത്ത ലഹളകൾ നടന്ന ചേരി പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടിക്കലർന്ന ഘോഷയാത്രകൾ നടത്തി. അന്നുച്ചയ്ക്ക് 27 ഗുണ്ടകളടങ്ങിയ ഒരു സംഘം ഹൈദര ഹൌസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തല താഴ്ത്തി പശ്ചാത്താപത്താൽ വിതുമ്പുന്ന ശബ്ദത്തോടെ തങ്ങളുടെ കുറ്റം സമ്മതിക്കുകയും ഗാന്ധിയോട് മാപ്പിരക്കുകയും ഉപവാസം അവസാനിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് ബാലിയാഘാട്ട റോഡിലെ അക്രമികളുടെ സംഘം ഗാന്ധിജിയുടെ തൊട്ടടുത്ത് വന്ന് കുറ്റമേറ്റുപറഞ്ഞു. കൽക്കട്ടയിലെ ഹിന്ദു സിഖ് മുസ്ലിം നേതാക്കൾ സംയുക്തമായി തയ്യാറാക്കി ഗാന്ധിക്ക് നൽകിയ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ അറിയിച്ചു, ഈ നഗരത്തിൽ ഞങ്ങളിനി ഒരിക്കലും വർഗീയ ലഹള ഉണ്ടാക്കുവാൻ അനുവദിക്കുകയില്ല. അതിനെ തടയാൻ മരണം വരെയും ശ്രമിക്കുന്നതാണ്. ഗാന്ധിജി നടത്തിയ ഉപവാസ സമരത്തിന്റെ വിവരണം പലതവണ വായിച്ച് രാമർ അത്ഭുതത്തോടെ ചിന്തിച്ചു. ഗാന്ധിജി എന്നയാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ.
0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: എന്തേട്ട ഒരു വിഷമം?
5: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
4: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
5: അതെവിടുന്ന്?
4: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
6: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
8: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജു.
9: നെയ്ത്തിലെ ഊടും പാവും. നെയ്ത്ത് എന്ന പദത്തിന് സംഘകാലത്തെ നെയ്തൽ തിണയോട് ബന്ധമുണ്ടായിരിക്കണം. വള്ളിയോ ചൂരലോ മരത്തൊലിയോ കൊണ്ട് വലയോ കുട്ടയോ ഉണ്ടാക്കേണ്ടി വരുന്നത് പ്രധാനമായും നെയ്തലിലാണ്. വല നെയ്ത്ത് പുരാതന കാലം മുതലുണ്ടായിരുന്നുവെന്ന് സംഘകാലത്തെ വലയ്യർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈറ്റയോ മുളക്കീറോ വള്ളിയോ മരത്തൊലിയോ പന തെങ്ങ് ഓലകളോ കൊണ്ട് കുട്ടയും കൂടയും മുറവും വട്ടിയും ആദി കേരളീയർ നെയ്തെടുക്കാറുണ്ടായിരുന്നു. മീൻകൂടും പക്ഷിക്കൂടുമെല്ലാം കേരളത്തിലെ പുഴകളിലും തോടുകളിലും ഇന്നുമുണ്ട്. തുണി നെയ്ത്താകട്ടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലും ചൈനയിലുമെല്ലാം വ്യാപകമായിരുന്നു. നെയ്ത്ത് തൊഴിലാക്കിയവർ ഇന്നും കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉപജീവിക്കുന്നുണ്ട്. പരുത്തിനൂലിലെ ഖാദിത്തുണി സ്വരാജുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടപ്പോൾ ചർക്കയും നൂലും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മാറി. ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയുമെല്ലാം നെയ്ത്തുമായി ബന്ധപ്പെടുത്തി നാം കൽപ്പന ചെയ്യുന്നു. നെയ്ത്തുമായി ബന്ധപ്പെടുന്ന അനേകം മൊഴികൾ മലയാളത്തിലുണ്ട്. നെയ്ത്തിനുപയോഗിക്കുന്ന യന്ത്രത്തെ തറി എന്നും മഗ്ഗി എന്നും വിളിക്കുന്നു. നൂൽ ചേർക്കാനുള്ള ഉപകരണമാണ് കൂർപ്പൻ. തറിയിൽ വിലങ്ങനെ കയറ്റുന്ന നൂലാണ് ഊട് അഥവാ ഊടുനൂൽ. നെടുതായി കയറ്റുന്ന നൂലാണ് പാവ് അഥവാ പാവ് നൂൽ. നെയ്ത തുണിഭാഗമാണ് ചിരട്ട അഥവാ ചീനം. യന്ത്രത്തിലെ നൂൽ പിരിക്കുന്ന ഭാഗമാണ് അങ്കുശം. നൂൽ കടത്തുന്ന ചെറുദ്വാരമാണ് തുരുത്തി അഥവാ തുരുത്തിരുട്ട്. യന്ത്രത്തിൽ ചലിക്കുന്ന ഭാഗമാണ് മക്കോ. ഊടുനൂൽ ചിറ്റുന്നത് പട്ടാളിയിലാണ്. യന്ത്രം ചലിപ്പിക്കാൻ കാലമർത്തുന്നത് തട്ടുപലകയിലും. യന്ത്രം തയ്യാറാക്കുന്നതിന് തറിയെടുക്കുക എന്നും കുറുകെ നെയ്യുന്നതിന് ഊട് കടത്തുക എന്നും സാങ്കേതികമായി പറയുന്നു. നെയ്ത്തിൻ്റെ രണ്ടറ്റവും ചേർക്കുന്നതിനാണ് അടയ്ക്കുക എന്ന് പറയുന്നത്. ഊടും പാവും നൂലുകൾ ഒറ്റ ഇഴയിൽ മാത്രം നെയ്തുണ്ടാക്കുന്നതാണ് ഒറ്റ ഇഴത്തുണി. ഈരിഴത്തുണി കട്ടിയുള്ളതായിരിക്കും. തോർത്തിൽ നാലറ്റത്തുമിടുന്ന ചെറിയ കരയ്ക്കാണ് ചുട്ടി എന്ന് പറയുന്നത്. ഈർക്കിലിക്കര എന്നാൽ നേർത്ത കര. ഊടുനൂലിലും പാവ് നൂലിലും ചേർക്കുന്നതാണ് പാവു പശ. നെയ്യുക എന്ന പദം സാഹിത്യത്തിൽ രൂപകാത്മകമായി കടന്നു വരുന്നുണ്ട്. സ്വപ്നങ്ങൾ നെയ്തെടുക്കുക എന്ന പ്രയോഗം ഉദാഹരണമാണ്. അതുപോലെ ഊടും പാവും വേർതിരിച്ചറിയുക, ഇഴ വേർപിരിക്കുക, കോർത്തെടുക്കുക, കൊരുക്കുക തുടങ്ങിയ വാമൊഴി പദങ്ങൾ സാധാരണമാണ്. പഞ്ഞിയിൽ നിന്ന് കടഞ്ഞുണ്ടാക്കുന്നതാണ് നൂല്. നൂലുകൊണ്ട് നെയ്തെടുക്കുന്നത് തുണി. കടച്ചിലും നെയ്ത്തും പുരാതനമായ കൈവേലകളുടെ തുടർച്ചയാണ്. എന്നാൽ ആ കൈത്തൊഴിലുകളെ ഇന്ന് യന്ത്രങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു.
7: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
0: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
10: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ, അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 04842422292, അല്ലെങ്കിൽ 24222994. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 04842422292, അല്ലെങ്കിൽ 24222994.
11: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
12: എന്നും രാവിലെ 10:30.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
14: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭ ഓഫീസിൽ സമർപ്പിക്കണം. ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: FM ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു: ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലൊന്നാണ് റിയോ ഡി ജനോറോയിലെ മാറാക്കാന, എന്താണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം? ഇംഗ്ലീഷിൽ ജേർണലിസ്റ്റ് മാരിയോ ഫിൽഹോ സ്റ്റേഡിയം എന്നതാണ് ഔദ്യോഗിക നാമം. ബ്രസീലിലെ

പ്രശസ്തനായ പത്രപ്രവർത്തകനായിരുന്നു മാരിയോ ഫിൽഹോ. ഈ സ്റ്റേഡിയത്തിന്റെ സാക്ഷാത്കാരം ഉൾപ്പെടെ നിരവധി ജനകീയ വിഷയങ്ങളിൽ ഫിൽഹോ സജീവമായി ഇടപെടുകയും ശബ്ദമുയർത്തുകയും ചെയ്തു.

നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. എട്ടാഞ്ചന ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു. അവസാന ഭാഗം ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: സമയം 9 മണി കഴിഞ്ഞ് 15:27.
1: ചുറ്റുവട്ടം,
2: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
3: പ്രിയ ശ്രോതാക്കളെ, ചുറ്റുവട്ടത്തിൽ ഇന്ന് എറണാകുളം TDM ഹാളിൽ നടന്ന അവയർനെസ് സെഷൻ ഓൺ ലിവിംഗ് വില്ല് എന്ന പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ.
4: വളരെ കുട്ടിയായിരുന്നപ്പോ കുടുംബത്തിലെ ഒരു പ്രായമായ ഒരു മനുഷ്യൻ, ഒരു ബന്ധു പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ഈ മരണത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള കാരണം. എന്നെ കണ്ടപ്പോ ഒരു പ്രാവശ്യം ചോദിച്ചു, മോളെ അറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്നാണ് ചോദിച്ചത്. ഏറ്റവും വലിയ ഭാഗ്യം, അപ്പൊ നമ്മൾ ചെറുപ്പമാണ്, ഭാഗ്യം എന്തായിരിക്കും? ഒരുപാട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, പണം ഉണ്ടാകുക, വീട് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള പോലെ വലിയ വീടുണ്ടാകുക, കുറേ കാറുകൾ ഉണ്ടാകുക, യാത്ര ചെയ്യാൻ പറ്റുക, ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുക, ഇതെല്ലാം നമുക്ക് എന്തൊക്കെ നേടാമോ, സ്വത്തും പണവും എല്ലാം ഒരു ചെറുപ്പ യൗവന കാലത്തൊക്കെ നമ്മുടെ ഒരു കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അതിലൂന്നിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണോ ഭാഗ്യം എന്ന് വെച്ചാൽ അതൊന്നുമല്ല ഭാഗ്യം. അദ്ദേഹം പറഞ്ഞത് വളരെ കുട്ടിയായിരുന്നപ്പോൾ മുതല് സുഖമുള്ള മരണം, അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം, അതിന് പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. അനായാസേന മൃത്യു എന്ന് കുട്ടിയായിരുന്നപ്പോൾ മുതൽ ജപിച്ചു തുടങ്ങണം. അപ്പോൾ സുഖമായി മരിക്കാൻ പറ്റണം. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് എന്തൊക്കെ നമ്മൾ നേടിയാലും എന്തെല്ലാം വിജയങ്ങൾ സർഗാത്മകമായും അല്ല പ്രായോഗികമായും ഒക്കെ നേടിയാലും അവസാന മരണകാലം വളരെ കഷ്ടപ്പെട്ട് വളരെ ദുഃഖിച്ച് വളരെ വേദനിച്ച് ഒക്കെ ആണെങ്കിൽ ജീവിതത്തിൽ അനുഭവപ്പെട്ട അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന എല്ലാ നമ്മുടെ നല്ല കാര്യങ്ങളും അവിടെ ക്യാൻസൽ ചെയ്യപ്പെടും. ആ ഒരു അവസാന കാലത്തെ ആ കഷ്ടപ്പാട് മാത്രമാണ്, ആ ഭാഗ്യക്കേട് മാത്രമാണ് പിന്നെ അനുഭവപ്പെടുക. അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നെങ്കിലും കുറച്ച് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിരുന്നെങ്കിലും സുഖമായിട്ട് മരിക്കാൻ പറ്റിയല്ല, അതിൽ പരം ഒരു ഭാഗ്യമില്ല. അപ്പൊ ഞാനൊന്ന് ചോദിച്ചു, ഈ സുഖമുള്ള മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു സംഭവം എന്താണ്? നമ്മളിങ്ങനെ ഇരിക്കുന്നു, സ്വിച്ചിട്ട പോലെ മരിക്കുമോ അങ്ങനെ? അത് ഞാൻ പിന്നീട് ആശുപത്രിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഈ മരണം നമ്മൾ പറയും, നമ്മൾ കാണുന്നുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു, ഉറങ്ങിയപ്പോൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമെങ്കിലും ഈ ശ്വാസം അങ്ങ് തീരാൻ ഭയങ്കര കഷ്ടമാണെന്നേ. പെട്ടെന്നൊന്നും മരിക്കില്ല, ഇനി വെന്റിലേറ്ററിൽ ഇട്ടില്ലെങ്കിലും ഒന്നും വേണ്ട. ആ ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം, ഞാൻ ഒരുപാട് പ്രാവശ്യം മരിച്ചോട്ടെ എന്ന് പറഞ്ഞ ICU ഒരു എക്സ്ട്രാ ഇത്

ഹെൽപ്പും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മുറി കൊണ്ടിട്ടാലും ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം പെട്ടെന്നൊന്നും പോവില്ല, അവിടെ ഉണ്ടാവും. ചിലവർ രക്ഷപ്പെട്ട് തന്നെത്താനും രക്ഷപ്പെട്ടു വരും, ചിലവർ മരിക്കണമെങ്കിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം എടുക്കും. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് വളരെ സുഖകരമായി വലിയ വിഷമിപ്പിക്കാതെ വലിയ വേദനയില്ലാതെയൊക്കെ കിട്ടാനായി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കത്

ജീവിതം എന്താണ്, മനുഷ്യൻ എന്താണ്, ഈ പ്രപഞ്ചം എന്താണ് എന്നൊക്കെ അതിന് പുറത്തുള്ള പല കാര്യങ്ങളും അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും മനസ്സിലാക്കിയത് അതിനുള്ളിൽ ICU-യിലാണ്. അതെന്തുകൊണ്ടാണ് ICU-യിൽ അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ ചെന്ന് നോക്കുമ്പം ഒരു മനുഷ്യൻ, നിങ്ങൾ ആലോചിക്കൂ, ഒരു മനുഷ്യൻ അയാൾ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. അയാളെ ഒരു 10-60 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ചോളൂ, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അയാൾക്ക് ഓർമ്മ കെടുത്തിയിട്ടാണ് അയാളെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുന്നത്. അയാൾക്ക് ഓർമ്മയില്ല, അയാൾ ഒന്നും അറിയുന്നില്ല. അയാൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ ശരീരത്തിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ മനുഷ്യനൊപ്പം ഈ ലോകമുണ്ടോ? അയാൾക്ക് ഓർമ്മയില്ലല്ലോ, അയാൾക്ക് ഈ ലോകമില്ല. അയാളവിടെ ജീവനോടെ ഉണ്ട്, അയാൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് പ്രപഞ്ചമില്ലല്ലോ. ആ മനുഷ്യന് തണുപ്പില്ല, AC തണുപ്പ് കൂടുതൽ, AC കുറയ്ക്കൂ എന്ന് അയാൾ പറയുന്നില്ല. അയാൾ നഴ്സുമാർ വന്നോ ഡോക്ടർമാർ വന്നോ അയാളെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞ് അയാൾ നഗ്നനായിട്ട് കിടത്തുമ്പോൾ അയ്യോ നാണം വരുന്നു, എനിക്കൊരു പുതപ്പ് എന്തെങ്കിലും കൊണ്ട് എൻ്റെ ദേഹത്ത് ഒരു തുണി ഇടൂന്ന് അയാൾ പറയുന്നില്ല. ഒരു ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ അയാൾക്ക് ഒരു ചെറുപ്പകാലത്തുണ്ടായിരുന്നതുപോലെ ഒരു ആഗ്രഹമോ അഭിലാഷമോ ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ഒരു ലൈംഗിക താല്പര്യങ്ങളൊന്നും ആ മനുഷ്യന് ഉണ്ടാകുന്നില്ല. മക്കളെ കാണുമ്പോൾ ഒരു വാത്സല്യം തോന്നുന്നില്ല. ഭാര്യയെ കാണുമ്പോൾ അടുത്തോട്ട് വിളിക്കാൻ തോന്നുന്നില്ല. അയാൾക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അയാൾക്ക് ഒരു വികാരങ്ങളുമില്ല, ഒരു വിചാരങ്ങളുമില്ല. അയാൾ ഈ ഭൂമിയെക്കുറിച്ചോ അയാളുടെ കുടുംബത്തെക്കുറിച്ചോ അയാളുടെ സുഹൃത്തുക്കളെക്കുറിച്ചോ കാറില്ലാത്തതിനെക്കുറിച്ചോ സ്വത്തുക്കളില്ലാത്തതിനെക്കുറിച്ചൊന്നും അയാൾ ആലോചിക്കുന്നില്ല. അയാൾ ജീവനോടെ ആ കട്ടിലിലുണ്ട്. അയാൾക്ക് ഈ ജീവിതമില്ല, അയാൾക്ക് സൂര്യനില്ല, ചന്ദ്രനില്ല, അയാൾക്ക് മഴയില്ല, സംഗീതമില്ല, നൃത്തമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. അയാൾ അവിടെ ഉണ്ട്. എന്നാൽ ഇതെല്ലാം ലോകത്തുണ്ടല്ലോ. അയാൾക്ക് അതുവരെ അനുഭവം, അതിൽ കയറി ഒരു ഓർമ്മയില്ലാതെ കിടക്കുന്നത് വരെ അയാൾക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. അയാൾക്ക് വികാരങ്ങളുമുണ്ട്, വിചാരങ്ങളുമുണ്ട്, ഒന്നുമില്ലാതെ ആ മനുഷ്യൻ കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യനെ നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ കുറച്ച് ബെറ്ററായി. അപ്പം ഈ വെന്റിലേറ്റർ ഒരു സമയമാകുമ്പോൾ പതുക്കെ മാറ്റുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുന്നു. അയാൾ കുറച്ച് കോൺഷ്യസ് ആകുന്നു. കോൺഷ്യസ് ആയിട്ട് അയാൾ അങ്ങനെ കിടക്കുമ്പം ആ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോൾ പറയാണ്, ദാഹിക്കുന്നു, വെള്ളം വേണം എന്ന് ആക്ഷൻ കാണിക്കും. വെള്ളം വേണം, ചുണ്ടൊക്കെ വരളുന്നു. അപ്പം പഞ്ഞിയിലൊക്കെ വെള്ളം ആദ്യം ഒപ്പി വെച്ചു കൊടുക്കും. അതുവരെ അയാൾക്ക് ദാഹമൊന്നുമില്ല ഈ മരുന്ന് പോകുന്നുണ്ടെങ്കിലും. കുറച്ച് കഴിയുമ്പോൾ പറയും, എനിക്ക് ബന്ധുക്കളെ ആരെങ്കിലും കാണണമെന്ന് പറയും. മകനെ കാണുമ്പോൾ കണ്ണു നിറയും, ഭാര്യയെ കാണുമ്പോൾ കൈനീട്ടി തൊടാൻ തുടങ്ങും. അങ്ങനെ അയാളുടെ ശരീരത്തിലോട്ട് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അരിച്ചരിച്ചരിച്ച് കയറുന്നത് നമുക്ക് കാണാം. അത് അയാളുടെ ബോധം ഉണരുന്ന ആ സമയത്താണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുറത്ത് കാണുന്ന പ്രപഞ്ചം അവിടെ ഉണ്ടായിട്ട് നമുക്കൊരു കുന്തവും ഇല്ല, നമുക്ക് ഒരാവശ്യവും ഇല്ല. പുറത്തെല്ലാം ഉണ്ടാവും. ഈ ലോകം എത്ര സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ടാവും. ഈ ലോകത്ത് സകല ബന്ധുക്കളുണ്ട്, സകല സൗകര്യങ്ങളുണ്ട്, സകല ആഹ്ലാദിക്കാനുള്ള കാരണമുണ്ട്. അതവിടെ ഉണ്ടായിട്ട് നമുക്കൊന്നും നേടാനില്ല. നമ്മുടെ മനസ്സുണർന്നിരിക്കുമ്പോൾ, നമുക്കത് അനുഭവിക്കാൻ പറ്റുമ്പോൾ മാത്രമേ സൂര്യനുള്ളൂ, ചന്ദ്രനുള്ളൂ, മഴയുള്ളൂ, വെയിലുള്ളൂ, എന്തുമുള്ളത് നമ്മുടെ മനസ്സുണർന്നിരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആകാശം പോലെ നമ്മുടെ ഹൃദയത്തിന് മുകളിലും ഒരു ആകാശമുണ്ട്. അതിനെ ഹൃദയാകാശമെന്നും ചിദംബരമെന്നും ഒക്കെയാണ് പറയുക. അതിന് കീഴിൽ, ഈ നമ്മുടെ ഹൃദയാകാശത്തിന് കീഴിൽ ഈ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഉണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയാലേ, പുറത്തുള്ള സൂര്യനെ നമ്മുടെ ഉള്ളിലുള്ള സൂര്യനുമായി ബന്ധപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് സൂര്യൻ ഉണ്ടാകുകയുള്ളൂ എന്നൊരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഈ ICU-യിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ആദ്യകാലത്ത് കണ്ടപ്പോഴാണ്. ജീവിതത്തിൽ ഇങ്ങനെ ആശുപത്രിയിൽ വെച്ചിട്ട് പ്രായമുള്ള മനുഷ്യരെയും അവരുടെ ദുരിതങ്ങളെയും ഒക്കെ കണ്ടതിന് ഞാൻ ഇവിടെ നിന്ന് ദിവസങ്ങൾ സംസാരിച്ചാൽ തീരില്ല. അത്രയേറെ ICU-യിലെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ഞാൻ അതെല്ലാം ഒന്നും പറയുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയണമല്ലോ. ഇപ്പം നമ്മൾ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കാര്യമാണ് നമുക്ക് ഈ ലിവിംഗ് വില്ല് വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രധാന കാര്യം. ആശുപത്രിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ എഴുതി വെക്കണം, നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട എന്നുള്ളത്. അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്, അത് ഞാനൊന്ന് നിങ്ങളോട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മനുഷ്യൻ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാഡം ഒരു ഉപകാരം ചെയ്യണം, എൻ്റെ അമ്മ ഇവിടെ ICU-യിൽ കിടക്കും.

0: കിടപ്പുണ്ട്. അമ്മയ്ക്ക് 82 വയസ്സായി. അമ്മ ആസ്മ രോഗിയാണ്. വളരെ കുറച്ച് സീരിയസ് ആയിട്ട് ഇപ്പം ഇന്നലെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്താ? അല്ല മാഡം, ഞാൻ വന്നത് അതിനല്ല, എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ ചോദിച്ചു, എന്താണാവോ എന്ന് ചോദിച്ചു. അത് എൻ്റെ അമ്മയെ ഒന്ന് വെന്റിലേറ്ററിൽ ഇടാൻ പറയണം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം സാധാരണ അതിന് മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വെന്റിലേറ്ററിൽ ഇടാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിഷമിച്ചു വരുന്ന മക്കളെയാണ്. അയ്യോ, വെന്റിലേറ്ററിൽ ഇടാൻ പറഞ്ഞു മാഡം, എന്ത് ചെയ്യുന്നറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരെയാണ്. ഇത് അദ്ദേഹം പറയുന്നു, എൻ്റെ അമ്മയെ എനിക്ക് വെന്റിലേറ്ററിൽ ഇടണം, ഒന്ന് ഡോക്ടറോടൊന്ന് പറയൂ വെന്റിലേറ്ററിലിടാൻ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ ഡോക്ടർ വെന്റിലേറ്ററിലൊന്നും ഇടില്ല, ഞാൻ നോട്ട് എ മെഡിക്കൽ പേഴ്സൺ. അപ്പം ഞാനിങ്ങനെ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വെന്റിലേറ്ററിൽ ഇടാൻ പറയും, ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും വെന്റിലേറ്ററിൽ ഇടാൻ എന്ന് പറഞ്ഞു. അതല്ല, അമ്മയെ വെന്റിലേറ്ററിലിടണം. ഞാൻ ചോദിച്ചു, അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണണമല്ലോ. കുറച്ച് അയാൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, പറഞ്ഞു, എന്താന്ന് വെച്ചാൽ പറയൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം, നിങ്ങൾക്ക് എന്തോ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരിയാണ് മാഡം, എനിക്കൊരു കാരണമുണ്ട്. അതെന്താ? അത് ഒരാഴ്ച കഴിയുമ്പം എൻ്റെ മകളുടെ വിവാഹമാണ്. അവൾക്ക് 29 വയസ്സായി. അവ കാത്ത് കാത്ത് കാത്തിരുന്ന് അവൾക്ക് ജാതകം ഒന്നിനും ചേരില്ല, അവസാനം ചേർന്ന് വന്ന ഒരു ജാതകമാണ്. 29 വയസ്സ് കഴിഞ്ഞാൽ അവളുടെ വിവാഹം പിന്നെ നടക്കില്ല എന്ന് ജാതകത്തിലുണ്ട്. അവളുടെ ജാതകത്തിന് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഒന്നും ചേരാതെ വന്ന് അവസാനം ചേർന്ന ഒരു വിവാഹമാണ്. അമ്മ മരിച്ചാൽ വിവാഹം നടത്താൻ പറ്റില്ല. വിവാഹം ഇപ്പം നടന്നില്ലെങ്കിൽ മകൾക്ക് പിന്നെ വിവാഹം നടക്കില്ല. അപ്പോൾ വെന്റിലേറ്ററിൽ ഇട്ടാൽ എന്തായാലും അമ്മ മരിക്കാതിരിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം പറയുകയാണ്, വെന്റിലേറ്ററിൽ ഇട്ടാൽ അമ്മ ജീവിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് അമ്മയെ എങ്ങനെയായാലും ഒന്ന് വെന്റിലേറ്ററിൽ ഇടണം. അതപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ആദ്യം ഒരു മിനിറ്റ് ഷോക്കാവും, നമ്മളിങ്ങനത്തെ കഥകളൊക്കെ ആളുകൾ പറയുമ്പോൾ അയ്യോ എന്ന് വിചാരിക്കും. അത് ഞാൻ വിചാരിച്ചു, അയാൾ പറഞ്ഞാൽ എന്താ തെറ്റ്, 82 വയസ്സായ വൃദ്ധയായിട്ടുള്ള അമ്മയെക്കാട്ടിൽ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരച്ഛൻ, ഒരു മകൻ പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ മകൾക്കാണെങ്കിൽ 29 വയസ്സായിട്ടുള്ള ഇനി ജീവിതം ജീവിക്കാനുള്ള ജീവിതം തുടങ്ങാൻ പോകുന്ന ഒരു മകൾക്കാണെങ്കിൽ അതിൽ അയാളെ തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അയാൾ പറഞ്ഞത്, അയാൾ ചിന്തിച്ചതിൽ ഒരു ന്യായമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് വെന്റിലേറ്ററിലിടില്ല, പക്ഷെ ഇടേണ്ടി വന്നാൽ ഇടുന്നതിന് മകന് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഞാൻ അറിയിക്കാം. അപ്പോൾ ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് ഇട്ടോളും, കൂടുതലായിട്ട് സമയതാമസം വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞു പിന്നെ ഞാൻ ആ സംഭവം മറന്നു. ഒരു 10 ദിവസം കഴിഞ്ഞ് കാണും, ഒരു 9-10 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ മനുഷ്യൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് മാം കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു? ആ വിവാഹമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. കഥ ഉണ്ടാക്കി പറയല്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, മാം ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണ്. അതെന്താണ്? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല മാഡം, ഒന്ന് ഡോക്ടറോട് പറഞ്ഞാൽ വെന്റിലേറ്റർ ഒന്ന് മാറ്റി തരുമോ? അപ്പോൾ ശരിക്കും ഭയങ്കര ദേഷ്യം വരും നമുക്ക്. ഞാനങ്ങ് എൻ്റെ ദേഹത്ത് അങ്ങ് ചൂടായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് മര്യാദ കേടാണ് ഈ പറയുന്നത്? നിങ്ങളുടെ അമ്മയാണ്, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഇങ്ങനെ ഡോക്ടർ അടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വെന്റിലേറ്ററിലിട്ടത്. അന്ന് ഇപ്പോൾ ഒരാഴ്ച കിടക്കേണ്ടി വരും മാക്സിമം എന്ന് പറഞ്ഞു. സീരിയസ് ആയി അവർ, അങ്ങനെയാണ് വെന്റിലേറ്ററിലിട്ടത്. എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ ചെന്ന് ഡോക്ടറോട് പറയാൻ നാണാവില്ലേ? നിങ്ങൾക്ക് എന്നോട് പറയാൻ നാണാവില്ലേ എന്നൊക്കെ ഞാൻ അറിയാണ്ട് ആദ്യം അത്, എന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം പറഞ്ഞതാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. അതാണ് സത്യം എന്ന് നമ്മളപ്പോൾ വിചാരിക്കുക. അദ്ദേഹം പറഞ്ഞു, ശരിയാണ് മാഡം, ഞാനൊരു സ്വാർത്ഥനാണ്, ശരിയാണ്, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, മകളുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയുണ്ടല്ലോ മാഡം, ഈ പ്രായമായി ഇപ്പം ICU കിടക്കുന്ന ഈ അമ്മ ഞങ്ങളെ മക്കളെ പൊന്നുപോലെ നോക്കിയ ഒരമ്മയാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരമ്മയാണ്. ഞാൻ അതുകൊണ്ട് അമ്മയുടെ താഴുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വെന്റിലേറ്ററിൽ ഇടാനും ഞാൻ ആവശ്യപ്പെട്ടതും എല്ലാം അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഇതേ അമ്മ വീട്ടിലിരുന്ന് എപ്പോഴും പറയും, മക്കളെ എനിക്ക് അസുഖം വന്ന, ഇത്രയൊക്കെ വയസ്സായി എനിക്ക് അസുഖം വന്ന, ദയവ് ചെയ്ത് ഒരു ആശുപത്രിയിലെ ICU കൊണ്ട് നിങ്ങൾ ഇടരുതേ, ആ അമ്മയുടെ ആഗ്രഹവും ഞാൻ തന്നെ നോക്കണ്ടേ. അപ്പൊ ഞാൻ ആലോചിച്ചു, അയാളെ പറഞ്ഞത് ശരിയല്ലേ.
1: എറണാകുളം TDM ഹാളിൽ നടന്ന അവയർനെസ് സെഷൻ ഓൺ ലിവിംഗ് വിൽ എന്ന പരിപാടിയിൽ തനുജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. നിർവഹണം MV ശശികുമാർ, സഹകരണം
2: ടി സുരേഷ്.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

സമയം 9 മണി കഴിഞ്ഞ് 30:38. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കുമാർ സാനു, അനുരാധ പൊദ്വാൾ എന്നിവർ ചേർന്ന് ആലപിച്ചത്. ചിത്രം ദിൽ ഹേ കി മാൻതാ നഹി. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ചിത്രം മധോഷി. ഷക്കീൽ അസ്മിയുടെ രചന, റൂപ്കുമാർ റാത്തോഡിൻ്റെ സംഗീതം, ഗായകൻ സോനു നിഗം.

ചിത്രം ദയാവാൻ. ഗാനരചന അസീസ് ഖൈസി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ. ഈ ഗാനം പാടിയത് പങ്കജുദാസും അനുരാധ പദ്വാളും ചേർന്ന്.

ജാവേദ് അക്തർ രചന നിർവഹിച്ച്, ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീതം പകർന്ന്, അമിത് കുമാർ, അനുരാധ പദ്വാൾ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം തേസാബ്.

ചിത്രം വാരിസ്. വർമ്മ മാലികിൻ്റെ രചന, ഉത്തം ജഗദീഷിൻ്റെ സംഗീതം, മൻമോഹൻ സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം ബി നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 4:47. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഖയാമത് സേ ഖയാമത് തക്. ഈ ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ ശബ്ദം പകർന്ന ഗാനം. സംഗീതം ആനന്ദ് മിലിന്ദ്.

പ്യാർ ജുഗ്താ നഹീൻ ഈ ചിത്രത്തിനു വേണ്ടി എസ് എച്ച് ബിഹരി രചന നിർവഹിച്ച് ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീതം നൽകി. ഷബീർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ ആലപിച്ച ഗാനം.

ആംഖേം എന്ന ചിത്രത്തിന് വേണ്ടി സാഹിർ, രവി എന്നിവർ ചേർന്നൊരുക്കിയ ഗാനം, പാടിയത് ലതാ മങ്കേഷ്കർ.

ചിത്രം കർമ്മ. ആനന്ദ് ബക്ഷി രചന നിർവഹിച്ച്, ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീതം പകർന്ന ഗാനം. പാടിയത് മൻഹർ, സുഖ്വീന്ദർ സിംഗ്, അനുരാധ പദ്വാൾ എന്നിവർ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ് 35 സെക്കൻഡ്. ഇപ്പോൾ

0: ചില്ലു ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: സ്വച്ഛമായി ഒഴുകുന്ന ജീവിതം, മധുരം കിനിയുന്ന ദാമ്പത്യം, മറ്റുള്ളവർ അസൂയയോട് കാണുന്ന അവരുടെ ജീവിതത്തിലും അരുതാത്തത് സംഭവിക്കുന്നു. ഞെട്ടിയോ? എന്നാൽ ഞെട്ടേണ്ട, ഒരു ഹോളിവുഡ് പടത്തിന്റെ കഥാപശ്ചാത്തലം പറഞ്ഞതാണിവിടെ.
2: സ്വന്തം ഭർത്താവിലുള്ള അമിത വിശ്വാസമോ അതോ ബുദ്ധിശൂന്യതയോ എന്താണ് ഭാര്യയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നറിയില്ല. അവർ ഭർത്താവിനൊരു കത്തെഴുതുന്നു, മറ്റൊരു സ്ത്രീയുടെ പേരിൽ. ഒരു രസത്തിന് എഴുതിയെങ്കിലും ഈ കത്ത് സൃഷ്ടിക്കുന്ന കെടുതികൾ അവിടെ കഴിയുന്നില്ല. ഈ കത്ത് കിട്ടിയ ഭർത്താവ് അക്കാര്യം ഭാര്യയോട് പറയുന്നില്ല. അത് ക്രമേണ സംശയമായി വളർന്ന് വലിയ വഴക്കുകൾക്ക് കാരണമാകുന്നു. ബന്ധം മുറിയുന്നതിലേക്ക് വരെ എത്തുന്നു കാര്യങ്ങൾ.
1: വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഉത്തരം തരാതെ നമുക്ക് എറിഞ്ഞു തരുന്ന ഒരു ചോദ്യമുണ്ട്. ദാമ്പത്യത്തിൽ ഇത്തരം സാഹസങ്ങൾ ആകാമോ എന്ന്.
2: ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ബുദ്ധിയും ഉത്തരം പറയേണ്ടത് ഹൃദയവുമാണ്. ഓരോ വ്യക്തിക്കും ഇക്കാര്യത്തിലുള്ള മറുപടി പലതാകാൻ ഇത് കാരണമായി. എങ്ങനെ വന്നാലും ബുദ്ധിയുടെ സ്ഥിരത ഹൃദയത്തിലില്ലല്ലോ. ബുദ്ധി എവിടെ അസ്തമിക്കുന്നുവോ അവിടെ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങും എന്ന മഹത്വചനം ഇവിടെ പ്രസ്താവ്യം.
1: രണ്ട് വ്യക്തികളുടെ ഒന്നിച്ചു ചേരൽ എന്നതിലുപരി ദാമ്പത്യം എന്നത് രണ്ട് സംസ്കാരങ്ങളുടെ, സാഹചര്യങ്ങളുടെ, മനോനിലകളുടെ, നിലപാടുകളുടെ ഇഴുകിച്ചേരൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടങ്ങളിലൊക്കെ ചില്ലറ പൊട്ടിത്തെറികളും ആശയക്കുഴപ്പങ്ങളും സഹജവുമാണ്. സമചിത്തതയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായാൽ ജീവിതം സ്വച്ഛവും ദാമ്പത്യം മധുരം കിനിയുന്നതുമാവും.
2: മറ്റൊരു വ്യക്തിക്കായി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാമെന്നത് ഇവിടെ പ്രസക്തമാകുന്നു. ഇവിടെ വ്യക്തിത്വത്തിന്റെ അടിയറവല്ല, മറിച്ച് ഒരു വ്യക്തി എത്ര മഹത്തരമായി ചിന്തിക്കുന്നു എന്നതാണ് കാര്യം. ഇവിടെ എല്ലാ തീരുമാനങ്ങളും ഹൃദയത്തിന്റേതാണ്. ഹൃദയം കൊണ്ട് എഴുതുന്നത് എന്തും ലോലമാണ്. അതുകൊണ്ടുതന്നെ വളരെ സൂക്ഷിച്ചാകട്ടെ നമ്മുടെ സമീപനവും.

0: നമുക്കേറെ പ്രിയപ്പെട്ട ഒരു വിഭവം. അത് വീണ്ടും കഴിക്കുവാൻ നാം താല്പര്യം കാട്ടുന്നു. അതിൻ്റെ രസക്കൂട്ടുകൾ മനസ്സിലാക്കി നാം അത് ഉണ്ടാക്കി കഴിക്കുന്നു. എത്ര ലളിതം! എന്നാൽ ദാമ്പത്യത്തിൽ ഇത്തരം രസക്കൂട്ടുകൾ ലഭ്യമല്ല. രസമുകുളങ്ങൾ മനുഷ്യ മനസ്സോളം സങ്കീർണം എന്ന സാരം. മുൻവിധികളോ വിജയ ഫോർമുലകളോ ഇവിടെ അപ്രസക്തം.
1: ചില രോഗങ്ങൾക്ക് അരിപഥ്യമെങ്കിൽ മറ്റു ചിലതിന് അടിപഥ്യമെന്ന പഴമൊഴി ഇവിടെ പ്രസക്തം. ഏതു വേണമെന്ന് അവരവർ തിരഞ്ഞെടുക്കട്ടെ.

0: നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് മറ്റൊരു വ്യക്തി എങ്ങനെ മാറണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായി നാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യും എന്നതിനെപ്പറ്റി നമുക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം ചിന്തിക്കാൻ പോലും നമുക്കാവില്ല.
1: സാമൂഹികവും സാമ്പത്തികവും വൈകാരികവും മാനസികവുമായ ഒട്ടനവധി കാര്യങ്ങൾ ദാമ്പത്യത്തിൽ കടന്നു വരുന്നു. ഇവിടെ സമചിത്തതയാണ് ആവശ്യം. താൻ പോരുമയല്ല, രണ്ട് വ്യക്തികൾ എന്നതിലുപരി രണ്ട് വ്യക്തിത്വങ്ങളുടെ സമരസപ്പെടൽ ആണിവിടെ നടക്കുന്നത്.

0: മുല്ലപ്പൂ ചൂടി കയ്യിൽ കാപ്പിയുമായി ഉമ്മറത്ത് തന്നെ കാത്തു നിൽക്കുന്ന ഭാര്യ. ഇത്തരം മുൻവിധികൾ ഇക്കാലത്ത് പ്രായോഗികമോ? ചിന്തിക്കേണ്ടത് തന്നെയാണ്. മാറുന്ന കാലഘടനയ്ക്കനുസരിച്ച് ശാഠ്യങ്ങൾ മാറിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമെന്നതിൽ രണ്ടുപക്ഷമില്ല.
1: കുടുംബഘടനയിൽ ഓരോ വ്യക്തിയുടെയും പങ്ക് എന്തായിരിക്കണമെന്നതിന് ഇത്തരം മുൻവിധികൾ തടസ്സമാകുന്നു എങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതല്ലേ നല്ലത്? ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ ഗാനത്തിന്റെ വരികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.

0: വ്യക്തികേന്ദ്രീകൃതമായി പോയ സമൂഹത്തിൽ ഏറെ ശൈഥില്യം നേരിടുന്നെങ്കിലും കുടുംബമെന്ന ആശയം പവിത്രമാണ്. മനുഷ്യ ചരിത്രത്തിന്റെ നാൾവഴിയിൽ എവിടെയോ പിറന്ന പുണ്യമാണ് കുടുംബം. ഒരുപാട് തെറ്റുകളുടെയും ശരികളുടെയും ഇടയിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ആശയമാണിത്. അതുകൊണ്ടുതന്നെ സമൂഹത്തിന്റെ അടിസ്ഥാന ശില എന്ന നിലയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്.
1: കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം കണ്ടുമെടുത്ത് അതിനെ നിരാകരിക്കുന്നവർ ചരിത്രമറിയേണ്ടതുണ്ട്. യുദ്ധങ്ങളുടെയും കീഴ്പ്പെടലുകളുടെയും അരാജകത്വത്തിന്റെയും കാലഘട്ടങ്ങൾ കടന്നു വന്ന ഈ ആശയത്തിന് പകരമാകാൻ ഒന്നിനും കഴിയില്ലെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
2: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് നമുക്ക് സമവായത്തിന്റെ മേഖലകൾ കണ്ടെത്താം. വിട്ടുവീഴ്ചകൾ തന്റെ ശക്തിയാണെന്നും ദൗർബല്യമല്ലെന്നും വ്യക്തി മനസ്സിലാക്കുന്നിടത്ത് കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നു. നല്ല വ്യക്തികൾ ചേർന്ന് നല്ല കുടുംബവും നല്ല കുടുംബങ്ങൾ ചേർന്ന് നല്ല സമൂഹവും ഉണ്ടാകട്ടെ. മധുരം കിനിയുന്ന ആശയങ്ങളുടെ ദീപ്തിയുമായി അടുത്തയാഴ്ച വീണ്ടും വരും. അതുവരെ വിട. ചിഹ്നജാലകം സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ബിന്ദു റോമി, സെൽവരാജ്. സഹായം അർപ്പണ കൃഷ്ണരാജ്.

നാളെ രാവിലെ 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരിയുടെ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.